0: ISRO says space sector reforms aimed at creating larger, stronger and globally competitive Indian space ecosystem, and it should be seen as ecosystem expansion and capability multiplication rather than privatization. Union Home Minister Amit Shah to chair 20th meeting of the Western Zonal Council at Panaji in Goa today. OPEC plus countries decide to keep oil production target for October unchanged. And in football, India qualify for the AFC Under 20 Asian Cup after 20 years following 3-0 victory over Bangladesh. And with that, we end the morning news. Have a nice day.
1: Agashavani, samayam 8 mani kazhinju 30 minute. നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
3: ചരിത്രം ആവർത്തിക്കുന്നു, ആവർത്തിച്ചു പെരുകുന്നു. സീസർ പ്രപഞ്ചത്തെ ഒരു വട്ടം വലം വെച്ച് നെപ്പോളിയനായും നെപ്പോളിയൻ ഹിറ്റ്ലറായും വരുന്നു. സംഖ്യയുടെ സ്ഥാനങ്ങൾ വർദ്ധിക്കുന്നു, ഇടത്തുവശത്ത് പൂജ്യങ്ങൾ ചേർത്തിട്ട്. അങ്ങനെ അനേകം പൂജ്യങ്ങൾ ഇടത്തുവശത്ത് ചേർക്കുമ്പോൾ പ്രപഞ്ചം ഒരു നേരം പോക്ക് കാണിക്കുന്നു, വലത്തുവശത്ത് ഒരു പൂജ്യം. ബനിയൻ ദിവാൻജിയാകുമ്പോഴും പൂജ്യം ഇടത്തുവശത്ത് തന്നെ. വലത്തുവശത്ത് ചേർക്കുമ്പോൾ ഒരു ഗാന്ധി ഉണ്ടാകുന്നു. ഇത് സാധാരണമല്ല. ദിവസവും വിപ്ലവം ഉണ്ടാകുന്നില്ല. രാധയെ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടപ്പോൾ വിശ്വത്തിൻ്റെ ജീവിതത്തിൽ ഒരു പൂജ്യവും കൂടി ചേർന്നു, ഇടത്തുവശത്ത് തന്നെ. പക്ഷേ അയാൾ ഒരു മഹാവിപ്ലവം നടക്കുന്നുവെന്ന മട്ടിലാണ് അതിനെ നേരിട്ടത്. ആകെ അമ്പരന്നുപോയി. റെയിൽവേ മൈതാനത്തിലെ നിഴൽ പരന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. കുറേ ദിവസമായി നിലത്തിരിക്കുവാനാണ് ഇഷ്ടം. ആത്മാവിലേക്ക് തല തിരികൊണ്ടുള്ള ആ ഇരിപ്പിൽ നിന്ന് അവനെ ഉണർത്തിയത് വണ്ടിയുടെ ശബ്ദമാണ്. ശബ്ദവും വെളിച്ചവും കൊണ്ടാണ് എല്ലാ വണ്ടികളും. ശല്യം അത് ഏകാന്തതയെയും നിഴൽ പരപ്പിനെയും കീറി മുറിക്കുന്നു. വിശ്വം ഞെട്ടി തലയുയർത്തി നോക്കി. വെളിച്ചത്തിൻ്റെ ഘോഷയാത്ര കടന്നു വരുന്നു, പക്ഷേ അത് കടന്നു പോവുകയും ചെയ്യും. വിശ്വം വിചാരിച്ചു. വണ്ടി എവിടെയും ഉറച്ചു നിൽക്കില്ല, ഭാഗ്യം. വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു നിന്നു. ആളുകൾ ഇറങ്ങി പല വഴിക്ക് പോയി. എത്ര മനുഷ്യരാണ്, എന്ത് തിരക്കാണ്, ഇവർക്കൊക്കെ എന്ത് ധൃതിയാണ്, ഈ കാണുന്ന മനുഷ്യർക്കൊക്കെ സുഖമാണോ? സുഖിക്കുന്നില്ല, സുഖമന്വേഷിക്കുകയാണെന്ന് തോന്നുന്നു. എന്തോ ഒന്ന് എത്തിപ്പിടിക്കാൻ പോകുന്നത് പോലെയാണ് ആളുകളുടെ പാച്ചിൽ. എന്തെത്തിപ്പിടിക്കാൻ? ശൂന്യതയെ പിടിച്ചടക്കാനുള്ള ത്വരിത പ്രയാണം. ആരും ഇതൊന്നും അറിയുന്നില്ലെന്നോ? മനുഷ്യഹൃദയത്തിന് കാണ്ടാമൃഗത്തിൻ്റെ തൊലിയാണോ? അനുഭവങ്ങളുടെ ചുട്ടടി പോലും അറിയില്ലെന്ന് വരുമോ? ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ വിശ്വനാഥൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ വെളിച്ചം എപ്പോഴും പ്രപഞ്ചത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇരുട്ടിൽ അവനവൻ മാത്രമേ ഉള്ളൂ. ആളുകൾ ഓരോ വഴിക്ക് പിരിഞ്ഞു പോവുകയാണ്. ഈ പിരിഞ്ഞു പോകുന്നവർ ഇനി എന്നെങ്കിലും കണ്ടുമുട്ടുമോ? താനും ഇതേവിധം ഒരു വണ്ടിക്കാണ് വന്നിറങ്ങിയതെന്ന് വിശ്വമോർത്തു. എന്തു വരവാണ് വന്നത്! അലറുന്ന ശബ്ദങ്ങൾ, തറയ്ക്കുന്ന നിറങ്ങൾ, ഉരസലുകൾ, ഞരക്കങ്ങൾ, ചാട്ടവാറടികൾ, ഇവയുടെ ഒരു കോലാഹലമായിരുന്നു ഹൃദയത്തിൽ. അപശ്രുതിയോടുകൂടിയ ഒരു വാദ്യമേളം ഉച്ചസ്ഥായിയായി നിൽക്കുകയായിരുന്നു. വണ്ടി തന്നെയും വലിച്ചു പായുകയാണ്. പക്ഷേ താൻ പായുന്നുവെന്നാണ് തോന്നിയത്. ദൂരെ നിന്ന് ഒരു ശബ്ദം അയാളോട് കൂടെ കൂടെ വിളിച്ചു പറഞ്ഞു, നീ ഒരു ശൂന്യതയാണ്, നീ ഒരു തൊണ്ടാണ്. ഞെട്ടിക്കുന്ന ആ ശബ്ദം ചെവിയിൽ കിടന്ന് അലർന്നു. ആ ശബ്ദം പോലെ ഒരു പ്രപഞ്ചസത്യമില്ലെന്നും അപ്പോൾ തോന്നിയിരുന്നു. അത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. വണ്ടി ഇറങ്ങിയിട്ടും അത് നിന്നു.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: കോടിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ്

0: തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. സ്മൃതിമധുരം. പ്രണയിനെ സന്തോഷിപ്പിക്കാനും അവളുമായുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരു സ്വപ്നലോകമൊരുക്കുന്ന പ്രണയിതാവിന്റെ ഭാവനകളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ. ആദ്യഗാനം പൊന്നും പൂവും എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: സ്മൃതിമധുരത്തിൽ ഇനി MG ശ്രീകുമാരൻ ചിത്രയും പാടിയ ഗാനം, ചിത്രം ദിനരാത്രങ്ങൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: സ്മൃതി മധുരം സമാപിച്ചു. വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35 ആകാശവാണി.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ജീവിത നൈപുണ്യവും യോഗയും, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജുജി.
3: നമ്മുടെ സമൂഹത്തിന്റെ ജീവിത നൈപുണ്യം എപ്രകാരമാണ് യോഗയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്ക് ചിന്തിക്കാം. യോഗ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടന, യൂണിസെഫ് പോലുള്ള സംഘടനകൾ ആരോഗ്യ പരിപാലനത്തിൽ നിതാന്തമായ ജാഗ്രത പാലിക്കുന്നുണ്ട്. യോഗയെ ഒരു ജീവിത പെരുമാറ്റ വികസനമായി കണക്കാക്കിയാൽ യൂണിസെഫ് വിഭാവനം ചെയ്ത ലൈഫ് സ്കില്ലുമായി നമുക്ക് ചേർത്ത് വയ്ക്കാം. സോഷ്യൽ സ്കിൽ, തിങ്കിംഗ് സ്കിൽ, കോപ്പിംഗ് സ്കിൽ എന്നിവ പ്രധാനപ്പെട്ടവയാണ്. ആരോഗ്യ പരിപാലനം വ്യക്തിപരവും സാമൂഹ്യപരവുമാണ്. യോഗ ഒരു സെൽഫ് ലേണിംഗ് കൂടിയാണ്. നമ്മുടെ ഭാരത സംസ്കൃതിയായ തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ എന്നിവ ചേർത്ത് വായിക്കേണ്ടതാണ്. യോഗയുടെ നിർവചനം ചിത്തവൃത്തി നിരോധക എന്ന് തന്നെയാണ്. അതുതന്നെയാണ് മൈൻഡ്ഫുൾനെസ്സും തമ്മിലുള്ള ബന്ധം. ആരോഗ്യത്തെപ്പറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. ഇവിടെയാണ് യോഗയും വ്യായാമവും ലൈഫ് സ്കില്ലും ബന്ധപ്പെടുന്നത്. ലൈഫ് സ്കില്ലിനെ പറ്റി യുണിസെഫ് പറയുന്നത് സൈക്കോളജിക്കൽ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ ദാറ്റ് ഹെൽപ് പീപ്പിൾ മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ, സോൾവ് പ്രോബ്ലംസ്, തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് ക്രിയേറ്റീവ്ലി എന്നിങ്ങനെയാണ്. ചുരുക്കത്തിൽ, ആധുനിക ലോകത്തിന്റെ ലഹരി ഉൾപ്പെടെയുള്ള നിരവധി വെല്ലുവിളികളെ നേരിടുവാൻ, മുന്നോട്ട് നയിക്കുവാൻ യോഗ നമ്മളെ സഹായിക്കുന്നു. ഈ കാഴ്ചപ്പാടിനെ സ്വാധീകരിക്കുന്ന നിരവധി മാർഗങ്ങളൊന്നാണ് ജോഹാരി വിൻഡോ. 1955 ജോസഫും ഹാരിങ്ടൺ ഇംഗം കൂടി ലളിതമായി കണ്ടെത്തിയ സെൽഫ് അവയർനെസ് മാർഗമാണ് ജോഹാരി വിൻഡോ. ജോഹാരി വിൻഡോയ്ക്ക് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഓപ്പൺ ഏരിയ, തുറന്ന ഭാഗം, അടഞ്ഞ ഭാഗം, ബ്ലൈൻഡ് സ്പോട്ട്, മറിഞ്ഞിരിക്കുന്ന ഭാഗം, ഫേഡർ ആൻഡ് അൺനോൺ ഏരിയ അല്ലെങ്കിൽ ഇരുണ്ട ഭാഗം. ഈ ഓരോ ഭാഗത്തിലും, ഉദാഹരണത്തിന് തുറന്ന ഭാഗത്തെ സംബന്ധിച്ച്, ഹൃദ്യമായ പരിശുദ്ധമായ സംവേദനം യോഗയിലൂടെയും സാമൂഹ്യ ബോധത്തിലൂടെയും നമുക്ക് നേടിയെടുക്കാം. രണ്ടാമത്തത് അടഞ്ഞ ഭാഗമാണ്. ഒരു വ്യക്തിക്ക് അവനവന്റെ കഴിവുകളെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണിത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന യോഗയും പ്രാണായാമവും ഓരോ വ്യക്തിയുടെയും അടഞ്ഞിരിക്കുന്ന ഭാഗത്തെ തുറക്കുവാൻ സഹായിക്കുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന ഭാഗം, സ്വയം മറഞ്ഞിരിക്കുന്ന ചില രീതികൾ മനുഷ്യ സഹജമായ അടിസ്ഥാന സ്വഭാവമാണ്. മറ്റാരും അറിയാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അവ സ്വയം നിരീക്ഷണ വിധേയമാക്കി നല്ല ചിന്തകൾ നിറച്ചുകൊണ്ട് നാം ഓരോ വ്യക്തിയും മുന്നോട്ട് വരേണ്ടതുണ്ട്. അവിടെയാണ് പ്രാണായാമത്തിന്റെയും ധ്യാനത്തിന്റെയും പ്രാധാന്യം. അൺനോൺ ഏരിയ, നമ്മിൽ നാം പോലും അറിയാതെ കൊളിഞ്ഞിരിക്കുന്ന അപാരമായ കഴിവുകൾ, സവിശേഷതകളുണ്ട്. ഇവിടെയാണ് യോഗയുടെ അപാരമായ സാധ്യതകൾ നാം വിനിയോഗിക്കേണ്ടത്. സ്വയം തിരിച്ചറിയലാണ് യോഗ. നമ്മുടെ ജീവിത ലക്ഷ്യവും അതുതന്നെയാണ്. ഇവിടെയാണ് യോഗയും ജീവിത നൈപുണ്യം തമ്മിൽ ബന്ധപ്പെടുന്നത്.
2: ജീവിത നൈപുണ്യവും യോഗയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: യങ് അൺമാരീഡ് ലേഡീസ് തന്നെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് കല്യാണം കഴിക്കാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അവരൊറ്റയ്ക്ക് തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, ജോലി ചെയ്യുന്നു, അതിനുശേഷം അവർ വന്ന് വിവാഹം കഴിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇപ്പൊ കാണുന്നത്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബാഹുബലി 2 എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതയും സംഘവും പാടിയത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കീരവാണി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഇട്ടിമാണി മേഡ് ഇൻ ചൈന എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ, മാസ്റ്റർ ആദിത്യൻ, ലിയു ഷുവാൻ എന്നിവർ പാടിയത്, രചന സന്തോഷ് വർമ്മ, സംഗീതം ഫോർ മ്യൂസിക്സ്.

ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ 60 വർഷങ്ങൾ.

0: അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം നാളെയാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം ആചരിക്കുന്നത്. 1966 യുനെസ്കോയുടെ പ്രഖ്യാപനത്തിന്റെ 60 വാർഷികം, യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസിന്റെ 14 സമ്മേളനത്തിലാണ് ഈ ദിനം പ്രഖ്യാപിക്കപ്പെട്ടത്. വ്യക്തികളിലും സമൂഹത്തിലും സാക്ഷരതയുടെ പ്രാധാന്യം എത്തിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. മനുഷ്യർക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള സാക്ഷരത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജനങ്ങളുടെ ജീവിത നിലവാരം, ആത്മവിശ്വാസം എന്നിവ സാക്ഷരതയിലൂടെ ഉയർത്തുക, ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ സമൂഹത്തെ പ്രാപ്തമാക്കുക, മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളിലൂടെയും സുസ്ഥിര വികസനങ്ങളിലൂടെയും സമൂഹത്തിൽ സമൃദ്ധി കൊണ്ടുവരിക തുടങ്ങിയവയാണ് പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. സാക്ഷരത എന്നത് കേവലം എഴുത്തും വായനയും മാത്രമല്ല, ജീവിതത്തിന്റെ പാഠമാണ്. സ്വന്തം പിന്നോക്ക അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ്, സ്വന്തം ചുറ്റുപാടിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവ് എല്ലാം സാക്ഷരതയിൽ ഉൾപ്പെടുന്നു. സമൂഹത്തിൽ വ്യക്തികളുടെ സ്ഥാനം വളരെ നിർണായകമാണ്. വ്യക്തികൾ ചേർന്നതാണ് സമൂഹം. വിവിധ പശ്ചാത്തലം ഉള്ളവർ ഒരുമിക്കുന്ന സമൂഹത്തിൽ ഭൂരിഭാഗത്തിന് സ്വീകാര്യമായ രീതിയിലുള്ള വീക്ഷണം ഏറെ പ്രധാനമാണ്. തന്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നതിനും സമൂഹത്തെ അറിയുന്നതിനും സാക്ഷരത ഏറെ ആവശ്യമാണ്. തിരുവനന്തപുരം അരുവിക്കര ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീമതി MT രാജലക്ഷ്മി.
1: മനുഷ്യന്റെ അടിസ്ഥാന അവകാശമായ വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും പ്രാധാന്യം ലോകത്തെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. സാക്ഷരത എന്നത് ഇന്ന് അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും അറിയുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വായിച്ചറിയാനും ചിന്തിച്ചു വിശകലനം ചെയ്യാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിയാനും കഴിയുന്ന അവസ്ഥയാണ് യഥാർത്ഥ സാക്ഷരത. ഒരു കാലത്ത് സാക്ഷരതയുടെ പ്രധാന ലക്ഷ്യം നിരക്ഷരത ഇല്ലാതാക്കുക എന്നതായിരുന്നു. എന്നാൽ കാലം മാറിയതോടെ സാക്ഷരതയുടെ അർത്ഥവും ആഴവും വിപുലമായിരിക്കുന്നു. ഇന്ന് അറിവിന്റെ ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ പുത്തൻകാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പുതിയ തരത്തിലുള്ള സാക്ഷരതയും നമുക്ക് ആവശ്യമാണ്. നാം ഇപ്പോൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നിവ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നു. ഇതോടൊപ്പം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കൃത്രിമ ബുദ്ധി അഥവാ AI. ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തെ മുതൽ ഒരു കർഷകന്റെ കൃഷിരീതിയെ വരെ AI സ്വാധീനിക്കുന്ന കാലമാണിത്. വിവരങ്ങൾ കണ്ടെത്താനും അവ വിശകലനം ചെയ്യാനും പല കാര്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും കൃത്യതയിലും ചെയ്യാനും AI നമ്മെ സഹായിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും അതിനെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AI നൽകുന്ന വിവരങ്ങളെ വിവേകത്തോടെ വിലയിരുത്താനും

0: ശരിയും തെറ്റും തിരിച്ചറിയാനും കഴിയണം. അതുകൊണ്ട് തന്നെ AI സാക്ഷരതയും സാക്ഷരതയുടെ ഭാഗമാണിന്ന്. അറിവ് വളരുന്നതിനൊപ്പം ഉത്തരവാദിത്വവും വളരണം. അതുകൊണ്ട് ഇന്ന് സാക്ഷരനായ മനുഷ്യൻ എന്നാൽ അക്ഷരങ്ങൾ മാത്രം അറിയുന്നവനല്ല, വിവരങ്ങളെ തിരിച്ചറിയുന്നവനും സാങ്കേതികവിദ്യയെ വിവേകത്തോടെ ഉപയോഗിക്കുന്നവനും പ്രകൃതിയെ സംരക്ഷിക്കുന്നവനും സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ളവനുമാണ്. സാക്ഷരത വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെയും നിർണയിക്കുന്നു. വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിന് അന്ധവിശ്വാസങ്ങളെയും ചൂഷണങ്ങളെയും വിവേചനങ്ങളെയും ചോദ്യം ചെയ്യാൻ കഴിയും. സ്വന്തം അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് ജനാധിപത്യത്തിൽ സജീവമായി പങ്കെടുക്കാനും കഴിയും. അറിവ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നു. സാക്ഷരത ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ പടിയാണ്. അക്ഷരങ്ങളെ പഠിക്കുക മാത്രമല്ല, അറിവിനെ ജീവിതത്തിൽ പ്രയോഗിക്കാം. വിവരങ്ങളെ സ്വീകരിക്കുക മാത്രമല്ല, അവയെ വിമർശനാത്മകമായി വിലയിരുത്താം. AI ഉപയോഗിക്കുക മാത്രമല്ല, അതിനെ വിവേകത്തോടെ പ്രയോജനപ്പെടുത്താം. പ്രകൃതിയിൽ നിന്ന് നമുക്കുള്ളത് സ്വീകരിക്കുക മാത്രമല്ല, പ്രകൃതിക്ക് വേണ്ടത് തിരികെ നൽകുകയും ചെയ്യാം. ഓർക്കുക, ഒരു മനുഷ്യൻ സാക്ഷരനാകുമ്പോൾ ഒരു ജീവിതം മാറുന്നു. ഒരു സമൂഹം സാക്ഷരമാകുമ്പോൾ ഒരു തലമുറ തന്നെ മാറുന്നു. ഈ തിരിച്ചറിവിന്റെ വെളിച്ചം എല്ലാവരിലേക്കും എത്തിക്കാനും അറിവും ഉത്തരവാദിത്വവുമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനും നമുക്കൊരുമിച്ച് മുന്നേറാമെന്ന് ഈ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം.
1: ദിനാചരണത്തിന്റെ ഭാഗമായി സാക്ഷരതാ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും യുനെസ്കോ അന്താരാഷ്ട്ര സാക്ഷരതാ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നു. ഇന്നത്തെ യുഗത്തിൽ ഡിജിറ്റൽ സാക്ഷരത ഏറെ നിർണായകമാണ്. സുസ്ഥിര വികസനം മുൻനിർത്തി ആഗോളതലത്തിൽ സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ധാരാളം മത്സരങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. മനുഷ്യാവകാശങ്ങളുമായി അടുത്ത ബന്ധമുള്ളതാണ് സാക്ഷരത. എല്ലാവർക്കും സമഗ്രവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സമൂഹങ്ങളെയും ദിനാചരണം ഓർമ്മപ്പെടുത്തുന്നു. സമൂഹത്തിലെ പങ്കാളിത്തം, കൃത്യമായി തീരുമാനമെടുക്കൽ, തൊഴിൽ, ആത്മവിശ്വാസം എന്നിവയെല്ലാം സാക്ഷരതയിലൂടെ നേടാവുന്നതാണ്. സമൂഹത്തിൽ വ്യക്തികൾ ഇടപെടുന്നത് അവരുടെ അറിവിന്റെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ വ്യത്യസ്തമാകാറുണ്ട്. സമൂഹത്തിൽ നല്ലത് ചെയ്യുന്നതും സാക്ഷരതയാണ്. പരിസര ശുചിത്വവും അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചും കുട്ടികൾക്കും മുതിർന്നവർക്കും അവബോധമുണ്ടാകേണ്ടതാണ്. സാക്ഷരതയുടെ വ്യാപ്തി വളരെ വലുതാണ്. നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് പുതിയ തലമുറ മനസ്സിലാക്കുന്നത് അക്ഷരങ്ങളിലൂടെയാണ്. മുമ്പ് വായ്മൊഴിയിലൂടെ കൈമാറിക്കൊണ്ടിരുന്ന അറിവുകൾ അക്ഷരങ്ങളിലൂടെ ലഭ്യമാകുമ്പോൾ അത് മനുഷ്യനുള്ള കാലത്തോളം മാറ്റമില്ലാതെ നിൽക്കുന്നു. പല അറിവുകളും കാലം ചെല്ലും തോറും മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. മനുഷ്യന്റെ അറിവും ബോധവും സാംസ്കാരിക തനിമയും പൈതൃകവും സാക്ഷരതയിലൂടെ നിലനിൽക്കുന്നു. ഗതാഗതവും വാർത്താവിനിമയ ബന്ധങ്ങളും വർദ്ധിച്ചതോടുകൂടി അറിവ് വളരെ ഉയർന്നിട്ടുണ്ട്. ഇത്തരം അറിവുകൾ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിലവാരത്തെക്കുറിച്ചും ഉൽപ്പന്നങ്ങളെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. യുദ്ധവും യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും എല്ലാ മനുഷ്യരും ബോധവാന്മാരാണ്. ഇന്നത്തെ ഡിജിറ്റൽ സാക്ഷരത വഴി ലോകത്തെല്ലായിടത്തും ഒരേ സമയം വിവരങ്ങൾ എത്തുന്നുണ്ട്. ഭാഷ, സംസ്കാരം, വേഷം, ഭക്ഷണം മുതലായവയെല്ലാം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് വ്യാപിക്കുന്നത് ഡിജിറ്റൽ സാക്ഷരതയുടെയും അറിവിന്റെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ കൂടിയാണ്. അയൽ രാജ്യങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനും സംസ്കാരങ്ങൾക്ക് കാലോചിതമായി വന്ന മാറ്റങ്ങളെക്കുറിച്ചും അറിയാനുമെല്ലാം ഇന്ന് കഴിയുന്നു. യുനെസ്കോയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോക സാക്ഷരതാ നിരക്ക് ഏകദേശം 87%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്ക് കേരളത്തിലാണ്. എഴുത്തുകാരനായ ശ്രീ MK രാജൻ.
2: അറിവിന്റെ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് സാക്ഷരത. അറിവ് എന്നാൽ അവനവനെ അറിയുക, സമൂഹത്തെ അറിയുക, പരിസ്ഥിതി അറിയുക, പരിതസ്ഥിതി അറിയുക, തൊഴിലും തൊഴിലിടവും പുതിയ തൊഴിൽ സമ്പ്രദായങ്ങളും തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെക്കുറിച്ചുമുള്ള അറിവിന് സാക്ഷരത എന്ന താക്കോൽ അനിവാര്യമാണ്. അവനവന്റെ പരിമിതികളെ അതിജീവിക്കാനും സമരം ചെയ്യാനും സമരസപ്പെടാനുമുള്ള കഴിവുകളെ വളർത്തിയെടുത്ത് ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനത്തിനും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും സാക്ഷരത അനിവാര്യം തന്നെയാണ്. അറിവുള്ള സമൂഹത്തിന് അന്ധവിശ്വാസങ്ങളെയും തെറ്റായ വിവരങ്ങളെയും ചോദ്യം ചെയ്യാൻ കഴിയും. സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കാനും മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കാനും കഴിയും. അതുകൊണ്ട് എല്ലാവരും അറിയട്ടെ, പഠിക്കട്ടെ, സാക്ഷരരാകട്ടെ എന്ന സന്ദേശം ഈ ദിനത്തിൽ എല്ലാ വീടുകളിലേക്കും എത്തട്ടെ, സമൂഹത്തിലേക്കും എത്തട്ടെ. സാക്ഷരതയുടെ അറിവിൻ്റെ ഈ വെളിച്ചം ഒരിക്കലും അണയാതിരിക്കട്ടെ. സമഗ്രമായ വളർച്ചയും പുരോഗതിയും അതുവഴി നമുക്ക് സാധ്യമാകട്ടെ.
1: തങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ചും പ്രദേശങ്ങളെക്കുറിച്ചും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. തീവ്രമഴയും അതിതീവ്രമഴയും ന്യൂനമർദ്ദവും നിമിത്തം കാലം മാറിയുള്ള മഴയും മഴയെ തുടർന്നുള്ള നാശങ്ങളെക്കുറിച്ചും ഒരു മുൻധാരണയെങ്കിലും ഉണ്ടാകേണ്ടതാണ്. മുൻകാലങ്ങളിൽ അവിടെയുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും അറിവും ആവശ്യമാണ്. പരിസ്ഥിതി ഇന്ന് ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അവ ഏതെല്ലാമാണെന്നും എങ്ങനെ പരിഹരിക്കാമെന്നുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടതും അതിന് പരിഹാരം കാണാനുള്ള കൂട്ടായ പ്രവർത്തനങ്ങളും ആവശ്യമാണ്. പരിസരത്തെ മലിനപ്പെടുത്തുന്ന അനേകം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ തുടരുന്നുണ്ട്. റോഡുവെക്കിൽ മാലിന്യം വലിച്ചെറിയുന്നത് കുറ്റകരമാണെന്നും അതിന്റെ ഭവിഷ്യത്തിനെക്കുറിച്ചും അറിയാമായിരുന്നിട്ടും അതിരാവിലെയും രാത്രിയുമൊക്കെ മാലിന്യം പൊതുസ്ഥലത്ത് കൊണ്ടു തള്ളുന്ന പ്രവൃത്തികൾ പലയിടങ്ങളിലും കാണാവുന്നതാണ്. പരിസ്ഥിതിക്കും മനുഷ്യർക്കും ദോഷം വരുത്തുന്ന ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത് എന്നതും പരിസ്ഥിതി സാക്ഷരതയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് പലരും മറന്നുപോകുന്നുണ്ട്. ശ്രീമതി എം ടി രാജലക്ഷ്മി തുടരുന്നു.
0: AI പോലെയുള്ള സാങ്കേതിക വിദ്യകൾ കാലാവസ്ഥാ വ്യതിയാനം നിരീക്ഷിക്കാനും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും ജന ഊർജ ഉപയോഗം കാര്യക്ഷമമാക്കാനും പ്രയോജനപ്പെടണമെങ്കിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന ദിശയിലായിരിക്കണം. ഇത്തരത്തിൽ അറിവ് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയിട്ടും നാം അധിവസിക്കുന്ന ഭൂമിയെ സുരക്ഷിതമായി വരും തലമുറയ്ക്ക് കൈമാറാൻ ഉതകുന്ന വിധത്തിൽ ആ അറിവുകളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ നദികളും കാടുകളും വായുവും മണ്ണുമൊക്കെ ഇന്ന് മരണാസന്നമായ വെല്ലുവിളികൾ നേരിടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, ജലക്ഷാമം, പ്ലാസ്റ്റിക് മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം തുടങ്ങി അനേകം പ്രശ്നങ്ങൾ നമ്മുടെയും വരും തലമുറയുടെയും ഭാവിയെ തന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ AI സാക്ഷരതയ്ക്കൊപ്പം പരിസ്ഥിതി സാക്ഷരതയ്ക്കും ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയാണുള്ളത്. പരിസ്ഥിതിയെക്കുറിച്ച് അറിയുക മാത്രമല്ല, നമ്മുടെ ഓരോ പ്രവൃത്തിയും പ്രകൃതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിയുകയും അതനുസരിച്ച് ഉത്തരവാദിത്തത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് പരിസ്ഥിതി സാക്ഷരത. വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, മാലിന്യം ശരിയായി സംസ്കരിക്കുക, മരങ്ങൾ സംരക്ഷിക്കുക, പ്രകൃതി വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുക, ഇവയൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുമെങ്കിലും ഇവയിലൂടെയാണ് പരിസ്ഥിതി ബോധമുള്ള ഒരു സമൂഹം രൂപപ്പെടുന്നത്. അക്ഷരം പഠിക്കുന്ന കാലം മുതൽ കുഞ്ഞുങ്ങൾ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം അറിയുക. ചുരുക്കത്തിൽ, ഇന്നത്തെ യഥാർത്ഥ സാക്ഷരത അക്ഷരങ്ങളെ അറിയുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അറിവിനെ വിവേകത്തോടെ ഉപയോഗിക്കാനും സാങ്കേതിക വിദ്യയെ ഉത്തരവാദിത്തത്തോടെ സമീപിക്കാനും അതോടൊപ്പം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനും കഴിയുന്നതും കൂടെയാണ് പുതിയ കാലത്തിന്റെ സാക്ഷരത.
1: ഓരോ സാക്ഷരതാ ദിനാചരണം കടന്നു പോകുമ്പോഴും ഇതുവരെയുള്ള മനുഷ്യന്റെ അറിവുകൾ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ലഭ്യമായ അറിവിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. എഴുത്തും വായനയും സാക്ഷരതയുടെ ഭാഗമാണ്. എന്നാൽ അറിവും അനുഭവ സമ്പത്തും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഴികളും സമൂഹത്തിൽ ഒരു ഉത്തമ പൗരനായി ജീവിക്കാനുള്ള അവകാശവും സാക്ഷരതയുടെ ഭാഗമാണ്. ഇന്നും സാക്ഷരതയുടെ അഭാവം ഉള്ള രാജ്യങ്ങളുണ്ട്. അവരെയും സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്താൻ സഹായിക്കുക എന്നത് സമൂഹത്തിന്റെ കടമയും ധർമ്മവുമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.
2: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി സമയം 9:15.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: പണ്ട് കാലങ്ങളിൽ സ്ത്രീകളാണ് കെയറിങ് കൊടുക്കേണ്ടത്, സ്ത്രീകളാണ് പരിചരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നല്ലോ സമൂഹത്തിൽ. ഇപ്പോൾ ആണ് അതൊക്കെ മാറി വരുന്നതും. പുരുഷനോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ ഇതൊക്കെ എല്ലാവർക്കും ആകാവുന്നതാണ് എന്നുള്ളൊരു മാറ്റമൊക്കെ വരുന്ന സമയമാണ്. പക്ഷേ ഇന്നും ഒരാൺകുട്ടി എനിക്ക് നഴ്സിംഗ് പഠിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ അഥവാ ഒരു കുട്ടി വന്നാൽ തന്നെ വീട്ടിൽ നിന്നൊക്കെ അത് സമൂഹത്തിൽ നിന്നൊക്കെ അതിനുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാകുമോ? നഴ്സിംഗ് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രൊഫഷൻ എന്താണ്? നഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ നഴ്സിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് മെയിൽ നഴ്സിന് കിട്ടുന്നുണ്ടോ? ഫീമെയിൽ പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഫീമെയിൽ നഴ്സിനെ തന്നെ പ്രിഫർ ചെയ്യുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിന് ആ പ്രശ്നമില്ല. ഇപ്പൊ മെയിൽ ഡോക്ടർ ആണെങ്കിലും ആൾക്കാർക്ക് ഓക്കെയാണ്. പക്ഷെ മെയിൽ നഴ്സ് ആകുമ്പോൾ ആൾക്കാർക്ക് ഒരുതരം ഒരു ബാരിയർ ഉണ്ട്. അത് എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും?
4: അത് ഇപ്പോൾ ഞങ്ങൾ കണ്ടുവരുന്നത് ഒരുപാട് മെയിൽ സ്റ്റുഡൻസ് വില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട് നഴ്സിംഗ് മേഖലയിലേക്ക്. പക്ഷെ മിക്കവർക്കും വിദേശത്ത് പോകണമെന്നുള്ള ഒരു സ്വപ്നം കൊണ്ടാണ് അവർ വരുന്നത് തന്നെ. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ അമ്മമാർ നഴ്സസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റർ, ചേച്ചിയോ മറ്റാരെങ്കിലും കുടുംബത്തിൽ നഴ്സസ് ആണെങ്കിൽ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വരുന്നവരും ഉണ്ട്. ശരിക്കും അവരെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നല്ലൊരു ഓറിയന്റേഷൻ കൊടുക്കുമ്പോൾ, നമ്മൾ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്താന്ന് ആദ്യമേ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്ലസ് ടു തലത്തിലൊക്കെ ചെന്ന് കുട്ടികൾക്ക് നമ്മൾ കരിയർ ഗൈഡൻസ് ഒക്കെ സെഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ജോലിയുടെ സ്കോപ്പ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. പിന്നെ ജനറലി മാർക്ക് കൂടുതൽ വാങ്ങുന്ന പെൺകുട്ടികളായതുകൊണ്ട് വരട്ടിൽ കുറെ പെൺകുട്ടികൾ കടന്നു വരുന്നതായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും ആണുങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. പിന്നെ ഇതൊരു ആപ്റ്റിറ്റ്യൂഡാണ്, എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ വരുന്ന കുട്ടികൾ നല്ല മിടുക്കരായി പഠിച്ചു പോകുന്നുണ്ട്. അവരുടെ കെയറിംഗ് നേച്ചറും അവർ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സ്കിൽഫുള്ളായിട്ട് അവരത് പെർഫോം ചെയ്യുന്നത് കാണുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവരവരുടെ പ്രൊഫഷനിൽ എക്സൽ ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ മെയിൽസ് ഇതിലേക്ക് വരാൻ വേണ്ടി നമ്മൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഇതിൻ്റെ പോസിറ്റീവ് പോയിന്റ്സും കൂടെ അങ്ങ് ഹൈലൈറ്റ് ചെയ്യുക. ഇതൊരു കെയറിങ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പം ആപ്ലിക്കേഷൻസ് നമുക്കുണ്ട്.
3: ഇപ്പൊ മാഡം ഒരു കാല നൂറ്റാണ്ടോളം ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലടക്കം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും അതെ. അപ്പം എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ കൂടുതൽ നഴ്സിംഗ് കോളേജസ് ഉള്ളത്, കൂടുതൽ കുട്ടികൾ നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നത്? കേരളം അതിന്റെ ഒരു ഹബ്ബാണല്ലോ. എന്തുകൊണ്ടാണ് കേരളം, വൈ കേരളം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മാഡത്തിന്റെ ഉത്തരം?
4: എനിക്ക് തോന്നുന്നു മധ്യ തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് ഒരുപാട് പേര് വളരെ പണ്ടേക്ക് പണ്ടേ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോയത് ജർമ്മനിയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പോയി അവിടെ നഴ്സിംഗ് പഠിച്ച് അങ്ങനെ വന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു പേര് പോയി പഠിച്ചാൽ ഇത് എവിടെയും ജോലി കിട്ടും എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് കൂടുതൽ പേര് ഇതിലേക്കൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ നല്ലൊരു റിസോഴ്സായിട്ട് നഴ്സസ് മാറുന്നത് 2005 ശേഷമാണ് ഇവിടെ ഒരുപാട് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളും കൂടി വന്നത്. അതിനു മുൻപേ തന്നെ നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ആയ കർണാടകയിലും തമിഴ്നാടിലും ഒക്കെയുള്ള സ്ഥലത്തും ഒക്കെ മലയാളി സ്റ്റുഡൻസ് തന്നെയാണ് മെജോറിറ്റി. അവിടുത്തെ ആൾക്കാർ വളരെ കുറവാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ബംഗാളിലും പഞ്ചാബിൽ നിന്നും കുറച്ച് പേര് വില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നഴ്സിംഗ് കോളേജുകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് നഴ്സിംഗ് പഠിക്കുകയും അത് എവിടെ പോയും ജോലി ചെയ്യാൻ റെഡിയായിട്ടൊരു മനസ്സോടുകൂടി അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ചെയ്യുന്ന ഒരു, ഇപ്പൊ ഒരു ആവറേജ് ഏജ് ഓഫ് മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് 25-26 വയസ്സിൽ ഇവർ മൈഗ്രേറ്റ് ചെയ്യാണ്. യങ് അൺമാരീഡ് ലേഡീസ് തന്നെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് കല്യാണം കഴിക്കാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അവരൊറ്റയ്ക്ക് തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, ജോലി ചെയ്യുന്നു, അതിനുശേഷം അവർ വന്ന് വിവാഹം കഴിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇപ്പൊ കാണുന്നത്.
3: അപ്പോൾ ഈ രംഗത്തെ വ്യാജ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോൾ നഴ്സിംഗ് കോളേജിനെ സംബന്ധിച്ചാണെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് അംഗീകാരമില്ലാത്ത കോളേജസിലൊക്കെ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കുട്ടികൾ പഠിക്കുമ്പോൾ പഠിച്ച് ലാസ്റ്റാണ് അറിയുന്നത് ഈ സ്ഥാപനത്തിന് ഇപ്പോൾ അംഗീകാരമില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾക്ക് നേരത്തെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള, ഇപ്പോൾ ഒരു കുട്ടി ഒരു കോളേജ് നഴ്സിംഗിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് അംഗീകാരമുണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്, അതെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
4: നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏത് സംസ്ഥാനത്താണോ പഠിക്കുന്നത് ആ സംസ്ഥാനത്തെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ആ കോളേജിലുണ്ടോ എന്ന് നോക്കുക. രണ്ടാമതായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ് ചെയ്ത സ്ഥാപനത്തിലാണോ പഠിക്കുന്നതെന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തുന്നത്. ഇത് രണ്ടെണ്ണമാണ് പ്രധാനം. പിന്നെ യൂണിവേഴ്സിറ്റി ആണല്ലോ ഡിഗ്രി തരുന്നത്, അപ്പൊ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സ്ഥാപനമാണോ എന്നുള്ളതും മനസ്സിലാക്കുക. പിന്നെ നഴ്സിംഗ് കോളേജുകൾക്ക് വേണ്ടത് നല്ല ആശുപത്രികളാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനവുമായിട്ട് നമ്മുടെ പേരന്റ് ഹോസ്പിറ്റലായിട്ടുള്ള ആശുപത്രിയിലെ സൗകര്യങ്ങൾ നോക്കുക. നല്ല ഇൻപേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് അവിടെ വിവിധ സ്പെഷ്യാലിറ്റികൾ വേണം, മെഡിസിൻ, സർജറി, മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റികൾ, ന്യൂറോളജി, കാർഡിയോളജി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി ആശുപത്രിയിലാണോ ട്രെയിനിങ് കിട്ടുന്നതെന്നും കൂടി ഉറപ്പുവരുത്തേണം. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുമ്പോഴാണ് നമുക്ക് എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു കോഴ്സും ഡിഗ്രി മാത്രം പോരല്ലോ, നമുക്ക് അതിനുള്ള അനുഭവ പരിചയം കൂടി വേണമല്ലോ. അപ്പോൾ അതൊക്കെ ലഭിച്ച് നമുക്കൊരു നല്ലൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് നേഴ്സായി ആ കോഴ്സ് കഴിഞ്ഞിറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൗൺസിൽ റെക്കഗ്നീഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.
3: അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ ഏതായിരിക്കും?
4: പിന്നെ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സ്റ്റൈലിൽ ചെയ്ത ഒരു മലയാളം പാട്ടുണ്ട്, മഴയേ തൂമഴയേ എന്ന് പറഞ്ഞ എം ജയചന്ദ്രൻ സംഗീതം നൽകിയ പാട്ട്, ഹരിചരൻ പാടിയതാണ്. ആ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പട്ടം പോലെ എന്ന സിനിമയിൽ
3: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: നമ്മളിപ്പോ വ്യാജ നഴ്സിംഗ് കോളേജസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ നഴ്സിംഗ് പഠനത്തിനും ഇപ്പോൾ വിദേശ തൊഴിലവസരങ്ങൾക്കും വേണ്ടി ശ്രമിച്ച് പലരും തട്ടിപ്പുകളിൽ അകപ്പെടാറുണ്ടല്ലോ. ഇപ്പൊ ഇന്ന സ്ഥലത്ത് റിക്രൂട്ട്മെന്റ് ഉണ്ട്, നിങ്ങൾ ഇത്ര ലക്ഷം തന്നാൽ മതി, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാർത്തകൾ അതൊക്കെ കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോകുന്ന, ചിലപ്പോൾ പറ്റിക്കപ്പെടുന്ന കുട്ടികളും ഉണ്ടാകാം. അപ്പം അംഗീകൃത സ്ഥാപനങ്ങൾ തിരിച്ചറിയാൻ, ഇപ്പൊ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്തായിരിക്കും? ഇവിടുന്ന് നമ്മളിപ്പോ സ്റ്റേറ്റിന്റെ അംഗീകാരവും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അതിന്റെ അംഗീകാരവും ഒക്കെ ഉള്ള സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങി യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വളരെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു നഴ്സാണ്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കാണാം. അത്തരത്തിലുള്ള ഒരാൾ ഏതെങ്കിലും രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും?
1: ഒരു കോഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ട്. അത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ആ ലിസ്റ്റ് നോക്കി ഏത് കോളേജിനാണോ അംഗീകാരമുള്ള ആ കോളേജിൽ തന്നെ നമ്മൾ കഴിവതും പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോയി മറ്റൊരു സ്ഥലത്ത് ജോലി നേടാനൊക്കെ പോകുമ്പോൾ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ റെക്കഗ്നീഷനാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ റെക്കഗ്നീഷൻ മസ്റ്റാണ്. നമ്മളത് ഉണ്ടോ ഇല്ലയോ അത് എല്ലാ വർഷവും ലഭിക്കണമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ നല്ല അധ്യാപകർ, നല്ല ഹോസ്പിറ്റൽ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇത്തരത്തിൽ ഒരുപാട് ചതിക്കുഴികളിൽ കുട്ടികൾ വീണു പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് കുറച്ച് കുട്ടികൾ കഴിഞ്ഞ വർഷം ആരോഗ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ അവർ സംസാരിച്ചത് അവരുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കർണാടകയിലേതോ ഒരു കോളേജിലെ അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിലാണ്, സർട്ടിഫിക്കറ്റ്സ് ലഭ്യമാക്കാൻ എന്തെങ്കിലും ചെയ്യണം, അതായത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അവർക്ക് തിരിച്ചു വാങ്ങണം, പോയ പൈസ അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇത്തരത്തിലെ ഈ ചതിക്കുഴികളിൽ വീഴുന്ന ഒരുപാട് പേരുണ്ട്. 10 മുതൽ 14 ലക്ഷം രൂപ വരെയൊക്കെ അവർ പാക്കേജായിട്ട് വാങ്ങിയിട്ടാണ് ഈ സ്ഥലങ്ങളിൽ പോകുന്നത്. ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവരുടെ കയ്യിലാകുന്നതുകൊണ്ട് ഇവർക്ക് തിരിച്ചു വരാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് 2023 ഒരുപാട് കോളേജുകൾ തുടങ്ങാനൊരു തീരുമാനം അന്നത്തെ മിനിസ്ട്രി എടുക്കുകയും അപ്പോൾ അതനുസരിച്ച് സിമെറ്റിന് കീഴിൽ തന്നെ 7 കോളേജുകൾ തുടങ്ങി. സർക്കാർ മേഖലയിൽ 6 കോളേജുകൾ, ഇന്ന് എല്ലാ ജില്ലയിലും സർക്കാർ നഴ്സിംഗ് കോളേജുണ്ട്. അതുപോലെ തന്നെ സിമെറ്റിന് കേരളത്തിൽ 12 നഴ്സിംഗ് കോളേജുണ്ട്. മറ്റ് കേപ്പ് പോലുള്ള, സിപാസ് പോലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന നഴ്സിംഗ് കോളേജുകളിലും നമുക്കൊരുപാട് കോളേജുകളുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ നമ്മുടെ കോളേജിലെ മികച്ച ഹോസ്പിറ്റലുകളുമായിട്ട് അനുബന്ധിച്ചെല്ലാം നഴ്സിംഗ് കോളേജുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിൽ വളരെ നല്ലൊരു ചിട്ടയായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫീ റെഗുലേറ്ററി കമ്മീഷനാണ് ഫീസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ സൂപ്പർവൈസ് ചെയ്യുന്നതും അങ്ങനെ ഒരു കമ്മീഷനാണ് നമ്മുടെ സ്റ്റേറ്റിൽ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ പഠിക്കുമ്പോൾ റെക്കഗ്നൈസ്ഡ് ആയ കോളേജാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. ഈ ഫീ റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന ഫീസ് അല്ലാതെ മറ്റൊരു ഫീസും വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ഏജൻസി വഴിയും മറ്റുമൊക്കെ പോകുമ്പോൾ ഒരു പാക്കേജ് പോലെ ഇവർ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഏതു വിധത്തിലും അഡ്മിഷൻ എടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. 5 കോളേജിലെ കുട്ടികളെ ഒരു ഹോസ്പിറ്റലിൽ അഫിലിയേറ്റ് ചെയ്തിട്ട് കോളേജ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കെട്ടിടം മാത്രം കാണിച്ചു കൊടുക്കുകയും പിന്നെ പരീക്ഷ വരുമ്പോൾ മാത്രം അവർ പോയി പരീക്ഷ എഴുതുകയൊക്കെ ചെയ്യുന്ന സംവിധാനം ചില കർണാടകയിലും തമിഴ്നാട്ടിലുള്ള കോളേജുകളിലും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കോളേജുകളിൽ ഒരിക്കലും പഠിക്കാൻ പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പാസ്ഔട്ടായി ഇറങ്ങുമ്പോൾ തന്നെ ഇത് ഒരു തൊഴിലാണ്. ഈ തൊഴിൽ ചെയ്യാൻ പഠിച്ചിട്ടാണ് നമ്മളത് പാസ്സാകേണ്ടത്. അല്ലാതെ വെറുതെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഒരു തിയറി എക്സാമിനേഷനോ എഴുതിയത് കൊണ്ട് ഇതിലൊരിക്കലും നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ കോൺഫിഡൻ്റ് ആയിട്ട് ആ ജോലി ചെയ്യാൻ പറ്റുകയോ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മളൊരു മനുഷ്യ ജീവനുമായിട്ടല്ലേ ഡീൽ ചെയ്യുന്നത്. അപ്പം അത്ര സിൻസിയറായിട്ട് ചെയ്യേണ്ട ഒരു ജോബും കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള റെക്കഗ്നീഷൻ ഇല്ലാത്ത കോളേജുകളൊക്കെ കുട്ടികൾ പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടി കൂടിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ഇത്തരത്തിലുള്ള ബോധവൽക്കരണവും നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ്.
0: കോളേജിന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അത് എന്തെങ്കിലും ഗവൺമെന്റ് സംവിധാനം ഉണ്ടോ, അല്ല അവര് ഓരോ ആൾക്കാരും ഇപ്പൊ ഒരു പ്രൊഫഷണൽ നഴ്സ് ജർമ്മനിയിലോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു, അങ്ങനെയാണെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ച് പോവുകയാണോ ചെയ്യുന്നത്, എന്താണ് അതിന്റെ പ്രൊസീജിയർ?
1: ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് സർക്കാർ ഏജൻസികളുണ്ട്, ഗവൺമെന്റിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട്. നോർക്ക, ഓടപ്പെക്ക, ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പ്രൈവറ്റ് ആണെങ്കിൽ പോലും നമ്മൾ അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിക്കുക. അവർ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ പ്ലേസ്മെന്റ് നേടിക്കൊടുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നല്ല പ്രൈവറ്റ് ഏജൻസീസ് ഒരുപാടുണ്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഏജൻസികളുണ്ട്. അപ്പം നമ്മളതൊന്ന് മനസ്സിലാക്കി അവരുടെ ഒരു ഹിസ്റ്ററിയും ട്രാക്ക് റെക്കോർഡും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം അവരിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്ന നല്ല ഏജൻസികൾ ഒന്നും തന്നെ മുൻകൂറായി പൈസ അടയ്ക്കാൻ ആവശ്യപ്പെടാറില്ല. കാരണം ഇവരെ ഹോസ്പിറ്റലുമായിട്ട് ഇവർക്കൊരു ടൈപ്പ് വേണം. അപ്പോൾ ഹോസ്പിറ്റലാണ് ഇത്ര എംപ്ലോയീസിനെ കൊടുക്കുമ്പോൾ എംപ്ലോയർ ഇവർക്കൊരു കമ്മീഷൻ കൊടുക്കുന്നുണ്ടാകും ഈ അംഗീകൃത ഏജൻസിക്ക്. അപ്പോൾ ആ രീതിയിലാണ് റിക്രൂട്ട്മെന്റ് പലതും നടക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ വലിയ തുക ഷോർട്ട് കട്ടിലൂടെ പോകാമെന്ന് പറയുന്ന പല ഏജൻസിക്കും മുടക്കിയാൽ അത് നഷ്ടമാണ്. മാത്രമല്ല നമ്മളൊരു രാജ്യത്ത് ജോലി ചെയ്യാൻ രജിസ്റ്റേർഡ് നേഴ്സായി പോവുകയാണെങ്കിൽ അവരുടെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമാണ്. ഉദാഹരണത്തിന് നമുക്ക് അമേരിക്കയിൽ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ CGFNS എന്ന പരീക്ഷ ക്ലിയർ ചെയ്യണം. അതുപോലെ നമുക്ക് UK പോയി ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് തത്തുല്യമായിട്ടുള്ള പരീക്ഷ ക്ലിയർ ചെയ്താണ് നമ്മൾ അവരുടെ രജിസ്റ്റേർഡ് നേഴ്സായി മാറുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആ ഒരു 7 സ്കോറാണ് IELTS ഇപ്പോൾ വേണമെന്ന് പറയുന്നത്. ആ സ്കോറും ഈ പറയുന്ന ലൈസൻസിങ് എക്സാമും കൂടെ ക്ലിയർ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇത്തരം രാജ്യങ്ങളിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം വെക്കുന്ന ഒരു ഏജൻസി ആണെങ്കിൽ അവർക്ക് 100% എംപ്ലോയർ കമ്മീഷൻ കൊടുക്കും. നമ്മുടെ ഒരു പൈസയും അവർ വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രൈവറ്റ് ഏജൻസീസിനെ സമീപിക്കാൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്.
0: വേറൊരു പ്രവണത, നമ്മുടെ ക്ലിനിക്കൽ രംഗത്ത് വലിയ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആൾക്കാർ അധ്യാപന രംഗത്തേക്ക് പോകുന്നത് കാണാറുണ്ടല്ലോ, ആ ഒരു പ്രവണത ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ?
1: അല്ല, അങ്ങനെ എനിക്ക് യോജിപ്പില്ല. ക്ലിനിക്കൽ രംഗത്ത് മികച്ച നേഴ്സായി നിന്നവർക്ക് അധ്യാപന രംഗത്തും നല്ല നേഴ്സായി പ്രവർത്തിക്കാൻ.
0: ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഫീൽഡ് അത്ര എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്, പക്ഷെ ഞാൻ പോയി ജോലി കിട്ടുമെന്നുള്ള ഒരു താല്പര്യത്തിൽ കോഴ്സിന് ചേർന്നു. ചേർന്നപ്പോൾ ആണ് എനിക്ക് പറ്റിയ ഫീൽഡ് അല്ലെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം, അതുകൊണ്ട് ഞാൻ ടീച്ചിങ് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ കുറച്ച് ഹയർ ക്വാളിഫിക്കേഷനും കൂടെ, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വാസ്തവം ഉണ്ടായിരിക്കാൻ
1: സാധ്യത? വാസ്തവമുണ്ട്. ആറ്റിറ്റ്യൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഹൗസ് വൈഫായിട്ട് തുടരുന്നവരെയും എനിക്കറിയാം. അപ്പോൾ ചിലരൊരു ഡിഗ്രി പോലെ ഇത് പഠിച്ചു മറ്റ് പ്രൊഫഷനിലേക്ക് പോയവരുമുണ്ട്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ച് IAS നേടിയ സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ആറ്റിറ്റ്യൂഡ് ഈ പ്രൊഫഷനോടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ശോഭിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും ഇപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞൊരു 1 ഇയർ ഇന്റേൺഷിപ്പ് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ BSc നഴ്സിംഗ് കരിക്കുലത്തിൽ തന്നെ നമ്മളൊരു 3000-ത്തിലധികം മണിക്കൂർ പേഷ്യന്റിൻ്റെ അടുത്ത് ക്ലിനിക്കൽ സ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിലുള്ളൊരു ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടും. 4 വർഷവും പഠിച്ചിട്ടും ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ

0: ില്ലെങ്കിൽ പിന്നെ ഇഷ്ടമുള്ള മേഖലകളായ ടീച്ചിങ്ങിലേക്കോ റിസർച്ചിലേക്കോ ഒക്കെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന കോഴ്സ് എടുത്തിട്ട് റിസർച്ചേഴ്സ് ആയിട്ടൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്.
1: ഇന്നത്തെ ഒരു നഴ്സിംഗ് ജോലിയിൽ രോഗി പരിചരണത്തെക്കാൾ കൂടുതൽ സമയം നമ്മൾ റെക്കോർഡ്സും രേഖകളും ഒക്കെ തയ്യാറാക്കാൻ, ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കേണ്ടി വരുന്നു എന്ന് വിമർശനമുണ്ടല്ലോ. അപ്പൊ ഇത് വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നു? ഇതൊരു സമീകൃത സമീപനം എങ്ങനെ സാധ്യമാകും?
0: ഒരുപാട് ഹോസ്പിറ്റൽസ് ഒക്കെ ഇപ്പം വളരെയധികം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ പേഷ്യന്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. അതിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും പറ്റില്ല, ബിക്കോസ് ഇതെല്ലാം ലീഗലി ബൈൻഡിങ് ആണ് പലത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും എത്ര വലിയ ഹോസ്പിറ്റൽ ആണെങ്കിലും നമ്മളത് റെക്കോർഡ് ചെയ്യണം. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും മറ്റുമൊക്കെ സഹായത്തോടുകൂടി ഒരുപാട് നമ്മുടെ ഈ ജോബ് ഈസി ആക്കുന്ന തരത്തിൽ ഒരുപാട് ഡോക്യുമെന്റേഷൻ സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലത് എത്തിയിട്ടില്ല, ബട്ട് സ്റ്റിൽ എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്യുമെന്റേഷന്റെ സമയം പേഷ്യന്റ് കെയറിന്റെ കൊടുക്കേണ്ട ഒരുപാട് സമയത്തെ അപഹരിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. എന്നാൽ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റും ആണ്.
1: അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ ഏതായിരിക്കും?
0: എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു തമിഴ് സോങ്, നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യവും ജാനകിയും പാടിയ മലരേ മൗനമാ എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള ഒരു പാട്ടാണിത്.

0: കമ്മ്യൂണിറ്റി നഴ്സിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
1: കമ്മ്യൂണിറ്റി നഴ്സിംഗ് ആണ് നമുക്ക് ഇന്ത്യയിലെ നഴ്സിംഗ് സിസ്റ്റത്തിൽ വിദേശികൾ വരുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് ഈ കമ്മ്യൂണിറ്റി നഴ്സിംഗ്. അവർക്ക് എല്ലാ രോഗികളെയും ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. നമ്മുടെ ഇവിടെ ചിലപ്പോൾ ഒരുപാട് പേഷ്യൻസിന്റെ ബാഹുല്യം കൂടുതൽ ആയതുകൊണ്ടാവാം, നമ്മൾ വീടുകളിലേക്ക് നമ്മുടെ പ്രിവൻറ്റീവ് സർവീസസ് ഒരുപാട് കൊടുത്തു, പിന്നെ പാലിയേറ്റീവ് കെയർ സർവീസസ്, പിന്നെ പല രീതിയിലുള്ള റീഹാബിലിറ്റേഷനൊക്കെ ഉള്ള പേഷ്യൻസ്, അവർക്കുള്ള സർവീസസും ഒക്കെ നമ്മൾ വീടുകളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമല്ല പല കേസസ് ഐഡന്റിഫൈ ചെയ്യാൻ, ചില രോഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആ ഒരു സിസ്റ്റം ഇന്ത്യയിൽ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. സ്റ്റുഡൻസ് പോയി വീട് വീടാന്തരം നടന്ന് ഹെൽത്ത് സർവേ ചെയ്യുന്നതിലൂടെ അവർക്ക് റിസ്കി ആയിട്ടുള്ള പോപ്പുലേഷനെ തിരിച്ചറിയാൻ പറ്റുകയും അങ്ങനെ ഹൈ റിസ്ക് ഉള്ള പോപ്പുലേഷനെ തിരിച്ചറിയുമ്പം അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നേരത്തെ അവർക്ക് കൊടുത്ത് അവരെ വലിയ പ്രശ്നങ്ങളില്ലാതെ അവരുടെ അസുഖം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാനും പറ്റും. പിന്നെ നമ്മുടെ സംവിധാനം അതിനകത്ത് ഇപ്പം നമുക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഉണ്ട്, അവരെ സഹായിക്കാൻ ആശമാരുണ്ട്. അപ്പം ഇത്തരത്തിൽ കമ്മ്യൂണിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ആശമാർ അവരുടെ ഒരു പ്രതിനിധിയാണല്ലോ, അവരിൽ നിന്നൊക്കെ കിട്ടുന്ന പല ഇൻഫർമേഷൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അത് ഐഡന്റിഫൈ ചെയ്ത് പേഷ്യന്റിനെ വി എച്ച് സിയിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുകയോ അവർക്ക് പിന്നെ റെഫറൽ സംവിധാനത്തിലൂടെ അവർക്ക് ഹയർ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു വഴി ഒരുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വളരെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ്.
0: ഇപ്പോൾ നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ദീർഘനാളായിട്ട് ഇപ്പോൾ സ്ട്രോക്ക് വന്ന രോഗികളെ പരിചരിക്കുന്നവർ, അല്ലെങ്കിൽ മാഡം ചെയ്ത പോലെ ഒരുപാട് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരിലെ ഹൈപ്പോഗ്ലൈസീമിയ, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ ഗവേഷണത്തിലോട്ട് എത്തുന്നത് കുറവായിരിക്കുമല്ലോ. അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഈ രോഗികളിൽ കാണുകയാണ്. അത് ഇതുവരെ ആരും ശ്രദ്ധിക്കപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത്തരം ഒരു ഗവേഷണത്തിലൂടെ ആ ഇൻഫർമേഷനെ കോറിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്, അതെങ്ങനെയാണ് നടക്കുന്നത്?
1: അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോ അക്കാഡമിക് സൈഡിലാണ് ഗവേഷണം കൂടുതലായി നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റികളാണെങ്കിലും പി എച്ച് ഡി ചെയ്യാൻ അനുമതി കൊടുക്കുന്നതിന് വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് മാറണം. ക്ലിനിക്കൽ രംഗത്തുള്ളവർ, ബിക്കോസ് അവർ ഒരുപാട് ഇങ്ങനത്തെ ക്ലിനിക്കൽ കണ്ടീഷൻസ് കാണുവാണ്. ഇപ്പോൾ പേഷ്യൻസിലുണ്ടാകുന്ന വേരിയേഷൻസ്, അത് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് പേഷ്യൻസിലുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുറേ നാളുകളായി അടുപ്പിച്ച് കുറേ കാറ്റഗറി ഓഫ് പേഷ്യൻസിനെ കാണുമ്പോൾ എന്ത് ചേഞ്ചാണ് അവരിൽ വരുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലൊരു റിസർച്ച് ഏരിയ ഉണ്ടെന്നും ആ ഒരു ഫോക്കസ് അവിടെ കണ്ടുപിടിക്കാനും ഒക്കെ പറ്റുന്നത് കൂടുതലും ക്ലിനിക്കൽ ഏരിയയിലെ നഴ്സസാണ്. അവരെ നമ്മൾ റിസർച്ച് മേഖലയിലോട്ട് കൊണ്ടുവരണം. റിസർച്ചിന്റെ പരമപ്രധാനമായ ഉദ്ദേശം തന്നെ ഒരു പബ്ലിക്കേഷൻ എന്നതിലുപരി നമ്മൾ അതിൽ നിന്നൊരു പുതിയൊരു നോളജ് നമുക്ക് ലഭിക്കുന്നു. ആ നോളജ് സിമിലർ ആയിട്ടുള്ള പല രാജ്യങ്ങളിലുമൊക്കെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങളുണ്ടെങ്കിൽ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം കൂടി നമ്മൾ അതിനെ സിന്തസൈസ് ചെയ്ത് പുതിയ ഒരു എവിഡൻസ് ആയി കൊണ്ടുവന്ന് അത് നാളത്തെ ചികിത്സാ രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ പരിചരണ മേഖലയിൽ നമ്മളൊരു ചേഞ്ച്, പുതിയൊരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പേഷ്യന്റിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളത് കൊണ്ടുപോകണം. അങ്ങനെയാണ് റിസർച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയും. നഴ്സിംഗ് സൈഡിൽ വരുമ്പോൾ എവിഡൻസ് ബേസ്ഡ് നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറയും. അങ്ങനെ ഈ ഗവേഷണങ്ങളിൽ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പേഷ്യന്റിന് അൾട്ടിമേറ്റ്ലി ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലേക്ക് പേഷ്യന്റിലേക്ക് എത്തണം. ആ രീതിയിൽ നമ്മളിതിനെ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുക.
0: മാഡം ഒരു റിസർച്ച് ഗൈഡും കൂടെയാണല്ലോ. ഇപ്പോൾ നഴ്സിംഗ് രംഗത്തെ ഗവേഷണങ്ങൾ, ഇപ്പൊ കുട്ടികൾ എത്രത്തോളം അതിന് താല്പര്യം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ മേഖലയിൽ വരുന്ന ഗവേഷണ ഫലങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നൊന്ന് പറയാം.
1: നമ്മള് നഴ്സിംഗ് മേഖലയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പി എച്ച് ഡിക്ക് വില്ലിംഗ് ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെഡിക്കൽ മേഖലയിൽ ഗവേഷണത്തിന് വില്ലിംഗ് ആയിട്ട് വരുന്നു. അതിനേക്കാളൊക്കെ കൂടുതൽ നഴ്സിംഗില് അധ്യാപന രംഗത്തു നിന്നുള്ളവർ ഇന്ന് പി എച്ച് ഡി എൻട്രൻസ് ഒക്കെ എഴുതുന്നതിൽ നല്ല നമ്പർ ഓഫ് ആൾക്കാർ അവരാണ്. മേ ബി അവർക്ക് അവരുടെ പ്രൊഫഷനില് മുകളിലേക്ക് പോകാനായിരിക്കാം. പക്ഷെ അങ്ങനെയല്ലാതെ നമ്മൾ റിസർച്ച് കുറച്ചുകൂടി ഒന്ന് വ്യാപിപ്പിച്ച് ഇവരിൽ ഇൻട്രസ്റ്റ് ജനിപ്പിച്ച് ഇവരെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗവേഷണം ഇന്നും എല്ലാവർക്കും താല്പര്യമുള്ളൊരു

0: മേഖല തന്നെയാണ്.
1: അതുപോലെ മാഡം ഒരു AHS സർട്ടിഫൈഡ് BLS ആൻഡ് ACLS ട്രെയിനർ ആണല്ലോ. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം എന്താണ്? പെട്ടെന്ന് റോഡിൽ വെച്ചിട്ട് ഒരാൾക്ക് ഒരു നെഞ്ചുവേദന വരുന്നു, അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ വെച്ചിട്ട് ബസ്സിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു യാത്രക്കാരന് എന്തെങ്കിലും ദേഹാസ്വസ്ഥ്യം വന്നാൽ അവിടെ സമീപത്ത് ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാമോ?
0: നമുക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഏതൊരു സാധാരണക്കാരനെയും പഠിപ്പിച്ചിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. അപ്പോൾ ബേസിക് ലൈഫ് സപ്പോർട്ട് നമ്മൾ ഹൈസ്കൂൾ തലം മുതൽ തന്നെ നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് ഒരാൾ അബദ്ധവശാൽ ഒരു ഭക്ഷണ പദാർത്ഥം ഉള്ളിലേക്ക് പോയി ചോക്കിംഗ് ശ്വാസ തടസ്സം പെട്ടെന്ന് അനുഭവപ്പെട്ടാൽ എങ്ങനെയാണ് അത് മാറ്റുന്നതെന്നുള്ള ടെക്നിക്കും, പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മളൊരു ഹൈസ്കൂൾ തലം മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ച് അതിലേക്കൊന്ന് സെൻസിറ്റൈസ് ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികളിൽ പ്ലസ് ടു തലത്തിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഈ ട്രെയിനിങ് കൊടുത്തിരിക്കണമെന്നും, നമ്മുടെ പബ്ലിക് അസംബ്ലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, മാളുകളിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, അവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് പേഷ്യൻറ്റിനെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ വെച്ച് പേഷ്യൻ്റിനെ അത് ഹാൻഡിൽ ചെയ്യണമെന്നും ഇപ്പം ഒത്തിരി അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിംഗ് മെഷറാണ്. അത് കൊടുക്കുക, അതിലൊരു സർട്ടിഫിക്കറ്റും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരു ലൈസൻസ്ഡ് BLS പ്രൊവൈഡർ എന്നൊരു കാർഡോ എന്തെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ അവരും ഹാപ്പി ആവും. അപ്പോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർ ഓർത്തു വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിനിങ് കൊടുത്ത് അവരുടെ ആ ഒരു സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: മാഡം ഇപ്പോൾ കോളേജിൻ്റെ സിമെറ്റിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഇത്രയധികം കോളേജിലെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടണം, പിന്നെ പല പല പൊസിഷനിലാണ് മാഡം നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സമയത്ത് ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സമയം മാനേജ് ചെയ്യുന്നത്?
0: ചില സമയത്ത് വളരെയധികം തിരക്കുകളുണ്ട്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് തന്നെ ബുദ്ധിമുട്ടുള്ള സമയമുണ്ട്. നമുക്ക് കുടുംബമുണ്ട്, ജോലിയുണ്ട്, പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഒത്തിരിയുണ്ട് കോളേജിലുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലെയും പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ പ്രധാനമായിട്ടും എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് മെഷർ എന്ന് പറയുന്ന മ്യൂസിക് തന്നെയാണ്. അപ്പം ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷേ പാട്ട് ധാരാളം കേൾക്കും. കൂടുതലും സ്വന്തമായി ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴോ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നാലും ഒരു പാട്ട് കേൾക്കുന്ന രീതിയുണ്ട്. പിന്നെ അധിക സ്ട്രെസ് അനുഭവിക്കുമ്പോഴും ഒരു പാട്ട് കേട്ടിട്ട് പിന്നെ മൂഡ് ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്.
1: നഴ്സിംഗ് മേഖല ഇന്ന് വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മാഡം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ മാറ്റം എന്തായിരിക്കും? മാഡം ഒരു 25 ഇയേഴ്സിന് മുന്നേ കണ്ട അതിൽ നിന്നും ഇപ്പോൾ കാണുന്ന ഒരു വലിയ വ്യത്യാസം ഏതായിരിക്കും?
0: ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപാട് പേര് നഴ്സിംഗ് കോഴ്സുകൾ പഠിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ വ്യത്യാസം. പണ്ടും ആശുപത്രികളുടെ എണ്ണം കുറവായിരുന്നു, നമുക്ക് അത്യാവശ്യം നഴ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് പേര് ഈ കോഴ്സ് പഠിക്കാൻ ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവരെയെല്ലാം ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് അവരുടെ ഒരു ഭയങ്കരമായ ചേഞ്ച്, ആ കുടുംബത്തെ തന്നെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ ഈ കോഴ്സിന് മാറാൻ കഴിയുന്ന സിറ്റുവേഷൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾ ഈ പ്രൊഫഷനിലേക്ക് വരുന്നുണ്ട്. എന്നാലും വലിയ ഒരു സമൂലമായ ചേഞ്ച് നഴ്സിംഗിൽ അത്രയധികം വന്നിട്ടില്ല. അത് വരണമെങ്കിൽ നഴ്സിങ്ങിന് ഒരു ട്രഡീഷണൽ വേ ഓഫ് നഴ്സിംഗ് അല്ലാതെ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള റോളുകൾ, എക്സ്പാൻഡഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് റോൾ എന്ന് പറയും നഴ്സസിന് ചെയ്യാൻ പറ്റുന്ന, ആ രീതിയിൽ അത്തരത്തിലുള്ള ഒരു റോൾ പെർഫോമൻസിലേക്ക് നമ്മൾ നഴ്സസിനെ എത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും നന്നായിട്ട് ലേൺഡ് റിസോഴ്സിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മുടെ സമൂഹം അത് ഉപയോഗിക്കാനും സമൂഹത്തിന് അതിൻ്റെ ഗുണം കിട്ടാനും ഉള്ള രീതിയിൽ നമ്മൾ സംവിധാനത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.
1: അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ ഏതായിരിക്കും?
0: ഈ ഇടയ്ക്ക് അവാർഡ് കിട്ടിയ ഒരു പാട്ടില്ലേ, അങ്ങുവാനക്കോണില്
1: വൈക്കം
0: വിജയലക്ഷ്മിയുടെ ആ പാട്ട് ഇഷ്ടമാണ്. അജയന്റെ രണ്ടാം മോഷണം,
1: ARM ലെ
0: പാട്ട്.

0: തിരക്കേറിയ തന്റെ പ്രൊഫഷണൽ ജീവിതത്തിനിടയിലും സംഗീതത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഡോക്ടർ ആശ എസ് കുമാറുമായുള്ള ഇന്നത്തെ സംഭാഷണം ഏറെ ഹൃദ്യമായിരുന്നു എന്ന് വിചാരിക്കുന്നു. സിമിറ്റ് ഡയറക്ടർ എന്ന നിലയിലുള്ള താങ്കളുടെ വരംകാല പ്രോജക്റ്റുകളിലും നഴ്സിംഗ് മേഖലയിലെ എല്ലാ സംഭാവനകൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു. തന്റെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും ആകാശവാണി ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് ഡോക്ടർ ആശ എസ് കുമാറിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: താങ്ക് യു സോ മച്ച്.
2: സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
5: അറിയിപ്പ്. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ പറയാം. 9495 9691 9496 5321 9496 5961. അറിയിപ്പ് കഴിഞ്ഞു.
6: രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയ ദൌത്യമാണ് ഈ ശോത് സിന്ധു. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഫീസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി അറിവ് നൽകുന്നു. നിങ്ങളുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഈശോത് സിന്ധുവിന്റെ യൂസർ ഐഡിയും പാസ്വേഡും നേടുക. പഠനത്തിലൂടെ ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കുചേരുക.
7: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണിജ്യറാമും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ദേവദാസ്, സംഗീതം ജോൺസൺ. ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വളരെ കൂടുതലായാണ് കാണപ്പെടുന്നത്. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര വിഭാഗം പ്രൊഫസറും സ്ത്രീരോഗ വിദഗ്ധയുമായ ഡോക്ടർ ആശ. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്?
2: വന്ധ്യത എന്ന് പറയുന്നത് ഒരു ദമ്പതിമാരുടെ ഒരു കണ്ടീഷനാണ്. അതിൽ സ്ത്രീവന്ധ്യത വരാം, പുരുഷവന്ധ്യതയും വരാം, അല്ലെങ്കിൽ കമ്പൈൻഡ് ഫാക്ടറായിട്ട് വരാം. ഇനി ചിലരിലാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകില്ല, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അപ്പൊ നമുക്കറിയാം, ഗർഭധാരണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന തകരാറുകൾ വന്ധ്യത്തിലോട്ട് നയിക്കാം. നമുക്കറിയാം, ഇന്ന് ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമോ പിറ്റ്യൂറ്ററി ഒവേറിയൻ ആക്സിസാണ്. ഇതിന്റെ ഒരു കോർഡിനേറ്റഡായിട്ടുള്ള പ്രവർത്തനം അണ്ഡവിസർജനം നടത്തുന്നതിന് അത്യാവശ്യമാണ്. ഇവയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അത് ഹൈപ്പോതലാമസിലാവാം, അല്ലെങ്കിൽ പിറ്റ്യൂറ്ററിയിൽ ഉണ്ടാകുന്ന ഗ്രോത്തുകളാവാം, ഓവറിയിൽ റിലേറ്റഡ് ആയിട്ട് ഓവുലേഷൻ നടക്കാതെ വരാം, അല്ലെങ്കിൽ ഓവറിയിലെ തന്നെ ഫോളിക്കിൾ റപ്ചർ ആവാതെ വരാം, ഇനി ഫലോപ്യൻ ട്യൂബിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം, ഗർഭാശയത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം, അണുബാധകൾ, ഇങ്ങനെയുള്ളവയെല്ലാം വന്ധ്യതയിലേക്ക് നയിക്കാം. ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന വന്ധ്യതയ്ക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പിഎഫ്ഡി മൂലമുള്ള അനോവുലേഷൻ, അതുകൊണ്ട് വരുന്ന വന്ധ്യതയാണ്. കൂടാതെ എൻഡോമെട്രോസിസും ഇന്ന് വളരെയധികം കൂടുതലായി കണ്ടുവരുന്നുണ്ട്.
1: മാഡം, ഈ ഹോർമോൺ വ്യതിയാനം എത്രത്തോളം സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്? ഇത് നമുക്ക് എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: സ്ത്രീകളുടെ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഹോർമോണുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകളാണ്. ഇവയിലുള്ള പ്രശ്നങ്ങൾ, പിറ്റ്യൂറ്ററിയിൽ ഉണ്ടാകുന്ന ട്യൂമറുകളോ അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഹോർമോൺ വ്യതിയാനത്തിന്റെ ഒരു ആദ്യ ഘടകമായിട്ട് പറയാൻ പറ്റും. അടുത്തതായി നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം തുടങ്ങിയവയെല്ലാം നമുക്ക് ഓവുലേഷനെ ബാധിച്ചിട്ട് അങ്ങനെ അത് വന്ധ്യതയിലേക്ക് പോകാം. ഇനി ഓവറിയിൽ തന്നെയുള്ള പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡർ എന്ന് പറയും. ഇത് പലപ്പോഴും അനോവുലേഷൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുമൂലം പല ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായി നമ്മുടെ ശരീരത്തിലെ മെയിൽ ഹോർമോൺ കൂടുതലായി വരാം. പിഎഫ്ഡി ഉള്ള ആളുകളിൽ അതിനാൽ തന്നെ അമിതവണ്ണവും മുഖരോമ വളർച്ചയും വന്ധ്യതയും സർവ്വസാധാരണമായി കണ്ടുവരാറുണ്ട്. ആയുർവേദ ശാസ്ത്ര പ്രകാരം ഇവയെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതായത് ശോധന ചികിത്സ എന്നും ശമന ചികിത്സ എന്നും. ഇതിൽ ഓരോ വ്യക്തിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഔഷധങ്ങളും ചികിത്സകളും ഒരു ആയുർവേദ ഗൈനക്കോളജിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ തന്നെ അമിതവണ്ണമുള്ളവരിൽ ആദ്യത്തെ ഘട്ടമായി അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. അമിതവണ്ണം മൂലം ഇവർക്ക് ഓവുലേഷൻ

0: വേണ്ട രീതിയിൽ നടക്കാതെ ഇരിക്കാം. അതിനാൽ തന്നെ അമിതവണ്ണത്തിന് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനുശേഷം നമുക്ക് ഔഷധയുക്തമായ ഘൃതങ്ങളും തൈലങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള സ്നേഹപാനം പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. ഇതിനുശേഷം ശരീരശുദ്ധി വരുത്തുന്നു. പിന്നീട് രോഗശമനത്തിനായിട്ട് അവരുടെ രോഗപ്രകൃതിക്കും അല്ലെങ്കിൽ ശരീര പരീക്ഷയൊക്കെ നടത്തി അതിനുശേഷം ഔഷധങ്ങൾ സെലക്ട് ചെയ്ത് നിശ്ചിതകാലം ഇവ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഇൻട്രാ വജൈനലായിട്ട് ചെയ്യുന്ന ചില ചികിത്സകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇവയുടെയൊക്കെ ഫലമായി രോഗശമനം ഉണ്ടാകുന്നു. ഇനി അടുത്ത ഘട്ടമായി ദമ്പതിമാരെ ഗർഭധാരണ പൂർവ്വപരിചരണത്തിന് വിധേയമാകുന്നു. ഇനി ഗർഭം ധരിച്ചു കഴിഞ്ഞാലോ ഗർഭം വേണ്ട രീതിയിൽ ഗർഭാശയത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിനും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യവാനായ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ജനനം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള ഔഷധങ്ങളും നൽകാറുണ്ട്. അതായത് കേവലം ഗർഭധാരണം മാത്രമല്ല ആരോഗ്യമുള്ള ഒരു ശിശുവിൻ്റെ ജനനം കൂടിയാണ് ആയുർവേദ ചികിത്സയിലൂടെ നമ്മൾ ഊന്നൽ നൽകുന്നത്.
1: മാഡം, അതുപോലെ തന്നെ സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു വന്ധ്യതാ പ്രശ്നമാണല്ലോ ഫൈബ്രോയിഡ്. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: ഇന്ന് ജീവിതശൈലിയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം അല്ലേ വളരെ കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ മാംസാഹാരത്തിൻ്റെ അമിത ഉപയോഗം, വ്യായാമമില്ലായ്മ ഇവയെല്ലാം കണ്ടുവരുന്നുണ്ട്. ഗർഭാശയത്തിൽ കണ്ടുവരുന്ന ഒരു അർബുദകാരിയല്ലാത്ത മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ചിലരിൽ അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാക്കാറുണ്ട്. മറ്റു ചിലരിൽ അമിതമായ വേദന, ആർത്തവത്തോടനുബന്ധിച്ച് അമിത വേദന ഉണ്ടാക്കാറുണ്ട്. ഇനി ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്നവരിലാണെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ പൊസിഷൻ അനുസരിച്ച് അത് ചിലപ്പോൾ ഗർഭധാരണത്തെ പ്രതികൂലമായി ബാധിക്കാം. ഇനി ഗർഭം ധരിച്ചാൽ തന്നെ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിലാണ് ഇതിപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു അബോർഷനിലോട്ട് നയിക്കാം. ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻ്റ് എപ്പോഴും നമുക്ക് മാംസാഹാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ നന്നായി വ്യായാമം ചെയ്യുക, അതേപോലെ തന്നെ ആർത്തവചര്യകൾ വേണ്ട രീതിയിൽ ശീലിക്കുക, ഇവയോടൊപ്പം ശരിക്കുള്ള ഔഷധ സേവയും വളരെ കുറച്ച് ദീർഘനാളത്തെ ഔഷധ സേവയും ആവശ്യമായി വരാം. ഇനി വലിയ ഫൈബ്രോയിഡുകളാണെങ്കിൽ, അതായത് 5 സെന്റിമീറ്ററിലൊക്കെ കൂടുതലുള്ള ഫൈബ്രോയിഡാണെങ്കിൽ, ഈ ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്യുന്ന മയോമെക്ടമി പോലുള്ള സർജറികളിൽ വേണ്ടി വന്നേക്കാം. മയോമെക്ടമി ചെയ്ത ആൾക്കാരിൽ പോലും പിന്നീട് ഒരു പ്രീകൺസെപ്ഷണൽ കെയർ ആയുർവേദ രീതിയിൽ എടുക്കുന്നതിന് അവർക്ക് പെട്ടെന്ന് ഗർഭം ധരിക്കാൻ സഹായകമാകും.
1: മാഡം, ഈ സ്ത്രീകളിലെ അമിതവണ്ണം എത്രത്തോളം വന്ധ്യതയ്ക്ക് കാരണമാകും എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: അമിതവണ്ണം മൂലമുള്ള ഹോർമോൺ തകരാറുകൾ ഓവുലേഷനെ പ്രതികൂലമായി ബാധിക്കാം. ഇനി അവർ ഗർഭം ധരിച്ചാലാകട്ടെ, ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അവരുടെ ഹോർമോൺ ലെവലുകളിലെല്ലാം വേരിയേഷൻ കാണാം. അതിനാൽ തന്നെ ഓവുലേഷൻ വേണ്ട രീതിയിൽ നടക്കണമെങ്കിൽ നമ്മളൊരു ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അമിതവണ്ണമുള്ളവർ തന്നെ അവരുടെ വെയിറ്റ് 5 മുതൽ 10% വരെ കുറച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അമിതവണ്ണത്തിനായിട്ടുള്ള ആയുർവേദ ചികിത്സകൾ, അതായത് ഉദ്വർത്തനം പോലുള്ള പല ചികിത്സകളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. തൈലപാനം, ഉദ്വർത്തനം, അതുപോലെ തന്നെ രൂക്ഷമായിട്ട് ചെയ്യുന്ന ലേഖന വസ്തികൾ, രൂക്ഷവസ്തികൾ ഇവയെല്ലാം വളരെയധികം ഇഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അവരുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വ്യായാമം, അത് 20 മിനിറ്റെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യേണ്ടതാണ്. ആഹാരത്തിലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുകയും നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായ ഇടവേളകൾ വിശപ്പിനനുസരിച്ച് മാത്രം കഴിക്കുകയും അമിതമായ മധുരാഹാരങ്ങളും മാംസാഹാരങ്ങളും ഒഴിവാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഗർഭധാരണത്തിനായി തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ആയുർവേദ ശാസ്ത്രപ്രകാരം എപ്പോഴും ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. അതിനുവേണ്ടി ദമ്പതിമാരെ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള പല ക്രിയാക്രമങ്ങളും ആയുർവേദ ശാസ്ത്രത്തിൽ ലഭ്യമാണ്. ഗർഭധാരണം എന്ന് പറയുന്നത് പുരുഷന്റെയും സ്ത്രീയുടെയും ഒരുമിച്ചുള്ള ഒരു കർത്തവ്യമാണല്ലോ. അതിനാൽ തന്നെ ദമ്പതിമാരെ രണ്ടുപേരും ഇതിന് വിധേയരാകേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവർ ആർത്തവ ക്രമക്കേടുകൾ ആദ്യമേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ചികിത്സിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതശൈലിയിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് ഓവുലേഷനൊക്കെ പ്രോപ്പറായി നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാം. ആയുർവേദ പ്രകാരമുള്ള ഒരു പ്രീ കൺസെപ്ഷനൽ കെയർ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പ്രീ കൺസെപ്ഷനൽ കെയർ വഴി ഒരു ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം അവർക്ക് ഗർഭം ധരിച്ചു കഴിഞ്ഞാലും ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഔഷധങ്ങളും അതുപോലെ ഗർഭത്തിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഔഷധങ്ങളും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പല രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവാം. എക്സാമ്പിളായിട്ട് എപ്പിലെപ്സിയോ അങ്ങനെയൊക്കെ ഉള്ളവർ വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. അതായത് ഗർഭത്തിനെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിലുള്ള ഔഷധങ്ങളിലോട്ട് അവർ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹോർമോണുകൾ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായി എടുക്കണം. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ കൺട്രോള് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഓവറായിട്ട് റേഡിയേഷൻ, കെമിക്കൽസ് ഇവയുമായിട്ടുള്ള എക്സ്പോഷർ പാടില്ല. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകളും ആദ്യ മാസങ്ങളിൽ വളരെ അപകടകാരിയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരിയായ മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക. ദമ്പതിമാർ തമ്മിലുള്ള മാനസിക ഐക്യം കീപ്പ് ചെയ്യുക. ഇവയെല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു ഗർഭധാരണത്തിന് അവരെ ഹെൽപ്പ് ചെയ്യും.
1: മാഡം, വന്ധ്യതാ പ്രശ്ന പരിഹാരത്തിനായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഒരു ഗർഭം ധരിക്കണമെങ്കിൽ പല ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള, ഒരു ലേഡിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കണം. ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രം പോരാ, ഈ ഓവത്തിനെ ഫലോപ്യൻ ട്യൂബ് വഴി പിക്കപ്പ്, അതുപോലെ തന്നെ സ്പേമിനെയും, അത് ഫലോപ്യൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. അതുപോലെ അത് പ്രോപ്പറായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കണം. ഇംപ്ലാന്റേഷൻ നടന്നാൽ മാത്രമല്ല പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടണം. അതിനുള്ള സാഹചര്യങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ വേണം. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ഒരുക്കിയാൽ മാത്രമേ ഒരു ഗർഭം ശരിയായ രീതിയിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്? ശരീരത്തിൽ ചില ചേഞ്ചസ് വരാം, അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. എങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ ആർത്തവം വരുന്നവരിൽ നമുക്ക് മനസ്സിലാക്കാം ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടി ഫോളിക്കുലർ സ്റ്റഡി പോലുള്ള പല പരിശോധനകളും ഉണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു മുൻവിധിയോടുകൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ഗർഭാശയത്തിലുണ്ടാകുന്ന അണുബാധകൾ, അത് വളരെ നിസ്സാരമായി കരുതരുത്. ആർത്തവ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതാണ്. ഗർഭധാരണത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം എല്ലാവരിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പലർക്കും എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിവില്ല. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും അതിനോടൊപ്പം തന്നെ ദമ്പതിമാരുടെ ഒരു മാനസിക ഐക്യവും എല്ലാം ഇതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.
1: മാഡം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് മാഡത്തിന് പൊതുജനങ്ങൾക്ക് നൽകാനുള്ളത്?
0: ശരിക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനമാണ് ആയുർവേദ ശാസ്ത്രം വന്ധ്യതാ ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കേവലം ഗർഭധാരണം മാത്രമല്ല. അതിനാൽ തന്നെ വന്ധ്യതയിൽ ആയുർവേദത്തിന് ഫലപ്രദമായ പല ചികിത്സകളും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഗവേഷണാടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടും ഉള്ളവയാണ്. അതിനാൽ ദമ്പതിമാർ വന്ധ്യത അല്ലെങ്കിൽ കൺസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ചികിത്സകൾ ആരംഭിക്കേണ്ടതാണ്. കാരണം വന്ധ്യതാ ചികിത്സയിൽ സ്ത്രീകളുടെ പ്രായവും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രായം കഴിയുന്നതിനനുസരിച്ച് അവരുടെ ഫോളിക്കുൽ റിസർവ് കുറയുകയും ഓവത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പേർഡ് ആവുകയും ചെയ്യും. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക, അതാണ് അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം.
1: സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നവും പരിഹാരവും ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ആശയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിന്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ആകാശവാണി.

ഇന്ന് രാഗാമൃതത്തിൽ ഡോക്ടർ പി മോഹന പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ആയാങ്കുടി പ്രശാന്ത് മൃദംഗം. ഏതയ്യാ ഗതി എന്നു തുടങ്ങുന്നു രാഗം ചലനാട്ട, ആദിതാളം കോടീശ്വരയ്യർ കൃതി.

ഇതുവരെ കേട്ടത് ഡോക്ടർ പി മോഹനപാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ആയാങ്കുടി പ്രശാന്ത് മൃദംഗം. ഇനി മായവരം ഗോവിന്ദരാജപിള്ള വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. മയൂരം വിശ്വനാഥ ശാസ്ത്രി രചിച്ച ജയതി ജയതി എന്നു തുടങ്ങുന്ന കൃതി, രാഗം കമാസ്, ആദിതാളം തിശ്ര നട.

രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9643 1, 9496 5563 1, 9496 5963 1.

പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 11-ാം ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു.

0: ആകാശവാണി. ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പരുകൾ പറയാം. 9495946391 9495655321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം ഐശ്വര്യ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ലോകത്തെ ബാധിക്കുന്ന പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളുമൊക്കെ നമ്മളെ എല്ലാവരെയും പല രീതിയിൽ ബാധിക്കാറുണ്ട്. അത് കോവിഡായാലും പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയായാലും ഇതൊക്കെ നമ്മളെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. നമ്മുടെ വിപണിയെ ബാധിക്കും, പണപ്പെരുപ്പത്തെ ബാധിക്കും. ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്കെങ്ങനെ സമ്പാദ്യം സുരക്ഷിതമാക്കാം, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിലേക്ക് രതീഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: ഇന്നത്തെ ഒരു സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ കാലത്ത് ഒരു സാധാരണക്കാരന് സാമ്പത്തിക ആസൂത്രണം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ?
2: തീർച്ചയായിട്ടും നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈ അനിശ്ചിതാവസ്ഥ പ്രശ്നങ്ങളെന്ന് പറയുന്നത് സാധാരണമാണ്. അപ്പം നമ്മൾ അതിനെ എത്രത്തോളം, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒരു ആസൂത്രണത്തിലൂടെ, ഒരു പ്ലാനിങ്ങിലൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ തയ്യാറാക്കാം, അതിനുവേണ്ടി തയ്യാറെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം.
1: സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്?
2: പ്രധാനമായിട്ടും നമ്മുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനം തന്നെ 4 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വരുമാനം, നമ്മുടെ ചിലവ്, കടം, ആസ്തി, ഈ 4 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു 4 തൂണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ 4 കാര്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു, ഈ 4 തൂണുകളെ എങ്ങനെ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണം, പശ്ചിമേഷ്യയിലെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെ അവരുടെ വരുമാനത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മുടെ കോവിഡ് സമയത്ത് ഉണ്ടായിട്ടുള്ള ചെലവുകളെ സംബന്ധിച്ച്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചെലവുകളെ സംബന്ധിച്ചിട്ട് ചെലവിനെ എങ്ങനെ ബാധിക്കുന്നു. കടം, ആ സമയത്ത് പൂട്ടിപ്പോയി എത്രയോ അധികം കടകൾ, നമ്മുടെ ഹോട്ടലുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, അവരെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കടം പെരുകി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കടം എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ ആസ്തി അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഈ 4 തൂണുകളെ, വരുമാനം, ചിലവ്, കടവ്, ആസ്തി, ഇതിനെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോഴേ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം.
1: നമുക്ക് വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ആരാണ്, പേര് പറയൂ. വിഷയം കേട്ടില്ല അല്ലേ? സാറിനോട് ചോദിച്ചോളൂ.
3: അനിശ്ചിത കാലഘട്ടത്തിൽ സാമ്പത്തിക ഇത് നേരിടുന്ന അതുമായിട്ട് സംശയപ്പെട്ട ഫോണിംഗ് പ്രോഗ്രാം അല്ലേ?
2: അതെ.
3: സാർ കാണുന്നവരെ കാഴ്ചയില്ലാത്ത ആളാണേ. കേൾക്കുന്നുണ്ടോ?
2: കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ.
3: ഞാൻ

0: ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളാണ്.
1: ശരി.
0: അപ്പൊ നമുക്ക് ഒരു ജോലിയൊന്നും ഇല്ല. ഞാൻ പലയിടത്തും സമീപിച്ചിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവർ ചോദിക്കുന്നത്. നമ്മൾ പറ്റിയ ഏതെല്ലാം ജോലികളുണ്ടോ?
1: ശരി.
0: ഏ
1: ഇപ്പോൾ പ്രധാന
0: സാറിന്റെ മറുപടി
1: വരുമാനം എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്? വരുമാനം എങ്ങനെയാണ് കിട്ടുന്നത്?
0: സാർ, എന്റെ ഏക ആശ്രമം എന്ന് പറഞ്ഞാൽ 2000 രൂപ മാസം പെൻഷൻ കിട്ടുന്ന ആ ഒരു വരുമാനേ ഉള്ളൂ.
1: ശരി. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ആശ്രയിക്കാൻ പറ്റുന്നത് നമ്മുടെ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളും പദ്ധതികളും ഒക്കെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന്
0: അതേ
1: പറഞ്ഞാൽ
0: ഉള്ളു സാർ, അതേ ഉള്ളു സാർ, ഞാൻ പറയുന്നേക്ക്. പിന്നെ 2000 രൂപ കിട്ടിയാൽ ഒന്നിനും ഉണ്ടാവില്ല ആ പൈസ.
1: ശരി.
0: അത് നമുക്കൊരു ഒരു ജോലി വേണം. അതിന് ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്താലോ, അല്ലെങ്കിൽ ലേബർ കമ്മീഷണർക്ക് ഒരു കത്ത് കൊടുത്താലോ നമ്മുടെ പ്രശ്നം പരിഹരിക്കുമോ?
1: തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികളൊക്കെ സർക്കാർ തലത്തിലുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തുകളിൽ ജില്ലകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് സ്വയം തൊഴിലിനുള്ള അല്ലെങ്കിൽ മറ്റൊരു വരുമാനത്തിനുള്ള ഒരു പാസീവ് ഇൻകത്തിനുള്ള നിരവധി പദ്ധതികൾ സർക്കാരിനെ സംബന്ധിച്ചുണ്ട്.
2: അതെ, ഭിന്നശേഷിക്കാർക്കായുള്ള നിരവധി പദ്ധതികൾ നിലവിലുണ്ട്. അപ്പോൾ ആ വഴിക്ക് അന്വേഷിക്കുക. വിളിച്ചതിന് നന്ദി. സാമ്പത്തിക ആസൂത്രണം ആരംഭിക്കാനായിട്ട് നമ്മൾ ഏത് പ്രായത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നതുണ്ടോ?
1: ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ഹാബിറ്റാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ തുടങ്ങാൻ പറ്റും. അതായത് ചെറു പ്രായത്തിൽ തന്നെ ആരംഭിക്കേണ്ടുന്ന മറ്റെല്ലാ ശീലങ്ങളോടൊപ്പം തന്നെ ആരംഭിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം, സാമ്പത്തികമായ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കൊച്ചു കുട്ടിയെ കടയിൽ വിട്ടാൽ പോലും അവർക്ക് എത്ര നമുക്ക് അവരെ പ്രാപ്തരാക്കിയെടുക്കാൻ പറ്റും. ഒരു പാല് വാങ്ങാൻ കൊടുത്തു വിടുന്ന സമയത്ത് അവർക്ക് ഒരു നിശ്ചിത തുക കൊടുക്കുന്നു, ബാക്കി എത്ര കിട്ടുന്നു, അവർക്കതിൻ്റെ വില മനസ്സിലാകും. അപ്പോൾ ഇത്തരത്തിലൊരു ശീലങ്ങൾ നമുക്ക് ഈ സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വരുമാനക്കാരെയോ പ്രത്യേക ഏജ് കാറ്റഗറിയോ അല്ലെങ്കിൽ പ്രായപരിധിക്കാരെയോ ആശ്രയിച്ചല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ആളുകളെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും എല്ലാ കാലത്തും ഉണ്ടാകേണ്ടുന്ന ഒരു ശീലം കൂടിയാണ് സാമ്പത്തിക ആസൂത്രണം.
2: ഇതിലിപ്പോൾ നമ്മൾ വരുമാനം, ചെലവ്, കടം, ആസ്തി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ എത്ര ഭാഗം വരെ നമുക്ക് ചിലവാക്കാം എന്ന് ഒരു അങ്ങനെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറയാറുണ്ടോ?
1: തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യാസമാണ്. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് വളരെ വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തമാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവരുടെ ചിലവ് സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള ചിലവുകളാണ് വരുന്നത്. ഒന്ന് ലിവിങ് എക്സ്പെൻസും രണ്ടാമത്തെ ലൈഫ് സ്റ്റൈലിലായിട്ടുള്ള എക്സ്പെൻസുകളും. അതായത് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന ചിലവുകളെയാണ് നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ആഹാരം, വസ്ത്രം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മൊബൈൽ, വളരെ ബേസിക്കായിട്ട് വേണ്ടുന്ന എസെൻഷ്യലായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെ നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയും. അത് എത്ര വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ പല തമ്പ് റൂൾസ് പറയാറുണ്ട്. 50% എടുക്കാം, 30% അല്ലെങ്കിൽ 20% സേവിങ്സ്.
2: അതൊക്കെ വ്യക്തികൾക്കനുസരിച്ച് മാറും.
1: വ്യക്തികൾക്കനുസരിച്ച് മാറും തീർച്ചയായിട്ടും. അത് മാത്രമല്ല വരുമാനത്തിൻ്റെ സ്രോതസ്, വരുമാനം എങ്ങനെ കിട്ടും. ഇപ്പോൾ NRI ആയിട്ട് ഒരാളുടെ വരുമാനമല്ല സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൻഷൻ കിട്ടുന്ന ആളുടെ വരുമാനം, നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. നമ്മൾ കോവിഡ് സമയത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് എത്ര ചിലവാക്കാം എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. എന്നാലും നമ്മൾ പൊതുവേ പറയുന്നത് നമുക്ക് സേവിങ്സ് റേഷ്യോ എന്ന് പറയുന്നത് 100 രൂപ കിട്ടിയാൽ 20 രൂപയെങ്കിലും മാറ്റി വെക്കണം. സേവിങ്സ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് അനാലിസിസ് എന്ന് നമ്മൾ പറയും. സാമ്പത്തികപരമായ ആരോഗ്യം കണക്കാക്കുമ്പോൾ മിനിമം 100 രൂപ കിട്ടിയാൽ 20 രൂപയെങ്കിലും കുറഞ്ഞത് മാറ്റി വെക്കാൻ സാധിക്കുന്ന ആളാണ് സാമ്പത്തികപരമായിട്ട് ഹെൽത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
2: അതുപോലെ കടം, അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയാണ് വരിക?
1: തീർച്ചയായും കടം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും കടത്തിൻ്റെ ആളുകളെ കുറിച്ച് പറയുമ്പം നമ്മൾ പറയുന്നുണ്ട് കടം എത്രത്തോളം ആകാം എന്നുള്ളത് പറയാൻ പറ്റും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റേഷ്യോസ് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. ഒന്ന് ഡെറ്റ് സർവീസ് റേഷ്യോ എന്ന് പറയും, അതുപോലെ ഡെറ്റ് അസറ്റ് റേഷ്യോ. കടം ഉണ്ടാക്കാം, പക്ഷേ അതിൻ്റെ ആസ്തിയുടെ എത്ര ശതമാനം വരെ, ഒരു 50% ആസ്തിയുടെ 50% മുകളിൽ കടം ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ, ഒരു 100 രൂപ വരുമാനം കിട്ടുന്ന ഒരാൾ 40 രൂപയിൽ കൂടുതൽ EMI കമ്മിറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ 40 രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു ഡേഞ്ചർ സോണാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രഷർ, ഷുഗർ എന്നൊക്കെ പറയുന്ന പോലെ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത് അനാലിസിസിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
2: തീർച്ചയായിട്ടും. ഇപ്പോൾ ആദ്യമായിട്ട് സമ്പാദ്യം തുടങ്ങുന്ന ഒരാൾ, അയാൾക്ക് ഒരു സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്?
1: ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഒരു ജീവിത ലക്ഷ്യങ്ങൾ പോലെയാണ് ഫിനാൻഷ്യൽ ലൈഫ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു, ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യം, അത് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഹ്രസ്വകാല, ദീർഘകാല, മധ്യകാല ലക്ഷ്യങ്ങളെ കൃത്യമായി നമുക്ക് ഡിഫൈൻ ചെയ്യണം. അവിടെ അതിനുശേഷമാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ സേവിങ്സ് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുന്നത്.
2: നമുക്ക് ഒരു കോളർ ഉണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഞാൻ എന്റെ പേര് ഇന്ദിരാദേവി, കുട്ടമ്പേരുമാ, ആലപ്പുഴ ജില്ലയിലെ കുട്ടമ്പേരിൽ നിന്നാണ് വിളിക്കുന്നത്.
2: ശരി.
3: എന്റെ ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സാമ്പത്തിക ഇപ്പോഴത്തെ വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ഗൂഗിൾ പേ പിന്നെ ആണല്ലേ ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നത്. ഇതുവരെ പോലും നമ്മൾ ഈ കാർഡ് വെച്ചാണ് എല്ലാരും പിന്നെ പല ഇടപാടുകളും നടത്തുന്നത്. അപ്പൊ അങ്ങനെ വരുന്നേ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബാങ്കിൽ നിന്നാണല്ലേ പൈസ വരുന്നത്. അപ്പൊ വരുമ്പോ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന പോലെ നമുക്കൊരു പിടുത്തം വരുന്നില്ല ഈ ചെലവുകൾ.
1: ശരിയാണ്, വളരെ ശരിയാണ്.
3: വരുമാനം അനുസരിച്ച് ചെലവാക്കണമെന്ന് ഉള്ളവർക്ക് പോലും ഈ ഒരു പിന്നെ ഇത് വന്നിട്ടുള്ളത് കാരണം ഒരുപാട് ചെലവുകൾ വരുന്നില്ല. എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല, പിന്നെ എന്നാലും എന്റെ മക്കളൊക്കെ ഉപയോഗിക്കുമ്പം അവരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ പലരും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഉപയോഗിക്കുമ്പോ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കടയിൽ കഴിഞ്ഞാൽ കാർഡ് വെച്ചാണല്ലോ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് വേണ്ടിയതും വേണ്ടാത്തതും പിന്നീട് ഉപയോഗിക്കേണ്ടത് പോലും നമ്മൾ ഒന്നിച്ചെടുക്കുന്നു. കയ്യിൽ നിന്ന് പൈസ നിലനിർത്തപ്പോ നമ്മള് അതിനൊരു പിടുത്തം വരുന്നില്ല. ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു നിശ്ചിതമായിട്ടെന്തെങ്കിലും ഒരു പിന്നെ എമൗണ്ടിലെ സാധനങ്റ്റ് വാങ്ങിക്കാവുന്നു, ക്യാഷിനെ
1: വാങ്ങിക്കാവുന്നതായിട്ട്
3: തീരുമാനിച്ചേ പറ്റുള്ളൂ, അത് മനസ്സിലാവുന്നു.
1: ഒരു നല്ല ഒബ്സർവേഷൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നല്ല സാമ്പത്തിക ഒരു ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഇപ്പൊ ഒരു മോഡേൺ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ഇ പേയ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വളരെ എളുപ്പമാണ്, കൺവീനിയൻസ് ആണ്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവർക്ക് ഈ മുമ്പ് പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഓരോ രൂപയും കയ്യിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർക്കൊരു കണക്ക് അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്ന് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അത് പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അച്ചടക്കം ഇല്ലാത്തവരെ സംബന്ധിച്ച് അത് ദോഷകരമായിട്ട് ബാധിക്കും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിനെ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റും, നല്ല രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാനും പറ്റും.
3: അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിക്കാന്ന് പറയുമ്പോൾ ആ ട്രാൻസാക്ഷനെ കുറച്ചുകൂടി ഒരു സന്തോഷം വരുവാണ്.
1: അതെ അതെ, അങ്ങനെയും കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും.
3: എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ. എനിക്കൊരു സാധനം എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മള് കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുത്ത് നമ്മള് ഇങ്ങോട്ട് തന്നെ കൊണ്ട് സമ്പ്രദായം അങ്ങനെ ആയിരുന്നല്ലോ, ഒന്നിന് പകരം ഒന്ന് വാങ്ങിക്കുമായിരുന്നല്ലോ. അതുപോലെ അതിനൊരു
1: അതോടൊപ്പം നമ്മൾ ചെലവുകൾ എഴുതി സൂക്ഷിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഗൂഗിൾ പേയിൽ വേറെ ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെലവായ കണക്കുകൾ അവിടെ ഉണ്ട്, അത് എഴുതി വെക്കുന്ന ആളുകളാണെങ്കിൽ അതും കുറച്ചും കൂടെ ഉപയോഗിക്കാൻ പറ്റും.
3: അതെ, ഞാൻ അങ്ങനെയാണ് കൊടുത്തു വാങ്ങിയാൽ പോലും അങ്ങനെ തന്നെ.
1: തീർച്ചയായിട്ടും
3: ഇതെനിക്ക് പിന്നെ ഇതിനെന്തെങ്കിലും ഒരു നിയന്ത്രണം നമുക്ക് വരുത്താൻ നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ അല്ലേ.
1: തീർച്ചയായും സ്വയം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, ജീവിതത്തിലെ സാമ്പത്തിക കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ശീലമാണ്, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ഈ ഗൂഗിൾ പേ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ,
2: ശരി, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ശ്രോതാവ് പറഞ്ഞ ഒരു കാര്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞ് കാണുന്നതൊക്കെ വാങ്ങുന്നവരെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ഇതും എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ കൃത്യമായിട്ടൊരു സ്പെൻഡ് അനാലിസിസ് ഒരു മാസത്തിലെങ്കിലും നടത്തേണ്ടതിന്റെ ഒരു പ്രാധാന്യം കൂടിയാണ് ഇത് കാണിക്കുന്നത് എന്ന് തോന്നുന്നു അല്ലേ.
1: മാസമല്ല, തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ നല്ലൊരു ഒബ്സർവേഷനാണ്, ഒരു കാഴ്ചപ്പാടാണ്. അതിൽ നമ്മളിപ്പോൾ ചിലവാക്കുന്ന ഒരു ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നുണ്ട്, വാർത്ത കേൾക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചർച്ചകൾ കാണാൻ സീരിയൽ കാണാനൊക്കെ സമയം ചിലവഴിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ചിലവുകളെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ആ ചിലവുകളിൽ നമുക്കൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിൽ ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നീഡ്, വാണ്ട് എന്നുള്ള തരത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഡ്രീം, അങ്ങനെ 3 തരത്തിൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ആഗ്രഹം അടിസ്ഥാനപരമായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൂടുതൽ പല ആളുകളും ആഡംബരത്തിന് വേണ്ടി ചിലവാക്കാറുണ്ട്. കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ പോലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിത്യേന നമുക്കൊരു നിശ്ചിത സമയം 5 മിനിറ്റ് എടുത്തിട്ട് ഈ കണക്കുകളെ എഴുതി വെച്ചാൽ, തയ്യാറാക്കിയാൽ സാമ്പത്തിക ചിലവിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റും.
2: നമ്മളിപ്പോൾ ഒരു ശ്രോതാവുണ്ട്, അത് കഴിഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. നമസ്കാരം. ഹലോ.
4: ഹലോ.
2: ആ ആരാണ്, പേര് പറയാമോ?
4: ഞാൻ ആലപ്പുഴ നിന്ന് വിളിക്കുകയാണ്, ജിമോനാണ് സംസാരിക്കുന്നത്.
2: ശരി, ചോദിച്ചോളൂ.
1: നമസ്കാരം.
4: ഹലോ. ആ സാറെ നമസ്കാരം.
1: നമസ്കാരം.
4: ഞാൻ ആലപ്പുഴ നിന്ന് ജിമോനാണ് സംസാരിക്കുന്നത്.
1: ഓക്കെ.
4: ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് വർക്ക്
1: ചെയ്യുന്നത്.
4: പ്രൈവറ്റ് ഫേം ആണ്. ഇടയ്ക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് കുറച്ച് ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, റിട്ടേൺ വളരെ കുറവാണ്. അപ്പോ നിലവിലിപ്പോ നമുക്ക് ജോബ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. 1.5 വർഷമേ വർക്കാൻ
1: തുടങ്ങി.
4: അപ്പൊ നമുക്കൊരു 2-3 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ ജോബുകൾ ചേഞ്ച് ചെയ്യുന്ന രണ്ടൊരു അവസ്ഥ വരുന്നുണ്ട്.
1: അപ്പൊ
4: നമുക്ക് അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഒന്ന് സേഫ് ആയിട്ട് ഈ ജോബ് ഒന്ന് ചേഞ്ച് ഒക്കെ വരുമ്പോ നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി എങ്ങനെ നമുക്ക് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാം.
1: തീർച്ചയായും. അതായത് നമ്മുടെ നിക്ഷേപം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ട്, അപ്പം നിക്ഷേപിക്കുന്നുണ്ട്, ഓൾറെഡി നിക്ഷേപിക്കുന്നുണ്ട്. ആ നിക്ഷേപത്തിന് നിങ്ങളുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളുടെ റിട്ടയർമെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമ്മൾ ഈ നിക്ഷേപിക്കുന്ന ആ കാര്യത്തിനെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ ശരിക്കും ആ ജീവിതവുമായിട്ട്, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുള്ളൂ. നിക്ഷേപത്തിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രയോറിറ്റികളെ, നമ്മുടെ പ്രാധാന്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, കോർപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റിട്ടയർമെൻ്റ് എപ്പോൾ റിട്ടയർ ചെയ്യണം, എത്ര കോർപ്പസ് എന്നുണ്ടാകണം, ആ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മാസത്തെ ശമ്പളത്തിൽ എത്ര ശതമാനം മാറ്റിവെക്കണം. നമ്മൾ പറയുന്നത് റിട്ടയർമെൻറ്റ് സേവിങ്സ് റേഷ്യോ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ മിനിമം 1,000 രൂപയെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നും അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് എന്നും ഒക്കെ നമുക്ക് പറയാം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മിനിമം 10% അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ അങ്ങനെയാണ്. പക്ഷേ നമ്മളിപ്പോൾ NRI മറ്റ് പല ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ റേഷ്യോ മാറും. ഇപ്പോൾ ഒരു നമ്മുടെ ഇന്ത്യയിലെ ഒരു കോപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് മിനിമം 10%. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ തന്നെ 10,000 രൂപയിൽ 10 രൂപ 1,000 രൂപ ഇപ്പോൾ നിലവിൽ മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രയോറിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ടോ? പ്രയോറിറ്റികൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പ്രയോറിറ്റികൾ തീരുമാനിക്കുക. ആ പോയിന്റിന് വേണ്ടിയിട്ട്, ആ ഗോൾ, അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, സാമ്പത്തിക ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ നിക്ഷേപം നടത്തുക. നിക്ഷേപത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രാധാന്യം ഈ ഔട്ട്ലൈൻ ഉണ്ടാക്കുക, ഈ പ്ലാനിംഗ് ആണ് ശരിക്കും വരേണ്ടത്. നമ്മളൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്ലാനിങ് ചെയ്യുന്നത് പോലെ, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വീട് വെക്കുമ്പോൾ ഒരു പ്ലാനിങ് ചെയ്യുന്നത് പോലെ മറ്റെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും. ഫിനാൻസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും പ്ലാനിങ്
4: ഇതാക്കുന്നത്.
1: ഓക്കെ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഉത്തരം നൽകി തോന്നുന്നു.
4: അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് പിന്നെ ഞാൻ ചോദിച്ചെടുക്കും, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ഇതും വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്, അല്ലാതെ റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യാറില്ല.
1: അത് നമ്മുടെ പ്രാധാന്യം വരുമ്പോഴേ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്രത്തോളം മാനസികമായ തയ്യാറെടുപ്പിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിപ്ലിൻ വരും. തീർച്ചയായിട്ടും എൻ്റെ ആവശ്യമാണ്, ഭാവിയിലെ എൻ്റെ ആഹാരമാണ്, ഇന്ന് ഞാൻ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ പല ഇന്ത്യ കേരളത്തിലൊരു രീതി അനുസരിച്ച് കഴിഞ്ഞാൽ എത്ര കാലം വർക്ക് ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ കാലം പോസ്റ്റ് റിട്ടയർമെൻറ്റ്. ഇപ്പം 30 വർഷം ജോലി ചെയ്താൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലായിട്ട് 40 വർഷവും 45 വർഷവും അത് കഴിഞ്ഞ് ജീവിക്കും. അപ്പോൾ അത്രയും കാലവും നമുക്ക് ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, മൊബൈൽ ഉപയോഗിക്കണം, അല്ലെ അന്നത്തെ ടെക്നോളജി എന്താണോ അത് ഉപയോഗിക്കണം, ഇതിനൊക്കെ പണത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ഇന്നുണ്ടാക്കുന്ന പണത്തിൽ നിന്നാണ് മാറ്റിവെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.
2: ഇപ്പോൾ നിക്ഷേപങ്ങളെ കുറിച്ചാണ് ശ്രോതാവ് സംശയം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിക്ഷേപങ്ങൾ, ഇപ്പം നമ്മുടെ വരുമാനം നിക്ഷേപങ്ങളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ഹ്രസ്വകാല ദീർഘകാല നിക്ഷേപങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ, അത് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എങ്ങനെയാണ്?
1: നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി നടന്നു പോകും, ഒരു മീഡിയം ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി കാറിൽ പോകും, നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബൈ എയർ പോകും. ഇതേപോലെയാണ് നിക്ഷേപ വാഹനങ്ങൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് എവിടേക്കാണ് പോകേണ്ടത്, അടുത്തുള്ള മാർക്കറ്റിലേക്കാണോ പോകേണ്ടത്, വളരെ ദൂരെയുള്ള റിട്ടയർമെൻറ്റിലേക്കാണോ പോകേണ്ടത്, അതോ മീഡിയം ലെവലിലുള്ള ഒരു ദൂരത്തേക്കാണോ പോകേണ്ടത്. ഇതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നിക്ഷേപ വാഹനങ്ങളെ തീരുമാനിക്കേണ്ടത്. അതനുസരിച്ച് വേണം നമ്മുടെ നിക്ഷേപത്തിൻ്റെ സെലക്ഷൻ. സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, PPF ഉണ്ട്, NPS ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ ഇന്ന് ഗോൾഡ് ഉണ്ട്, നമുക്ക് ആ രീതിയിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓരോ നിക്ഷേപത്തിൽ വാഹനത്തിനും അതിൻ്റെ സ്വഭാവമുണ്ട്. അതായത് ഗോൾഡിന് ഗോൾഡിൻ്റെ സ്വഭാവമുണ്ട്, എൻ പി എസിന് എൻ പി എസിൻ്റെ സ്വഭാവമുണ്ട്, പി പി എഫ് ആണെങ്കിൽ 15 വർഷമാണ് അതിൻ്റെ കാലയളവ്, എൻ പി എസ് ആണെങ്കിൽ 60 വയസ്സ് വരെയാണ് കാലയളവ്. അപ്പം ഇങ്ങനെയുള്ള തീരുമാനം, ഇപ്പോൾ എമർജൻസി ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെട്ടെന്നൊരു ഒരു 6 മാസത്തെ ഫണ്ട് നമ്മൾ മാറ്റിവെക്കുന്നു, അതിനെയാണ് എമർജൻസി ഫണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് നമ്മൾ സേവിങ്സ് അക്കൗണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
2: നമ്മളിപ്പോൾ ഒരു നമ്മുടെ വരുമാനം നമ്മൾ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു, ഒരു ഭാഗം നമ്മൾ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഷോർട്ട് ടേമായിട്ട്, മിഡ് ടേമായിട്ട്, ലോങ് ടേമായിട്ട് നിക്ഷേപിക്കുന്നു. ഈ ഷോർട്ട് ടേമായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്?
1: ഷോർട്ട് ടേം പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 3 വർഷം വരെയുള്ള കാലയളവിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പം 3 വർഷം വരെയുള്ള കാലയളവിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ബാങ്കുകളുടെ സേവിങ്സ് അക്കൗണ്ട് ഏറ്റവും നല്ലൊരു, അവിടെ നമുക്ക് നോക്കേണ്ടത് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേൺ. അതായത് സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കോവിഡ് സമയത്ത് വന്നു, പക്ഷേ നമുക്കത് എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റാണ്. ലിക്വിഡിറ്റി, പെട്ടെന്ന് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നു, അല്ലെങ്കിൽ ഒരുപാട് കട്ട് ഓഫ് സറണ്ടർ വാല്യൂ കുറയും, അല്ലെങ്കിൽ എൻ പി എസിൽ ചേർന്നു, 60 വയസ്സ് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ. പിന്നെ റിട്ടേൺ, റിട്ടേൺ നമ്മൾ ഈ ഷോർട്ട് ഹ്രസ്വകാലത്തിൽ റിട്ടേൺ നല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കൊടുത്തുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം.
2: മിഡ് ടേം ആണെങ്കിലോ?
1: മിഡ് ടേം ആണെങ്കിൽ 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള കാലയളവാണ്. അപ്പോൾ അത് നമ്മുടെ എന്താവശ്യം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ 14 വയസ്സുള്ളൊരു കുട്ടിയാണ്, അവർക്ക് 18 വയസ്സിൽ ഹയർ എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ മീഡിയം ടേമിലേക്കുള്ള ആ 4 വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ളതാണ്. അതേസമയത്ത് അതേ കുട്ടി ജനിക്കുമ്പോഴേ ആണെങ്കിൽ സുകന്യാ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് കാരണം 18 വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ 4 വർഷത്തേക്കാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹൈബ്രിഡ് കാറ്റഗറിയിലെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, ബാങ്ക് എഫ് ഡി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള നമുക്ക് ഹ്രസ്വകാലത്തിലെ മീഡിയം ടേമിലേക്കുള്ള പല ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 5 വർഷത്തേക്കുള്ള, അപ്പൂപ്പന്മാർ കൊച്ചുമക്കൾക്ക് സംഭാവനയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള 8.2% ഹയർ ഇൻട്രസ്റ്റ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ രീതിയിൽ വേണം നമ്മൾ, ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഓരോ കുടുംബത്തിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും.
2: നമുക്ക് ഒരു ശ്രോതാവ് ഉണ്ട്. ഹലോ.
5: ഹലോ.
2: റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ആരാണ് വിളിക്കുന്നതെന്ന് ഒന്ന് പറയൂ.
5: എന്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്, മാരാരിക്കുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
2: ശരി, സാറിനോട് ചോദിച്ചു.
1: പറഞ്ഞോളൂ സാർ.
5: സാർ നമസ്കാരം. സാർ
1: നമസ്കാരം. നമസ്കാരം
5: സാർ. ഞാനൊരു മിനിമം പെൻഷൻകാരനാണ്. ഞാൻ എന്റെ ഈ സാറ് പിന്നെ അഡ്വൈസ് ചെയ്തതുപോലെ തന്നെ ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
1: തീർച്ചയായും.
5: ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിന്നെ കടം കയറി ആത്മഹത്യ അടക്കം നിരവധി ജീവിത പ്രതിസന്ധികൾ അടങ്ങുന്ന ഒരു സമൂഹമാണിന്ന്. അതായത് കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ എന്തും വാങ്ങിക്കൂട്ടുന്ന ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം, ഇങ്ങനെ ഇത് തരംതിരിച്ചറിയാതെയാണ് നമ്മുടെ സമൂഹത്തിൽ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി ഒരു സമൂഹത്തിന് വേണ്ടി ഒരു അവയർനെസ് പദ്ധതി, ഒരു പരിപാടി, അതൊരു അനിവാര്യമല്ലേ?
1: തീർച്ചയായും, തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മുടെ ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
5: അതെ അതെ സർ, അതെ. അപ്പൊ അത് ആ ഒരു നമ്മുടെ ഈ പൊതു പരിപാടികളില് ഇതൊരു ഒരു പിന്നെ അല്പസമയം 10 മിനിറ്റ് മതി, അല്ലെങ്കിൽ അത് അതിനാവശ്യമായ സമയം മതി. ഈ ഒരു അവയർനെസ്, നമ്മുടെ അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണല്ലോ ഈ നമ്മുടെ രാജ്യത്തടക്കം നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഈ നമ്മൾ ഈ പിന്നെ പ്രകൃതിയെ കണ്ടുപിടിക്കല്ല, ഈ പിന്നെ ഉറുമ്പ് അത് പിന്നെ അതിന്റെ ഭക്ഷണം ഈ വരൾച്ച ഉണ്ടാകും, അല്ലെങ്കിൽ കിട്ടാതെ വരും, ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്ത് അത് കൂട്ടിവെച്ച് സമ്പാദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. തേനീച്ചയതുപോലെയാണ്. അപ്പൊ ഇത്രയും ഈ പ്രകൃതി വളരെ കൃത്യമായിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയിലേ അവസാന സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പിന്നെ കാറുണ്ട്, ആ കാറിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പൊതു പിന്നെ ശുചിയാലയങ്ങൾ ഉപയോഗിക്കുകയും ആ കാറിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന കടം കൊണ്ട് മുറുതി മുട്ടിയ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം, അവർക്ക് സംഭവിച്ച എന്താന്ന് വെച്ചാൽ സമ്പാദ്യമില്ലായിരുന്നു.
1: സമ്പാദ്യമില്ല,
5: അവര് അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്നുള്ളിടത്താണ് അവരുടെ പരാജയം.
1: സാർ, ഈ പറഞ്ഞതിനകത്ത് തന്നെ ഒരു കാര്യം, 2023 നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏകദേശം 10,000 പേരോളമാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ 60% കാരണങ്ങൾ, റൂട്ട് കോസ് എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യമാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ പലരും പ്രേരണ കൊണ്ട് നമ്മളിപ്പോൾ ഓണത്തിന് തന്നെ നമ്മൾ പല സാധനങ്ങളും വാങ്ങിച്ചത് പരസ്യം കണ്ടിട്ടാണല്ലേ, പരസ്യത്തിന്റെ പ്രേരണ

0: ഉണ്ടാണ്, ആവശ്യങ്ങൾ ഉണ്ടായിരിക്കില്ല. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.
1: ശരി, വിളിച്ചതിന് നന്ദി. നമ്മൾ നിക്ഷേപങ്ങളുടെ കാര്യം പറയുമായിരുന്നു, ഷോർട്ട് ടേമും മിഡ് ടേമും പറഞ്ഞു, ലോങ് ടേമിൻ്റെ കാര്യം കൂടി ഒന്ന് പറയാം.
0: ദീർഘകാലത്ത് നമുക്ക് നിക്ഷേപിക്കാൻ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഒരു ജനിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് സുകന്യാസമൃദ്ധി ഗവൺമെൻറ് സ്കീമാണ്, നമുക്ക് പരമാവധി പലിശ കിട്ടുന്ന ഒരു സ്കീമാണ്. അതിനപ്പുറം അതിന് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് വളരെ നല്ലൊരു, ഇപ്പം സാധാരണക്കാരന് പെൻഷൻ കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനേക്കാളിലും കൂടുതൽ പെൻഷൻ വാങ്ങാൻ പറ്റും NPS വഴി, ദീർഘകാല നിക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP ദീർഘകാല നിക്ഷേപമായിട്ട് ചെയ്യാൻ പറ്റും. PPF പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതും വളരെ നല്ലൊരു സ്കീമാണ്. ഇതെല്ലാം ബാങ്കുകളിൽ അവൈലബിളാണ്, നമ്മുടെ സമീപത്തുള്ള ബാങ്കുകൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രധാനമായിട്ടും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെയൊക്കെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പലരും ശ്രദ്ധിക്കപ്പെടാത്ത കാര്യം, EPF ഇല്ലാത്ത എംപ്ലോയ്മെൻ്റ് ഇല്ലാത്ത ആൾക്ക് പോലും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 15 വർഷം കഴിഞ്ഞ് കിട്ടുന്ന മുഴുവൻ തുകയും ടാക്സ് ഫ്രീ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗവൺമെൻറ് ബാക്ക്ഡ് സ്കീംസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സുകന്യാ സമൃദ്ധി യോജന, NPS, അല്ലെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബാക്ക്ഡ് സ്കീമാണ്. യാതൊരു വിധ തട്ടിപ്പുകളോ അല്ലെങ്കിൽ യാതൊരു വിധ ക്രൈസിസ് കണ്ടീഷൻ പോലും, അതായത് റിസഷൻ വന്നാലും മാന്ദ്യം വന്നാലും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അവിടെ ഉണ്ടാകും. അപ്പം ഇതൊന്നും പലപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിലൊക്കെ ചേരുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ നല്ല സ്കീമുകളിൽ പലപ്പോഴും നമ്മൾ ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വിധേയമായിട്ട് ഏതെങ്കിലും സ്കീമുകളിലോ പദ്ധതികളിലോ ഒക്കെയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പണം ഫിനാൻഷ്യൽ ലിറ്ററസി. ആ ലിറ്ററസി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ തട്ടിപ്പ് നടക്കുന്നത്, ഏറ്റവും വിദ്യാഭ്യാസം നടക്കുന്നത് കേരളത്തിലാണ്. അപ്പം പലപ്പോഴും ഫിനാൻഷ്യൽ സ്കാമിൻ്റെ ഒരു തലസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളിലൊന്നും തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫിനാൻസ് ചർച്ച ചെയ്യപ്പെടുന്നില്ല, പ്രായോഗികമായിട്ടുള്ള സാമ്പത്തികം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതാണ് ഉദാഹരണം, അതൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു ചായയുടെ വില, ഇപ്പം നമ്മൾ പറയാറുണ്ട് 2001.5 രൂപ ചായക്കുണ്ടായിരുന്നു, ഇന്ന് 15 രൂപയാണ്. അപ്പോൾ ചായയുടെ വില വാർഷികമായി ശരാശരി എത്ര കയറുന്നു എന്നുള്ളൊരു PG വിദ്യാർത്ഥിയോട് ചോദിച്ചാലും അവർ രണ്ട് തവണ ആലോചിക്കുക എത്ര ശതമാനം വാർഷികമായിട്ട് കയറുന്നുള്ളത്. അതോടൊപ്പം തന്നെ പലപ്പോഴും തട്ടിപ്പുകളുടെയും ഇപ്പോൾ ശതമാനം വെച്ചിട്ടാണ് വരുന്നത്, 2 വർഷം ഇരട്ടിക്കും, 5 വർഷം ഇരട്ടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ സാധാരണക്കാരെ ആളുകൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളെ ശ്രോതാവായിട്ടുള്ള ഒരുപാട് പേര് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ അവർ വളരെ ചെറിയ ആളുകൾ പോലും, വളരെ ചെറിയ വരുമാനമുള്ള ആളുകൾ പോലും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുപോകുന്നുണ്ട്. അതേസമയത്ത് വലിയ ആളുകൾ, വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് സൂയിസൈഡിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്.
1: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് പ്രവീൺ എന്നാണ്, തൃശ്ശൂർ നിന്നാണ് വിളിക്കുന്നത്. ദുബായിൽ ജോലിയാണ്, അപ്പൊ നാട്ടിൽ നിൽക്കാണ്. അപ്പോ എങ്ങനെ, കുറച്ച് ചിട്ടിയുണ്ട്, കുറച്ച് ലോണുകളും മറ്റു ഇതെല്ലാം ഉണ്ട്. അപ്പൊ അവിടുത്തെ ജോലിയുടെ അസ്ഥിരത ഒരു വിഷയമാണ്. ഇപ്പൊ ഇപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നല്ല. അപ്പോ അതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇതുവരെയായിട്ടും സത്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാനായിട്ടൊന്നും കാര്യമായിട്ട് തുടങ്ങിയില്ല. കുറച്ച് ചിട്ടിയും അതുപോലെ തന്നെ കുറച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെയാണുള്ളത് സാറേ.
1: പ്രവാസികൾ ശരിക്കും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു ഇത്, സാമ്പത്തിക ആസൂത്രണം.
0: കാരണം പ്രവാസികൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നമുക്കറിയാം, നമ്മൾ അറിഞ്ഞും അറിയാതെയും 100 കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് പലരുടെയും ഇൻക്രിമെൻറ്റുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അവ സാലറി കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ട്. ചിലർ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 9 ദിവസത്തിനകത്ത് തിരിച്ചു വന്നു പോയിട്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രവാസികൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, പ്രവാസികളുടെ ഏണിംഗ് പീരീഡ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന കാലഘട്ടം കുറവാണ് സാധാരണഗതിയിൽ. അപ്പോൾ അവിടെ ഒരു 10 വർഷമോ അല്ലെ 15 വർഷമോ വളരെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യും, പിന്നീട് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഒരു 15, 20, 30, 40 വർഷം ഇവിടെ തിരിച്ചുണ്ടാകും. അപ്പോൾ ആ സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കേസിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ നിശ്ചിതമായിട്ടുള്ള ഈ നിക്ഷേപങ്ങളെ പ്രധാനമായിട്ടും, അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അലൈൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ ലക്ഷ്യങ്ങളെ തീരുമാനിച്ചിട്ടുണ്ടോ. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന സമയത്തും കാലം മുതൽ പിന്നീടുള്ള കാലഘട്ടത്തേക്കുള്ള പണം എന്നുള്ള എത്രയാണ് പണം വേണ്ടുന്നത്, ആ പണത്തിലേക്ക് ഈ ചിട്ടി, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിട്ടികളോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളോ ബാങ്ക് നിക്ഷേപങ്ങളോ ഒക്കെ ചേർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആകെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം റിട്ടയർമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അത് കൂടാതെ മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പം, ഒരു 6 മാസത്തെ

0: സാധാരണഗതിയിൽ എമർജൻസി ഫണ്ട് എന്ന് പറയും. ഈ എമർജൻസി ഫണ്ട് സാധാരണ 6 മാസമാണ്. പക്ഷേ ഞാൻ പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ച് ഒരു 9-10 മാസത്തെങ്കിലും ഒരു ഫണ്ട് ബാലൻസ് വെച്ചിരിക്കണം. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ജോലിയിലെ അസ്ഥിരത അത് മാത്രമല്ല, പ്രവാസികളെ സംബന്ധിച്ച് അവിടെ ചെയ്യുന്ന ജോലി, അവരുടെ എക്സ്പീരിയൻസും നമ്മുടെ നാട്ടിലെ പ്രവൃത്തി പരിചയം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പുതിയൊരു ജോലി ഇവിടെ വന്ന് അതേ ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ബാങ്കിൽ വർക്ക് ചെയ്ത ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു ബാങ്കിൽ ജോലി കണ്ടുപിടിക്കുക, അതൊക്കെ അത്ര എളുപ്പമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു 10-12 അടുത്തൊരു വിസ ആകുന്നിടം വരെ 10-12 മാസത്തെങ്കിലും എമർജൻസി ഫണ്ട്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലരെ സംബന്ധിച്ചും അവിടുത്തെ വളരെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ പല പണത്തിനോടൊപ്പം തന്നെ രോഗങ്ങളോടും കൂടിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് മെഡിക്കൽ എമർജൻസീസ് വന്നാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഫണ്ടും കൂടി ഉണ്ടാവണം. ഈ മൂന്ന് കാര്യങ്ങൾ, റിട്ടയർമെൻറ്റ്, എമർജൻസി, മെഡിക്കൽ, ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും, പിന്നെ അതുകൂടാതെ ജീവിതത്തിൻ്റെ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും കൂടെ ആയിരിക്കണം നിക്ഷേപം. ഓക്കെ,
1: ഈ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് സാമ്പത്തിക ആസൂത്രണത്തിൽ?
0: ഇൻഷുറൻസിനേക്കാൾ കൂടുതൽ ഇൻഷുറൻസ് പ്ലാനിംഗ് എന്ന് നമ്മൾ പറയും. നമ്മൾ ശരിക്കും ഇൻഷുറൻസ് പ്ലാനിങ്ങിൽ നിശ്ചിതമായിട്ടുള്ള എത്രയാണ് നമുക്ക് ഓരോ റിസ്കുകളെ കവർ ചെയ്യേണ്ടത്. റിസ്കുകൾ പലതരത്തിലാണ്. അതായത് നമുക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മെഡിക്കൽ എക്സ്പെൻസ് ചിലപ്പോൾ ഒരു 10 ലക്ഷമായിരിക്കാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ രീതികൾ മാറി. കേരളത്തിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ 14%. അപ്പം ആ 14% ആകുമ്പോഴേക്കും നമുക്ക് ഓരോ വർഷവും 14%, 15% വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പണ്ട് ഒരു 5 വർഷം മുമ്പ് 2 ലക്ഷം രൂപയ്ക്ക് ചെയ്ത സർജറി ഇന്ന് പക്ഷേ 5 ലക്ഷം രൂപയായിരിക്കാം. അപ്പം ഇത്തരത്തിൽ വളരെ പെട്ടെന്നാണ് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് വർദ്ധിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഈ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടുന്ന പണം നമ്മുടെ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ പണത്തിന് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി നമ്മൾ എന്താണ് മുന്നിൽ കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെയാണ്, കോവിഡ് വന്ന സമയത്ത് ഏകദേശം 71,123 ആളുകളാണ് കേരളത്തിൽ, 71,123 പേരാണ് ഏകദേശം മരണപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 70,000-71,000 പേര് മരിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മരണം മാത്രമല്ല, ആ വ്യക്തിയുടെ സമ്പാദ്യം, ആ വ്യക്തിയുടെ വരുമാനം ആ കുടുംബത്തിന് എന്നേക്കുമായിട്ട് ഇല്ലാതാകുകയാണ്. ഈ രണ്ട് കാര്യങ്ങളിലും ഇൻഷുറൻസിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസിൽ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാവിയിലെ എല്ലാ ചെലവും, ഭാവിയിലെ എല്ലാ വരുമാനങ്ങളും നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആ വ്യക്തി മരിക്കുന്നതോടുകൂടി, ആ ഇല്ലാതാകുന്നതോടുകൂടി ആ ഭാവിയിലെ ആ വീടിൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാകുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടേം ഇൻഷുറൻസ് പോലെയുള്ള 50 ലക്ഷം 1 കോടി രൂപ കവറേജ് കിട്ടുന്ന നല്ല ജോലിയുള്ളവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഇൻഷുറൻസിലേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ, അതിൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ശരിക്കും, അത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, 2 ലക്ഷം രൂപ ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളി അവർക്ക് പോലും, ആർക്കും 50 വയസ്സിന് താഴെയുള്ള ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. 2 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടും. അടയ്ക്കേണ്ട പ്രീമിയമാണ് 436 രൂപയാണ് ഒരു വർഷം അടയ്ക്കേണ്ടത്. നമുക്കറിയാം ഒരു ദിവസം 1.5 രൂപ മാറ്റി വെച്ചാൽ, ഒരു ദിവസം നമ്മൾ നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ വീഴുന്ന എന്തെങ്കിലും ചില്ലറ മാറ്റി വെച്ചാൽ പോലും അതിന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വർഷം ആക്സിഡൻ്റൽ ബെനിഫിറ്റ് കിട്ടുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ഒരു വർഷം 20 രൂപയാണ് എൻ്റെ പ്രീമിയം. ഇത് മാറ്റിവെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, മരിക്കുന്ന പല ആളുകളുടെയും വീട്ടിൽ ഇതുപോലും ഉണ്ടായിട്ടില്ല, നമ്മളിതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് പറയും ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചു, നമുക്കിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക സാക്ഷരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് ഇൻഷുറൻസ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഹെൽത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നുകിൽ ഇൻഷുറൻസ് കവറേജ്, അതല്ല എന്നുണ്ടെങ്കിൽ വേണ്ടുന്ന പണം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് സർക്കാർ തരത്തിലുള്ള എന്തെങ്കിലും സ്കീമുകളുണ്ടെങ്കിൽ, പല സ്കീമുകളുണ്ട്. മുമ്പ് ഹെൽത്ത് കാർഡുകളുണ്ടായിരുന്നു, ഇപ്പം പുതുതായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് പുതുക്കി കൊടുക്കുന്നില്ല. പക്ഷേ അത് നിലവിലുള്ള ആളുകൾക്ക് അത് പുതുക്കി കൊടുക്കുന്നുണ്ട്, പുതുതായിട്ട് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പം പല തലത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതൽ വരുമാനമുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായും ടേം പ്ലാനുകളാണ് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു വലിയ പ്രീമിയം ആകുന്നില്ല. ചെറിയ പ്രായത്തിലുള്ളവർക്ക് ഒരു 18 വയസ്സ് 20 വയസ്സുള്ള അല്ലെങ്കിൽ 25 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 10,000 രൂപ, ഒരു വർഷം ഒരു 10,000 രൂപയിൽ താഴെയൊക്കെ ഉള്ളൂ ഈ ടേം ഇൻഷുറൻസ്. 50 ലക്ഷം രൂപ അല്ലെ 1 കോടി രൂപയുടെയൊക്കെ കവറേജ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ അതിന് കുറച്ച് നിയമങ്ങളുണ്ട്, കൃത്യമായ വരുമാനം ഉണ്ടാകണം, വെറുതെ എല്ലാവർക്കും കൊടുക്കും, ഹെൽത്ത് ഫിറ്റ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും ഇൻഷുറൻസ് കൊടുക്കുന്നു.
1: ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട് എത്ര നേരത്തെ എടുക്കുന്നു അത്രയും നല്ലത്.
0: വളരെ കറക്റ്റാണ്. അതായത് ഹെൽത്തി ആയിരിക്കുന്ന സമയത്തെ നമുക്കൊരു ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് എടുക്കുകയാണ്. നമ്മളില്ലാതായ നമ്മുടെ വരുമാനം ഈ പറഞ്ഞ 50 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ നമുക്കൊരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ തരണം. അപ്പം ഹെൽത്തി ആയിരിക്കുന്ന സമയത്താണ് ഒരു ഇൻഷുറൻസ് കമ്പനി, ഇതൊരു എഗ്രിമെൻ്റ് ആണ്, ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്, ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വ്യക്തിയും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അവിടെ വരുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഇത്ര രൂപ ഞങ്ങൾ തന്നേക്കാം. അപ്പോൾ അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇൻഷുറൻസ് കൊടുക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ടേം ഇൻഷുറൻസ് അവർ വളരെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആൾക്ക് മാത്രമേ അവർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുക, അല്ല ടേം ഇൻഷുറൻസ് കൊടുക്കുകയുള്ളൂ.
1: പലരും ഇൻഷുറൻസിന് ഒരു നിക്ഷേപമായിട്ട് കാണാറുണ്ട്, അത് ശരിയാണോ?
0: ഇൻഷുറൻസിനെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കണം. പ്രധാനമായിട്ട് പല തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ദീർഘകാല നിക്ഷേപമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. തിരിച്ചും തീർച്ചയായിട്ടും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പലതരത്തിൽ, പ്രത്യേകിച്ചും എൻഡോമെൻ്റ് പ്ലാൻസ്, ട്രഡീഷണൽ പ്ലാൻസിനൊക്കെ എന്ന് പറയുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ്സ് ആണ്. അതിലൊരു 7% അല്ലെങ്കിൽ 6% റിട്ടേൺ ആണ് കിട്ടുന്നത്. അതിൽ താഴെയായിരിക്കും ഇവരുടെ ഈ മറ്റുള്ള ചിലവുകളും കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല അതിൻ്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ കവറേജ് ഉള്ളൊരു കാര്യത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ 9 ലക്ഷത്തിന് 10,000 രൂപ അടച്ചാൽ മതി, പക്ഷേ 20 ലക്ഷം രൂപ ഉള്ളൊരു കവറേജ് ഉള്ളതെന്ന് ചിലപ്പോൾ 2 ലക്ഷം രൂപ വരെ പ്രീമിയം അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്കീമുകൾ നമ്മൾ അത് ഒഴിവാക്കിയതിന് പകരം ഇൻഷുറൻസിനെ ഇൻഷുറൻസ് ആയിട്ട് കാണുകയും ഈ നിക്ഷേപത്തെ നിക്ഷേപമായിട്ട് കാണുന്നതാണ് കൂടുതൽ നല്ലത്. അവിടെ ആയിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം എഗ്രിമെൻ്റാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ സ്കീമുകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോ അറിയാവുന്നവരോട് ചോദിച്ച് ഇതിൻ്റെ എന്തൊക്കെയാണ് കണ്ടീഷൻസ്, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾക്ക് കിട്ടില്ല, അപ്പോൾ മെഡിസപ്പിലാണെങ്കിൽ പോലും ഏതൊക്കെ അസുഖങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനനുസരിച്ച് തയ്യാറാവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്കീമിലേക്ക് മാറാൻ പറ്റും.
1: തീർച്ചയായിട്ടും അടുത്തൊരു ശ്രോതാവിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം, ആരാണ്?
2: നമസ്കാരം, ഞാൻ ചങ്ങനാശ്ശേരി നാൽക്കുമാറാണ്.
1: റേഡിയോ ഒന്ന് ഓഫ് ചെയ്യാമോ, അല്ലെങ്കിൽ വോളിയം ഒന്ന് കുറച്ചാലും മതി. ശരി, ചോദിച്ചോളൂ.
2: എനിക്ക് 2018 വരെ എനിക്ക് ഒരു കടങ്ങളും ഇല്ലായിരുന്നു. 2018 ശേഷം ഇപ്പൊ എനിക്ക് ഒരു 40 ലക്ഷം രൂപ കടമുണ്ട്.
0: പക്ഷെ
2: എനിക്ക് ഏതൊരു 1,500 രൂപ വരുമാനമുണ്ട്. അപ്പൊ ഞാൻ ഈ മേടിച്ച കടങ്ങളെല്ലാം ഞാൻ ഡെയിലി തിരികെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ തന്നെ എടുത്തിട്ടാണ് ഈ ലോണുകൾ എടുത്തതിനെല്ലാം റോൾ ചെയ്ത് പോകുന്നത്. ഞാനിപ്പോ തീർച്ചയായിട്ടും നടക്കുന്നത്, പക്ഷെ എനിക്ക് അതിനെ ഒന്നും അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. എല്ലാ ലോണുകളും ഇങ്ങനെ കൃത്യമായിട്ടാണ് നടക്കുന്നത്. ചില ചില ലോണുകളൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പൈസ മാറ്റി വെക്കാനോ എനിക്കൊരു തെളിവ് മേടിക്കാനോ ഒന്നും കഴിച്ചില്ല. കാരണം ലോണുകൾ കൊടുത്ത് കൊടുത്താൽ ഇങ്ങനെ പോവാണ്. അതൊരു ഇങ്ങനെ അങ്ങനെ റോൾ ചെയ്യാൻ മാനേജ് ചെയ്യാനും അറിഞ്ഞില്ല. അതിന് ഡയറക്ടർ നല്ലതായിരിക്കും.
0: മനസ്സിലായി, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇതിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഒരു ഡെറ്റ് ട്രാപ്പ് അല്ലെങ്കിൽ ഡെറ്റ് ട്രാപ്പിൻ്റെ തുടക്കം പല രീതിയിലാണ്. അപ്പോൾ അതിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് നമ്മുടെ ഇന്നത്തെ ചിലവുകൾ നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് എടുത്ത് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ചിലവുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചിലവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീഡ് ബേസ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ചിലവുകൾ എന്തൊക്കെയാണ്, നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ 3rd കാറ്റഗറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനേറെ 5 മിനിറ്റ് എടുത്ത് നമുക്ക് ഇന്നത്തെ ചിലവുകൾ എഴുതി വെക്കുക. 2nd കാര്യം എന്ന് പറയുന്നത്, ഈ കടത്തിനെ ഡെറ്റ് ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിൽ ചെയ്യേണ്ടത് ഈ കടത്തിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒളിച്ചോടാൻ ശ്രമിക്കും. നമ്മൾ കടമാണ് എനിക്ക് പറയാൻ പോലും മടിയാണ്, പേടിയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ആ കടത്തിൻ്റെ ലിസ്റ്റുകൾ തയ്യാറാക്കുക, ആ കടത്തിൻ്റെ ലിസ്റ്റുകൾ എഴുതി തയ്യാറാക്കുക. അതിൽ ഏറ്റവും ഉയർന്ന പലിശയും കുറഞ്ഞ കാലയളവും, ഏറ്റവും ഉയർന്ന പലിശ അതായത് ബ്ലേഡ് പോലെയുള്ള ഏറ്റവും കുറഞ്ഞ കാലയളവ് അവർക്ക് 1 വർഷത്തിനകത്ത് കൊടുക്കണം. 3rd, അവരോട് നമ്മൾ ഏതെങ്കിലും ലീഗൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ലീഗൽ കമ്മിറ്റ്മെൻ്റ് നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ടാവും, ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് അങ്ങനെയുള്ള കടങ്ങളുടെ റീപേയ്മെൻറ്റ് അത് എങ്ങനെ നടക്കും, അത് നമ്മളെ കേസ് ടു കേസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ.

0: പറ്റൂ, അല്ലെ, പലിശ ഒഴിവാക്കി തരാൻ പറ്റൂ. ഇനി വേറൊരു നമ്മൾ ഒരു ഓർഗനൈസ് സെക്ടറിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫിനാൻസ് കമ്പനി ആണെങ്കിൽ നമ്മൾ അവരോട് പറയാം, നമ്മൾ വേറൊരു തരത്തിൽ വേറൊരു ലോൺ, നമ്മൾ ഹൗസിംഗ് ലോണൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വേറെടുത്തോട്ടും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പലിശ കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും, കുറച്ചും കൂടെ കാലാവധി കിട്ടും. അപ്പോൾ കുറഞ്ഞ കാലയളവ് കൂടുതൽ പലിശ കൂടുതൽ റിസ്ക്കുള്ള ലോണുകളെ നമ്മൾ ആദ്യം പരിഹരിക്കുന്ന രീതിയിൽ നമ്മുടെ വരുമാനത്തെ, നമ്മുടെ ചെലവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. കുറേ കാര്യങ്ങൾ നമ്മൾ ആ കാര്യത്തിൽ ബഡ്ജറ്റിംഗ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ് എഴുതി വെക്കുക. രണ്ടാമത്തത് ഒരു ബഡ്ജറ്റ് പോലെ നമ്മൾ ഒരു മാസത്തെ വരവ് ചെലവ് കടം എന്നുള്ള രീതിയിൽ തയ്യാറാക്കണം. പിന്നെ മൂന്നാമത് ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ വീട്ടിൽ കുടുംബം ഉണ്ടാകും, അവരുടെ മെഡിക്കൽ എമർജൻസിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അവരുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച്. അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മളിതിനെ പരിഹരിക്കാൻ.
1: വിളിച്ചതിന് നന്ദി.
0: ഓക്കെ,
1: ഇപ്പോൾ കടമാണ് വിഷയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ കടം എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം മനസ്സിൽ വെക്കേണ്ടത്? എന്തൊക്കെയാണ് കടം എടുക്കുമ്പോൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ?
0: കടം എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ എന്തിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത് നോക്കുന്നത് ഇത് എന്തിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മൾ ഈ കടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് എന്ത് റിട്ടേൺ കിട്ടും? ഇത് രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്, ചോദ്യങ്ങളാണ്, നമ്മൾ സ്വയം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കടം എടുത്ത് ഞാനൊരു ബിസിനസ്സിന് വേണ്ടി കടം എടുത്തു, ഈ കടം 8% പലിശക്ക് ഞാൻ എടുത്തു, എനിക്ക് 16%, 15% തിരിച്ച് ബിസിനസ്സിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നല്ല കടമാണ്. കടം ഒരിക്കലും നമ്മൾ ഒരു മോശമായിട്ട് കാണേണ്ടതില്ല. സർക്കാരുകളെ സംബന്ധിച്ചും വ്യക്തികളെ സംബന്ധിച്ചും കടങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ കടങ്ങൾ, അതിനെ നമ്മൾ നല്ല കടവും ചീത്ത കടത്തിനെയും നമുക്ക് തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ടാകണം. അത് വ്യക്തികളെ സംബന്ധിച്ച് വ്യത്യാസമാണ്. അതായത് നമുക്ക് ഒരു വിദ്യാഭ്യാസ ലോൺ അത്യാവശ്യമാണ് ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വിദ്യാഭ്യാസം കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടി പുതിയ നമുക്ക് വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവിടെ നിന്ന് ഒരു നല്ല കടമായിട്ട് കാണാം. നേരെ മറിച്ച് നമ്മൾ അടുത്തുള്ള ഒരാളുടെ നമ്മുടെ വരുമാനം പരിഗണിക്കാതെ അടുത്തൊരാളുടെ വീടിനനുസൃതമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും, ദീർഘകാലം ഈ വീട് കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ അഡീഷണൽ നമുക്ക് ലോൺ എടുക്കണം വീടിൻ്റെ ആഡംബരത്തിന് വേണ്ടിയിട്ട്, അത്യാവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ആഡംബരത്തിന് വേണ്ടിയിട്ട്, വരുമാനം നോക്കാതെ. അങ്ങനെ വരുന്ന സമയത്ത് അത് ചീത്ത കടമായിട്ട് നമുക്കിനെ കണക്കൂടണം. ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ചിലപ്പം വളരെ വർഷങ്ങളോളം ആളുകളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, വലിയ എമൗണ്ടുകൾ ക്രെഡിറ്റ് കാർഡ്, നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ അതിനുണ്ട് കയ്യിലുണ്ടെങ്കിൽ എന്തും പർച്ചേസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡല്ല, പലപ്പോഴും അത് കടക്കാർഡായിട്ട് ചിലരുടെ കാര്യത്തിൽ മാറാറുണ്ട്.
1: ഈ ദീർഘകാലത്തേക്ക് ലോൺ എടുത്തിട്ട് അത് നേരത്തെ അടച്ചു തീർക്കുന്ന ഒരു രീതി ചിലരെങ്കിലും എടുക്കാറുണ്ട്, അത് എത്രത്തോളം നല്ലതാണ്?
0: അത് പല വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഒരു NRI വിളിച്ചല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചിലപ്പം അവരുടെ ഏണിങ് പീരീഡ് കുറവാണ്, ആ സമയത്ത് കൂടുതൽ പണം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ ദീർഘകാല ലോണുകൾ അടച്ചു തീർക്കാം. അതേസമയത്ത് നമ്മളൊരു താമസിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് വേണ്ടി ഒരു വീട് വെച്ചു, സ്ഥിരമായ വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരാളാണ്, സർക്കാർ ശമ്പളം കിട്ടും അല്ലെങ്കിൽ പെൻഷൻ കിട്ടും, അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ വരുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ച് നമുക്കറിയാം പലിശയുടെ നിരക്ക് കുറയുന്നൊരു സാഹചര്യമാണ്. അവരുടെ പബ്ലിക് EPF ലോണിൻ്റെ പലിശ എന്ന് പറഞ്ഞാൽ 8.2%. ബാങ്കിൻ്റെ അതേ സമയത്ത് നമ്മുടെ ഹൗസിംഗ് ലോണിൻ്റെ പലിശ എന്ന് പറഞ്ഞാൽ 7.5%. അതായത് EPFനേക്കാളിലും കുറഞ്ഞ പലിശയാണ്, അല്ലെങ്കിൽ അവരുടെ നിക്ഷേപത്തിനേക്കാളിലും കുറഞ്ഞ പലിശയാണ് ലോണിനെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ദീർഘകാല ലോണുകൾ കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നമുക്ക് പകരം കൂടുതൽ ലാഭമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാരലലി കൊണ്ടുപോകണം, സമാന്തരമായി കൊണ്ടുപോകണം. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പം ഇത് രണ്ടും കൂടെ നമുക്ക് സെറ്റ്, അതൊരു സ്ട്രാറ്റജിയാണ് ശരിക്കും. ദീർഘകാല നിശ്ചയം അത് ഓരോ ആളിനെ, വ്യക്തികളെ ആശ്രയിച്ച് ഇത് വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും.
1: അവരുടെ വരുമാന മാർഗ്ഗവും ഒക്കെ,
0: വരുമാനത്തിൻ്റെ സ്വഭാവം, വരുമാന മാർഗ്ഗം അവരുടെ, അതുപോലൊപ്പം തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ഇത് അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ പീസ് എന്ന് പറയും, സമാധാനം വേണമല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഈ ലോൺ കിടക്കുന്നുള്ളത്. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് മുൻകൂട്ടി അടച്ചു തീർക്കുന്നതായിരിക്കും നല്ലത്.
1: മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് പലതരത്തിലുള്ള ആശങ്കകളും അതുപോലെ തന്നെ പ്രതീക്ഷകളും ഉള്ള ഒരു കാര്യമാണ്. അത് എത്രത്തോളം സുരക്ഷിതമാണ്? തുടക്കക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ?
0: നമ്മുടെ സാമ്പത്തിക അച്ചടക്കം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ന് ഇന്ത്യയുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ വന്നിട്ടുള്ള, അതായത് ഒരു മാസം തന്നെ ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ മ്യൂച്വൽ ഫണ്ട് വഴി വരുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ പോലെ തന്നെ റെഗുലേറ്റഡ് ആയിട്ടുള്ള, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്. സുരക്ഷിതത്വത്തെ പറ്റി യാതൊരുവിധ ആശങ്കയും അതിൻ്റെ ആവശ്യമില്ല. അതിനകത്ത്

0: പ്രത്യേകിച്ചും അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ വേണ്ടത്ര ഡൈവേഴ്സിഫിക്കേഷൻ, വ്യത്യസ്ത വൈവിധ്യവൽക്കരണമുണ്ട്. ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ SIP കളിലൊക്കെ 1000 രൂപ വെച്ച് പോലും ചെയ്യാൻ പറ്റും. 500 രൂപ മുതൽ 100 രൂപ മുതൽ പോലും ചെയ്യാൻ പറ്റും. അവിടെ വേണ്ടത്ര പല കമ്പനികളിലായിട്ട് ഡൈവേഴ്സിഫൈഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഫണ്ട് സെലക്ഷൻ ശ്രദ്ധിക്കണം. ഇപ്പം ഒരു സെക്ടർ ഫണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് വരുമ്പോഴാണ് കൂടുതൽ ഫ്ലക്ച്വേഷൻസ്, ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് കൂടുതലുണ്ടാകുന്നത്. സുരക്ഷിതത്തെ സംബന്ധിച്ച് വളരെ നല്ല ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഉള്ള വകയില്ല, കാരണം അതിൻ്റെ കംപ്ലയൻസ് പാർട്ട് വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത്.
1: ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ, ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞു, നമ്മളെ പൊതുവെ നമ്മുടെ നിക്ഷേപങ്ങളുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയായിരിക്കും?
0: അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അസറ്റ് അലോക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്, വൈവിധ്യവൽക്കരണം. ഇന്ന് പണ്ട് കാലത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഉപാധികൾ നമുക്ക് സ്വർണം, നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, ചെറിയ ബാങ്കുകളൊക്കെ ആണെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ വൈവിധ്യമായിട്ടുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഒരു ഓൾറെഡി പലതും പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സുകന്യാ സമൃദ്ധി യോജന, PPF, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട്, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിൽ തന്നെ പുതിയ വേർഷൻ RE80, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ചെയ്യാൻ പറ്റും. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ETF ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗൾഫിനെ, NRIs സംബന്ധിച്ച് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ പ്രൊവിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മുടെ ലിക്വിഡിറ്റി, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യകതക്ക് അനുസരിച്ചിട്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാല ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻസ്ട്രുമെൻസിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണം ഞാൻ പറയാം, കോവിഡ് സമയത്ത് റിയൽ എസ്റ്റേറ്റിൻ്റെ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച്, ഇപ്പോൾ ചെന്നൈയിൽ അവർക്ക് റിയൽ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ അവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ വാടക റെൻ്റൽ ഇൻകം അന്നും ബ്ലോക്കാണ്, ഉള്ള വസ്തുക്കളൊന്നും വിറ്റ് പോകുന്നില്ല, ഇതാണ് ഉണ്ടാകുന്നത്. അപ്പം തീർച്ചയായും വൈവിധ്യവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഈ ഒരു വൈവിധ്യവൽക്കരണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ലിക്വിഡിറ്റി പ്രധാനമാണ്,
0: അതെ,
1: അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ?
0: അതിൽ നമ്മൾ വൈവിധ്യവൽക്കരണം ചെയ്യുന്ന സമയത്ത് ഒന്ന് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേണും നമ്മുടെ കൺവീനിയൻസും, നാല് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. സേഫ്റ്റി നോക്കണം, തീർച്ചയായിട്ടും സേഫ്റ്റി എല്ലാ കാര്യങ്ങളിലും നോക്കണം. പക്ഷേ നമ്മൾ അതുപോലെ തന്നെ ലിക്വിഡിറ്റി, നമുക്ക് ഏത് സമയത്താണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്, ആവശ്യ സമയത്ത് നമുക്കിത് ഉപകരിക്കാൻ പറ്റണം. എമർജൻസി ഫണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റണം. മാരേജിനുള്ള പൈസ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി, 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞിട്ടുള്ള വേണം. അപ്പം ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അസറ്റ് അലോക്കേഷൻ. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് ഇതിൻ്റെ ആവറേജ് റിട്ടേൺ എത്ര വരും എന്നുള്ളതാണ്, ശരാശരി. ഇപ്പോൾ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, FD ഉണ്ട്, അവിടെ എല്ലാം ടാക്സ് ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ 30-36% വരെ ടാക്സ്, 37% വരെ ടാക്സ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ബാങ്ക് FDയിൽ 7% കിട്ടി കഴിഞ്ഞാൽ, 7.5% കിട്ടിയാൽ അവരുടെ കയ്യിൽ കിട്ടുന്ന ടാക്സ് കഴിഞ്ഞ് കിട്ടുന്ന ഒരു 3.5% ആയിരിക്കും. നമ്മുടെ പണപ്പെരുപ്പം ഒരു വലിയ പ്രശ്നമാണ്. പണപ്പെരുപ്പം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് സൂചിപ്പിച്ചിരുന്നു, ഒരു ചായക്ക് 2000-1.5 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 15 രൂപയാണ്. ശരാശരി 7% മുതൽ 9% വരെ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം കൂടുമ്പോൾ നമുക്കൊരു 4-3% ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 1,00,000 രൂപ നമുക്ക് ബാങ്ക് FDയിൽ ഈ പറഞ്ഞ ടാക്സ് ലാഭമുള്ള 36% ഉള്ള ഒരാളെ സംബന്ധിച്ച് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 1,00,000 രൂപയെ 1,03,000 രൂപ കിട്ടും. പക്ഷേ ഇതേ 1,00,000 രൂപയും കൊണ്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ചായയും വടയും കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിലക്കയറ്റം 1,00,000 രൂപയുടെ സ്ഥാനത്ത് 1,07,000 കൊടുക്കേണ്ടി വരും, കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത്. അപ്പം പിന്നെ സാധനങ്ങളുടെ, വ്യത്യസ്ത സാധനങ്ങളുടെ ഇൻഫ്ലേഷൻ വ്യത്യാസമാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 1,03,000 കയ്യിലുള്ളൂ, 1,07,000 കൊടുക്കണം, ബാക്കിയുള്ള 4,000 രൂപ. ഇങ്ങനെ ഇതൊരു പല വർഷങ്ങളിലേക്കാവുമ്പോഴേക്കും, ഒരു 5 വർഷം 8 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കോമ്പൗണ്ടിങ് വരുമ്പോൾ വലിയൊരു ഗ്യാപ്പ്, ഈ 1,00,000 രൂപ ഇട്ട പൈസ കുറയും, നോമിനലി കുറയില്ല, ഇഫക്റ്റീവ്ലി ഇട്ട കാശ് നമ്മുടെ നഷ്ടപ്പെടും ഈ പണപ്പെരുപ്പം കാരണം.
1: നമ്മുടെ ഒരു പരമ്പരാഗത ചിന്താഗതിയുടെ ഭാഗമായിട്ട് സ്വർണം എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട ഒരു നിക്ഷേപ മാർഗമാണ്, അതിന് ഇന്ന് എത്രത്തോളമാണ് പ്രാധാന്യമുള്ളത്?
0: നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ട് സ്വർണത്തെ നമ്മൾ പല രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യുന്നത്, ഒന്ന് ട്രഡീഷണൽ വേയില്, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻ്റ് രീതിയിൽ കാണാമെന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതിനെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അസറ്റ് അലോക്കേഷൻ നമ്മൾ വ്യത്യസ്തമായ ഏരിയകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയിലായിരിക്കണം. കാരണം ഗോൾഡ് എന്ന് പറഞ്ഞൊരു കമോഡിറ്റി, അതിന് ഫ്ലക്ച്വേഷൻസ്, വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്.
1: അതിന് അനിശ്ചിതത്വങ്ങൾ അതിനെ തീർച്ചയായിട്ടും ബാധിക്കും.
0: തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ബാധിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ കമോഡിറ്റിയാണ്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, അന്താരാഷ്ട്ര വിലയിലുണ്ടാകുന്ന, അതൊരു അന്താരാഷ്ട്ര ഉൽപ്പന്നമാണ്, അന്താരാഷ്ട്ര ഉൽപ്പന്നം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ അത് കറൻസിയിലുണ്ടാകുന്ന വ്യത്യാസം, ഇപ്പം $94 നമുക്ക് വിലയിൽ വിലക്കയറ്റം ഉണ്ടായി, അതേസമയത്ത് നമ്മൾ $ താഴെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് തിരിച്ചും സംഭവിക്കാം. അന്താരാഷ്ട്ര വില ഇപ്പോൾ താഴേക്ക് പോകുമ്പോഴും നമ്മുടെ വില ചിലപ്പോൾ മുകളിലേക്ക് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് സ്വർണത്തിൻ്റെ വില ഇരിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളും കൂടെ കണക്കാക്കി നമ്മൾ സ്വർണത്തിൻ്റെ ഒരു 8-9% ശരാശരി റിട്ടേൺ എടുത്തിട്ട് വേണം നമ്മളിതിനെ അസറ്റ് അലോക്കേഷൻ ചെയ്യാൻ. പിന്നെ നമ്മൾ വൈവിധ്യവൽക്കരണം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു വെയ്റ്റഡ് ആവറേജ്, എനിക്ക് മൊത്തം 100 രൂപയുണ്ട്, ആ 100 രൂപയിൽ 5 രൂപ അല്ലെ 8 രൂപ നമുക്ക് ഗോൾഡ് ഉണ്ടെങ്കിൽ ആ ഗോൾഡിന് 8-9% നമുക്കൊരു റിട്ടേൺ ആയിട്ട് എടുക്കാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് നമ്മളെടുത്തു ഒരു 5-8-9-10% നമ്മൾ അല്ലെങ്കിൽ 11-12% വരെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ FD എടുത്തു 7%. അങ്ങനെ പല കാര്യങ്ങളെ നമ്മളൊരു വെയ്റ്റഡ് ആവറേജ് എന്ന് പറയാം. ആ രീതിയിൽ ശരാശരി ഒരു എത്ര റിട്ടേൺ കിട്ടും എന്ന് വെച്ചിട്ട് വേണം നമ്മൾ റിട്ടേണിനെ എസ്റ്റിമേഷൻ ചെയ്യാൻ.
1: നമുക്ക് ഒരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം, പേര് പറയൂ.
2: പേര് ലതിക.
1: എവിടുന്നാ വിളിക്കുന്നേ? ശരി, ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ മേഡം.
2: നമസ്കാരം സാർ.
0: നമസ്കാരം. നമസ്കാരം
2: സാർ. എനിക്കൊരു കാര്യം അറിയാം. സാർ പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ സ്കീമുകളും ജീവൻ ജ്യോതി ബീമാ യോജന,
0: അതെ,
2: അപ്പൊ അതിലേക്ക് ഞാൻ ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഒരു നല്ല സ്കീമായിട്ട് തന്നെ ഇതിൽ ചേർന്നു. അപ്പൊ എനിക്ക് 50 വയസ്സായിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ 5 വർഷം വരെ അടച്ചു സാർ. അന്നത്തെ 1 വർഷത്തേക്ക് അടയ്ക്കേണ്ട 330 ആയിരുന്നു. ഇപ്പൊ സാറ് 440 എന്ന് പറഞ്ഞപ്പ,
0: അതെ അതെ, ഇപ്പൊ അത് 436 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അത് തുടക്കത്തിൽ അത് 330 രൂപയായിരുന്നു, ഇപ്പം 436 ആയിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന 12 രൂപയായിരുന്നാണ്, ഇപ്പം 20 രൂപയായിട്ട് മാറിയിട്ടുള്ളത്. ചെറിയ നോമിനലായിട്ടുള്ള വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ അത് തുടർന്ന് പോകും.
2: 20-ലത് ഞാൻ ബാങ്കിൽ ചെല്ലുമ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാർ എന്നോട് പറയും, എന്നെ കൊണ്ട് അതിൽ ഓപ്പൺ ചെയ്യിച്ചു. അപ്പൊ അതിൽ ചേർക്കും സാർ. അങ്ങനെ 20-ലത് ഞാൻ 2024 ആ സ്കീമിൽ ഞാൻ ചേർന്നായിരുന്നു.
0: അപ്പൊ
2: എനിക്കിപ്പോ അറിയേണ്ടത് സാർ, ഞാൻ 2015 ആണെന്നാണ് എന്റെ ഓർമ്മ.
0: മോദിജി
2: അത് സ്റ്റാർട്ട് ചെയ്ത ടൈം.
0: ശരി.
2: ഇത് ജീവൻ ജ്യോതി ബീമാ യോജന 330 രൂപ. 5 വർഷം അടച്ച് പിന്നെ അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം ഇത് ആറ്റിങ്ങൽ ഇന്ത്യൻ ബാങ്കിലാണ് ഞാൻ ചേർന്നത്.
0: ശരി.
2: അപ്പൊ എനിക്ക് പിന്നെ തുടർന്ന് അതിൽ അടയ്ക്കാനൊന്നും പറ്റിയില്ല. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയാനും കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സാർ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു സംശയം തീർക്കാനാണ് ഞാൻ വിളിച്ചത്. അത് എനിക്കൊന്ന് അറിയണമായിരുന്നു സാർ.
0: ഓക്കെ, അല്ല തീർച്ചയായിട്ടും ബാങ്കിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇപ്പം നിലവിൽ അവരുടെ നിങ്ങളുടെ ചിലപ്പോൾ പല പല അക്കൗണ്ടുകളിലും ഓട്ടോമാറ്റിക്കലി ECS കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് നിലവിൽ അത് മുടങ്ങിയിട്ടുണ്ടോ, മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആ ബാങ്കിൽ തന്നെ ഒന്ന് ആശ്രയിക്കുന്നതായിരിക്കും, അവിടെ നിന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് തീർച്ചയായിട്ടും പുതുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് തുടങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് പോവുക. അതല്ലെങ്കിൽ 70 വയസ്സ് വരെ സുരക്ഷാ ബീമാ യോജനയുണ്ട്, ജീവൻ ജ്യോതി ബീമാ യോജന അല്ലെങ്കിൽ സുരക്ഷാ ബീമാ യോജനയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും.
1: ശരി, വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ ഓഹരി വിപണിയിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ടുള്ള നിക്ഷേപം, അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
0: നമുക്ക് ഒരു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാം, നമ്മളതിൽ എക്സ്പെർട്ട് ആണെങ്കിലും. ഓഹരി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഓരോ കമ്പനികൾ, ഒരു ബാങ്കുകൾ, അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഓഹരികൾ, അതിൻ്റെ ഷെയറാണ് നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് ഒരു റിസർച്ച്, ഒരു പഠനം, വ്യക്തമായ പഠനം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഓഹരി എടുക്കുകയല്ല ചെയ്യുന്നത്. ആ ഓഹരി ആരാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കമ്പനിയാണ്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അവരുടെ ലാഭം എത്രയാണ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ്, എത്ര മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ട്, അതിൻ്റെ വാല്യുവേഷൻ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ റിസർച്ചുള്ള ഒരാളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ റിസർച്ച്. ഇത് മാത്രവുമല്ല, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഓഹരി വാങ്ങുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ടുകാരും വാങ്ങുന്ന ഓഹരിയാണ്, മ്യൂച്വൽ ഫണ്ടുകാർ കൈകാര്യം ചെയ്യുന്ന കോർപ്പസ് വലിയൊരു എമൗണ്ടാണ്, വലിയ തുകയാണ്. 10,000 കോടിയും 1,00,000 കോടിയും 2,00,000, ചില AMCകൾ 6,00,000 8,00,000 കോടിയെ ഒക്കെ മാനേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ റിസർച്ചിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്, അവർ വാങ്ങുന്ന വിലയുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ശരിക്കും. അപ്പോൾ അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമുക്ക് റിസർച്ച് ചെയ്ത് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നേരിട്ട് നമുക്ക് ചെയ്യാം. അവിടെയും നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വേണം. ഓഹരി വിപണിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വലിയ എമൗണ്ട് ഒരു പ്രത്യേക ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതും പലപ്പോഴും റിസ്ക് ആവാറുണ്ട്. അപ്പോൾ അതിന് പകരം അവിടെയും പലതരത്തിലുള്ള ഓഹരികൾ, ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇൻഡെക്സുകളുണ്ട്, ബാങ്ക് ഇൻഡെക്സ് ഉണ്ടാവും, മെറ്റൽ ഇൻഡെക്സ് ഉണ്ടാവും, അങ്ങനെ അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്. ബാങ്കിങ് ആണെങ്കിൽ 30-34% ബാങ്കിങ് നമ്മുടെ നിഫ്റ്റിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഓഹരിയുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ സാധിക്കും. ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അല്ലെ നമുക്ക് വേണ്ടി ആരെങ്കിലും നന്നായിട്ട് റിസർച്ച് ചെയ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ ചെറിയ എസ് ഐ പിയിലൂടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അവർക്ക് ചെയ്യാൻ സാധിക്കും.
1: നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഒന്ന് പറയാം.
0: നേരത്തെ ഞാൻ പറഞ്ഞു 36% ഉള്ള ഒരാളെ സംബന്ധിച്ച് 7% ബാങ്കിൽ നിന്ന് പലിശ കിട്ടി കഴിഞ്ഞാൽ 2.5%, 3% താഴെ കിട്ടുകയുള്ളൂ. ടാക്സ് പ്ലാനിങ് നമുക്ക് നെറ്റ് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്, നമുക്ക് ശമ്പളം എത്ര കിട്ടി എന്നുള്ളതല്ല. 100,000 രൂപ ശമ്പളം കിട്ടി, പക്ഷേ 30% ടാക്സ് ആണെങ്കിൽ ടാക്സ് 30% നമ്മൾക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ 70,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇഫക്റ്റീവ്ലി നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്, അത് നമ്മൾ ഇഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ടാക്സും പണപ്പെരുപ്പവും കൺസിഡർ ചെയ്തിട്ട്, ടാക്സും നമ്മൾ കൺസിഡർ ചെയ്യണം, അതോടൊപ്പം തന്നെ പണപ്പെരുപ്പവും കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഗവൺമെൻറ് തലത്തിൽ ഈ ശമ്പള വർധനവ് അല്ലെങ്കിൽ ശമ്പളം പരിഷ്കരണം വരുന്നത് ഈ ഇൻഫ്ലേഷനെ, ഈ പണപ്പെരുപ്പത്തെ ബേസ് ചെയ്തിട്ടാണ്. പലപ്പോഴും നമ്മൾ പറയും ശമ്പള വർധനവിനെക്കുറിച്ച് പല ചർച്ചകളും വരാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജീവിത ചെലവിലുണ്ടാകുന്ന വർധനവിനെ കൂടെ കണക്കിലെടുത്തിട്ടാണ്. യഥാർത്ഥത്തിൽ ശമ്പള വർധനവ് ചിലവാകുന്നതും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ടാക്സ് പ്ലാനിങ് വളരെ ഇഫക്റ്റീവ്, നമ്മൾ ഇഫക്റ്റീവായിട്ട് ചെയ്യണം. രണ്ടാമത് നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു PPF കിട്ടുന്നത് ഒരാൾക്ക് 1 വർഷം ഒരാൾക്ക് മാക്സിമം PPF അടയ്ക്കാൻ പറ്റുന്നത് 1.5 ലക്ഷം രൂപയാണ്. അവരൊരു 15 വർഷം അടച്ചു കഴിയുമ്പോൾ ആ കിട്ടുന്ന തുക മുഴുവനും ടാക്സ് ഫ്രീ ആണ്, ബാങ്ക് FD ടാക്സബിളാണ്. അതോടൊപ്പം തന്നെ NPS പാർഷ്യലി ടാക്സബിളാണ്. മ്യൂച്വൽ ഫണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. നമ്മൾ ഗോൾഡ് ആണെങ്കിൽ വെൽത്ത് നമ്മുടെ ടാക്സ് കൊടുക്കണം, ഡെറ്റിൻ്റെ ടാക്സേഷൻ അല്ലെങ്കിൽ അസറ്റിൻ്റെ ടാക്സേഷൻ കൊടുക്കണം. അപ്പം ടാക്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു അസറ്റിനെ തീരുമാനിക്കാൻ. അതും അവിടെയാണ് ഗവൺമെൻറ് സ്കീമിൻ്റെ പല സ്കീമുകളും, ഞാൻ പറഞ്ഞാൽ PPF ആണെങ്കിലും സുകന്യ സമൃദ്ധി പ്രത്യേകിച്ച് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം അതുകൂടെ തീർച്ചയായിട്ടും നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ശമ്പളത്തിൻ്റെ വരുമാനത്തിൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും കൺസിഡർ. അങ്ങനെ വരുമാനം, ചിലവ്, കടം, നിക്ഷേപം അല്ലെങ്കിൽ ആസ്തി, ഈ 4 കാര്യങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ ചെയ്ത് വേണം ചെയ്യാൻ.
1: ഇതാണ് ചുരുക്കത്തിൽ നമ്മൾ ഈ ഒരു 4 തൂണുകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ്. അത് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായും
1: വേറെ എന്തെങ്കിലും കൂടെ ചേർക്കാനുണ്ട്?
0: തീർച്ചയായും, വരുമാനത്തിൽ രണ്ടു തരത്തിലുള്ള വരുമാനമുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചില ബിസിനസ്സുകാർക്ക് ഫ്ലെക്സിബിൾ ഇൻകം ആണ്, അതേസമയത്ത് ചില സ്ഥിര വരുമാനം, ശമ്പളക്കാരാണെങ്കിൽ ആ സ്ഥിര വരുമാനം, ചിലവ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിഫൈ ചെയ്യാം. ചിലവിനെ നമുക്ക് ലിവിങ് എക്സ്പെൻസ്, ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ്. മൂന്നാമത് അസറ്റ്, നമുക്ക് വെൽ ഡൈവേഴ്സിഫൈഡുള്ള അസറ്റ് ആയിരിക്കണം. കടം നിയന്ത്രണത്തിൽ ആയിരിക്കണം, നല്ല കടം വർദ്ധിക്കട്ടെ, മോശം കടം ഇല്ലാതാവട്ടെ. ഇങ്ങനെ വരുമാനം, ചിലവ്, അസറ്റ്, കടം, ഈ 4 തൂണുകളെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത നല്ലൊരു ഫിനാൻഷ്യൽ ലൈഫ്, പീസ്ഫുള്ളായിട്ടുള്ള, സമാധാനത്തോടുള്ള ഒരു സാമ്പത്തിക ജീവിതം ആണ് ഉണ്ടാകാൻ പോകുന്നത്.
1: സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് രതീഷ് സാറിന് ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നത് ഐശ്വര്യ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്, ഒപ്പം ധന്യ MT അനുപമ RK.

0: ഒരു ജേണൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ലഭ്യമല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഈശോദ് സിന്ധു വഴി വിവിധ ലൈബ്രറി റിസോഴ്സുകളുമായി ബന്ധപ്പെടാനും ആവശ്യമായ ലേഖനങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും. ദേശീയ കൺസോർഷ്യത്തിന്റെ ഈ സൗകര്യം വഴി നിങ്ങളുടെ ഗവേഷണം സമഗ്രമാക്കുക.
1: ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കവിതപ്രം, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജെറി അമൽദേവ് ഈണം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്.

ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയതാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള ഗാനസല്ലാപത്തിൽ കേൾക്കാം.

പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട് അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കാനാകുമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ഉണ്ണിമായ പ്രസാദ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം രാജീവ് ഒ എൻ വി. തീരത്തിനറിയുമോ തിരയുടെ യാതന എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം. രചന ജ്യോതി എസ്.

നന്ദകുമാർ വള്ളിക്കാവ്, ജ്യോതി എസ് എന്നിവരുടെ വരികൾക്ക് രാജീവ് ONV ഈണം നൽകി ഉണ്ണിമായ പ്രസാദ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്.

പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്കു കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൾ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ MLA യും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും

0: താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലു ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം. ഇതോടെ സംസ്ഥാനത്തെ ആകെ 375 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. പൊതു ആരോഗ്യ മേഖലയിലെ സൌകര്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്. അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും 2 ലക്ഷം രൂപ വീതവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന് 18,000 രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപയും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതി 5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികളുടെ സർഗോത്സവം അരങ്ങേറി. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. മുൻ ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ചിറ്റൂർ മേഖലയിലെ ജലക്ഷാമം 1-ാം വിള നെൽകൃഷി പ്രതിസന്ധിയിലാക്കിയതായി കർഷകർ. നടീൽ കഴിഞ്ഞ 2 മാസമായ കൃഷിയാണ് ഉണക്കഭീഷണി നേരിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പൂന്തൻ കണ്ടങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. കുഴൽക്കിണറുകളും കുളങ്ങളും ഇല്ലാത്ത മേഖലയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. നല്ലേപ്പള്ളി മേഖലയിലാണ് കൂടുതൽ നെൽപ്പാടങ്ങൾ വരണ്ടു തുടങ്ങിയിരിക്കുന്നത്. കനാൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന അവസ്ഥയാണ് ഉള്ളത്. തേമ്പാറമട കുന്നംകാട്ടുപതി സിസ്റ്റങ്ങളിൽ നിന്ന് ഉടൻ വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം.
0: AICC ആസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അസൌകര്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് തീരുമാനം. യോഗം മാറ്റിവച്ചതിനെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗോവയിലെ പനാജിയിൽ ഇന്ന് നടക്കുന്ന പടിഞ്ഞാറൻ മേഖലാ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ അന്തർ സംസ്ഥാന കൌൺസിൽ സെക്രട്ടേറിയറ്റാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ഗോവ സർക്കാരിന്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര,

0: ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു അടക്കമുള്ള അംഗങ്ങൾ പങ്കെടുക്കും. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രോ വ്യക്തമാക്കി. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് 75-ന്റെ നിറവ്. പുറമേ പരുക്കൻ ഭാവമാണെങ്കിലും പ്രകടനങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യനാണ് മമ്മൂട്ടിയെന്ന് ജന്മദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് സഹപ്രവർത്തകനും പ്രശസ്ത അഭിനേതാവുമായ ശ്രീ MR ഗോപകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയാം, പ്രകടനങ്ങളില്ലാത്തൊരു മനുഷ്യൻ, അതാണ് നല്ലത്. വളരെ പരുക്കനായിട്ട് തോന്നുമെങ്കിലും വളരെ ധനികമ്പയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ എനിക്ക് ആ വിജയന്റെ സമയത്ത് എനിക്ക് ഫുഡിന്റെ ഒക്കെ പ്രശ്നമായിട്ട് വയറൊന്ന് കേടായി. അപ്പൊ പുള്ളി പറഞ്ഞു, അത് നിങ്ങൾ എന്റെ ഫുഡ് കഴിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അത് നിങ്ങളോടുള്ള സ്നേഹങ്ങളൊന്നുമല്ല, നിങ്ങളിവിടെ കിടന്ന് ഞാനും കിടന്നു പോകും, എനിക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വളരെ നല്ല മനുഷ്യനാണ്. ഒരുപക്ഷെ ഇന്ത്യയിലോട്ട് ജനിച്ചിരുന്ന ഒരാളാണെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇപ്പോഴും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നുണ്ട്, എന്നാലും കുറെ കൂടി ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു നടനായിട്ട് മാറുമായിരുന്നു.
0: ന്യൂഡൽഹിയിലെ സത്യാനികേതൻ പ്രദേശത്ത് കെട്ടിടം തകർന്ന സ്ഥലം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസയും സന്ദർശിച്ചു. കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതായി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ 6 പേർ മരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. കെട്ടിട ഉടമയുടെ അശ്രദ്ധ മൂലമാണ് ദുരന്തം സംഭവിച്ചതെന്നും ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും രേഖാ ഗുപ്ത പറഞ്ഞു. സമീപത്തുള്ള മറ്റ് അപകടകരമായ കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചുമാറ്റുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ R. ശരത് അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശരത് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഛായാഗ്രാഹകൻ TN കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. 70-ൽ പരം സിനിമകളുടെ ഛായാഗ്രാഹകനാണ്. 1960 ഉദയ നിർമ്മിച്ച കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഉമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി ക്യാമറ ചലിപ്പിച്ചത്. സംസ്കാരം ഉച്ചയ്ക്ക് ആലപ്പുഴയിലെ വീട്ടുവളപ്പിൽ. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഈസ്റ്റ് സോൺ 5 wicketsന് 491 runs എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 171 runsുമായി ക്രീസിലുണ്ട്. കുമാർ കുശാഗ്ര സെഞ്ചുറി നേടി പുറത്തായി. Under-20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇടം നേടി ഇന്ത്യ. താഷ്കണ്ടിൽ ഇന്നലെ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 goals ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം March 24 ചൈനയിലാണ് ടൂർണമെന്റ്. രാജ്യത്തെ GST സംവിധാനത്തിലെ 2nd തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായുള്ള ദ്വിദിന ദേശീയ സെമിനാർ തിരുവനന്തപുരത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ സെമിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി

0: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.
1: കുഞ്ഞുങ്ങൾക്ക് പല്ല് വീഴുമ്പോൾ അത് ടൂത്ത് ഫെയറിയും

ും ആവേശവും ഉണ്ടാകും. പല്ലു വീഴുന്നത് ഒരു പേടിയല്ല, ഒരു ആഘോഷമായി മാറും. ഈ മായജാല കഥയ്ക്ക് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു. പാൽ പല്ലുകളുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ? പലരും കരുതുന്ന പോലെ പാൽ പല്ലുകൾക്ക് അത്ര പ്രാധാന്യമില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. പാൽ പല്ലുകൾ കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം ശരിയായി ചവയ്ക്കാൻ സഹായിക്കുന്നു, ശരിയായി സംസാരശേഷി വികസിക്കാൻ സഹായിക്കുന്നു, സ്ഥിര പല്ലുകൾക്ക് വേണ്ട സ്ഥലം ഒരുക്കുന്നു. അതുകൊണ്ട് പാൽ പല്ലുകൾ ആരോഗ്യകരമായി സംരക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലയളവിലാണ് പാൽ പല്ലുകൾ വീഴുന്നത്. അവയുടെ സ്ഥാനത്ത് പുതിയ സ്ഥിര പല്ലുകൾ വരുന്നു. ഇതൊരു രോഗമല്ല, സ്വാഭാവികമായ ഒരു വളർച്ചയാണ്. കുട്ടികളുടെ പല്ലുകൾ എങ്ങനെ സംരക്ഷിക്കാം? ദിവസം 2 വട്ടം ബ്രഷ് ചെയ്യുക, ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക, പതിവായി 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കാണുക. പല്ലു വീഴുമ്പോൾ ഭയപ്പെടുത്തേണ്ടതില്ല, കുട്ടിയെ ആശ്വസിപ്പിക്കുക, ശുചിത്വം പാലിക്കുക, പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ സഹായം തേടുക. കുഞ്ഞുങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് അഥവാ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? കുഞ്ഞുങ്ങൾ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലതവണ പാൽ കുടിക്കുന്നതും ശേഷം വാ വൃത്തിയാക്കാത്തതും കാരണമാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് ഉണ്ടാകുന്നത്. ഇത് ഫോർമുല മിൽക്ക് കൊണ്ട് മാത്രമല്ല, അമ്മയുടെ പാല് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഇതെങ്ങനെയാണ് കാണപ്പെടുന്നത്? ആദ്യം പല്ലിൽ വെളുത്ത പാടുകളായി തുടങ്ങുന്നു, പിന്നീട് കറുപ്പായി മാറുന്നു. കുഞ്ഞു പാൽ കുടിച്ചുറങ്ങുന്ന ശീലം ഒഴിവാക്കുക. ഫീഡിംഗ് കഴിഞ്ഞാൽ വാ വൃത്തിയാക്കുക. ആദ്യ പല്ല് വന്നാൽ ബ്രഷിംഗ് ശീലം തുടങ്ങുക. ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം പൂർണ്ണമായി തടയാൻ കഴിയും. ശരിയായ ബ്രഷിംഗ് രീതി വളരെ പ്രധാനമാണ്. പക്ഷെ എങ്ങനെ ബ്രഷ് ചെയ്യണം എന്നത് പല മാതാപിതാക്കൾക്കും വ്യക്തമല്ല. ആദ്യ പല്ല് വരുന്നതിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങളുടെ മോണ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് ഒരു സോഫ്റ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഗോസ് ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യ പല്ല് വന്നാൽ ഒരു ടൂത്ത് ബ്രഷ് അഥവാ ഒരു ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്ന ശീലം തുടങ്ങുക. ഏത് ടെക്നിക്കാണ് കുഞ്ഞുങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ലളിതവും എഫക്റ്റീവുമായ രീതി ഫോൺസ് ടെക്നിക് എന്ന് പറയുന്ന രീതിയാണ്. പല്ലുകൾ കൂട്ടിപ്പിടിച്ച് ബ്രഷ് സർക്കിൾ മോഷനിൽ ചലിപ്പിക്കുക. സിമ്പിളായി പറഞ്ഞാൽ വട്ടം വരയ്ക്കുന്നത് പോലെ ബ്രഷ് ചെയ്യുക. ദിവസം 2 പ്രാവശ്യം 2 മിനിറ്റ് എങ്കിലും ചെയ്യുക. 6 തൊട്ട് 7 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ വേണം ബ്രഷ് ചെയ്യേണ്ടത്. കുറച്ച് വലുതായ കുട്ടികൾക്ക് അനുയോജ്യമായ ടെക്നിക് സ്ക്രബ് ടെക്നിക്കാണ് മുന്നോട്ടും പിന്നോട്ടും ചെയ്യുന്നത്. ഈ ടെക്നിക്കിന്റെ പോരായ്മ എന്നത് മോണയ്ക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പാൽ പല്ലുകൾ സ്ഥിര പല്ലുകളും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ വരുന്നതാണ് മുഖത്തിന്റെ വളർച്ചയ്ക്കും പല്ലുകളുടെ ശരിയായ നിരക്കും വളരെ പ്രധാനം. ചില കുട്ടികളിൽ പല്ലുകൾ തിരിഞ്ഞോ കൂടിച്ചേർന്നോ അല്ലെങ്കിൽ തെറ്റായ സ്ഥാനത്തോ വരാം. ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതാണ് വളരെ പ്രധാനം. 7 വയസ്സിനു ശേഷം ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെയോ ഓർത്തോഡോണ്ടിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യേണ്ട നല്ലതാണ്. ചില കുട്ടികളിൽ പല്ലുകളുടെ പ്രശ്നം മാത്രമല്ല, താടിയുടെ വളർച്ചയിലും വ്യത്യാസങ്ങൾ കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് മയോ ഫംഗ്ഷണൽ അപ്ലയൻസ് തെറപ്പി. കുട്ടികളുടെ വായിൽ ധരിക്കാവുന്ന ഈ അപ്ലയൻസ് എടുത്തു മാറ്റി വെക്കാവുന്നതാണ്. ഇത് പല്ലുകളെ മാത്രം ശരിയാക്കുന്നതല്ല, താടിയുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, മുകളിലത്തെ താടി മുന്നോട്ട് വരുന്നതിനും താഴത്തെ താടി പിന്നിലായി നിൽക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികളിൽ വായിൽ വിരൽ ഇടുന്ന തംസക്കിംഗ് പോലുള്ള ശീലങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഈ അപ്ലയൻസ് സഹായിക്കുന്നു. പ്രധാനമായും കുട്ടികൾ വളരുന്ന കാലഘട്ടത്തിലാണ് ഇത് ഏറ്റവും ഫലപ്രദം. അതുകൊണ്ട് പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ശസ്ത്രക്രിയയോ വലിയ ചികിത്സയോ വേണ്ടാതെ തന്നെ ഇത് ഉപയോഗിച്ച് നല്ല ഫലം നേടാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ പാൽ പല്ലുകൾ നേരത്തെ തന്നെ പോകുമ്പോൾ അത് പ്രശ്നമില്ല, പിന്നെ സ്ഥിരപ്പല്ല് വരും എന്ന് പലരും കരുതാറുണ്ട്. അതായത് പാൽ പല്ലുകൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയില്ല എന്ന് പല മാതാപിതാക്കളും കരുതാറുണ്ട്. പക്ഷെ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഒരു പാൽ പല്ല് നേരത്തെ നഷ്ടപ്പെട്ടാൽ ആ സ്ഥലത്ത് മറ്റു പല്ലുകൾ നീങ്ങി ഗ്യാപ്പ് അടയാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഭാവിയിൽ വരേണ്ട സ്ഥിര പല്ലിന് സ്ഥലം ഇല്ലാതാകുന്നു. ഈ സ്ഥലം സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അപ്ലയൻസ് ആണ് സ്പേസ് മെയിൻറ്റൈനർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്പേസ് മെയിൻറ്റൈനറിന്റെ ആവശ്യം? പാൽ പല്ലുകൾക്ക് ഗൈഡ് പോലെ പ്രവർത്തിക്കുന്നു. അവയാണ് പെർമനന്റ് ടീത്തിന് ശരിയായ സ്ഥാനം കാണിക്കുന്നത്. പാൽ പല്ല് നേരത്തെ പോയാൽ നിര തെറ്റാൻ കാരണമാകുന്നു. സ്പേസ് മെയിൻറ്റൈനേഴ്സ് 2 തരം, സ്ഥിരമായി വെക്കുന്നതും ഊരി മാറ്റി വെക്കുന്നതുമായി സ്പേസ് മെയിൻറ്റൈനേഴ്സ് ഉണ്ട്. എപ്പോഴാണ് സ്പേസ് മെയിൻറ്റൈൻ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നത്? പാൽ പല്ല് സമയത്തിന് മുൻപ് പോകുമ്പോൾ, പ്രത്യേകിച്ച് പിന്നിലെ കുഞ്ഞുങ്ങളുടെ അണപ്പല്ലുകൾ നഷ്ടപ്പെടുമ്പോഴാണ്.
ഓർക്കുക,

0: പാൽ പല്ലുകൾ ചെറുതാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അവ നഷ്ടപ്പെട്ടാൽ ശരിയായ സമയത്ത് സ്പേസ് മെയിൻറ്റൈനർ ഉപയോഗിക്കുന്നത് ഭാവിയിലെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു. അതിനാൽ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ അവഗണിക്കരുത്. ചെറിയ പ്രശ്നങ്ങൾ തന്നെ സമയത്ത് പരിഹരിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ചെറിയ സ്ഥലം നാളെയുടെ മനോഹരമായ പുഞ്ചിരിക്ക് വഴികാട്ടുന്നു. സ്വയം ശരിയാകുന്ന പല്ലിന്റെ ക്രമക്കേടിനെ കുറിച്ച് സംസാരിക്കാം. കുട്ടികളുടെ പല്ലുകൾ ക്രമത്തിൽ അല്ലാതെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് ആശങ്ക തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എല്ലാ മാലക്ലൂഷനും ട്രീറ്റ്മെന്റ് ആവശ്യമാണോ? ഇല്ല, ചിലത് സ്വാഭാവികമായി തന്നെ ശരിയാകുന്നവയാണ്. അതിനെയാണ് സെൽഫ് കറക്റ്റിംഗ് മാലക്ലൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സെൽഫ് കറക്റ്റിംഗ് മാലക്ലൂഷൻ? കുട്ടികളുടെ വളർച്ചയുടെ ഭാഗമായി ചെറിയ ക്രമക്കേടുകൾ സമയം കഴിഞ്ഞ് സ്വയം ശരിയാകുന്ന അവസ്ഥയാണ് ഇത്. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ, അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് 6 മുതൽ 10 വയസ്സ് വരെ നമ്മൾ കാണുന്ന ഒരു സ്റ്റേജ് ആണ്. മുൻ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് കാണും, പിന്നീട് കോമ്പല് വരുമ്പോൾ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തായിട്ട് പാൽ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ്, ഇത് നോർമലാണ്. പെർമനന്റ് ടീത്ത് വരുമ്പോൾ ഈ സ്പേസ് അടയുന്നതാണ്. പിന്നെയുള്ളത് ഡീപ്പ് ബൈറ്റ് അല്ലെങ്കിൽ മൈൽഡ് ക്രൗഡിംഗ്, അത് ജോ അല്ലെങ്കിൽ താടിയല്ല് വളരുന്നതനുസരിച്ച് കറക്റ്റ് ആവുന്നതാണ്. എല്ലാ മാലോക്ലൂഷനും സ്വയം ശരിയാവില്ല, അതിന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. എപ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത്? വായിലൂടെ ശ്വാസം എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ, പല്ലുകൾ വൈകി വരുന്നത്, വിരൽ വായിൽ വെക്കുന്ന ശീലം എന്നിവയാണ്. ടൂത്ത് ഫെയറി അവൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നത് പ്രധാനമല്ല, പക്ഷേ അവൾ കുട്ടികളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു മനോഹരമായ ആശയമാണ്. ഒരു ചെറിയ പല്ല് വീഴുമ്പോൾ ഒരു കുഞ്ഞിന്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരി, അതാണ് യഥാർത്ഥ മായാജാലം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഈ വളർച്ചയുടെ നിമിഷങ്ങളെ നമ്മൾ ആഘോഷിക്കുന്നു. അവരെ നല്ല ദന്താരോഗ്യ ശീലങ്ങളിലേക്ക് നയിക്കാം.
1: പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ്.
2: ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, നിർമ്മിത

0: പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: बीते वर्षों में भारत और फ्रांस के संबंध नई ऊंचाइयों तक पहुंचे हैं. मेरे मित्र प्रेसिडेंट मैक्रों के साथ मिलकर दोनों देश एक स्पेशल ग्लोबल स्ट्रेटेजिक पार्टनरशिप बना रहे. टेक्नोलॉजी, एआई और डिफेंस से लेकर स्पेस और क्लाइमेट एक्शन तक हम एक नई गति और नई ऊर्जा के साथ मिलकर के आगे बढ़ रहे हैं. हम 2026 को इंडिया फ्रांस ईयर ऑफ इनोवेशन के रूप में भी सेलिब्रेट कर रहे हैं.
0: ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ സത്യനികേതൻ മേഖലയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6, പരിക്കേറ്റ 3 പേർ ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നയിടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ധൌള കുവാനിലേക്കുള്ള ഗതാഗതം ഇന്ന് തടസ്സപ്പെടും. RTR ബെനിറ്റോ ജുവാരസ് മാർഗ് വഴിയുള്ള ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. യാത്രക്കാർ ഈ വഴികൾ പരമാവധി ഒഴിവാക്കി ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രാഫിക് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി അപകടസ്ഥലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തുകയോ ആളുകൾ തടിച്ചുകൂടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ നടക്കും. കേന്ദ്രവും അംഗസംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് യോഗം വഴിയൊരുക്കും. തുടർന്ന് ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം ശ്രീ അമിത്ഷാ സമ്മാനിക്കും. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ അതിന്റെ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് സ്ഥാപന അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ISRO സ്വകാര്യവൽക്കരിക്കാനോ അതിന്റെ പങ്ക് കുറയ്ക്കാനോ ശ്രമം നടക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളോടുള്ള പ്രതികരണമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISRO പ്രാപ്തമാക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ബുധനാഴ്ച വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയുടെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ അംഗണവാടികളുടെ സംയുക്ത ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്രാങ്ങിലും നംപൂളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായി രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒക്ടോബർ മാസത്തെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്. സൗദി

0: അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ ഏഴ് പ്രധാന ഒപെക് പ്ലസ് രാജ്യങ്ങളാണ് ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നത്. സെപ്റ്റംബറിൽ എണ്ണയുടെ പ്രതിദിന ഉൽപാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇറാൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത്. വിപണി സാഹചര്യങ്ങളും ഉൽപാദന നിരക്കും വിലയിരുത്താൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഒക്ടോബറിൽ വീണ്ടും യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ദുബായിലെത്തി. ദുബായിൽ നടക്കുന്ന വാർഷിക നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലോജിസ്റ്റിക്സ്, ഖനനം, കൃഷി, ഭക്ഷ്യസംസ്കരണം, തുണിത്തരങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയസ്ഥിതി രൂക്ഷം. ഗംഗയും മറ്റ് നിരവധി നദികളും ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. എന്നാൽ സോൺ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ദിഘയിലും ഗാന്ധിഘട്ടിലും വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി. സങ്കീർണമായ വിഷയങ്ങൾ ഉന്നത നേതാക്കളുടെ തലത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. പ്രാദേശിക വിഷയങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, യുക്രൈന്റെ ഭാവി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോസ്കോയിൽ US സംഘം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി.

0: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇപ്പോൾ മുതൽ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964231, 9495655631, 9495596321. ഇന്ന് ഗാനസലാപം അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനസലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ആദ്യത്തെ അതിഥി ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ.
1: ആ, ഗാനസലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ആ, ഈ പേര് പറയൂ.
2: രാധാമണി.
1: രാധാമണി, എവിടെ വിളിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: വിളിച്ചിട്ടുണ്ടല്ലേ.
1: നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? ശരി ശരി. ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്? അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ ഈ പാടിയ ഗാനം അല്ലേ. പറയൂ, വീട്ടിലാരൊക്കെയുണ്ട് രാധാമണി?
2: വീട്ടില് ഞാനും മോനും പിന്നെ മോന്റെ ഭാര്യയും കൊച്ചുമോനും.
1: അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ?
2: റേഡിയോ
1: റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം മാറി നിൽക്കുകയോ കുറച്ച് ദൂരെ ഒന്ന് ശബ്ദം കുറച്ച് വെക്കുകയോ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയുമോ, നമ്മൾ സംസാരിച്ചിട്ട് റേഡിയോയിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോവും. അത് മാത്രമല്ല, ആ ശബ്ദം കൂടി കയറി വരുമ്പോൾ നമ്മൾ പറയുന്നത് വ്യക്തമാകില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇനി പറയൂ. ഓ ഓ, മതി മതി. അവിടെ എന്തൊക്കെയുണ്ട്? വേറെ വിശേഷങ്ങളൊക്കെ പറയൂ. ഓ ആ, ചൂടാണ്. ഓണത്തിന്റെ ചൂടില്ല. ഓണത്തിന്റെ ചൂടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥ വീണ്ടും ചൂട് പിടിക്കുന്നു അല്ലേ? ആ അതെ, ശരി.
2: അത് കഴിഞ്ഞപ്പോ ചൂടായി.
1: അതെ അതെ അതെ. പിന്നെ വീണ്ടും റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ. പറഞ്ഞിട്ട് പറയും, പറഞ്ഞിട്ട് നമ്മുടെ ആ റേഡിയോയിലേക്ക് ശ്രദ്ധിക്കരുത് കേട്ടോ. പറ അങ്ങനെയാണ് നമുക്ക് ഡിലേ വരുന്നത്. നമുക്ക് പറയുന്നതിൽ ചെറിയൊരു വരുന്നുണ്ട്. ഇനി പറഞ്ഞോളൂ. ഓ ഓ, ശരി. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: കേൾക്കുന്ന
1: എല്ലാവർക്കും വേണ്ടി ഗാനം സമർപ്പിക്കുന്നു. ശരി. ആ, യെസ്, ജാനകി പാടിയ പാട്ടാണ്. നല്ല, വളരെ മനോഹരമായ ഒരു ഗാനമാണ് കേട്ടോ. അപ്പോൾ ഗാനം കേട്ടാലോ, ഇനിയും വിളിക്കണം കേട്ടോ. ഇതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കാം. ശരി. പി ഭാസ്കർ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

0: നമസ്കാരം. ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ. ഓ
1: സാർ
0: ഓ
1: നമസ്തേ.
0: നമസ്തേ.
1: എന്റെ പേര് നീരാദേവി.
0: ആ,
1: ആലപ്പുഴ ജില്ലയിലെ മാന്നാറിന്റെ കുട്ടമ്പേരൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വിളിക്കുകയാണ്.
0: പറഞ്ഞോളൂ.
1: ഇന്ന് എനിക്കൊരു നല്ല ദിവസമാകട്ടെ. ഉച്ചയ്ക്ക് 11 മണിയുടെ പ്രോഗ്രാം എനിക്ക് കിട്ടി.
0: തന്നെയല്ലേ,
1: ആലപ്പുഴയിൽ കിട്ടി. ഭയങ്കര സന്തോഷം.
0: ശരി,
1: ഞാന്
0: പറഞ്ഞോളൂ.
1: സ്ഥിരം റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. രാവിലെ 5:55 റേഡിയോയ്ക്ക് എല്ലാ പ്രോഗ്രാമിനും ഞാൻ ട്രൈ ചെയ്ത് നോക്കും. എപ്പോഴും കിട്ടാറില്ല.
0: അല്ല, എല്ലാ പ്രോഗ്രാമിനും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഗാനശലാപം ഇങ്ങനെയുള്ള ഫോണിൻ പരിപാടിയിൽ ട്രൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഫോണിൽ കിട്ടുക. ആ, അപ്പൊ സന്തോഷം. ഇപ്പൊ സന്തോഷമായില്ലേ? കിട്ടിയപ്പോഴത്തേക്കും സന്തോഷമായില്ലേ? നല്ല ദിവസം. ആ തുടക്കത്തിൽ എനിക്ക് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല, ഇന്നൊരു നല്ല ദിവസമാണ്. ശരി, അപ്പൊ ഈ നല്ല ദിവസം ചോദിക്കട്ടെ. ഈ നല്ല ദിവസത്തിൽ ഈ ഫോൺ കിട്ടിയപ്പോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല പാട്ട് ഏതാ?
1: നല്ല പാട്ട് ജീവിതം നൽകിയല്ലേ.
0: അത് കണ്ണംപൂട്ടി ഉറങ്ങുക എന്നുള്ളത് സ്നേഹസീമ എന്ന ചിത്രത്തിന് വേണ്ടി AM രാജയും പേലിയിലെ പാടിയതാണ്. വളരെ മനോഹരമായ ഒരു താരാട്ട് പാട്ടാണ് അല്ലേ. അല്ലേ, എങ്ങനെ നമ്മൾ മറക്കും ഈ പാട്ടൊക്കെ നമ്മൾ എങ്ങനെ മറക്കും അല്ലേ.
1: ഓ,
0: നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ പറ്റി പിടിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ.
1: ആ സിനിമയുടെ
0: രസവും അത് തന്നെയാണ് അല്ലേ. ആ ഒരു രംഗവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ. ആ അതെ, ആ രംഗത്തിൽ അവതരിപ്പിക്കും.
1: നല്ല,
0: വളരെ വാത്സല്യമുള്ള ഒരു ഗാനമാണിത്.
1: കൊച്ചുമകളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാനിത്.
0: കൊച്ചുമകളുടെ കുഞ്ഞോ?
1: ഞാൻ 4ാമത്തെ.
0: അയ്യോ, എന്ത് ഭാഗ്യമാണ് 4ാം തലമുറയെ കാണുക എന്ന്
1: പറയുന്നത്.
0: കൊച്ചുമകളുടെ മകളുടെ ഒക്കെ പേരെന്താണ്? ഒന്നും കൂടെ പറഞ്ഞോളൂ.
1: കൊച്ചുമകളുടെ പേര് അക്ഷയ.
0: ആ, കൊച്ചുമകളുടെ കൊച്ചുമകളുടെ പേരെന്താണ്? ദ്യുതി അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ട കാര്യം. രണ്ടു മൂന്ന് തലമുറകളെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ നമുക്ക് ആരോഗ്യവും ഒക്കെ തരിക എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്.
1: റേഡിയോ കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് ഭയങ്കര സന്തോഷം.
0: പിന്നെ ആ സന്തോഷമാണല്ലോ ഇത്രയും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് അല്ലേ. എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത്.
1: ഞാൻ ഒരുപാട് ഇപ്പോ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളും കൂടാണ്.
0: ആ, നന്നായി നന്നായി.
1: ഒരു മിനിറ്റ് പോലും ഞാൻ വെറുതെ കളയുകയാണ്.
0: ഓ,
1: പിന്നല്ല.
0: നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കേട്ടോ, ഈ വയസ്സെന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു നമ്പറാണെന്നേ. നമ്മള് കാര്യം ആൾക്കാർ പറയും എത്ര വയസ്സായി, അത് 80 വയസ്സായി, അത് പറയുന്നവരുടെ ഒരു സംഖ്യയാണ് അല്ലേ. പക്ഷെ നമ്മുടെ മനസ്സൊരിക്കലും ആ രീതിയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ വിജയങ്ങളെല്ലാം നമ്മളോടൊപ്പമായിരിക്കും.
1: അതിനൊരു കാരണങ്ങളുണ്ട്.
0: ഓ, പറഞ്ഞു.
1: അനുഭവം ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്, ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിനൊരു നെഗറ്റീവിറ്റി തോന്നത്തില്ല.
0: തീർച്ചയായിട്ടും കേട്ടോ, വളരെ വലിയൊരു സത്യമാണ് കേട്ടോ അങ്ങ് പറഞ്ഞത്. കാര്യം പ്രകൃതിയോടൊപ്പം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോഴാണ് പ്രകൃതി നമ്മെ സ്നേഹിക്കുന്നത് അല്ലേ. ഓ, എന്തൊക്കെ പറയും? ചെടികളോട് സുഖമാണോ എന്നൊക്കെ ചോദിക്കും അല്ലേ. തീർച്ചയായിട്ടും. കാര്യം ചെടികൾക്ക് ജീവനുണ്ടെന്ന് പറയുന്നല്ലേ. ജീവനുണ്ട്. അതിനും ഒരു പ്രതികരണ ശേഷി ഉണ്ട് അല്ലേ. അപ്പോ നമ്മൾ അങ്ങനെ പ്രതികരണ ശേഷി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മരത്തിന് കോടാലി വെക്കുമ്പോൾ അതിനെ തീർച്ചയായിട്ടും വേദനിക്കുമായിരിക്കും.
1: അതെ, മരം മുറിക്കാന്ന് പറയുന്ന എവിടെങ്കിലും ശബ്ദം കേട്ടാൽ തന്നെ എനിക്ക് സങ്കടം
0: തോന്നാം.
1: കുട്ടികളെന്തുണ്ടല്ലോ, ഇവിടെ തന്നെ ഒന്നിരണ്ട് സിനിമ എനിക്ക് വെട്ടേണ്ടി വന്നു യാദൃശ്യമായിട്ട്.
0: നമുക്ക് മനസ്സിന് വളരെയധികം വേദന ഉണ്ടാക്കിയ അനുഭവങ്ങളായിരിക്കും അല്ലേ. ഇന്ന് രണ്ട് ദിവസം രണ്ട് പരിപാടിയിലും വളരെ സജീവമായി പങ്കെടുത്തിരിക്കുകയാണ്. കൊള്ളാം, നല്ല കാര്യം. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ഈ പാട്ട് ഈ പാട്ട് ദ്യുതിക്ക് വേണ്ടിയാണോ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്?
1: ഓ
0: ശരി ശരി ശരി. അപ്പോ
1: അപ്പോ ഈ പാട്ട്
0: നമ്മൾ സമർപ്പിക്കുന്നു. അവർ അന്വേഷണം എല്ലാം അറിയിച്ചേക്കൂ കേട്ടോ. ശരി, അപ്പൊ പ്രകൃതിയോടുള്ള സല്ലാപവും നടക്കട്ടെ. ഓ, ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും കുറെ നാൾ കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഗാനം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഗാനം അങ്ങ് സ്നേഹിക്കുന്ന പ്രകൃതിക്ക് കൂടി, അങ്ങ് സ്നേഹിക്കുന്ന ചെടികൾക്ക് കൂടി നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ? ഓ, നമസ്തേ നമസ്തേ. ഇനിയും വിളിക്കണം കേട്ടോ. ഗാനം കേൾക്കാം. അഭയദേവ് എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. എ എം രാജയും പി ലീലയും പാടിയ ഗാനം, ചിത്രം സ്നേഹസീമ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ താങ്ക്സ്.
0: ഓ, പോയോ? പേര്
1: ഇടയ്ക്കൊക്കെ
0: പറയൂ.
1: കേൾക്കാറുണ്ട്. എന്റെ
0: ഇടയ്ക്ക്
1: പേര്
0: കേൾക്കാം.
1: ശോഭ രാജേഷ്.
0: ശോഭ രാജേഷ്. എവിടെ നിന്നാണ് വിളിക്കുന്നത് ശോഭ രാജേഷ്?
1: ഞാൻ കോന്നി.
0: കോന്നി. കോന്നിയിൽ നിന്ന് നേരത്തെ നമ്മളൊരു പ്രിയ സുഹൃത്ത് വിളിച്ചിരുന്നു.
1: കേട്ടായിരുന്നു കേട്ടായിരുന്നു.
0: കേട്ടായിരുന്നല്ലേ. കോന്നിയിൽ എവിടെയാണ് സ്ഥലം?
1: കോന്നി കൊല്ലമ്പടി.
0: കൊല്ലമ്പടി. ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് ശോഭ രാജേഷ്?
1: വീട്ടില് എന്റെ ഹസ്ബൻഡും മോനും ഇപ്പൊ അമ്മയും പിന്നെ മോള് പഠിക്കാൻ പോയപ്പോ.
0: മോളെന്തോ പഠിക്കുന്നു?
1: മോള് ബിടെക്.
0: ബിടെക്. ശരി. ഞാൻ തുടക്കത്തിൽ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഇന്ന് ഇത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഇന്ന് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ജാനക പാടിയതല്ലേ ഓലത്തുമ്പത്തിരുന്ന്
0: ഓലത്തുമ്പത്തിരുന്നു ഏലാടും ചെല്ലപ്പൈങ്കിളി അല്ലേ?
1: അതെ.
0: എന്തെങ്കിലും വേറെ ചില വിശേഷം അനുബന്ധിച്ചാണോ ഈ പാട്ട് ചോദിച്ചത്?
1: വിശേഷം മോന്റെ ബർത്ത്ഡേ ആ ബുധനാഴ്ച. മോന്റെ ബർത്ത്ഡേ 19-ാം തീയതി. മോന്റെ ബർത്ത്ഡേ 10-ാം തീയതി.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: മോന് പിന്നെ 5-ാം ക്ലാസ്സില്.
0: അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്താണ് കുഞ്ഞിന്?
1: ദേവദത്ത്.
0: ദേവദത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗാനം അല്ലേ?
1: മോടെ പേര് ദേവിലക്ഷ്മി.
0: ഓ,
1: മോള് ബിടെക് പഠിക്കുന്നവള് അവക്കൂടെ വേണ്ടിയിട്ടാണ്, കാരണം അവിടെ ബർത്ത്ഡേ 19-ാം തീയതി.
0: ശരി ശരി. അപ്പൊ എല്ലാവിധ ആശംസകളും അറിയിച്ചിരിക്കുക കേട്ടോ. ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി പറയൂ, കോന്നിയിലെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: കോന്നിയിലെ ഇപ്പം നല്ല ചൂടാണ്.
0: ഓണമെല്ലാം ഓണച്ചൂടെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ പ്രകൃതി ഇപ്പൊ ചൂടുപിടിച്ച് വരികയാണ്.
1: നല്ല ചൂടാണ്.
0: ഓണസമയത്തൊക്കെ ഒന്ന് മഴ പെയ്തു. മഴ പെയ്തെങ്കിലും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല.
1: നല്ല മഴയായിരുന്നു. സാറിന്റെ പേരെന്തോ?
0: എന്റെ പേര്, ഞാൻ ഈ പരിപാടിയുടെ അവസാനം പറയും, അതുവരെ കേൾക്കണം കേട്ടോ. നമ്മൾ ഒരു ഒരു ഒരു പാട്ട് കഴിഞ്ഞ് നമ്മളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചിട്ട് പോലെ. അപ്പൊ എന്റെ പേര് അറിയാൻ ഒക്കൂലല്ലോ.
1: അപ്പൊ
0: അങ്ങനെ വെക്കണം. അതായത് നമ്മുടെ പേര് അവസാനത്തേ ഞാൻ പറയുകയുള്ളൂ, അപ്പോഴെന്റെ പേര് കേൾക്കണം, അതുവരെ പ്രോഗ്രാം കേൾക്കണം കേട്ടോ. അമ്മയുടെ പേര്?
1: മണി.
0: മണി.
1: അമ്മയാണെങ്കിൽ മൊബൈലിനകത്തിലാ കേൾക്കുന്നത് കൂടുതലും.
0: അതെ, നല്ലതാ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ റേഡിയോ എന്ന ഉപകരണത്തിൽ കൂടെ തന്നെ പരിപാടികൾ കേൾക്കണമെന്നില്ല അല്ലേ? നമുക്കിപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ ഉണ്ട്. മൊബൈലിൽ കേൾക്കാം, ടി വിയിൽ ഡി ടി എച്ച് വഴി കേൾക്കാം അല്ലേ? അതാ നല്ലതല്ലേ. റേഡിയോ കേൾക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, റേഡിയോ കേൾക്കുന്നവരുടെ എണ്ണം പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊന്ന് കുറഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം
1: എന്തൊക്കെ?
0: അത് നന്നായി, പറഞ്ഞോളൂ.
1: അല്ല, അന്നേരം വിളിച്ച് കിട്ടിയായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും, പക്ഷെ കിട്ടാറില്ല. ഇങ്ങനെ
0: തിരക്കാ. ധാരാളം ശ്രോതാക്കൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. കാര്യം നമ്മൾ ഈ പരിപാടി നിർത്തി കഴിഞ്ഞാലും നമ്മുടെ ഫോൺ കൺസോളിൽ ശ്രോതാക്കൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ.
1: ഹസ്ബൻഡും റേഡിയോ കേൾക്കുന്ന ഒരാളാ. ഹസ്ബൻഡ് എപ്പോ വന്നാലും അത് റേഡിയോ വെക്കുന്നത്.
0: പേരെന്താ അദ്ദേഹത്തിന്റെ?
1: അദ്ദേഹത്തിന്റെ പേര് രാജേഷ്.
0: രാജേഷ് ആണ്. ഈ ശോഭ രാജേഷ് അല്ലേ? ശരി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. അപ്പൊ അപ്പൊ ദേവദത്തിനോടും മോളുടെ പേരെന്താണ്?
1: ദേവിലക്ഷ്മി.
0: ദേവിലക്ഷ്മിയോടും ശ്രീ രാജേഷിനോടൊക്കെ നമ്മുടെ അന്വേഷണം അറിയിച്ചേക്കു കേട്ടോ. പാട്ട് കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, ഇളയരാജ സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ.
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സർ.
0: ഓ, പേര് പറയൂ അങ്ങയുടെ.
1: രാജൻ പാലോട്.
0: ആ പറഞ്ഞു, എന്ത് ചെയ്യുന്നു രാജൻ പാലോട്?
1: ഞാന് ഒരു ടോട്ടലി ബ്ലൈൻഡ് ആണ്, പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ആളാണ്. കസേര വരച്ചില്ലാന്ന് ചോദിച്ചു.
0: ആ മുമ്പ് വിളിച്ചിരുന്നു അല്ലേ?
1: മുമ്പ്
0: വിളിച്ചിട്ടുണ്ട്. മുമ്പ് വിളിച്ചിട്ട് ഈ കസേര വരിയുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ അങ്ങ് വളരെ കാര്യമായിട്ട് സംസാരിച്ചു. ഇപ്പോ ഇപ്പോ ഇന്ന് ജോലിയിൽ, ഇന്ന് പണിയില്ലേ?
1: ഇല്ല, ഇന്ന് പണിയില്ല.
0: അതെങ്ങനെ, കോൺട്രാക്ട് തരികയാണോ, ആൾക്കാർ വന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യിക്കുന്നതാണോ?
1: ഇല്ല സർ, ഞാൻ തിരുവനന്തപുരം സെറ്റി ചേർത്ത് തന്നെ
0: ആ
1: സർക്കാർ ഓഫീസുകളിൽ, ഡിപ്പാർട്ട്മെന്റുകളിൽ കൊട്ടേഷൻ കൊടുത്ത് വർക്ക് എടുത്ത് ചെയ്യാൻ ഞാൻ ആകാശവാണിയിൽ വന്ന് ചെയ്തിട്ടുണ്ട്.
0: ചെയ്തിട്ടുണ്ടല്ലേ, അത് ശരി. വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്നൊരു ജോലിയല്ലേ അല്ലേ?
1: 33 വർഷമായി.
0: അതെ. അപ്പൊ അതിന്റെ ഡിസൈനൊക്കെ നമ്മൾ എങ്ങനെയാ അത് തീരുമാനിക്കുന്നത്?
1: സർക്കാർ ഓഫീസിൽ അങ്ങനെ ഡിസൈൻ ഇല്ല.
0: അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ആൾക്കാർ കസേര വരിഞ്ഞു കൊടുക്കുക, പ്ലാസ്റ്റിക്കിലല്ലേ, പ്ലാസ്റ്റിക് വയറിലല്ലേ ചെയ്യുന്നത് അല്ലേ?
1: അതെ അതെ
0: അതെ. പ്ലാസ്റ്റിക് ചൂരൽ ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല
0: ഇല്ല, പ്ലാസ്റ്റിക് മാത്രമല്ലേ.
1: അതെ.
0: അപ്പൊ ഒരു കൃത്യതയോടുകൂടി എങ്ങനെയാ ചെയ്യുന്നത്?
1: അതിന് നമുക്ക് 6 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു.
0: ആ അത് കഴിഞ്ഞ
1: ട്രെയിനിങ്ങിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കും. ശരിക്ക് പറഞ്ഞാൽ കൈയുടെ വിരലിന്റെ ഇതും മനസ്സിന്റെ കണക്കും
0: അതാണ് എനിക്ക് അതായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്.
1: അതെ
0: അതെ, തീർച്ചയായിട്ടും ആ ആ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചിട്ട്. കൃത്യമൊരു ഉത്തരം കേട്ടോ. അരി, നമുക്ക് നമ്മുടെ മനസ്സിലൊരു കണക്കുണ്ട് അല്ലേ? കൃത്യം ഒരു കണക്കുണ്ട്. ആ കണക്ക് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട്
1: ശരി.
0: നന്നായിട്ട് നടക്കട്ടെ ജോലി. നന്നായിട്ട്. നമ്മൾ ഒരിടത്തും അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും തയ്യാറല്ലെന്നേ അല്ലേ? പിന്നല്ല, നമുക്ക് ജീവിക്കണം. ശരി, വീട്ടിലാരൊക്കെയുണ്ട് രാജൻ?
1: വീട്ടില് ഭാര്യ, 2 മക്കള്, പെൺമക്കളാണ്. അവരെന്നെ കല്യാണം കഴിച്ചു, പിന്നെ അങ്ങനെ 3 കൊച്ചുമക്കള്.
0: എല്ലാവരുമായിട്ട് സുഖമായി ജീവിക്കുന്നു അല്ലേ? ആ വെല്ലുവിളി ഇതിൽ പരന്ത് സുഖം വേണം അല്ലേ? അല്ലേ,
1: സുഖം പറഞ്ഞ
0: പറഞ്ഞോ.
1: വേറെ സുഖം
0: അതെ, നമുക്ക് വലിയ പണവും സൗകര്യം അങ്ങനെയൊന്നുമല്ല ആവശ്യം. നമുക്ക് മനസ്സുഖവും ചെറിയ
1: സമാധാനവും
0: അത് തന്നെയാണ്. അത് അതൊരു വലിയൊരു സുഖമാണ് കേട്ടോ. മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാം. ശരി, ഞാൻ ആ വാക്ക് പറയാൻ തുടങ്ങായിരുന്നു, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, ആരെയും പേടിക്കണ്ട. നമ്മളിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ട് നമുക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? വളരെ മനോഹരമായ ഒരു ഗാനം. വയലാറിന്റെ വരികളാണ് ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജൻ, പാടിയത് യേശുദാസ്. രാജഹംസം, രാജഹംസം എന്ന ചിത്രത്തിലെ അല്ലേ? ഇത് വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം? ഓ, പറഞ്ഞോളൂ.
1: മലപ്പുറം ജില്ലയിലുള്ള ഒരു ശ്രീനിവാസൻ, ശ്രീനിവാസൻ, സുരേന്ദ്രൻ, കോമളം, ഷാജി, അവര് മൂന്നുപേര് മലപ്പുറത്തുള്ള, 4 പേര് മലപ്പുറത്തുള്ളതാണ്. പിന്നെ നടേശൻ കുഞ്ഞപ്പൻ ആലപ്പുഴ ജില്ലയാണ്.
0: നമ്മളെല്ലാം ജില്ല തിരിച്ചുള്ള സൗഹൃദങ്ങളാണ് അല്ലേ?
1: ഞങ്ങളെല്ലാം ഈ പറഞ്ഞു, ഞങ്ങളെല്ലാരും ബ്ലൈൻഡുകളാണ്.
0: അത് ശരി. പിന്നെ നല്ല ഇതല്ലേ കാര്യം എന്ന് പറഞ്ഞാല്, ഒരാൾ മറ്റൊരാളുടെ കൈ പിടിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷവും സമാധാനവും വേറെ ഏതാ ഉള്ളത് അല്ലേ? അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗാനം സമർപ്പിക്കുന്നത്. ഇനിയും വിളിക്കണം കേട്ടോ, നമുക്ക് ഗാനം കേട്ടാലോ. ഇനിയും വിളിച്ച് നമുക്ക് വിശേഷങ്ങൾ. ഇന്ന് അല്ല, ഇന്ന് ജോലി ഇല്ലായിരുന്നോ? ജോലിക്ക് പോയില്ലായിരുന്നോ?
1: ജോലി ഇപ്പൊ അങ്ങനെ വളരെ കുറവാണ്. ഡിപ്പാർട്ട്മെന്റിലൊക്കെ പഴയ കസേരയൊക്കെ മാറ്റി
0: പുതിയ ടെക്നോളജി,
1: കമ്പ്യൂട്ടറൈസേഷൻ വന്നതിന് ശേഷം പഴയ ചെയറുകള് ഒരു 80-90% മാറ്റി എന്ന്
0: വരിഞ്ഞ വരിഞ്ഞ കസേരകളൊക്കെ വളരെ കുറവാണല്ലേ,
1: മാറ്റിയിട്ട് ഇപ്പൊ റിവോൾവിംഗ് ചെയറിലേക്ക്
0: മാറി.
1: കാരണം ഇപ്പം ഓഫീസറിൽ ഫയൽ ബോർഡ് വെച്ച് എഴുതുന്ന എഴുത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പഴയ ചെയർ വേണ്ട. പക്ഷെ കമ്പ്യൂട്ടർ ചെയറിൽ ഫയൽ ബോർഡ് എടുത്തു വെച്ച് എഴുതാൻ പറ്റില്ല. ഫയൽ ബോർഡിൽ എഴുതണമെങ്കിൽ
0: പഴയ ചെയർ തന്നെ. അതാണ് കുറച്ചുകൂടെ സാധാരണ പറയുന്നത്. ആ ആ കസേരയാണ് നമ്മുടെ നടുവിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലതെന്ന് പറയും. കാര്യം വായു സഞ്ചാരമുള്ള കസേരകൾ ശരി ശരി ശരി ഓക്കെ. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ,
1: ഇനിയും
0: വിളിക്കണം കേട്ടോ. ശരി എന്നാൽ
1: വിളിക്കാം. ഓക്കെ താങ്ക് യു.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആ ഗാനസലാപത്തിലേക്ക് സ്വാഗതം, പറയൂ.
3: കലാപം നമസ്കാരം. എന്റെ പ്രിയപ്പെട്ട ആകാശവാണി എല്ലാ ശ്രോതാക്കൾക്കും ഓണം കഴിഞ്ഞാലും ഓണാശംസകൾ. ഓണം കഴിഞ്ഞാലും
2: പ്രിയപ്പെട്ട ശ്രോതാവിനും പ്രിയപ്പെട്ട ശ്രോതാവിനും ഓണാശംസകൾ തിരിച്ച്. നമുക്ക് ചിങ്ങം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ആ, അപ്പൊ ഇനി ആശംസ പറഞ്ഞ സുഹൃത്തിന്റെ പേര് പറയൂ.
3: എന്റെ പേര് കൊല്ലം, എന്റെ പേര് മണികണ്ഠൻ കോച്ചി എന്നാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തേവലപ്പുറം.
2: ഫോണിനെന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ.
3: റേഞ്ചിന്റെ
2: പ്രശ്നം. ഓക്കെ, ആ നിക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങരുത് കേട്ടോ. ആ, ഇനി പറഞ്ഞോളൂ. കൊല്ലം ജില്ലയിൽ എവിടെന്നാ പറഞ്ഞ ചില ആ ഒരു വാക്ക് എനിക്ക് കിട്ടി.
3: കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന 6-7 കിലോമീറ്റർ തൊട്ടടുത്ത് കൊട്ടാരക്കരയ്ക്ക് അടുത്താണ് തേവലപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്.
2: ഇപ്പൊ മനസ്സിലായി പറഞ്ഞോളൂ. ശരി, ഓക്കെ, എന്ത് ചെയ്യുന്നു മണികണ്ഠൻ? ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തു. ഒരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കാമോ? ഇപ്പൊ കേൾക്കാം.
3: ഞാന് കൊല്ലം ജില്ലയിലെ എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. എന്റെ അളിയന്മാരും രണ്ടുപേരും. ഇന്ന് എനിക്ക് എന്റെ അമ്മ വളരെ ഒരു ശ്രോതാവാണ്, ആകാശവാണിയുടെ ശ്രോതാവാണ്. അമ്മയും അച്ഛനും രണ്ടുപേരും എന്റെ കൂടില്ല. എന്റെ അളിയന്മാരും മരിച്ചുപോയി. ഞാനും എന്റെ സഹോദരിയും മാത്രമേ ഉള്ളൂ. ജീവിതത്തിലെ ഒരുപാട് വിഷമങ്ങൾ. ഇവിടെ കൊല്ലം ജില്ലയിലെ തൊട്ടടുത്ത് മലനട എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലായിരുന്നു ഞാൻ ശാന്തിയായിട്ട് നേരിടുന്നത്. പക്ഷെ ഉത്സവത്തിന് മുമ്പ് വളരെ ഇതായിട്ട് വിഷമിച്ച് അവരെന്നെ ഇതെല്ലാം ശ്രോതാക്കളും അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാരണം മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഉത്സവ സമയത്ത് അവര് എന്നെ ഒഴിവാക്കി വളരെ ഇതായിട്ട് വിട്ടു. കാരണം എനിക്ക് അവിടെ ജീവിതം തരാൻ എനിക്ക് ഒരാളുണ്ടായിരുന്നു.
2: ജീവിതത്തിൽ നമുക്ക് ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്യില്ലേ പിന്നെ എന്തുവാണ് ജീവിതം? നേരത്തെ നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞേ കേട്ടില്ലേ, അദ്ദേഹം ജീവിതത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം മുന്നേറിയ ഒരു വ്യക്തിയാണ്. നമ്മൾ തളർന്നിരിക്കാൻ നേരം കാണുമെന്നേ നമ്മൾ ഒരു കാര്യം ചെയ്യും. ഞാൻ ഏത് പാട്ടാ വേണ്ടത് അതാദ്യം പറയൂ. ചന്ദ്രമണിവാതിൽ, അത് ഏത് സിനിമ എന്നറിയോ? ആ സിനിമയുടെ പേര് ഒന്ന് ചെവറിലൊക്കെ ഒന്ന് എഴുതി വെച്ചോണം. മരിക്കുന്നില്ല ഞാൻ, കേട്ടോ,
3: മരിക്കുന്നില്ല
2: ഞാൻ. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും നമ്മൾ മരിക്കാൻ വിട്ടുകൊടുക്കരുത്, കേട്ടോ. നമ്മള് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ മണികണ്ഠൻ, നമ്മളിങ്ങനെ തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ തോൽപ്പിക്കാൻ ആളുണ്ടാവും. മാറി നിന്നാൽ മാറ്റി നിർത്താൻ ആളുണ്ടാവും അല്ലേ? അതെ. പിന്നെ നമ്മൾ വളരെ ധൈര്യത്തോടു കൂടി നമ്മൾ ജീവിതത്തെ നേരിടുക എന്നുള്ളതാണ്. നേരിട്ടില്ലേ പിന്നെ എന്താണ്?
3: വയസ്സ്
2: 35 ആയുള്ളൂ. വയസ്സ് വെറും 35 ഉള്ളൂ. 35 എന്ന് പറഞ്ഞ ഒരു വയസ്സാണോ? പിന്നെ വേറെ കാര്യം, മണികണ്ഠന്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടെന്നുള്ള ഒരു ഒറ്റ വാക്കിൽ തന്നെ മനസ്സിലായി, കേട്ടോ. പിന്നെ 100% ശരിയായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഇതിനെയൊക്കെ മാറ്റണ്ടേ. നമ്മൾ ഇതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നില്ല. ഇതൊരു ഭാരമല്ലേ ചുമന്ന്? നമ്മുടെ ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് തന്നെ വരുന്ന ഒരു വലിയൊരു ഭാരമാണ്. ഈ ഭാരം എന്തിനാ ചുമന്നുകൊണ്ട് നടക്കുന്നത് വെറുതെ? അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഹലോ മണികണ്ഠൻ, ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? സ്നേഹത്തോട് ആർക്കെങ്കിലും സമർപ്പിക്കൂ ഗാനം. അവരുടെ ഓർമ്മയ്ക്കും അവരുടെ ആ ഒരു ഇത് നൽകുന്ന ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിൽ താങ്കൾ മുന്നോട്ട് ജീവിച്ചാട്ടെ. അടുത്ത തവണ വിളിക്കുമ്പോ ഇങ്ങനെ ദുഃഖത്തോടെ വിളിക്കരുത്, സന്തോഷത്തോടു കൂടി വിളിക്കണം, കേട്ടോ.
3: 30 വയസ്സ് ഈ പ്രായത്തിനനുസരിച്ച് ഒരാൾ 60 വയസ്സിനകത്ത് തന്നെ അച്ഛനും അമ്മയും മരിക്കുന്നത്, ഇത് 30 വയസ്സിനകത്ത് തന്നെ എന്റെ ജീവിതത്തിൽ.
2: നമുക്കിപ്പോ നമ്മൾ അതൊന്നും നമ്മുടെ ഒരു നമ്മുടെ നിയന്ത്രണത്തിലല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, ഒരിക്കൽ ജനിച്ചാൽ എല്ലാവരും ഈ ലോകം വിട്ടു പോകേണ്ടവരാണ് കേട്ടോ. അത് ജീവജാലത്തിന്റെ എല്ലാം

0: ഗാന ശലഭം തത്സമയ
1: കണക്ട്
0: ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ആ സാറേ നമസ്കാരം.
0: ഓ നമസ്കാരം, പേര് പറയൂ.
1: പത്തനംതിട്ട ജില്ലയിലെ തുമ്പമന്താഴം അമ്പലക്കടവിൽ നിന്ന് രാജേഷ് ഗോപാലാണ് വിളിക്കുന്നത്.
0: രാജേഷ് അല്ലേ?
1: ആ രാജേഷ് ഗോപാൽ.
0: രാജേഷ് ഗോപാൽ, എന്തുണ്ട് വിശേഷം രാജേഷ് ഗോപാൽ?
1: സാറേ
0: ഓ
1: എനിക്ക് കാർപ്പന്റർ വർക്കാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാനും എൻ്റെ അമ്മനും കൂടി ഇങ്ങോട്ട് വന്നതാണ്. നേരം ജസ്റ്റ് ഒന്ന് അണ്ണൻ്റെ ഫോണിലാണ്
0: ഓ,
1: വിളിക്കുന്നത്.
0: അണ്ണന്റെ പേര് കൂടെ പറയൂ.
1: അണ്ണൻ്റെ പേര് മലയാളപ്പുഴ സന്തോഷ് കുമാർ.
0: ആ, മലയാളപ്പുഴ
1: ആ
0: സന്തോഷ്
1: ഒരു
0: കുമാർ.
1: മോൾ ആ ഒരു ഒരു അമ്മന് ഒരു ഒരു മോള്
0: ആ
1: പിന്നെ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്നു
0: ആ
1: കോട്ടയത്ത്.
0: ആ പിന്നെ
1: പിന്നെ
0: നമ്മുടെ രാജേഷ് ഗോപാൽ
1: സാറേ
0: മുമ്പ് മുമ്പ് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടില്ലേ?
1: ഒരുപാട് തവണ
0: ഒരുപാട് തവണ, നമ്മൾ
1: സംസാരിച്ചിട്ടുണ്ട്.
0: രണ്ട്
1: കഴിഞ്ഞ
0: മൂന്ന്
1: തവണ ഞാൻ
0: തവണയൊക്കെ
1: സംസാരിച്ചു.
0: സംസാരിച്ചു. എനിക്ക് ആ പേര് മറക്കില്ല കേട്ടോ, തുമ്പമൺ താഴം. എനിക്ക് തുമ്പമൺ
1: സാറേ
0: താഴം വളരെ രസകരം, നല്ല രസകരമായ ഒരു പേരാണ്. പറഞ്ഞോളൂ.
1: സാറേ ഇന്ന് എനിക്ക് വേണ്ടുന്നത്
0: ഓ
1: 1995 റിലീസ് ചെയ്ത
0: ആ
1: അന്ന എന്ന സിനിമയിലെ ഷിബു ചക്രവർത്തി ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ പിറന്ന ജോഷി സാർ സംവിധാനം ചെയ്ത
0: ഓ
1: അന്ന സിനിമയിലെ യവന കഥയിൽ നിന്ന് വന്ന ഇടയകന്യെ വയന പൂത്ത വഴിയിൽ അപ്പൻ
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ? ആ പാട്ട്, ആ പാട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് മറ്റൊരു സിനിമ ഇറങ്ങേണ്ടി വന്നു അല്ലേ?
1: അതെ അതെ ഈ പടം അത്ര വലിയ ക്ലച്ച് പിടിക്കാത്ത ഒരു പടമായിരുന്നു.
0: ആ
1: അത്
0: അവിടെ അവിടെ
1: ഓടിയത് ഞാൻ കണ്ടു.
0: രാജേഷ്, അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ?
1: ഉണ്ടുണ്ട്.
0: ഒരല്പം അല്പമൊന്ന് മാറി, ഒരല്പമൊന്ന് മാറി നിൽക്കാം, ഒരല്പമൊന്ന് മാറി.
1: ഓക്കെ സാറേ, ഓക്കെ ഓക്കെ
0: കാര്യമുണ്ടല്ലോ,
1: ഓക്കെ.
0: നമുക്കിപ്പോൾ റേഡിയോയിൽ കൂടെ രണ്ട് ശബ്ദം ഒരുമിച്ച് വരുമ്പോഴത്തേക്കും നമുക്കതൊരു ചെറിയൊരു ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞു, ഇനി
1: ഓക്കെ
0: പറഞ്ഞോളൂ, ഇനി
1: ഓക്കെ സാറേ.
0: പറഞ്ഞോളൂ.
1: ഇല്ല സാറേ
0: ഓ,
1: എന്തോ പണികൾ ധാരാളം ഉണ്ട്. ഇപ്പൊ നേരെ ഞങ്ങളൊരു പുതിയ വർക്കിന്റെ ഒരു വീട് ചെയ്യുന്നു.
0: നല്ല കാര്യം, നല്ല കാര്യം, നടക്കട്ടെ നടക്കട്ടെ.
1: പത്തൊൻപത് പത്തൊൻപത് പാട് ജനലിന്റെ ഫ്രെയിം ഉണ്ട്, 10 ഡോർ ഉണ്ട്, പിന്നെ
0: നിങ്ങൾ
1: അതൊക്കെ
0: നിങ്ങൾ
1: കബോർഡുകളൊക്കെ ഉണ്ട്.
0: നിങ്ങൾ ഒരു പണി നന്നായിട്ട് ചെയ്യുന്നുണ്ടാണല്ലോ, മറ്റ് ജോലികളെല്ലാം നിങ്ങൾ അന്വേഷിച്ച് വരുന്നത് അല്ലേ?
1: സാറേ അത് തന്നെ സാറേ, ഒരു വർഷം കൂടി.
0: ആ അത് ശരി. അല്ല, എന്നാലും എന്നാലും എല്ലാം നിന്നാലും നിങ്ങൾ അന്വേഷിച്ച് ആൾക്കാർ വരണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും ഇത് കൊണ്ട് തന്നെയാണല്ലോ.
1: അതെ അതെ അതെ അതെ
0: ശരി. അപ്പൊ ഇന്ന് ഇന്ന്
1: ഒരുപാട് ഒരുപാട് ചെയ്യാൻ പറ്റാത്ത പണിയുണ്ട് സാറേ.
0: ഒരുപാട് നടക്കട്ടെ നടക്കട്ടെ,
1: പണികൾ
0: ഉറക്കം വിളച്ചൊക്കെ ഇരുന്ന് നന്നായിട്ട് പണി ചെയ്യുന്നു. നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ 101% ആത്മാർത്ഥയോട് ചെയ്യുമ്പോഴല്ലേ. അതെ, അങ്ങനെ ചെയ്യണം. ഞാൻ സാറിന് അങ്ങനെ പറഞ്ഞത്, നമ്മൾ 100% വിശ്വസിക്കുന്നത്, 101 കേട്ടോ. അപ്പൊ അതുകൊണ്ട് തങ്ങളെ പോലുള്ള നല്ല നല്ല എന്താണ് ഈ ജോലി ചെയ്യുന്നവരോട് നമുക്ക് അധികം ബഹുമാനമുണ്ട്. വെറുതെ ഇരിക്കുന്നില്ലല്ലോ അല്ലേ?
1: ഇല്ല ഒരിക്കലും പറഞ്ഞു സാറേ, പിന്നെ ഞാൻ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു സാറേ. പിന്നെ ഞാൻ ഹലോ പ്രിയതത്തിൽ ഒന്ന് വിളിച്ചായിരുന്നു, 2-3 തവണ ബെല്ലം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അന്ന് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. ഫോണിന്റെ എന്തോ തകരാറ് കാരണം അത് കട്ടായി.
0: കുഴപ്പമില്ല, നമുക്ക് ഏതായാലും ഇന്ന് കിട്ടിയല്ലോ.
1: ഇന്ന് ഏതായാലും കിട്ടി സാറേ,
0: ഒന്നില്ലെങ്കിൽ മറ്റൊന്ന്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ
1: എല്ലാരും എന്നോട് ചോദിക്കും രാജേഷ് ഗോപാൽ വിളിച്ചപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ പേരും പറയണമെന്ന് പറഞ്ഞു.
0: രാജേഷ് ഗോപാല് നാട്ടില് തുമ്പമണ്ണാഴത്തൊക്കെ അറിയപ്പെടുന്ന ആളാണല്ലേ?
1: തുമ്പമണ്ണാഴത്തെക്കാട്ടി കൂടുതൽ അറിയപ്പെടുന്നത് ഞാൻ പന്തളമാണ്, നമ്മുടെ
0: ഓ പന്തളമാണ് നമ്മുടെ തട്ടകം അല്ലേ?
1: പന്തളത്താണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്ന പന്തളം.
0: നടക്കട്ടെ, അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ? ശരി, അപ്പൊ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ അതിന്റെ പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു.
1: ശരി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, ഞാൻ ഗോപികയാണേ.
0: ആ
1: പത്തനംതിട്ട
0: ഗോപിക,
1: ജില്ലയിലെ നാരങ്ങാനം
0: എവിടെന്നാ
1: കണമുക്ക്.
0: വിളിക്കുന്ന ഗോപിക?
1: പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം കണമുക്ക്.
0: ഓ, നാരങ്ങാനം കണമുക്ക്. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട് ഗോപിക?
1: ഇവിടെ ഞാനും അമ്മയും പിന്നെ ചേട്ട ഹരിപ്പാടാണ്.
0: ആ ശരി. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ലാലി ലാലി ലാലു എന്നുള്ള പാട്ട് മമ്മൂട്ടിയുടെ പടത്തിലെ.
0: ഏതിലെയാണ്?
1: മമ്മൂട്ടിയുടെ പടത്തിലെ ലാലി ലാലി ലാലു എന്നുള്ള പാട്ട്. അണ്ണൻ തമ്പി.
0: ആ, കൺമണി എൻ ഉയരെയും തുടങ്ങുന്ന ഗാനമാണോ? അണ്ണൻ തമ്പി സിനിമയിലെ അല്ലേ?
1: ലാലി ലാലി ലാലു എന്നുള്ള പാട്ട്.
0: അതേതാ? ആ, ഈ പാട്ട് തന്നെ കേട്ടോ. ആ, അപ്പോൾ നമുക്ക് പക്ഷേ ഈ ഗാനം നമ്മൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യാം, നമുക്ക് പാട്ട് ഇത്തിരി ദീർഘമുള്ള ഒരു പാട്ടാണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ അടുത്ത ഗാനസല്ലാപത്തിൽ നമുക്ക് പറയാം. എന്തു പറയുന്നു? ഗാനം കേട്ടാലോ? ആ, വയലാർ ശരചന്ദ്ര വർമ്മയാണ് ഈ ഗാനം എഴുതിയത്. രാഹുൽ ദാസ് സംഗീതം നൽകി, വിനീത് ശ്രീനിവാസൻ പാടിയത് കേട്ടോ. ശരി, പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്. സ്റ്റുഡിയോയിൽ ഒപ്പം ലേഖ PS റാണി കൃഷ്ണൻ.

ഗാനസല്ലാപം തത്സമയ ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ഇന്ന് ഗാനസല്ലാപം അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

0: മുത്തശ്ശ.
1: മോളിപ്പോ ഒന്നും മിണ്ടണ്ട, കണ്ണടച്ച് കിടന്നോളൂ. നല്ലപോലെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് സംസാരിക്കാം. എന്റെ കുട്ടി ഉറങ്ങുന്നത് വരെ മുത്തശ്ശൻ ഇവിടെ ഇരിക്കാം.
0: എന്തിനാ മുത്തശ്ശ സ്വാമിജി എന്നെ?
1: ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞെ, ഇപ്പൊ ഒന്നും പറയണ്ട, ആലോചിക്കണ്ട. മുത്തശ്ശൻ നിന്റെ തലയിൽ ഇങ്ങനെ തഴുകിത്തരാം. നിനക്ക് ഒത്തിരി ഇഷ്ടമല്ലേ അങ്ങനെ ചെയ്യുന്നത്? എന്റെ മുത്ത് കണ്ണും പൂട്ടി ചാച്ചുറങ്ങിക്കും.
0: ഉറക്കം വരില്ല മുത്തശ്ശ, കണ്ണടയ്ക്കുമ്പോഴൊക്കെ സ്വാമിജി എന്നെ.
1: ഉറക്കം വരും മോളെ, ഗുളിയൊക്കെ കഴിച്ചതല്ലേ. ശരിക്കൊന്നുറങ്ങി പിന്നെ എണീറ്റ് കുളിച്ച് മിടുക്കിയായി.
0: എനിക്ക് പേടിയാകുന്നു മുത്തശ്ശ, ഉറങ്ങാൻ എനിക്ക് പേടിയാ.
2: ഉറങ്ങാൻ പ്രകാശനം കഴിയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിലെ ഭയമേറി വരികയായിരുന്നു. ഒരു പെരുമ്പാമ്പ് കണക്കെ ഹൃദയത്തെ ചുറ്റി വരിഞ്ഞ് ഞെരിക്കുകയാണ് ഈ വ്യഥ. ശ്വാസം മുട്ടുന്നത് പോലെ തളർന്നു പോകുന്നു ഈ മനസ്സും ശരീരവും. എല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ സാധിച്ചിരുന്നെങ്കിൽ, പക്ഷെ അതോടെ ഇല്ല, അതിന് കഴിയില്ല. അപ്പൊ പിന്നെ ആരോടും ഒന്നും മിണ്ടാതെ ഈ ഭാരം തനിയെ എങ്ങനെ ചുമക്കുകയെ നിവൃത്തിയുള്ളൂ? പക്ഷെ ഏതുവരെ, എത്ര നാൾ? ഈശ്വര, ഭയമാകുന്നു, ശക്തി തരണേ.

0: ഡിവൈഎസ്പി സാറാണ് ഫോണിൽ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ കുറേ നേരമായി ശ്രമിക്കുന്നു. സാറിന്റെ ലൈൻ ബിസിയായിരുന്നു.
2: എസ് പി അദ്ദേഹമായിരുന്നു ലൈനിൽ. ഞാനിപ്പോൾ കൃഷ്ണകര സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. ജോയിക്ക് സുഖമില്ലാതെ വീട്ടിലാണ് അല്ലേ? തന്റെ എസ് ഐ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. എന്താ അസുഖം?
1: അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല സാർ. ഞാൻ ആക്ച്വലി കൃഷ്ണകരയിലേക്ക് തിരിക്കാൻ തയ്യാറാകുകയാണ് സാർ.
2: ജയരാജ് എന്ത് പറഞ്ഞു? എന്താണ് അയാളുടെ ഫൈൻഡിങ്സ്?
1: പ്രഥമ ദൃഷ്ടിയാ ഇതൊരു ആത്മഹത്യയാണ് സാർ.
2: ഓ ഓക്കെ. ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വിശദമായി ഒന്ന് പറയൂ.
1: സാർ, ഇന്നലെ കൃഷ്ണകര അമ്പലത്തിൽ ഉത്സവമായിരുന്നു. പരിപാടികൾ തീർന്നപ്പോൾ രാത്രി 12:30
2: ഓ.
1: മരിച്ച വ്യക്തി ആ അമ്പലത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തിയിരുന്ന സംസ്കൃത ക്ലാസ്സിലെ അധ്യാപകനാണ്. താമസം അമ്പലപ്പറമ്പിലെ ഒരു മുറിയിലായിരുന്നു. ആ നാട്ടുകാരനല്ലായിരുന്നു അയാൾ. കണ്ടാൽ ഒരു സന്യാസിയുടെ ഭാവവും രൂപവും ഉണ്ടായിരുന്നതുകൊണ്ട് സ്വാമിജി എന്നാണ് അത്രേ എല്ലാവരും വിളിച്ചിരുന്നത്. ഏകദേശം 1 മാസം മുൻപാണ് അയാൾ കൃഷ്ണകരയിലെത്തിയത്. അമ്പലക്കമ്മറ്റി ഒരു സംസ്കൃത അധ്യാപകന് വേണ്ടി പത്രത്തിൽ കൊടുത്തിരുന്ന പരസ്യം കണ്ട്. നാട്ടിലധികം ആരോടും അടുത്തിട്ടില്ലായിരുന്നു അയാൾ. അയാൾ ആരായിരുന്നു, ശരിക്കുള്ള പേരെന്തായിരുന്നു, എവിടെ നിന്ന് വന്നു, അയാൾക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സാർ.
2: ഫുൾ ദുരൂഹതയാണല്ലോ.
1: അതെ സാർ, ഇന്നലെ രാത്രി 10:30 മണിയോടടുപ്പിച്ച് അയാൾ തൻ്റെ മുറിയിലിരിക്കുന്നത് 1-2 പേർ കണ്ടിരുന്നു. ഉത്സവ പരിപാടികൾ കാണാൻ അയാൾ ചെന്നില്ലായിരുന്നു അത്രേ. ഇന്ന് രാവിലെ അമ്പലത്തിലെ പൂജാരിയാണ് ശവശരീരം കണ്ടത്. ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനാകാത്ത വിധം അത് കത്തിപ്പോയിരുന്നു.
3: ഓഹോ.
1: ജയരാജെത്തി കുറച്ച് ബുദ്ധിമുട്ടിയാണ് സാർ ആളെ തിരിച്ചറിഞ്ഞത്. പിന്നെ അയാളുടെ ആകെ മുതലായിരുന്ന ഒരു സൂട്ട് കേസ് ഏതാണ്ട് പൂർണ്ണമായി കത്തിയ നിലയിൽ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അയാൾ താമസിച്ചിരുന്ന മുറി ഒഴിഞ്ഞു കിടക്കുകയാണ് സാർ. തുണികളോ മറ്റ് സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പെട്ടിയിലാക്കി എടുത്തിരുന്നു എന്ന് തോന്നുന്നു. സ്ഥലം വിടാനുള്ള ഒരുക്കം പോലെ. സംഭവസ്ഥലത്ത് നിന്നും ഒരു ടിന്നും കിട്ടി. അതിനുള്ളിൽ മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു സാർ.
2: ഇൻട്രസ്റ്റിംഗ്. ആ എന്നിട്ട്
1: സാർ, മണ്ണെണ്ണ പുറത്തുവെച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഉത്സവ പരിപാടികളിലെ അവസാന ഐറ്റം വെടുക്കെട്ടായിരുന്നു. ഇത് ഏകദേശം 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ സമയത്താവണം സംഭവം നടന്നതെന്നാണ് എസ് ഐ ജയരാജിന്റെ അനുമാനം. 10:30 വരെ സ്വാമി ജീവനോടെ ഉണ്ടായിരുന്നു. ഇതിന് ദൃക്സാക്ഷികളുണ്ട് സാർ. വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുൻപോ അതിനുശേഷമോ ആയിരുന്നു ആത്മഹത്യയെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിച്ചേനി. വെടിമരുന്നിന്റെ ഗന്ധത്തിനൊപ്പം ശരീരം കത്തുന്നതിന്റെ ഗന്ധം കലർന്നിരിക്കാം. വേദന കൊണ്ട് അയാൾ നിലവിളിച്ചാലും ആ ശബ്ദത്തിനിടയിൽ ആരും കേൾക്കാൻ സാധ്യതയില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ കഴിയൂ സാർ.
2: ഓക്കെ. അയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും കാരണമുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ?
1: ഇല്ല സാർ. ആരോടും ഇടപഴകാതെ കഴിഞ്ഞതുകൊണ്ട് ആർക്കും അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്തെങ്കിലും ഒരു കാരണം സജസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല സാർ. പിന്നെ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടയാൾ എന്തിനെല്ലാം പെട്ടിയിലെടുത്ത് വെച്ച് കൂടെ കൊണ്ടുപോകണം എന്ന സംശയവും അവശേഷിക്കുന്നു സാർ. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് സാർ. എന്തെങ്കിലും സൂചനകൾ ഉടനെ കിട്ടിയേക്കും.
2: ശരി ജോയ്, താനിനി സംഭവസ്ഥലത്തേക്ക് പോവുകയല്ലേ? കീപ് മീ ഇൻഫോംഡ്. എനിക്ക് എസ് പിയെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്.
1: തീർച്ചയായും സാർ.

മുത്തശ്ശാ, എന്തിനാ മനുഷ്യൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കത്തിച്ചു കൊല്ലാനും മാത്രം എന്ത് തെറ്റാ ഞാൻ അയാളോട് ചെയ്തത്? ഇന്നലെ വരെ എന്ത് ഇഷ്ടം കാണിച്ചത് എന്നോട്? എന്നിട്ടും

തലേന്ന് രാത്രി തനിക്ക് ബോധം നഷ്ടപ്പെട്ടതുവരെയുള്ള കാര്യങ്ങൾ മുത്തശ്ശനോട് വിവരിക്കുമ്പോഴും അവൾ കരയുകയായിരുന്നു. കഴിഞ്ഞ രാത്രി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് അവളുടെ മനസ്സിനിയും മോചിതമായിരുന്നില്ല. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുക, അതും നിഷ്കരണമായി. അതും താൻ ഇത്രയും ബഹുമാനിച്ചിരുന്ന, തന്നോട് ഇത്രയും ഇഷ്ടം കാണിച്ചിരുന്ന ഒരാൾ. ഒക്കെ ഒരു പേടിസ്വപ്നം പോലെ. പക്ഷെ ബോധം തെളിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഉളവാക്കിയ ഭീതി, എത്ര കുളിച്ചിട്ടും പോകാതെ ഇപ്പോഴും വീർപ്പുമുട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന മണ്ണെണ്ണയുടെ രൂക്ഷഗന്ധം, ഇതൊന്നും ഒരു ദുസ്വപ്നത്തിൻ്റെ അല്ല, മറിച്ച് ഭയാനകമായ യാഥാർത്ഥ്യത്തിൻ്റെ ശേഷിപ്പുകളാണ്. തന്നെ അയാൾ എന്തിനു കൊല്ലാൻ ശ്രമിച്ചു? ഒരു മാസത്തോളം മാത്രം പരിചയമുള്ള തന്നോട് എന്തു വിരോധമായിരുന്നു ആ മനുഷ്യന്? എന്റെ കണ്ണിൽ നീ ഇപ്പോൾ കാണുന്ന അഗ്നിദേവനാണ് നിന്റെ സത്യം എന്നൊക്കെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലാകുന്നു. എല്ലാം അയാൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നിട്ടെന്തിനീ സ്നേഹമൊക്കെ കാട്ടി?

0: എന്തിനയാൾ അത് ചെയ്തു എന്ന് നമുക്കറിയില്ല മോളെ. ഇനി ഒട്ടറിയാനും പറ്റില്ല. പക്ഷെ എനിക്ക് പ്രധാനം നീയാണ് മോളെ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കത് മതി. കഴിഞ്ഞതൊക്കെ ഒരു ചീത്ത സ്വപ്നമായി വിചാരിക്കെ. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ കുഞ്ഞിന്റെ പേടിയൊക്കെ ഒഴിയുന്നവരെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാം.
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 11 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, DYSP ദാസ്, സജി വെങ്ങാനൂർ, ശോഭ, ഡോക്ടർ പ്രിയ, പൂജ, മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം: VN ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 12 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട് അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കാനാകുമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ആദ്യഗാനം ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് വിൽസൺ.

അടുത്ത ഗാനം നിശബ്ദം എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദ് പാടിയത്. ഗാനരചന രഘുനാഥ് എൻ വി, സംഗീതം രഘുനാഥ് എൻ വി.

കേൾക്കാം ജി വേണുഗോപാൽ പാടിയ ഗാനം ചിത്രം ഉണ്ണിമായ. വരികൾ എഴുതിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ, ഈണം നൽകിയത് എഡ്വിൻ ബൈജു.

എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ശ്യാം ഈണം നൽകി എം ജി ശിവകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അനുഭൂതി. അടുത്ത ഗാനം അഗ്നി നിലാവ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് രചന വയലാർ മാധവൻകുട്ടി, സംഗീതം ഉഷാ ഖന്ന.

ഗാനോപകാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയത്. വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം നൽകിയത് രതീഷ് വേഗ.

0: പ്രിയ ശ്രോതാക്കളെ, ജൈവ കർഷകനും ഫാം ജേർണലിസ്റ്റുമായ കളർകോട് സുരേഷ് കുമാറാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ഹരി വാലേത്ത്.
1: ആകാശവാണിയുടെ മാന്യ ശ്രോതാക്കൾക്ക് ഏറെ പുതുമയുള്ള ഒരു അതിഥിയാണ് ഇന്നിവിടെ നമ്മൾ സ്വീകരിക്കുന്നത്. ആലപ്പുഴയിൽ ശ്രദ്ധേയനായ കളർകോട് സുരേഷ് കുമാർ. പെട്ടെന്ന് പറയുമ്പോൾ ജൈവ കർഷകൻ എന്ന് പറയുമെങ്കിലും അദ്ദേഹം ഒരു ഫാം ജേർണലിസ്റ്റാണ്, കാർഷിക മേഖലയിലെ ഒരു എഴുത്തുകാരൻ. കർഷകനെന്ന് പറയുമ്പോൾ നാട്ടുകാരെ ഊട്ടുന്ന നമ്മുടെ എല്ലാം അന്നദാതാവാണ്. ആ മേഖലയിൽ സജീവ സാന്നിധ്യമാണ് ശ്രീ സുരേഷ് കുമാർ. സുരേഷ് കുമാറിന് സായന്തനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഓർക്കുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലിനപ്പുറം ആലപ്പുഴ സനാതനധർമ്മ കോളേജിൽ ബോട്ടണി വിഭാഗത്തിലെ ലാബ് അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികളിലൂടെ കടന്നു വന്ന ധാരാളം അനുഭവ പരിചയവും സുരേഷ് കുമാറിന്റെ കാർഷിക രംഗത്ത് കരുത്തായിട്ടുണ്ട്. കുട്ടനാടുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കളർകോട്. ആ കളർകോടാണ് ബാല്യ കൗമാര കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വീട്ടിൽ കൃഷി എന്ന് പറയുന്നത് ഒരു വിപുലമായ രീതിയിലല്ലെങ്കിലും നെൽപ്പാടങ്ങളിലെ കൃഷിയും അല്പം കരകൃഷിയും ഒക്കെ ഉള്ള ഒരു കുടുംബ പശ്ചാത്തലമാണ്. അച്ഛന്റെയും ഒക്കെ കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ അത്ര വിപുലമായൊരു മേഖലയല്ലെങ്കിലും ആ കാലഘട്ടത്തെ, ആ കുട്ടിക്കാല ഒരു കർഷകന്റെ ആ ഒരു കുടുംബത്തിലെ ഒരു കാലഘട്ടത്തെ ഒന്ന് ഓർത്തെടുക്കാം.
2: വളരെ കർഷകരമായിട്ടാണ് ഞാൻ ഈ കാർഷിക മേഖലയിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തിച്ചുകൊണ്ടിരുന്നതൊക്കെ ഒരു ആസ്വദിച്ചുകൂടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ അമ്മയുടെ അച്ഛനാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ എന്നെ കൊച്ചിലെ കൃഷിയിലോട്ട് അന്ന് ഇന്നത്തെ കണക്ക് വാങ്ങിക്കുകയോ ഒന്നുമില്ല, പറമ്പിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം കഴിക്കുക, വാങ്ങിക്കുന്നതിന് പച്ചക്കറി കടകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വാങ്ങിക്കാറ് കിഴങ്ങുവർഗ്ഗങ്ങളാണ് കൂടുതലും അച്ഛൻ അമ്മയുടെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കളർകോട് അന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വരെ പടിഞ്ഞാറ് കൊച്ചേടെ ഒന്നാണ് വീട്ടുപേർ, അതൊക്കെ ഷെയർ ചെയ്ത് പോയി. എന്നിരുന്നാലും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാല് ഞങ്ങളെ കൊണ്ട് വിളവ് പിടിപ്പിക്കുന്ന ഞങ്ങളെ കൊണ്ട് ഇത് കൃത്യമായിട്ട് പറിക്കാൻ പറ്റും. ഒരാൾ നിങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരു കാച്ചിൽ, അങ്ങനെ കൃഷി ചെയ്ത് വിളവ് പിടിപ്പിക്കുന്നത് നമ്മളെ കൊണ്ടാണ്. അപ്പൊ അത് കൊച്ചിലെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കിടക്കുകയാണ്. ഈ പിന്നെ ഇത് പറിക്കുക, പറിച്ചതിന് ശേഷമുള്ള ഒരു ആഘോഷം ഭയങ്കരമാണ് ഇന്നത്തെ ഒരു കാലം.
1: ശരിക്കും ഒരു കുട്ടി കർഷകന്റെ അഭിനിവേശം ആ കുഞ്ഞുനാളിൽ മുതല് വിത്ത് വാങ്ങിയിട്ടുണ്ട് മനസ്സിനുള്ളിൽ.
2: വളരെ കൊച്ചിലെ പോലെ അതുകൊണ്ട് തന്നെയാണ് പിന്നെ എനിക്ക് ഇതിനകത്തൊക്കെ ഒരു താല്പര്യം. എന്റെ മനസ്സിലെപ്പോഴും ഞാൻ ഇപ്പോഴും കൃഷി ചെയ്യുമ്പോൾ എന്റെ കൂടെ

0: ഒരു 10-20 മണിക്കൂർ വേണമെങ്കിൽ നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട്.
1: അതെ, തീർച്ചയായിട്ടും സുരേഷ് കുമാർ കളറോഡ് എന്ന് പറഞ്ഞ ആളിനെ ആ പ്രദേശത്തുള്ള ആൾക്കാർ അറിയുന്നത് എപ്പോഴും വീട്ടിനുള്ളിൽ ഇല്ലെങ്കിൽ തൊടിയിലുണ്ടാവും. സമ്പ്രായക്കാരാണെങ്കിലും കാണുന്നതെല്ലാം വീട്ടിനുള്ളിൽ വെച്ചല്ല, മിക്കവാറും ആളുകളെ സ്വീകരിക്കുന്നത് തൊടിയിലിടയിൽ, ഒന്നിൽ പാവലിന്റെ പന്തലിനുള്ളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെടിക്ക് തടവെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ വളരെ ഖ്യാതി നേടിയ മഞ്ഞൾ കർഷകൻ, മഞ്ഞളിന്റെ ഒരു വലിയ ശേഖരമുള്ള ആളെന്നുള്ളത് കാർഷിക സർവകലാശാലയിൽ പോലും അടയാളപ്പെടുത്തിയ ഒരാളാണ് സുരേഷ്. അപ്പൊ ഈ തൊടിയുടെ ഇടയിലെ സൗഹൃദങ്ങളാണ് തീർച്ചയായിട്ടും വളർത്തിയെടുത്തിരിക്കുന്നത്. ആ ഒരു കുട്ടിക്കാലം മുതൽ കാർഷിക രംഗത്ത് അല്ലെങ്കിൽ ഈ വാരങ്ങളുടെ ഇടയിലുള്ള ഒരു കളി, ശരിക്കും ഒരു കളിസ്ഥലം സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വാരങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ തൊടികളുടെ പന്തലുകളുടെ കീഴിലും ഒക്കെ ആയിരുന്നു എന്ന്. ശരിയല്ലേ ആ കുട്ടിക്കാലം?
0: അല്ല, ശരിയാണ്. നേരത്തെ പറഞ്ഞ മഞ്ഞളിനെ പറ്റി പറയുമ്പോഴത്തേക്ക് മഞ്ഞള് അന്ന് എല്ലാ വീടുകളിലും അവരവരുടെ വീട്ടിലെ ആവശ്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പൊ അത് നമ്മൾ ഇടവളകളായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പ്രത്യേകമായിട്ട് ചെയ്തൊരു കൃത്യമായിട്ട് തെങ്ങനെ തടകൊടുക്കും, തടകൊടുത്തരുമ്പോൾ തടത്തിന് ചുറ്റും മഞ്ഞൾ തുടങ്ങും. അന്ന് ഒരു മഞ്ഞൾ നട്ടാൽ കൂടി വന്നാൽ ഒരു പിന്നെ കാർക്ക് 100-150 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം ഒക്കെ ഉള്ള ഒരു മഞ്ഞൾ ചൂടെ കിട്ടാറുണ്ടായിരുന്നു. അതിന് വ്യത്യാസം വന്നത് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പുതിയ പുതിയ പഠനങ്ങളുമായിട്ട് വന്ന് അവർ പുതിയ ഇനങ്ങൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയ വിളവ് ലഭിക്കുന്ന മഞ്ഞൾ. അങ്ങനെയാണ് ആദ്യകാല തർക്കിയ ഒരു ആദ്യ മഞ്ഞളാണ് പ്രതിഭ എന്ന് പറഞ്ഞ മഞ്ഞൾ.
1: എത്ര ഇനം മഞ്ഞൾ വരെ ശേഖരിച്ചു?
0: ഞാനൊരു 21 ഇനം മഞ്ഞളുകള് ഇപ്പോഴും ഓരോ ചൂടാണെങ്കിൽ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഏത് സമയത്താണ് ഒരു മഞ്ഞൾ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നത്, അല്ലെ ആ സമയത്ത് നമുക്ക് ഇത് ആവശ്യമുണ്ട് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ, അല്ലെ ആരെങ്കിലും ഒരു പഠനം നടത്തണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കാനായിട്ട്.
1: ഇപ്പൊ ഈ ഭൂപ്രദേശ സൂചിക പദവി മഞ്ഞളിന്, ഓണാട്ടുകര മഞ്ഞളിന് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, മഞ്ഞളിനെ ഇത്രയേറെ അഭിമതമായി കാണാത്തൊരു കാലഘട്ടത്തിൽ, ഒരു 20 കൊല്ലം മുതൽ ഇങ്ങോട്ട് ഉള്ളൊരു കാലഘട്ടം കൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ശേഖരം. അതായത് കോളേജിൽ ജോലിയുള്ള കാലഘട്ടത്തിൽ തന്നെയാണ്. ശരിക്കും കോളേജിലെ വിദ്യാർത്ഥികൾ ഈ സ്പെസിമനുകളൊക്കെ കാണാൻ വരുമായിരുന്നു, വീട്ടിൽ വരുമായിരുന്നു?
0: പഠിക്കുന്ന കുട്ടികൾ കോളേജിലേയും തന്നെയല്ല, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. ഈ പല സർവീസിലിരിക്കുന്നവരുണ്ട്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത അവർ മക്കള് നേരത്തെ പറഞ്ഞതുപോലെ അവര് വന്ന് ഈ പല കൃഷിയും നോക്കാറുണ്ട്. 20 വർഷമൊന്നും അല്ല, അതിൽ കൂടുതലായി. ഞാൻ ഇതിന്റെ ഒരു വലിയ ഒരു അഭിമാനമായിട്ടാണ് ഈ മഞ്ഞളെ ഞാൻ കാണുന്നത്. ഒന്നും പോലെ ഇപ്പോഴും ഇപ്പൊ വന്നതിന്റെ പ്രത്യേകം ചിലപ്പോ പിന്നെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പുതിയ ഒരുപാട് മഞ്ഞളുകൾ, ഇപ്പൊ പ്രതിഭ എന്ന് പറഞ്ഞ മഞ്ഞൾ എന്ന് പറയുന്നത് നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ചുവട്ടിൽ 6 കിലോ 7 കിലോ 8 കിലോ ഒക്കെ വിളവ് ലഭിക്കുന്നതാണ്. അപ്പൊ അത് കർഷകർക്ക് വളരെ
1: ഗവേഷകരും ഈ നമ്മുടെ തൊടിയിൽ വരാറുണ്ട്, മഞ്ഞൾ തോട്ടത്തിൽ വരാറുണ്ടല്ലോ പലരും, പല ഇനങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി.
0: ഒരുപാട് 2-3 നമ്മൾ കണ്ടിരിക്കുന്നതിൽ ഗവേഷണ കേന്ദ്രങ്ങൾ 2-3 തരത്തിലുണ്ട്. ഒന്ന് പാരമ്പര്യമായിട്ടുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളൊക്കെ സംരക്ഷിച്ചു പോകുന്ന NBPGR പോലുള്ളതുകൊണ്ട്, രണ്ടാമത് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന രീതിയിൽ കൃഷികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൃഷിയുടെ ലാഭകരമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പല ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്.
1: ശരിക്കും നമ്മുടെ ഒരു ജീവിതാലോചനത്തിന് വേണ്ടി ഒരു തൊഴിൽ മേഖല തെരഞ്ഞെടുത്തിരുന്നു. അത് ആലപ്പുഴ സനാതനധർമ്മ കോളേജില് പ്രത്യേകിച്ചും സസ്യശാസ്ത്ര വിഭാഗവും അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്ര വിഭാഗത്തിലും ഒക്കെ ജോലി എടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ കോളേജിലെ ഒരു ബോട്ടണി വിഭാഗത്തിലെ ഒരു അനുഭവ പരിചയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ ഒരു കർഷക അഭിനിവേശത്തെ പരിപോഷിപ്പിച്ചിട്ടുണ്ടാവാം അല്ലേ?
0: തീർച്ചയായിട്ടും. അതിനകത്ത് എനിക്ക് മറക്കാൻ മേലാത്ത ഒരാളാണ് എൻ ചന്ദ്രശേഖരനായിരുന്നു. വന്നിരുന്ന പിന്നെ ഏറ്റവും ഒത്തിരി പാട്ടുണ്ടായിട്ടിരുന്നു. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ദൂരെ നിന്നെ ഒരു മരത്തിന്റെ ഫാമിലി അല്ലെങ്കിൽ ഏത് സസ്യ കുടുംബത്തിൽപ്പെട്ടതാണ്, ഏത് എനോവാണെന്നൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. ദൂരെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരെ നിന്ന് പുള്ളി പിന്നെ
1: മനസ്സിലാക്കാൻ
0: കഴിയും. അപ്പൊ ഞാൻ പുള്ളിയുടെ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. യാത്ര പോകുമ്പോഴൊക്കെ പുള്ളി ഇത് പറഞ്ഞു തരും, സുരക്ഷ ഇന്ന ചെടിയാണ്, ഇന്ന മരമാണ്, ഇന്ന ഫാമിലി.
1: ശരിക്കും ചന്ദ്രശേഖരൻ നായർ, പ്രൊഫസർ ചന്ദ്രശേഖരൻ നായർ സാറ് ഒരു അറിവിന്റെ ഒരു
0: അത് ഒരിക്കലും
1: മേഖലയിൽ സഹായിച്ചിട്ടുണ്ട്.
0: അതിന്റെ ഒരുപാട് ഗുണം എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഈ മരം ഇന്ന ഫാമിലിപ്പെട്ടതാണല്ലോ, അത് നഷ്ടപ്പെടാൻ പോകുന്നുണ്ടല്ലോ, അതിനെ നമുക്ക് സംരക്ഷിക്കണമല്ലോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, ഏത് മരം ആയിക്കോട്ടെ, കാട്ടുമരമായിക്കോട്ടെ, വനവൃക്ഷമായിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അപ്പൊ അതിനെനിക്ക് ഒരു എപ്പോഴും എന്റെ ഒരു ഗുരുനാഥൻ എന്ന രീതിയിൽ കൃഷിയല്ലേ ചെയ്യുന്നുള്ളൂ, വൃക്ഷങ്ങളെ പറ്റി
1: വിജ്ഞാനശേഖരം അദ്ദേഹത്തിൽ കൂട്ടത്തില് ഓർക്കുകയാണ്. ആലപ്പുഴയിലെ ഉത്സവകാലങ്ങൾ, അതായത് പ്രത്യേകിച്ചും ഡിസംബർ ക്രിസ്മസ് മാസ ഒരു കാലഘട്ടത്തിൽ, ക്രിസ്മസിന്റെ ഒരു ഉത്സവകാലം അല്ലെങ്കിൽ പ്രാദേശികമായ ഒരു വലിയ മഹോത്സവമാണ് ചെറുപ്പുകാലം. ഈ ചെറുപ്പുകാലത്താണ് ആലപ്പുഴ എസ് ഡി കോളേജ് മുൻകൈ എടുത്തുകൊണ്ട് ജില്ലാ അഗ്രി ഹോർട്ടിംഗ് സൊസൈറ്റിയുമായിട്ട് ചേർന്ന് കാർഷിക പ്രദർശനം ഏതാണ്ട് 30 വർഷങ്ങൾ നടത്തിയിട്ടുണ്ട്. അക്കാലത്തൊക്കെ സജീവമായ പങ്കാളിത്തം സുരേഷ് കുമാറിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എസ് ടി കോളേജിലെ വിദ്യാർത്ഥികളെയും കൊണ്ട് ഈ എക്സിബിഷൻ വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് അവർക്ക് ഈ സ്പെസിമെനുകൾ പറഞ്ഞു കൊടുക്കുകയും ശരിക്കും പഠിതാക്കൾ അധ്യാപകരായി മാറുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് കുട്ടികളോടൊപ്പം നിന്ന് ആലപ്പുഴക്കാർക്ക് കാണാനിടയാവുന്നത്. പഠിച്ച കുട്ടികൾ അവർ ശരിക്കും ഈ വിളകളെ പറ്റി, കായികനികളെ പറ്റി, വിത്തിനങ്ങളെ പറ്റി, ആധുനിക രീതിയിലുള്ള അലങ്കാര സസ്യങ്ങളെ പറ്റിയൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു മൂത്ത സഹോദരനെ പോലെ നിന്ന് ഈ കുട്ടികളോടൊപ്പം ഒരു എക്സിബിഷനിലൊക്കെ പങ്കെടുത്ത നല്ല ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടാവുമല്ലോ.
0: ഉണ്ട്. ഈ വൃക്ഷങ്ങളും അല്ലെങ്കിൽ ചെടികളെന്ന് പറയുന്നത് നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഭംഗിയുള്ള അല്ല പല ഇലകളിൽ പല കളറുകളൊക്കെ ഉള്ളതാണെങ്കിൽ പോലും അന്ന് പൂന്തോട്ടി പോലുള്ള ഈ ചെറിയ ചെറിയ ചെടികൾ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സസ്യങ്ങൾ പ്രദർശിപ്പിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഒരു ചെടിയായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് അത് ചെടിയായിട്ട് തോന്നത്തില്ല. പക്ഷെ പഠനം നടത്തുന്ന ഒരുപാട് പേർ ഭയങ്കര ആവേശമാണ് ഇത് കാണാൻ പറ്റുക, ഇത് മനസ്സിലാക്കുക, ഇതിന്റെ ഒറിജിനലും അല്ലാത്ത കണ്ടും മനസ്സിലാക്കുക. ഒരു മരുന്നിലെടുക്കുന്നു, മരുന്നിലെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കുറുന്തോട്ടിക്ക് പകരം നമ്മൾ ഊർപ്പൻ എന്ന് പറഞ്ഞ ചെടി ഉപയോഗിക്കുന്നു, അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അത് കുട്ടികൾക്ക് മനസ്സിലാക്കുക. കുട്ടികൾ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ നല്ല ശതമാനവും ഇത് നേരിട്ട് കാണുന്നവരായിരിക്കണം എന്നല്ല. ഇതുപോലെ പ്രദർശനങ്ങളിലാണ് നമ്മൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത്.
1: ശരിക്കും കുട്ടികൾക്ക് ഇതുപോലുള്ള പ്രദർശനങ്ങൾ ഒരുപാട് സഹായകരമായിരുന്നു.
0: പ്രദർശനം ഞാൻ പറയുന്നത് ഈ ക്രിക്കറ്റ് ക്ലബ്ബ് പോലെ തന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 3 കൂടുമ്പോഴെങ്കിലും പ്രദർശനം നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം.
1: ക്ലബ്ബുകളെങ്കിലും കൊടുക്കണം.
0: കാരണം വെച്ചാൽ അതുവഴി പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്നിപ്പം ഈ കുട്ടികൾക്ക് പിന്നെ വൃക്ഷങ്ങളെ പറ്റിയൊക്കെ പുസ്തകത്തിൽ അറിയാം, നേരിട്ട് കണ്ടാൽ ഒരു പക്ഷെ അറിയണമെന്നില്ല.
1: അപ്പൊ ഈ കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഇപ്പോ അടുത്ത കാലത്ത് ഒരു പങ്ക്തിക്കാരനായി നന്നായി ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സുരേഷ് കുമാർ. ഈ നക്ഷത്ര വൃക്ഷങ്ങളെ പറ്റിയുള്ള ഒരു പങ്ക്തി ഇപ്പോൾ സുരേഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 27 നക്ഷത്രങ്ങളെ പറ്റി നല്ല ബോധ്യത്തോടുകൂടി അവയുടെ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ഇതിന്റെ ബൊട്ടാണിക്കൽ ഫാമിലി, അതുപോലെ അതിന്റെ നടീൽ സ്വഭാവം, അതൊരു പ്രത്യേകതയായി തോന്നിയത് സാധാരണ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയയിലൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ നവീന മാർഗങ്ങളിലൊക്കെ ഇവയെ പറ്റി കിട്ടും. പക്ഷേ ഇവയുടെ നടീലും സംരക്ഷണവും സാധാരണഗതിയിൽ ആരും പറയുന്നില്ല. പക്ഷെ സുരേഷ് കുമാർ എഴുതുന്ന പങ്ക്തി ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അത് കൃഷി ചെയ്യാനുള്ളൊരു പ്രേരണ കൂടി കൊടുക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഈ ഇതിന്റെയൊക്കെ ഉറവിടം എങ്ങനെ ശേഖരിക്കാൻ കഴിയുന്നു?
0: അത് നേരത്തെ പറഞ്ഞ പോലെ ഈ വൃക്ഷങ്ങളെ പറ്റി എനിക്ക് ആഗ്രഹം ഉണ്ടായത് ചന്ദ്ര സാറിലൂടെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ വൃക്ഷങ്ങളെ പറ്റി. അപ്പം വഴി എന്റെ മനസ്സിൽ വൃക്ഷങ്ങൾ ഏത് വർഷമായിട്ട് അതിനെ സംരക്ഷിക്കണമെങ്കിൽ, അതുകൂടാതെ നമുക്ക് വീടുകളിൽ വെച്ച് വളർത്താൻ പറ്റാത്ത വലിപ്പമുള്ള വൃക്ഷങ്ങളുണ്ട്, അതിനെ എങ്ങനെ നമുക്ക് ചെറിയ രീതിയിൽ വളർത്താൻ സാധിക്കും, അങ്ങനെ ഒരു ഇത് കൂടെ ചേർത്തുകൊണ്ടാണ് ഈ വൃക്ഷ ആൾവൃക്ഷം എന്ന് പറഞ്ഞൊരു
1: ജന്മനക്ഷത്ര വൃക്ഷം. ഇപ്പം എല്ലാവർക്കും
0: എല്ലാം വളർത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു വീട്ടിൽ ജന്മനക്ഷത്രം ആര് വളർത്താൻ പറ്റുകയല്ല, ഭക്തി വളർത്താൻ പറ്റുകയല്ല, പല വൃക്ഷങ്ങളും വളർത്താൻ പറ്റത്തില്ല. പക്ഷെ അതിനെ നമുക്ക് വളരെ ചെറുതായിട്ട് ബോൺസായ രൂപത്തിൽ വളർത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ വളർത്തുകയും അതുവഴി നമുക്ക് ഈ വൃക്ഷത്തെ ദിവസം കണ്ട് ഇറങ്ങുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിലോട്ടാണ് നമ്മൾ ഈ കരുതുന്നത്. കാരണം കൃഷി കൂടെയാണ് അതിനകത്ത് എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും.
1: ഈ 27 നക്ഷത്ര വൃക്ഷങ്ങളുടെയും ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ശേഖരിക്കാൻ കഴിയുമോ?
0: കഴിയും. നമ്മൾ പല സ്ഥലത്തും എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പിക്ചറുകൾ നമ്മൾ സൂക്ഷിച്ച് പടങ്ങൾ എടുത്തു വെച്ച്
1: നല്ലൊരു ഹോംവർക്ക് വേണ്ടി
0: നല്ല ഹോംവർക്ക് വേണം. ഈ ഇതിനെ പറ്റി മരങ്ങൾ അതിന്റെ തപ്പിയെടുക്കണം, നല്ല പടങ്ങൾ തപ്പിയെടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന പടങ്ങൾ നമ്മുടെ തന്നെ ആയിരിക്കണം, അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും
1: നല്ല ബോധ്യത്തോടു കൂടി തന്നെ ചെയ്യാം. ഏതാണ്ട് 5 പതിറ്റാണ്ടോളം കാർഷിക മേഖലയിൽ സജീവ സാന്നിധ്യമായി നിന്നതിന് ശേഷമാണ് ഇപ്പോൾ എഴുത്തു വഴിയിലേക്ക് വന്നത്. വീണ്ടും നമുക്ക് ആ ആദ്യകാല കൃഷി കാലഘട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. സ്കൂളിൽ നടക്കുന്ന പ്രദർശനവും അതുപോലെ തന്നെ സനാതനധർമ്മ കോളേജിലെ ബോട്ടാണിക്കൽ വിഭാഗത്തിലുള്ള ആ സേവന കാലഘട്ടത്തോടൊപ്പം തന്നെ ധാരാളം പരിശീലനങ്ങൾ നേടിയിട്ടുണ്ടല്ലേ, സർവകലാശാല തലത്തിലുള്ള കോഴ്സുകൾ
0: ഒരുപാട് ഒരുപാട് പരിശീലനങ്ങൾ. അതിന്റെ ഞാൻ ഒരു കർഷകനാകണമെങ്കിൽ, ഒരു നല്ല കർഷകനാകണമെങ്കിൽ നമ്മൾ പരിശീലനം
1: ശാസ്ത്രീയമായ ഒരു വിജ്ഞാന
0: അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ വശം കൂടെ അറിയാമെങ്കിൽ വിളവ് വർദ്ധിപ്പിക്കാം. ഇപ്പൊ ഒരു ആരെങ്കിലും ഒരാൾ നമ്മുടെ കൃഷിസ്ഥലം കാണാൻ വരുമ്പോഴത്തേക്ക് അതൊരു ചിട്ടയോടുകൂടി ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ അതിനൊരു ഭംഗിയുണ്ടാകും.
1: അതിലൊരു ആർക്കിടെക്ചർ
0: വേണം. അപ്പൊ അത് നമ്മൾ പഠിക്കണമെങ്കിൽ ഈ പറഞ്ഞ പല പല കോഴ്സുകൾ,
1: നവീനമായ
0: പുതിയ പുതിയ ഇറങ്ങുന്ന കോഴ്സുകൾ പഠിക്കണം. അതുകൂടാതെ ലളിതമായിട്ട് എത്രയും പെട്ടെന്ന് മുമ്പ് നമ്മളിപ്പോ ഒരു ഒരു നാടൻ മാവ് ഒരു സ്ഥലത്ത് കണ്ടു, ആ നാടൻ മാവിന്റെ നല്ല രുചിയുള്ള ഒരു മാവാണ്, ആ മാങ്ങയുടെ അണ്ടി എടുത്തിട്ട് കിളിപ്പിച്ച് അതേ അതിന് കിട്ടണമെന്നില്ല. കാരണം പോളിനേഷനിലൂടെ അത് വേറെ ഏതെങ്കിലും ആകാം, ചിലപ്പോൾ അത് തന്നെ ആകാം. പക്ഷെ നമ്മൾ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ആ മാവിനെ നമുക്ക് വണ്ടിയിലെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നമുക്ക് ഒരു ഒന്നോ രണ്ടോ വർഷം കായ്പ്പിക്കാം, ഒരു സ്ഥലക്കുറവുള്ള സ്ഥലങ്ങളിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് കായ്പ്പിച്ച് നമുക്ക് മാങ്ങ ഉപയോഗിക്കാം. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രീയമായ പഠനങ്ങൾ യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ പഠിച്ചതുകൊണ്ടാണ്. അത് ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ എന്നാണ് എനിക്ക് ഞാൻ ഈ വഡ് ലെയറിംഗ് ഒക്കെ പഠിക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ പിന്നെ പോളിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു.
1: ശരിക്കും നമ്മുടെ ജോലിയിൽ അത് വലിയ സഹായം, അതിന് നമുക്ക് ജോലിയിൽ കൂടുതൽ ഉയർച്ചയ്ക്കൊന്നും സഹായിച്ചില്ല എങ്കിലും വിജ്ഞാന ശേഖരണത്തിന് ഈ പുതിയ കോഴ്സുകളും പുതിയ പരിശീലന പദ്ധതികളിലും ഒക്കെ പങ്കെടുത്തത് ധാരാളം ബലമായിട്ടുണ്ട് അല്ലേ?
0: കുട്ടികളോട് നമുക്ക് ഇടപെടാൻ സാധിച്ചു, കുട്ടികൾ നമ്മളെ വളരെയേറെ ബഹുമാനിച്ചു സ്നേഹിച്ചു. അതിന്റെ പ്രധാന കാര്യം ഒരു അവസാനത്തെ വാക്കം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ വരുന്ന കുട്ടികൾ. അപ്പൊ ആ മരം എങ്ങനെയാണ് ചേട്ടാ, അതിന്റെ സ്റ്റെം എടുത്ത് വെച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇത് കിട്ടുമോ?
1: അതുപോലെ ഹെർബേറിയം തയ്യാറാക്കുന്നതിനകത്തൊക്കെ കുട്ടികൾ
0: ഹെർബേറിയം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്ത് ഞാൻ ഹെർബേറിയം അല്ലായിരുന്നു
1: അവര്
0: പരീക്ഷാ സമയത്ത് നമ്മള് കാണുന്നുണ്ടല്ലോ, അവർക്ക് ഒരു 100%
1: പിന്നെ
0: ധൈര്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, പക്ഷെ അവർക്ക് അത് ചെയ്യാൻ പറ്റും. നമ്മള്
1: തെറ്റുപറ്റാതെ അവർക്ക് കൂടെ ഉണ്ടാകും,
0: നമ്മൾ തെറ്റുപറ്റാതെ കൂടെ അതിന്റെ അടുത്തൊന്ന് കൊടുക്കും, സ്പെസിഫിക്
1: കൃത്യമായിരിക്കും
0: ഒക്കെ ഉള്ള ഒരു ധാരണ അവർക്കുണ്ട്. അതൊരു വലിയ
1: ശരിക്കും ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിലെ വളരെ സംതൃപ്തിയോടൊപ്പം തന്നെ പാരമ്പര്യ കർഷകരുമായിട്ട് നല്ല പരിചയം നിലനിർത്തി പോകുന്നു. കാരണം നാട്ടിലെ സാധാരണ ഗ്രാമീണ വിളകൾ, അതായത് കൃഷി അറിവുകൾ സാധാരണക്കാരിൽ നിന്നും തലമുറകളായി കൃഷി ചെയ്യുന്നവരിൽ നിന്നും ഒക്കെ നേടിയെടുക്കാൻ കുട്ടനാട്ടിലെയൊക്കെ കർഷകരുമായിട്ടൊക്കെ നല്ല ആത്മബന്ധമുണ്ടല്ലോ. അത് ഒരു പാരമ്പര്യ കൃഷിയും ഇന്നത്തെ ആധുനിക നവീന ഇൻവെന്റീവ് ടെക്നോളജിയും മോഡേൺ സയൻസും ഒക്കെ ആയിട്ട് സംയോജിപ്പിച്ചു പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം?
0: അല്ല, അത് ഒരുപാട് വ്യത്യാസമുണ്ട്. മുൻകാലങ്ങളിൽ ഒരു 110-120 ദിവസം കൊണ്ട് വളയുന്ന നെല്ലുകളൊക്കെ ഇപ്പൊ 85 ദിവസം 90 ദിവസം കൊണ്ട് വളയുന്ന ദിവസം നമുക്ക് ലാഭം കിട്ടിയില്ലേ?
1: കാർഷിക മേഖലയിലെ ചെലവ്
0: ചെലവ് കുറയ്ക്കുന്നു,
1: കൂടാതെ
0: ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു. പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ NPPGR ചേർന്നുകൊണ്ട് ഈ റോഡ് സൈഡിൽ ഇവിടെ ഇല്ലെങ്കിൽ കുന്നുംകുളം, കോഴിക്കോട്, തൃശ്ശൂർ ഭാഗങ്ങളിൽ റോഡ് സൈഡിൽ വലിയ മരങ്ങൾ, മാവുകൾ നിൽക്കുന്നുണ്ട്. ഈ മാവുകൾ പഴയ ഒരു 100-300 വർഷം പ്രായമുള്ള മാവുകളാണ്. അതൊക്കെ ഹൈവേക്ക് വെട്ടിപ്പോകുന്നതിന് മുമ്പ് തന്നെ
1: അതിന്റെ
0: കമ്പെടുത്തോട്ട് ഒന്ന് ബഡ് ചെയ്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, NPPGR സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനത്തിന് അവരുടെ കൂടെ പോകാൻ സാധിച്ചു. അത് അങ്ങനെ കുറച്ച് അറിവുകൾ.
1: അത് കേൾക്കുമ്പോൾ ഒരു ഓർമ്മ വരുന്നത്, ഏത് പ്രദേശത്താണ് അയൽ സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും അപൂർവമായ ഒരു മരം അല്ലെങ്കിൽ അപൂർവമായൊരു വിള അല്ലെ അപൂർവമായ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു വലിയ വിള വെടുപ്പ് നടക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ യാതൊരു ആലോചനയും ഇല്ലാതെ അവിടേക്ക് അങ്ങ് പാഞ്ഞു പോവുക എന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അത് ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൂട്ടുചേർന്ന് ഒരു കർഷക മിത്ര സംഗമമായിട്ട് പോകുന്ന രീതി, ഇതൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി കാണും?
0: ഞാൻ ആദ്യകാലം മുതൽ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇന്നിപ്പോ നമ്മൾ പല സ്ഥലങ്ങളിലും സുഗമമായിട്ട് പോകാൻ കഴിയുന്ന ഒരു സമയത്തല്ല പോയിക്കുന്നത്. 80-82 കാലഘട്ടത്തിൽ നെല്ലിയാമ്പതി ഞാൻ 6 മണിക്ക് രാവിലെ ചെല്ലും, എന്തെങ്കിലും ഒരു സെമിനാർ നടക്കുന്നു പറഞ്ഞാൽ. അപ്പൊ അന്ന് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം കൂടെ ഉള്ളവർ ഇത്രയും സഹിച്ചു, ഒരു
1: ക്ലേശങ്ങൾ
0: സഹിക്കണം, പിന്നെ എപ്പോ വരാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കൃത്യ സമയമില്ല, പിന്നെ അവർക്ക് ആ വിഷയമായിട്ട് താല്പര്യം ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും എല്ലാ സ്ഥലങ്ങളും ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണ് പിന്നെ പുതിയ പുതിയ ഭാഗമായിട്ട് പല പല
1: ചേർന്ന് പോകാൻ
0: ഭാഗങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നതൊക്കെ.
1: അവിടെ നിന്നൊക്കെ കിട്ടിയ അറിവുകൾ ഒരു സംരംഭകത്വത്തിലേക്കും കൂടെ കടക്കാൻ സഹായിച്ചിട്ടുണ്ടല്ലോ, ഒരു സംരംഭകനായി മാറിക്കഴിഞ്ഞിരുന്നു.
0: കുറെ നമുക്ക് ചെയ്യാൻ പറ്റും. മുമ്പ് ഞാൻ ഉത്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും കടകളെ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് ആണ് ഞാൻ ആളുകൾക്ക് നേരിട്ട് നമുക്ക്
1: കൃത്യമായ ഉൽപ്പന്നം കൊടുക്കാൻ കഴിയും. നമുക്ക് ബോധ്യമുണ്ട്, സംസ്കരിച്ചെടുക്കുന്നതിനകത്ത് നമ്മളൊരു സത്യസന്ധമായ ഒരു സമീപനമുണ്ട്. വിലയിലാണെങ്കിലും അവർക്ക് സഹിക്കാവുന്ന സമീപിക്കാവുന്ന ഒരു വില അവർക്ക്.
0: അത് തന്നെ പോസ്റ്റിൽ അയച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോ ചോദിക്കണ്ട, കൃത്യമായിട്ട് നമ്മൾ പല സാധനം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പല സാധനം
1: അങ്ങനെ പോകുമ്പോ മിതമായ ലാഭം കിട്ടുമോ ഇതിനകത്തൊക്കെ?
0: ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നഷ്ടം വരത്തില്ല. രണ്ടാമത് അതൊരു പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ?
1: തീർച്ചയായിട്ടും ഒരു സേവനം, ഒരു കാർഷിക സേവനം, ഒരു ധർമ്മമാണ് അല്ലെ? കാർഷിക ധർമ്മം
0: ഈ പല സ്ഥലങ്ങളിലും ഇപ്പൊ പല രോഗികളും ഇപ്പൊ മഞ്ഞൾപ്പൊടി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കിട്ടി കൃത്യമാകണമെന്നില്ല.
1: ധാരാളം മായം ചേർക്കലുള്ള ഒരു കാലഘട്ടത്തിലാണ്,
0: അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. നമുക്കതല്ല, നമുക്ക് കൃത്യമായിട്ട് കൊടുത്തു എന്നൊരു തൃപ്തിയും അവർക്ക് അത് 100% പ്രയോജനം ചെയ്യുന്നതുമാണ്.
1: അതുപോലെ തന്നെയായിരിക്കും ഈ നടീൽ വസ്തുക്കളും ധാരാളം ശേഖരിക്കാറുണ്ടല്ലോ, അതിനും ഒരു സമയം കണ്ടെത്താറുണ്ട്. നല്ല ഇനം നാളികേരത്തിന്റെ തൈകളാണെങ്കിലും ശരി, വാഴയുടെ വിത്തിനങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ അലങ്കാര പുഷ്പങ്ങളുടേതാണെങ്കിലും ശരി, മുളപ്പിച്ചതും അല്ലാത്തതും വിത്തിനങ്ങളായിട്ടും എവിടെ പോയി ക്ലേശം അനുഭവിച്ചും ശേഖരിക്കണം എന്നൊരു താല്പര്യം, അത് എത്ര കാലം മുതലുണ്ട്?
0: അത് വളരെ നേരത്തെ ഉണ്ട്. ഞാൻ ആദ്യമേ ഈ മഞ്ഞൾ കൃഷി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിന്റെ കൂടെ തന്നെ വാഴയായിരുന്നു എന്റെ ആദ്യത്തെ ഒരു താല്പര്യമുള്ള
1: അപൂർവനം വാഴകൾ ധാരാളം
0: അന്ന് 100 വാഴകൾ ഉണ്ടായിരുന്നു. അന്ന് എവിടെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അപ്പൊ പോകും. ഞാനിപ്പോ തമിഴ് പത്രം, എനിക്ക് തമിഴ് പ്രാവശ്യം വായിക്കാൻ അറിയാം. അങ്ങനെയാണ് ഒരു ദിവസം നമുക്ക് തമിഴ് പത്രം യാദൃശ്യമായിട്ട് ഞാൻ ആരുടെ വാങ്ങിക്കുമ്പോൾ ഉദയം എന്നൊരു വാഴ റിലീസ് ചെയ്തിരിക്കുന്നു തിരുച്ചിറപ്പള്ളി വാഴ ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ തിരിച്ചു ടീ ഗാർഡൻ ട്രെയിനകത്ത് പോവാണ്. അവിടെ ചെന്ന് അവരൊക്കെ കാര്യം പറഞ്ഞു. അവരെ പറഞ്ഞ അവരെ വളരെ സ്നേഹമായിട്ട് വളരെ നന്നായിട്ട് അവരെന്നെ അവരെന്നെ സ്വീകരിച്ചു അവരുടെ തോട്ടം കാണിച്ചു. ആ ഉദയംവാഴ, ഉദയംവാഴ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കർപ്പൂരവലിയും വിരൂപാക്ഷിയും എന്ന് പറയുന്ന രണ്ട് വാഴകളും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു വാഴയാണ് ഈ ഉദയം. ഏതാണ്ട് ഒരു 3.5 മീറ്റർ നീളത്തിൽ ഒരു കൊല ഉണ്ടാകും. ഭയങ്കര പൂക്കള കൊലകളാണ്. ഒരു വലിയ ആകർഷണമാണ്. അന്ന് ഞാൻ കൊണ്ടുവന്ന് അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവരന്ന് റിലീസ് ചെയ്ത ആ സമയത്ത് 1-2 മാസം കഴിയുമ്പോൾ എനിക്ക് തന്നു. ഇന്നും വാഴ നിലനിർത്തിയിട്ടുണ്ട്.
1: മിക്കവാറുള്ള വാഴശേഖരങ്ങൾ ഇപ്പോഴും നമ്മൾ പരിരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ?
0: ഓരോന്നോരോന്നെല്ലാം കളയാതെ സംരക്ഷിക്കുന്നു. നമുക്ക് ഏത് സമയത്താണ് ഇവനെ ഒന്ന് വികസിപ്പിക്കണമെന്ന് നമുക്ക് തോന്നുന്നു.
1: ഇതിന് സർവകലാശാല അല്ലെങ്കിൽ അതുപോലെയുള്ള കാർഷിക വികസന ക്ഷേമ പദ്ധതികളോ എല്ലാം സഹായത്തിനുണ്ടോ കൂടെ?
0: കണ്ണാര വാഴ ഗവേഷണ കേന്ദ്രത്തിലിരുന്ന മുൻ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവര് തന്നെ സമീപിക്കാറുണ്ട്. ഞാൻ പലതും കൊടുക്കാറുണ്ട്.
1: ആ ചിലത് ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ സൂക്ഷിക്കുന്നത് അവരേറ്റെടുക്കുന്നു, വന്ന് ഏറ്റെടുക്കുന്നു. അതൊരു കർഷകൻ അഭിമതനാകുന്നു എന്നുള്ളൊരു സന്ദർഭം കിട്ടാറുണ്ട്.
0: അതൊരു തിരുവനന്തപുരത്ത് പിന്നെ പല യൂണിവേഴ്സിറ്റി ഇതുവരെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് ഒരു വലിയതല്ല. അത്രയും പറഞ്ഞാൽ ആളുകളുണ്ട് ചെല്ലുക.
1: ഈ കാർഷിക സമിതികളിൽ എവിടെങ്കിലുമൊക്കെ അംഗീകരിച്ച് സർക്കാരോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ ഒക്കെ ചേർത്തിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ നിരീക്ഷണ സമിതികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കൊടുക്കേണ്ട ഒരു ഗവേണിംഗ് സമിതികളില് നിർവാഹക സമിതികളിലോ ഒക്കെ അംഗമാണോ?
0: അങ്ങനെ ചില ചില ഈ പ്രാദേശികമായിട്ടോ അല്ലാതുള്ള ഇതിന് ഇപ്പൊ കാർഷിക അവാർഡ് കൊടുക്കാൻ പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ കൊണ്ടുപോകാറുണ്ട്.
1: ഒരു അവർക്കൊരു മൂല്യനിർണ്ണയത്തിന് വേണ്ടി നമ്മളുടെ അഭിപ്രായം
0: ലാസ്റ്റ് വരുമ്പോൾ ഇതെന്താകും എന്നുള്ള രീതിയിൽ
1: കർഷകനെന്നുള്ള രീതിയിൽ ആ കാര്യത്തിലൊക്കെ വളരെ അഭിമാനം തോന്നും.
0: പിന്നെ ഞാൻ പിന്നെ ഓർഗാനിക് ഫാമിംഗ് പഠിക്കാൻ പോയി, ഗാന്ധി യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് അവിടെ പഠിപ്പിക്കാൻ പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ.
1: തീർച്ചയായിട്ടും ഒരു കോളേജില് വളരെ കാലം സേവനം ചെയ്യുകയും അവിടുത്തെ വളരെ അവാന്തര വിഭാഗമായി മാത്രമേ ഒരു സസ്യശാസ്ത്ര മേഖലയിലെ ഒരു ബോട്ടണി ഡിപ്പാർട്ട്മെന്റ്

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 22, ശകവർഷം 1948 ഭാദ്രം 16, 2026 സെപ്റ്റംബർ മാസം 7 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ 30:46. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തര വേളയാണ്. ആദ്യം ഇന്നലത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് ലിബർട്ടി മറ്റൊരു രാജ്യക്കാർ അമേരിക്കയ്ക്ക് സമ്മാനിച്ചതാണ്. ഏത് രാജ്യമാണത്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഉത്തരം ഫ്രാൻസ്. ഇനി ഇന്നത്തെ ചോദ്യം. തിരുവിതാംകൂറിലെ കൊല്ലവും കോഴിക്കോട് ജില്ലയിലെ കൊല്ലവും പുരാതന കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങളായിരുന്നു. എന്നാൽ അക്കാലത്ത് ഈ പട്ടണങ്ങളെ തിരിച്ചറിയാൻ വ്യത്യസ്ത പേരുകളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പേരുകൾ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി. തിരുവിതാംകൂറിലെ കൊല്ലവും കോഴിക്കോട് ജില്ലയിലെ കൊല്ലവും പുരാതന കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങളായിരുന്നു. എന്നാൽ അക്കാലത്ത് ഈ പട്ടണങ്ങളെ തിരിച്ചറിയാൻ വ്യത്യസ്ത പേരുകളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പേരുകൾ? ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തേനിസൈ. തേനിസയിൽ ആദ്യം ഗില്ലി എന്ന ചിത്രത്തിന് വേണ്ടി സുനിധി ചൗഹാൻ പാടിയത്. ഗാനരചന പാ വിജയ്, സംഗീതം വിദ്യാസാഗർ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം വിരുമാണ്ടി. ഗാനരചന, സംഗീതം ഇളയരാജ.

എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിനു വേണ്ടി യുഗഭാരതി രചിച്ച് ഉദിത് നാരായൺ, ശാലിനി സിംഗ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സംഗീതം ശ്രീകാന്ത് ദേവ.

നാ മുത്തുകുമാറിൻ്റെ വരികൾക്ക് ഹാരിസ് ജയരാജ് ഈണം പകർന്ന് കാർത്തിക് പാടിയത്. ചിത്രം കോവിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആത്മീ എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയതാണ്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വളരെ കൂടുതലായാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര വിഭാഗം പ്രൊഫസറും സ്ത്രീരോഗ വിദഗ്ധയുമായ ഡോക്ടർ ആശ. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്?
2: വന്ധ്യത എന്ന് പറയുന്നത് ഒരു ദമ്പതിമാരുടെ ഒരു കണ്ടീഷനാണ്. അതിൽ സ്ത്രീവന്ധ്യത വരാം, പുരുഷ വന്ധ്യതയും വരാം, അല്ലെങ്കിൽ കമ്പൈൻഡ് ഫാക്ടറായിട്ട് വരാം. ഇനി ചിലരിലാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകില്ല, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം, ഗർഭധാരണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന തകരാറുകൾ വന്ധ്യത്തിലോട്ട് നയിക്കാം. നമുക്കറിയാം, ഇന്ന് ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമോ പിറ്റ്യൂറ്ററി ഒവേറിയൻ ആക്സിസാണ്. ഇതിൻ്റെ ഒരു കോർഡിനേറ്റഡായിട്ടുള്ള പ്രവർത്തനം അണ്ഡവിസർജനം നടത്തുന്നതിന് അത്യാവശ്യമാണ്. ഇവയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അത് ഹൈപ്പോതലാമസിലാവാം, അല്ലെങ്കിൽ പിറ്റ്യൂറ്ററിയിൽ ഉണ്ടാകുന്ന ഗ്രോത്തുകളാവാം, ഓവറിയിൽ റിലേറ്റഡ് ആയിട്ട് ഓവുലേഷൻ നടക്കാതെ വരാം, അല്ലെങ്കിൽ ഓവറിയിലെ തന്നെ ഫോളിക്കിൾ റപ്ചർ ആവാതെ വരാം, ഇനി ഫലോപ്പ്യൻ ട്യൂബിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം, ഗർഭാശയത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം, അണുബാധകൾ, ഇങ്ങനെയുള്ളവയെല്ലാം വന്ധ്യതയിലേക്ക് നയിക്കാം. ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന വന്ധ്യതയ്ക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പിഫിയോഡി മൂലമുള്ള അനോവുലേഷൻ, അതുകൊണ്ട് വരുന്ന വന്ധ്യതയാണ്. കൂടാതെ എൻഡോമെട്രോസിസും ഇന്ന് വളരെയധികം കൂടുതലായി കണ്ടുവരുന്നുണ്ട്.
1: മാഡം, ഈ ഹോർമോൺ വ്യതിയാനം എത്രത്തോളം സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്? ഇത് നമുക്ക് എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: സ്ത്രീകളുടെ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഹോർമോണുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകളാണ്. ഇവയിലുള്ള പ്രശ്നങ്ങൾ, പിറ്റ്യൂറ്ററിയിൽ ഉണ്ടാകുന്ന ട്യൂമറുകളോ അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഹോർമോൺ വ്യതിയാനത്തിൻ്റെ ഒരു ആദ്യ ഘടകമായിട്ട് പറയാൻ പറ്റും. അടുത്തതായി നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം തുടങ്ങിയവയെല്ലാം നമുക്ക് ഓവുലേഷനെ ബാധിച്ചിട്ട് അങ്ങനെ അത് വന്ധ്യതയിലേക്ക് പോകാം. ഇനി ഓവറിയിൽ തന്നെയുള്ള പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡർ എന്ന് പറയും. ഇത് പലപ്പോഴും അനോവുലേഷൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുമൂലം പല ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായി നമ്മുടെ ശരീരത്തിലെ മെയിൽ ഹോർമോൺ കൂടുതലായി വരാം. പിഫിയോഡിയുള്ള ആളുകളിൽ അതിനാൽ തന്നെ അമിതവണ്ണവും മുഖരോമ വളർച്ചയും വന്ധ്യതയും സർവ്വസാധാരണമായി കണ്ടുവരാറുണ്ട്. ആയുർവേദ ശാസ്ത്രപ്രകാരം ഇവയെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതായത് ശോധന ചികിത്സ എന്നും ശമന ചികിത്സ എന്നും. ഇതിൽ ഓരോ വ്യക്തിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഔഷധങ്ങളും ചികിത്സകളും ഒരു ആയുർവേദ ഗൈനക്കോളജിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ തന്നെ അമിതവണ്ണമുള്ളവരിൽ ആദ്യത്തെ ഘട്ടമായി അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. അമിതവണ്ണം മൂലം ഇവർക്ക് ഓവുലേഷൻ വേണ്ട രീതിയിൽ നടക്കാതെ ഇരിക്കാം. അതിനാൽ തന്നെ അമിതവണ്ണത്തിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം. അതിനുശേഷം നമുക്ക് ഔഷധയുക്തമായ ഘൃതങ്ങളും തൈലങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള സ്നേഹപാനം പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. ഇതിനുശേഷം ശരീരശുദ്ധി വരുത്തുന്നു. പിന്നീട് രോഗശമനത്തിനായിട്ട് അവരുടെ രോഗപ്രകൃതിക്കും അല്ലെങ്കിൽ ശരീര പരീക്ഷയൊക്കെ നടത്തി അതിനുശേഷം ഔഷധങ്ങൾ സെലക്ട് ചെയ്ത് നിശ്ചിതകാലം ഇവ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഇൻട്രാ വജൈനലായിട്ട് ചെയ്യുന്ന ചില ചികിത്സകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇവയുടെയൊക്കെ ഫലമായി രോഗശമനം ഉണ്ടാകുന്നു. ഇനി അടുത്ത ഘട്ടമായി ദമ്പതിമാരെ ഗർഭധാരണ പൂർവ്വപരിചരണത്തിന് വിധേയമാകുന്നു. ഇനി ഗർഭം ധരിച്ചു കഴിഞ്ഞാലോ, ഗർഭം വേണ്ട രീതിയിൽ ഗർഭാശയത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിനും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യവാനായ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ജനനം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള ഔഷധങ്ങളും നൽകാറുണ്ട്. അതായത് കേവലം ഗർഭധാരണം മാത്രമല്ല, ആരോഗ്യമുള്ള ഒരു ശിശുവിൻ്റെ ജനനം കൂടിയാണ് ആയുർവേദ ചികിത്സയിലൂടെ നമ്മൾ ഊന്നൽ നൽകുന്നത്.
1: മേഡം, അതുപോലെ തന്നെ സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു വന്ധ്യതാ പ്രശ്നമാണല്ലോ ഫൈബ്രോയിഡ്. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
2: ഇന്ന് ജീവിതശൈലിയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം അല്ലേ വളരെ കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ മാംസാഹാരത്തിൻ്റെ അമിത ഉപയോഗം, വ്യായാമമില്ലായ്മ, ഇവയെല്ലാം കണ്ടുവരുന്നുണ്ട്. ഗർഭാശയത്തിൽ കണ്ടുവരുന്ന ഒരു അർബുദകാരിയല്ലാത്ത മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ചിലരിൽ അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാക്കാറുണ്ട്. മറ്റു ചിലരിൽ അമിതമായ വേദന, ആർത്തവത്തോടനുബന്ധിച്ച് അമിത വേദന ഉണ്ടാക്കാറുണ്ട്. ഇനി ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്നവരിലാണെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ പൊസിഷൻ അനുസരിച്ച് അത് ചിലപ്പോൾ ഗർഭധാരണത്തെ പ്രതികൂലമായി ബാധിക്കാം. ഇനി ഗർഭം ധരിച്ചാൽ തന്നെ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിലാണിതിപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു അബോർഷനിലോട്ട് നയിക്കാം. ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻ്റ് എപ്പോഴും നമുക്ക് മാംസാഹാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ നന്നായി വ്യായാമം ചെയ്യുക, അതേപോലെ തന്നെ ആർത്തവചര്യകൾ വേണ്ട രീതിയിൽ ശീലിക്കുക, ഇവയോടൊപ്പം ശരിക്കുള്ള ഔഷധ സേവയും വളരെ കുറച്ച് ദീർഘനാളത്തെ ഔഷധ സേവയും ആവശ്യമായി വരാം. ഇനി വലിയ ഫൈബ്രോയിഡുകളാണെങ്കിൽ, അതായത് 5 സെൻറ്റിമീറ്ററിലൊക്കെ കൂടുതലുള്ള ഫൈബ്രോയിഡാണെങ്കിൽ, ഈ ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്യുന്ന മയോമെക്ടമി പോലുള്ള സർജറികളിൽ വേണ്ടി വന്നേക്കാം. മയോമെക്ടമി ചെയ്ത ആൾക്കാരിൽ പോരും പിന്നീട് ഒരു പ്രീകൺസെപ്ഷണൽ കെയർ ആയുർവേദ രീതിയിൽ എടുക്കുന്നതിന് അവർക്ക് പെട്ടെന്ന് ഗർഭം ധരിക്കാൻ സഹായകമാകും.
1: മാഡം, ഈ സ്ത്രീകളിലെ അമിതവണ്ണം എത്രത്തോളം വന്ധ്യതയ്ക്ക് കാരണമാകും എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: അമിതവണ്ണം മൂലമുള്ള ഹോർമോൺ തകരാറുകൾ ഓവുലേഷനെ പ്രതികൂലമായി ബാധിക്കാം. ഇനി അവർ ഗർഭം ധരിച്ചാലാകട്ടെ, ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അവരുടെ ഹോർമോൺ ലെവലുകളിലെല്ലാം വേരിയേഷൻ കാണാം. അതിനാൽ തന്നെ ഓവുലേഷൻ വേണ്ട രീതിയിൽ നടക്കണമെങ്കിൽ നമ്മളൊരു ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അമിതവണ്ണമുള്ളവർ തന്നെ അവരുടെ വെയിറ്റ് 5 മുതൽ 10% വരെ കുറച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അമിതവണ്ണത്തിനായിട്ടുള്ള ആയുർവേദ ചികിത്സകൾ, അതായത് ഉദ്വർത്തനം പോലുള്ള പല ചികിത്സകളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. തൈലപാനം, ഉദ്വർത്തനം, അതുപോലെ തന്നെ രൂക്ഷമായിട്ട് ചെയ്യുന്ന ലേഖന വസ്തികൾ, രൂക്ഷവസ്തികൾ, ഇവയെല്ലാം വളരെയധികം ഇഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അവരുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വ്യായാമം, അത് 20 മിനിറ്റെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യേണ്ടതാണ്. ആഹാരത്തിലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുകയും നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായ ഇടവേളകൾ വിശപ്പിനനുസരിച്ച് മാത്രം കഴിക്കുകയും അമിതമായ മധുരാഹാരങ്ങളും മാംസാഹാരങ്ങളും ഒഴിവാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഗർഭധാരണത്തിനായി തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: ആയുർവേദ ശാസ്ത്രപ്രകാരം എപ്പോഴും ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. അതിനുവേണ്ടി ദമ്പതിമാരെ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള പല ക്രിയാക്രമങ്ങളും ആയുർവേദ ശാസ്ത്രത്തിൽ ലഭ്യമാണ്. ഗർഭധാരണം എന്ന് പറയുന്നത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒരുമിച്ചുള്ള ഒരു കർത്തവ്യമാണല്ലോ. അതിനാൽ തന്നെ ദമ്പതിമാർ രണ്ടുപേരും ഇതിന് വിധേയരാകേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അവർ ആർത്തവ ക്രമക്കേടുകൾ ആദ്യമേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ചികിത്സിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതശൈലിയിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് ഓവുലേഷനൊക്കെ പ്രോപ്പറായി നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാം. ആയുർവേദ പ്രകാരമുള്ള ഒരു പ്രീകൺസെപ്ഷണൽ കെയർ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പ്രീകൺസെപ്ഷണൽ കെയർ വഴി ഒരു ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം അവർക്ക് ഗർഭം ധരിച്ചു കഴിഞ്ഞാലും ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഔഷധങ്ങളും അതുപോലെ ഗർഭത്തിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഔഷധങ്ങളും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പല രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവാം. എക്സാമ്പിളായിട്ട് എപ്പിലെപ്സിയോ അങ്ങനെയൊക്കെ ഉള്ളവർ വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. അതായത് ഗർഭത്തിനെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിലുള്ള ഔഷധങ്ങളിലോട്ട് അവർ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹോർമോണുകൾ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായി എടുക്കണം. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ കൺട്രോള് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഓവറായിട്ട് റേഡിയേഷൻ, കെമിക്കൽസ് ഇവയുമായിട്ടുള്ള എക്സ്പോഷർ പാടില്ല. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകളും ആദ്യ മാസങ്ങളിൽ വളരെ അപകടകാരിയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരിയായ മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക. ദമ്പതിമാർ തമ്മിലുള്ള മാനസിക ഐക്യം കീപ്പ് ചെയ്യുക. ഇവയെല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു ഗർഭധാരണത്തിന് അവരെ ഹെൽപ്പ് ചെയ്യും.
1: മാഡം, വന്ധ്യതാ പ്രശ്ന പരിഹാരത്തിനായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
2: ഒരു ഗർഭം ധരിക്കണമെങ്കിൽ പല ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള, ഒരു ലേഡിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കണം. ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രം പോരാ, ഈ ഓവത്തിനെ ഫലോപ്യൻ ട്യൂബ് വഴി പിക്കപ്പ്, അതുപോലെ തന്നെ സ്പേമിനെയും, അത് ഫലോപ്യൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. അതുപോലെ അത് പ്രോപ്പറായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കണം. ഇംപ്ലാന്റേഷൻ നടന്നാൽ മാത്രമല്ല പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടണം. അതിനുള്ള സാഹചര്യങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഒരുക്കിയാൽ മാത്രമേ ഒരു ഗർഭം ശരിയായ രീതിയിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്? ശരീരത്തിൽ ചില ചേഞ്ചസ് വരാം, അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. എങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ ആർത്തവം വരുന്നവരിൽ നമുക്ക് മനസ്സിലാക്കാം ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടി ഫോളിക്കുലർ സ്റ്റഡി പോലുള്ള പല പരിശോധനകളും ഉണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു മുൻവിധിയോടുകൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ഗർഭാശയത്തിലുണ്ടാകുന്ന അണുബാധകൾ, അത് വളരെ നിസ്സാരമായി കരുതരുത്. ആർത്തവ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതാണ്. ഗർഭധാരണത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം എല്ലാവരിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പലർക്കും എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിവില്ല. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും അതിനോടൊപ്പം തന്നെ ദമ്പതിമാരുടെ ഒരു മാനസിക ഐക്യവും എല്ലാം ഇതിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്.
1: മാഡം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് മാഡത്തിന് പൊതുജനങ്ങൾക്ക് നൽകാനുള്ളത്?
2: ശരിക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനമാണ് ആയുർവേദ ശാസ്ത്രം വന്ധ്യതാ ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കേവലം ഗർഭധാരണം മാത്രമല്ല. അതിനാൽ തന്നെ വന്ധ്യതയിൽ ആയുർവേദത്തിന് ഫലപ്രദമായ പല ചികിത്സകളും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഗവേഷണാടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടും ഉള്ളവയാണ്. അതിനാൽ ദമ്പതിമാർ വന്ധ്യത അല്ലെങ്കിൽ കൺസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ചികിത്സകൾ ആരംഭിക്കേണ്ടതാണ്. കാരണം വന്ധ്യതാ ചികിത്സയിൽ സ്ത്രീകളുടെ പ്രായവും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രായം കഴിയുന്നതിനനുസരിച്ച് അവരുടെ ഫോളിക്കുൽ റിസർവ് കുറയുകയും ഓവത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പേർഡ് ആവുകയും ചെയ്യും. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക, അതാണ് അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം.
1: സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നവും പരിഹാരവും ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ആശയ്ക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
2: താങ്ക് യു.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിന്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: സമയം 5:30.
6: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കഥാവശേഷൻ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ, വിദ്യാധരൻ എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

കഥാവശേഷൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, വിദ്യാധരൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. അടുത്ത ഗാനം മുല്ല എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് വിദ്യാസാഗർ ഇണം പകർന്ന് വി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: തിരുവിതാംകൂറിലെ കൊല്ലവും കോഴിക്കോട് ജില്ലയിലെ കൊല്ലവും പുരാതന കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങളായിരുന്നു. എന്നാൽ അക്കാലത്ത് ഈ പട്ടണങ്ങളെ തിരിച്ചറിയാൻ വ്യത്യസ്ത പേരുകളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പേരുകൾ? ഉത്തരം: കൊയിലാണ്ടിക്കടുത്തുള്ള തുറമുഖത്തിൻ്റെ പേര് പന്തലായിനിക്കൊല്ലം എന്നായിരുന്നു. തെക്കുള്ള കൊല്ലത്തിൻ്റെ പേരാവട്ടെ കുരക്കേണിക്കൊല്ലം എന്നും. 9-ാം നൂറ്റാണ്ടിലെ തരിസാപ്പള്ളി ശാസനത്തിലാണ് കുരക്കേണിക്കൊല്ലം എന്ന പേര് പ്രത്യക്ഷപ്പെടുന്നത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ: ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് അംബ്രല്ല ICDS. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. ഇതിൽ കാൽവരി മൗണ്ടിലെ കർഷകനായ ശ്രീ ജോർജ് കുട്ടി MJ നിധയെടുത്തുകുന്നിലുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. ഇന്നത്തെ യുവവാണിയിൽ സോഫിയ സാബു, ആതിര കെ സജി എന്നിവർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കേൾക്കാം. 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പുഷ്പരാമകൃഷ്ണന്റെ സംഗീത കച്ചേരി. 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ. 5:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത്. 5:30 നാടകഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 മറ്റൊരു സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സ്ത്രീകൾക്കായുള്ള പരിപാടി അങ്കണം. 8:00 സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:00 ഇസൈ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയായിരുന്നു. ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 25°C, കുറഞ്ഞ താപനില 17.8°C. കാലാവസ്ഥാ അറിയിപ്പ്

0: സേവിംഗ്, ഡെത്ത് കവർ, അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾ റൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. അകത്തളങ്ങൾ കഴകുകൂട്ടുന്ന അലങ്കാര സസ്യം വളർത്തലും പുഷ്പകൃഷിയുമൊക്കെ ഒരു സ്വയം തൊഴിൽ സംരംഭമായി തിരഞ്ഞെടുത്ത് വിജയം കൈവരിച്ച ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഉണങ്ങിയ പൂക്കളിൽ നിന്ന് എങ്ങനെ വരുമാനമാർഗം കണ്ടെത്താം എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.
4: കാർഷിക വിളകളുടെ മൂല്യവർദ്ധനവിന് വളരെയധികം പ്രാധാന്യം ഇന്നുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും പൂക്കളുടെ മൂല്യവർദ്ധന മികച്ച വരുമാനം തരുന്ന മേഖലയാണ്. ഇപ്രകാരം പൂക്കളുടെ മൂല്യവർദ്ധന നടത്തുന്ന ഒരു മുഖ്യ രീതിയാണ് പൂക്കൾ ഉണക്കി പലവിധ പുനരുപയോഗത്തിന് തയ്യാറാക്കുക എന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പുഷ്പാധിഷ്ഠിത കയറ്റുമതി വിപണിയുടെ 70% ഉണക്കിയ പൂക്കളുടെ സംഭാവനയാണ്. അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ മുതലായ 25 രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉണക്കിയ പുഷ്പങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പൂക്കൾ എന്നതിലുപരി തണ്ടുകൾ, വേരുകൾ, മൊട്ടുകൾ, ഫലങ്ങൾ, വിത്തുകൾ, ഇലകൾ തുടങ്ങി അലങ്കാര മൂല്യമുള്ള ഏതു സസ്യഭാഗവും ഉണക്കിയ പുഷ്പാലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ സമ്പന്നമായ ജൈവ വൈവിധ്യം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയൊരു മേഖലയാണ് ഉണക്കിയ പുഷ്പങ്ങളുടെ ഉപയോഗം. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പുഷ്പാലങ്കാരങ്ങളായ ബൊക്കെ, ആശംസാ കാർഡുകൾ, ചുമരലങ്കാരങ്ങൾ, ഫോട്ടോ ഫ്രെയിമുകൾ, റീസൈക്കിൾ ചെയ്ത പേപ്പറുകൾ, മെഴുകുതിരികൾ, അതുപോലെ റെസിൻ കൊണ്ടുള്ള കീ ചെയിനുകൾ, പലവിധ ആഭരണങ്ങൾ, പോട്ട്പുരി എന്നിവ നിർമ്മിക്കാം. ഇന്ത്യയിൽ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് പോട്ട്പുരി. മുറികൾ സുഗന്ധപൂരിതമാക്കാനും അലമാരകൾക്കുള്ളിൽ സുഗന്ധം പരത്താനും തികച്ചും പ്രകൃതിജന്യമായ ഒരു ഉൽപ്പന്നമാണ് ഈ പോട്ട്പുരി. ഉണക്കിയ പുഷ്പങ്ങൾ, സുഗന്ധമുള്ള സസ്യഭാഗങ്ങൾ, സുഗന്ധ തൈലങ്ങൾ എന്നിവ കൊണ്ടാണ് പോട്ട്പുരി നിർമ്മിക്കുന്നത്. ഇവയുടെ കയറ്റുമതിയിലൂടെ മാത്രം ഏതാണ്ട് 50 കോടി രൂപയോളം വരുമാനം നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നുണ്ട്. ഈ പൂക്കളും ചെടികളുടെ മറ്റു ഭാഗങ്ങളും ഉണക്കാനെടുക്കുമ്പോൾ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെയിൽ കുറവായ പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളുമാണ് ഇവ പറിക്കാൻ അനുയോജ്യമായ സമയം. വേനൽക്കാലത്തെടുക്കുന്ന പൂക്കളും ചെടികളും ദീർഘകാലം കേടില്ലാതെ ഇരിക്കും. മഴക്കാലത്ത് ഈ പൂക്കളും ചെടികളും ശേഖരിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ കീടരോഗബാധയില്ലാത്ത പൂക്കളും സസ്യഭാഗങ്ങളും മാത്രം ശേഖരിക്കണം. അലങ്കാര പുല്ലുകൾ, ഇലകൾ പച്ച നിറമായിരിക്കുമ്പോഴും അതുപോലെ പൂങ്കുലകൾ കൊഴിയും മുമ്പേയും പറിച്ചെടുക്കാം. പൂക്കൾ പകുതി വിരിഞ്ഞ നിലയിൽ പറിക്കുന്നതാണ് അലങ്കാരങ്ങൾക്ക് ഉത്തമം. എന്നാൽ ആമ്പൽ, ഡാലിയ, സീ

0: ഇഗ്നിയ, ഓർക്കിഡുകൾ മുതലായവ പൂർണ്ണമായും വിരിഞ്ഞ ശേഷമാണ് പറിച്ചുണക്കാൻ ഉത്തമം. ഇനി നമുക്ക് പൂക്കൾ ഉണക്കുന്ന രീതി എന്തൊക്കെയാണെന്ന് നോക്കാം. പൂക്കളിലെ ജലാംശം, ഇനം, നിർമ്മിക്കുന്ന ഉൽപ്പന്നം എന്നിവ അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാം. വെയിലത്തുണക്കുന്നത് ചെലവ് കുറഞ്ഞ രീതിയാണെങ്കിലും പൂക്കളുടെ നിറം മങ്ങാം. വുഡ് റോസ്, പുല്ലുകളുടെ പൂങ്കുലകൾ, പനയോലകൾ, കാറ്റാടിക്കായകൾ എന്നിവ വെയിലത്ത് ഉണക്കിയെടുക്കാം. വായുസഞ്ചാരവും ഈർപ്പരഹിതവുമായ മുറികളിൽ പൂക്കൾ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. റോസ്, കോഴിപ്പൂവ്, ചെണ്ടുമല്ലി, എവർലാസ്റ്റിംഗ് ഫ്ലവർ അഥവാ ഊട്ടിപ്പൂക്കൾ, ബേബീസ് ബ്രത്ത്, വാടാമല്ലി, അക്കേഷ്യ, പൂമരുത്, വാഗ, ബോട്ടിൽ ബ്രഷ്, ബൊഗെയിൻവില്ല മുതലായവ ഇപ്രകാരം മുറിക്കുള്ളിൽ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. ഹൈഡ്രാഞ്ചിയ പോലുള്ള പൂങ്കുലകൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തണ്ട് മുക്കി വെച്ച് പതിയെ സ്വാഭാവികമായി ഉണക്കിയെടുക്കാം. പൂക്കളിലെ ജലാംശം വലിച്ചെടുത്ത് നിറത്തിനും ആകൃതിക്കും കേടുവരാതെ ഉണക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിന് ചില ഡെസിക്കൻസ് ഉപയോഗിക്കുന്നു. മണൽ, ബൊറാക്സ്, സിലിക്ക ജെൽ മുതലായവയാണ് പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡെസിക്കൻസ്. ഈ രീതിക്ക് എംബഡഡ് മെത്തേഡ് എന്ന് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ കല്യാണ ദിവസങ്ങളിലെ ബൊക്കെ സിലിക്ക ജെല്ലിൽ ഉണക്കി സൂക്ഷിക്കുന്ന ഒരു രീതി പ്രചാരത്തിലുണ്ട്. ഒരു പരന്ന വിസ്താരമുള്ള പാത്രത്തിൽ ഈ ഡെസിക്കൻറ്റുകൾ 1 ഇഞ്ച് കനത്തിൽ വിരിക്കുന്നു. തണ്ടിൻ്റെ നീളം കുറച്ച് പൂക്കൾ അതിൽ കുത്തിവെച്ച് ഡെസിക്കൻസ് പൂക്കൾ മൂടുന്ന രീതിയിൽ പതുക്കെ ഇടുന്നു. ഇപ്രകാരം ഇവ 1 ആഴ്ച മുറിക്കുള്ളിൽ വെച്ചിട്ടോ ഓവനിൽ വെച്ചോ ഉണക്കിയെടുത്ത് പൂക്കളിലെ ജലാംശം കളയാം. സിലിക്ക ജെൽ വില കൂടുതലാണെങ്കിലും പൂക്കളിൽ ക്ഷതം സംഭവിക്കാതെയും നിറം മങ്ങാതെയും ജലാംശം കളയാൻ സഹായിക്കും. ഒപ്പം വലിച്ചെടുക്കുന്ന ജലാംശം നീക്കി വീണ്ടും ഉപയോഗിക്കാൻ അനുയോജ്യവുമാണ്. ഈ ഡെസിക്കൻറ്റുകളാൽ മൂടപ്പെട്ട പൂക്കൾ ഇലക്ട്രിക് ഓവനിൽ വെച്ച് ഒരു നിശ്ചിത താപനിലയിൽ നിശ്ചിത സമയം കൊണ്ട് ഉണക്കിയെടുക്കാം. 1 തൊട്ട് 2 ദിവസം വരെ പുഷ്പങ്ങളുടെ ഇനമനുസരിച്ച് ഇവ ഉണക്കിയെടുക്കാം. അതുപോലെ വേറൊരു രീതിയാണ് മൈക്രോവേവ് ഓവനിൽ വെച്ച് ഉണക്കി എടുക്കുന്നത്. ഈ രീതിക്ക് വളരെ കുറച്ച് സമയം മതി. ഉദാഹരണത്തിന് ബൊഗെയിൻവില്ലയ്ക്ക് 2 മിനിറ്റ്, ഡാലിയ പൂക്കൾക്ക് 6 മിനിറ്റ്, സൂര്യകാന്തി പൂക്കൾക്ക് 5 മിനിറ്റ്, അതുപോലെ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്ക് 4 മിനിറ്റ്. ഇത്രയും സമയം മതിയാവും. മൈക്രോവേവ് ഓവനിൽ ഉണക്കിയ പൂക്കൾ പുറത്തെടുത്ത ശേഷം അല്പസമയം പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുക. ഇതിന് സെറ്റിംഗ് ടൈം എന്ന് പറയും. പൂക്കളുടെ ഇനമനുസരിച്ച് സെറ്റിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ബൊഗെയിൻവില്ലയ്ക്ക് 15 മിനിറ്റ്, ഡാലിയ, ഡെൻഡ്രോബിയം ഓർക്കിഡ്, സൂര്യകാന്തി പൂക്കൾ എന്നിവയ്ക്ക് 30 മിനിറ്റ് മതിയാകും. ഈ സമയം കൊണ്ട് കോശങ്ങളിൽ നിന്നും പുറത്തു വന്ന ജലാംശം പൂർണ്ണമായും ഡെസിക്കൻറ്റുകൾ വലിച്ചെടുക്കും. ഇനി വേറൊരു രീതിയുണ്ട്. പൂക്കളും ഇലകളും ജലാംശം വലിച്ചെടുക്കുന്ന പേപ്പറിന് മുകളിൽ നിരത്തി അമർത്തി ഉണക്കിയെടുക്കുന്ന രീതിയാണ് പ്രസ് ഡ്രൈയിങ്. ഗ്രീറ്റിംഗ് കാർഡുകൾ, പരന്ന പ്രതലങ്ങൾ എന്നിവ അലങ്കരിക്കുവാൻ ഇപ്രകാരം ഉണക്കിയ പൂക്കളും ഇലകളും ഉപയോഗിക്കാം. ഡെയ്സി, ഹൈഡ്രാഞ്ചിയ, ഗ്ലോറിയോസ, പാൻസി, ആകാശമുല്ല, ലെൻഡാന, ലേഡീസ് ലേസ്, വെർബീന മുതലായ പൂക്കൾ ഈ രീതിയിൽ ഉണക്കാം. ഫ്രീസ് ഡ്രൈയിങ് എന്നൊരു രീതിയും പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഫ്രീസ് ഡ്രയർ എന്നൊരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. പൂക്കൾ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുത്ത് വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. പുതുതായി മുളച്ച ഇലകളും ആന്തൂറിയം പോലുള്ള പുഷ്പങ്ങളും ഗ്ലിസറിൻ ലായനി ഉപയോഗിച്ച് ഉണക്കുന്നൊരു രീതിയുണ്ട്. 30 തൊട്ട് 50% ഗ്ലിസറിൻ ലായനി പൂക്കളുടെയും ഇലകളുടെയും കനം അനുസരിച്ച് ഉപയോഗിക്കാം. ക്രോട്ടൺ, ഡ്രസീന, ജൂണിപ്പർ, സിൽവർ ഓക്ക് എന്നിവയുടെ ഇലകൾ ഇപ്രകാരം ഗ്ലിസറിൻ ലായനിൽ ഉണക്കി എടുക്കാം. ഇലകൾ ഉണക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് സ്കെൽറ്റണൈസിങ്. മൂപ്പെത്തിയ ഇലകൾ 40% സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ 2 ദിവസം ഇട്ട് വെച്ച് അവയുടെ ഹരിതഭാഗങ്ങൾ വളരെ സൂക്ഷിച്ച് നേരിയ ബ്രഷ് കൊണ്ട് മാറ്റുന്നു. ഈ ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ വച്ച് ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം. പെയിൻറ്റിങ്ങുകൾ, പോസ്റ്റ് കാർഡുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കാം. അരയാലിൻ്റെ ഇലകൾ ഇത്തരത്തിൽ സ്കെൽറ്റണൈസ് ചെയ്യാൻ അനുയോജ്യമാണ്. പൂക്കൾക്ക് കൃത്രിമമായി നിറം നൽകിയും മൂല്യവർദ്ധന നടത്താം. പൂക്കളുടെ സ്വാഭാവിക നിറം ബ്ലീച്ചുകൾ ഉപയോഗിച്ച് കളഞ്ഞ ശേഷം അവയ്ക്ക് ആകർഷകമായ നിറങ്ങൾ നൽകാം. വെളുത്ത നിറമുള്ള പൂക്കളായ ട്യൂബ് റോസ് അഥവാ രജനീഗന്ധി, വെള്ള ഗ്ലാഡിയോളസ്, റോസ് ഓർക്കിഡ് എന്നിവയ്ക്ക് കൃത്രിമ ചായങ്ങൾ നൽകാം. കൃത്രിമ നിറങ്ങളോ ഭക്ഷ്യയോഗ്യമായ നിറങ്ങളോ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പൂക്കൾ തണ്ടോടുകൂടി ചായങ്ങളിൽ ഒരു 2 to 3 മണിക്കൂർ വരെ മുക്കി വയ്ക്കുന്നു. ഇതിനെ നമ്മൾ ടിൻറ്റിങ് എന്ന് പറയുന്നു. ഈ പ്രക്രിയ വഴി കൃത്രിമ നിറങ്ങൾ പൂക്കൾക്ക് കൊടുക്കാം. ഇവയ്ക്ക് സാധാരണ പൂക്കളേക്കാൾ കൂടുതൽ വരുമാനവും കിട്ടും. ഇനി ഉണക്കിയ പൂക്കളും ഇലകളും എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. കാർഡ്ബോർഡ് പെട്ടികൾ, ടെർമോകോൾ പെട്ടികൾ, വാക്സ് പേപ്പർ ലൈനിംഗ് ഉള്ള പെട്ടികൾ എന്നിവയിൽ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കാം. പ്ലാസ്റ്റിക്കിൽ പൊതിയുന്നത് നല്ലതല്ല. ചില്ലുപാത്രങ്ങളിൽ ഇത്തരം ഉണക്കിയ പൂക്കൾ ആകർഷകമായി അടുക്കി വയ്ക്കാം. സിലിക്ക ജെല്ലിൻ്റെ ചെറുപൊതികൾ സൂക്ഷിക്കുന്ന പെട്ടികളിൽ ഇടുന്നത് ഈർപ്പം വലിച്ചെടുക്കാനും ഇവ ഒരുപാട് നാൾ നിലനിർത്താനും സഹായിക്കും. അതോടൊപ്പം പാറ്റഗുളികൾ ഇടുന്നത് ചെറിയ പ്രാണികളെ അകറ്റും. പുഷ്പാലങ്കാരങ്ങളിൽ ഹെയർ ഡ്രയർ മിതമായി ഉപയോഗിക്കുന്നത് നനവുണ്ടാകുന്നതും പൊടി പിടിക്കുന്നതും തടയും. അതുപോലെ തന്നെ ഗ്ലിസറിനിൽ ഉണക്കിയ ഇലകൾ മൃദുവായ തുണി കൊണ്ട് തുടച്ച് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. നമുക്ക് ചുറ്റുമുള്ള ധാരാളം പൂക്കളും ചെടികളുടെ ഭാഗങ്ങളും, ഉദാഹരണങ്ങളായി പഴങ്ങളുടെ കായകൾ, പലതരത്തിൽപ്പെട്ട പുല്ലുകൾ, അക്കേഷ്യ, മഹാഗണി, രാജമല്ലി, ആവണക്ക് എന്നിവയുടെ കായകൾ, നിറമുള്ള വിത്തുകൾ, മഞ്ചാടിക്കുരു, കുഞ്ഞിക്കുരു, പഴങ്ങളുടെ പുറന്തോടുകൾ, ഉദാഹരണം വുഡ് ആപ്പിൾ പോലുള്ള പഴങ്ങൾ, പഴങ്ങളുടെ വിത്തുകൾ, വെണ്ണപ്പഴം, ആപ്രിക്കോട്ട്, മുളയുടെ പോളകൾ, അതുപോലെ തെങ്ങിൻ്റെ കൊതുമ്പ്, പലതരം കൂണുകൾ, ഡ്രിഫ്റ്റ് വുഡ്, അതുപോലുള്ള തടിക്കഷ്ണങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമാക്കാം. വളരെ സുലഭമായി ലഭിക്കുന്ന, പാഴാക്കി കളയുന്ന പല പ്രകൃതിജന്യമുള്ള വസ്തുക്കളും ഇത്തരത്തിൽ നമുക്ക് മികച്ച വരുമാന മാർഗമാക്കാം.
1: ഉണങ്ങിയ പൂക്കൾ കൊണ്ട് ഒരു വരുമാന മാർഗം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: സമയം 6 മണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
3: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല ICDS ടീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേതന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബ്രല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
2: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
4: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
5: Good evening. This is Akashvani, the news read by Saira Mujtaba. The Defence Acquisition Council today cleared capital acquisition proposals worth over 1,10,000 crore rupees for the defence forces. The approval was granted during a meeting of the council held under the chairmanship of Defence Minister Rajnath Singh. The proposals include procurement of chemical, biological, radiological and nuclear recce vehicles, advanced light helicopters and Sarvatra bridge system for the Indian Army. For the Indian Navy, acceptance of necessity was accorded for the procurement of Arudra radars, design and development and subsequent procurement of marine gas turbines. Meanwhile, for the Indian Air Force, approval was granted to various proposals to enhance the war-fighting capability of fighters, transports and helicopters. The Defence Ministry said that 98% of total procurements will be made from the Indian industry. Union Home Minister Amit Shah today presented the prestigious President's Police Colour to Goa Police at a ceremony held at the Dr. Shyama Prasad Mukherjee Indoor Stadium in Talegaon, Goa. Mr. Shah also launched an AI-based voice assistant for the 1930 Cyber Fraud Helpline, supporting 12 languages to provide quick assistance to citizens and tourists. Addressing the gathering, Mr. Shah praised the Goa Police for its service, professionalism, courage and discipline. He said the force has played an important role in maintaining internal security, protecting the coastline and safeguarding Goa's tourism and economy.
6: With 8 decades of glorious service, the Goa Police now proudly joins the distinguished ranks of police forces across the country that have been honored with the President's Colour. This prestigious recognition is a testament to the Goa Police's glorious history, professional excellence, courage, discipline, and unwavering dedication to duty. It is in recognition of these exemplary qualities and its outstanding service to the nation that the Honorable President has conferred the President's Colour upon the Goa Police.
7: गोवा को प्रेसिडेंट कलर से सम्मानित करने का काम किया है.
5: The Home Minister urged the force to take the lead in combating narcotics and work towards eliminating the menace by 2029. Mr. Shah also highlighted India's 7.8% GDP growth in the first quarter and its growing role in disaster relief and capacity building globally. Earlier in the day, Home Minister Amit Shah chaired the 28th meeting of the Western Zonal Council in Panchi. Delhi Chief Minister Rekha Gupta said that the alleged owner of the building that collapsed yesterday in Satiniketan has been arrested. In a social media post, the Chief Minister said 5 MCD officials, including Deputy Commissioner, Superintending Engineer, Executive Engineer, Assistant Engineer and Junior Engineer, have also been suspended with immediate effect. She said the buildings with the 5th floor across Delhi have been ordered to be sealed immediately. The death toll in the Satiniketan building collapse in New Delhi has reached 7. National Disaster Response Force, NDRF, is continuing its search and rescue operation at the site of the building collapse. AIIMS Delhi informed that a total of 12 victims were brought to the hospital. Of them, 6 died and 1 later succumbed to injuries. AIIMS added that 3 individuals who were rescued are in critical condition while 2 are stable. Of them, 1 has been discharged. The Election Commission today announced by-poll to Nagaon Lok Sabha seat in Assam. It has also announced assembly by-polls for 2 seats each in Tamil Nadu and West Bengal and 1 seat in Puducherry. The commission said Madurantakam and Dharapuram seats in Tamil Nadu, Rejinagar and Nandigram seats in West Bengal and Thattanachavadi assembly seat in Puducherry will go to polls. Notification for the Lok Sabha and Assembly by-poll will be issued on Wednesday. External Affairs Minister Dr. S. Jaishankar has said that in an era where the world is worried about uncertainty, India and Luxembourg have a trusted relationship. Dr. Jaishankar said this while meeting Deputy Prime Minister, Minister for Foreign Affairs and Foreign Trade of Luxembourg, Xavier Bettel, in New Delhi this afternoon. Prime Minister Narendra Modi will visit Gujarat and Maharashtra tomorrow. In Vadodara, the

0: Prime Minister will lay the foundation stones, inaugurate and dedicate to the nation various development projects worth more than 35,000 crore rupees. And reigning world champion Sheetal Devi has confirmed a medal for India by storming into the women's compound individual final on the third day of the stage 3 of World Archery Para Series in Ahmedabad today. And that's the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ദിലീപ മഹാരാജാവ് വസിഷ്ഠഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് വ്രതചര്യയോടെ നന്ദിനിയെ അനുഗമിച്ച് വനത്തിൽ പ്രവേശിച്ചപ്പോൾ വനം അദ്ദേഹത്തിന് സ്വാഗതമരുളിയതെങ്ങനെ എന്നാണ് ഏറെ ഹൃദ്യമായി കവി ഇതുവരെ വർണ്ണിച്ചത്. തരുക്കളുടെ ജയാരവം, മയിലുകളുടെ കേകാരവം, മൃഗികളുടെ വിശ്വാസം എല്ലാമാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നാം കണ്ടത്. മന്ദമാരുതൻ ശീതോപചാരത്തോടെ സുഗന്ധം വിതറിയും രാജാവിനെതിരേറ്റു. മഹാരാജാവിൻ്റെ സാന്നിധ്യം വനത്തിന് സാധാരണ ലഭിക്കാത്തതാണ്. ഇപ്പോഴത് ലഭിച്ചിരിക്കുന്നു. വനത്തിൽ ഇതെന്ത് മാറ്റം വരുത്തി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ കവി വർണ്ണിക്കുന്നത്. രക്ഷകൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രഭാവം അതിമഹത്തായിരുന്നു. കാട്ടുതി കെട്ടു, വൃക്ഷങ്ങൾ പൂത്തു, ശക്തരായവർ ദുർബലരെ ദ്രോഹിക്കുന്നത് നിർത്തി.

0: తస్మిన్ వనేగాహమానే సతి. അദ്ദേഹം വനത്തിൽ പ്രവേശിച്ചപ്പോൾ വനത്തിനുണ്ടായ മാറ്റം മൂന്നുദാഹരണങ്ങളിലൂടെ കവി വെളിവാക്കുന്നു. വൃഷ്ട്യാ വിനാ ദവാഗ്നിഹി ശശാമ. വനത്തിലുള്ള കൊടും ദുരിതം കാട്ടുതീയാണ്. വൃക്ഷങ്ങൾ കൂട്ടിയിരസിയും ചുടുകാറ്റേറ്റും തീപിടിക്കുന്നത് വനത്തിൽ പതിവാണ്. കാട്ടുതീ സസ്യജാലങ്ങളെ മാത്രമല്ല മൃഗപക്ഷികളെയും അപ്പാടെ നശിപ്പിക്കും. തീ പടർന്നാൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. കാറ്റിൽ അടുത്തടുത്ത ദേശത്തേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കും. മഴ പെയ്യുമ്പോഴാണ് പിന്നെ കാട്ടുതീയൊന്നടങ്ങുക. ഇവിടെ ഇതാ, വൃഷ്ട്യാ വിനാ, മഴ പെയ്യാതെ തന്നെ ദവാഗ്നിഹി ശശാമ, കാട്ടുതീയെ ശമിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വസ്തുത ഇതാണ്, ഫലപുഷ്പവൃദ്ധി വിശേഷാ ആസീത്. പൂക്കളും കായ്കളും പതിവില്ലാത്ത വിധം അതിശയിതമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. വൃക്ഷങ്ങളെല്ലാം കായ്കനികൾ കൊണ്ട് നിറഞ്ഞു. മൂന്നാമത്തേതാണ് അതിവിശേഷം, സത്വേഷു അധിക ഊനം ന ബബാധേ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്നാണ് വനത്തിലെ നീതി. ശക്തിയുള്ളവൻ ദുർബലനെ പീഡിപ്പിക്കും. സിംഹം മാനിനെ കണ്ടാൽ ചാടി വീണ് കൊന്ന് തിന്നും. ഈ മൃഗനീതിക്ക് മാറ്റം വന്നു. അധിക ബലമുള്ളവൻ ഊനബലമുള്ളവനെ പീഡിപ്പിച്ചില്ല. ഇത്രയുമൊക്കെ മാറ്റം പെട്ടെന്നുണ്ടാകുമോ എന്ന് ശങ്കിക്കേണ്ട. അതിൻ്റെ യുക്തിയാണ് പ്രവേശിച്ചവന് നൽകിയ വിശേഷണം, ഗോത്തരി തസ്മിൻ. ഗോത്താവ്, രക്ഷകൻ, രക്ഷകനാണ് എത്തിയിരിക്കുന്നത്. രക്ഷ എല്ലാ വിധത്തിലും ഉണ്ടാകും. രക്ഷകൻ്റെ വരവിൽ വനമാകെ മാറിയിരിക്കുന്നു. ദവാഗ്നി ശമിച്ചു, ഫലസമൃദ്ധി കൈവന്നു, ശക്തൻ ദുർബലർക്ക് തുണയായി. ഇതാണ് രക്ഷ. ഗോവിനെ രക്ഷിക്കാൻ മാത്രമല്ല ദിലീപനെത്തിയത്, വനത്തെയും ആ വരവ് രക്ഷിച്ചു.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന.

ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 കാർഷിക ജീവനം. കാൽവരി മൗണ്ടിലെ കർഷകനായ ശ്രീ ജോർജ് കുട്ടി എം ജെ നിധി എടത്തുകുന്നിലുമായി അഭിമുഖം. ഇന്ന് 6:50. ഇന്ന് 7:35 യുവവാണി. സോഫിയ സാബു, ആതിര കെ സജി എന്നിവർ അവതരിപ്പിച്ച് വിവിധ പരിപാടികൾ കേൾക്കാം. യുവവാണി ഇന്ന് രാത്രി 7:35.

0: ഇന്ന് രാത്രി 9:30 പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി, 10:30 ഹൃദയരാഗങ്ങൾ. ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ.
1: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
2: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
1: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
2: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

0: സമയം 6 മണി കഴിഞ്ഞ് 19:30. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ ഗോവായാഃ പണജീനഗരെ പശ്ചിമക്ഷേത്രീയ പരിഷദഃ 28 ഉപവേശനസ്യ അധ്യക്ഷതാം കൃതവാൻ. തത്ര ഗോവാരക്ഷിബലായ പ്രതിഷ്ഠിതം പ്രസിഡന്റ്സ് പോലീസ് കളർ ഇതി വിശിഷ്ടധ്വജ സമ്മാനനം പ്രദത്തവാൻ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ലക്സംബർഗ് ദേശസ്യ ഉപപ്രധാനമന്ത്രിണാ ജേവിയർ ബെറ്റൽ ഇത്യനേന സഹ ഉപവേശനം കൃതവാൻ. ഉക്തവാൻ ച യത് യദാ സമ്പൂർണം വിശ്വം അനിശ്ചിതതാം പ്രതി ചിന്തിതമസ്തി താദൃശേ കാലേ ഭാരത ലക്സംബർഗ് ദേശയോഃ മധ്യേ വിശ്വസനീയാഃ സംബന്ധാഃ സന്തി. രാഷ്ട്രീയ രാജധാന്യാഃ സത്യനികേതന ക്ഷേത്രേ ഭവന പതനേന മൃതാനാം സംഖ്യ സംവർദ്ധ്യ 7 യാവത് ഉപാഗത. ദില്ലി നഗര നിഗമസ്യ ദക്ഷിണക്ഷേത്രസ്യ ഉപായുക്തം സമേത്യ 4 അഭിയന്താരഃ താത്കാലിക പ്രഭാവേണ നിലംബിതാഃ. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന സംസൂചിതം യത് ശ്വഃ യാവത് ബിഹാർ മധ്യപ്രദേശ് പൂർവോത്തരപ്രദേശ ഉത്തരാഖണ്ഡ പശ്ചിമബംഗാള പൂർവോത്തര ഭാരത് ഇത്യേതേഷാം കേഷുചിത് ഭാഗേഷു ച അതിവൃഷ്ടേഃ സംഭാവന അസ്തി. വിശ്വദിവ്യാംഗധനുർവിദ്യാശൃംഖലായാം ശീതലദേവീ അന്തിമചക്രേ പ്രവേശം ലബ്ധ്വാ ഭാരതസ്യ കൃതേ പതകം സുനിശ്ചിതവതി. അപി ച ടെന്നിസ് സ്പർദ്ധായാം പൂർവതന വിജേതാരൌ അരീനാ സവാലിങ്ക അഥ കാർലോസ് അൽകരാസഃ US ഓപ്പൺ പ്രതിയോഗിതായാഃ പ്രാഗുപാന്ത്യചക്രേ സ്വസ്ഥാനം രക്ഷിതവന്തൌ. അഥ വാർത്താഃ വിശദീകൃത്യ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ ഗോവായാഃ പണജീനഗരെ പശ്ചിമക്ഷേത്രീയ പരിഷദഃ 28 ഉപവേശനസ്യ അധ്യക്ഷതാം കൃതവാൻ. പരിഷദി ഗോവാ ഗുജറാത്ത് മഹാരാഷ്ട്രൈസ്സഹ കേന്ദ്രശാസിത പ്രദേശൌ ദാദരാ നഗര ഹവേലി ദമനദീവ് ഇത്യേതൌ ച സമ്മിലിതൌ സ്തഃ. ഉപവേശനെ ഗോവായാഃ മുഖ്യമന്ത്രി പ്രമോദ സാവന്തഃ, ഗുജറാത്തസ്യ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലഃ, മഹാരാഷ്ട്രസ്യ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡണവീസഃ ച ഭാഗം ഗൃഹീതവന്തഃ. ദാദരാ നഗര ഹവേലി ദമനദീവ് ഇത്യേതയോഃ പ്രതിനിധയഃ അപി ഉപവേശനെ ഭാഗം ഗൃഹീതവന്തഃ. ഉപവേശനസ്യ കാര്യസൂചൌ കേന്ദ്രരാജ്യയോഃ മധ്യേ സാമാന്യഹിതസംബദ്ധാനി പ്രകരണാനി അഥ സംയുക്തരൂപേണ കാര്യാചരണം ച സദൃശാഃ വിഷയാഃ സമാവിഷ്ടാഃ ആസന്. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ തലേഗാവ് സ്ഥിതി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയം ഇത്യസ്മിൻ ക്രീഡാംഗണെ ആയോജിതേ സമാരോഹേ ഗോവാരക്ഷിബലായ പ്രതിഷ്ഠിതം പ്രസിഡന്റ്സ് പോലീസ് കളർ ഇതി വിശിഷ്ടധ്വജ സമ്മാനനം പ്രദത്തവാൻ. പ്രസിഡന്റ്സ് പോലീസ് കളർ ഇതി ധ്വജ രാഷ്ട്രപതി കാ നിഷാൻ ഇതി നാംന അപി പ്രഖ്യാത. സഹ കസ്മൈചിത് ആരക്ഷിബലായ പ്രദീയമാനേഷു സർവോച്ച സമ്മാനേഷു അന്യതമഃ അസ്തി. അനേന സമ്മാനേന ഗോവാരക്ഷിബലസ്യ രാജ്യസ്യ ജനാൻ പ്രതി സമർപ്പിത സേവാ അനുശാസനം പ്രതിബദ്ധത ച സമ്മാനിത ഭവതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ സമ്പ്രതി പ്രചലിത ശ്വഃ ഗുജറാത്ത് മഹാരാഷ്ട്രയോഃ യാത്രയൈ പ്രസ്ഥാസ്യതി. വഡോദരായാം പ്രധാനമന്ത്രി 35,000 കോടി രൂപ്യതോപ്യധിക മൂല്യാനാം വിഭിന്ന വികാസ പരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനം ച കൃത്വാ ഏതാനി രാഷ്ട്രായ സമർപ്പയിഷ്യതി. മഹാരാഷ്ട്രസ്യ മുംബൈ നഗരെ പ്രധാനമന്ത്രി ഐഷമഃ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഇത്യസ്യ ഉദ്ഘാടനം കരിഷ്യതി. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണനദ്യ യുവാനഃ മാദകദ്രവ്യാണാം ദുരുപയോഗസ്യ വിരുദ്ധം സുദൃഢം പക്ഷം സ്വീകർത്തും മാദകദ്രവ്യവിഹീന സമാജസ്യ നിർമ്മാണേ ച സക്രിയതയാ യോഗദാനം ദാതും ആഹൂതവാൻ. അസമസ്യ ഗുവാഹാട്ടി വിശ്വവിദ്യാലയെ ആയോജിത കാര്യക്രമേ വിദ്യാർത്ഥിനഃ സംബോധയൻ ഉപരാഷ്ട്രപതിഃ യുവകേഭ്യഃ മാദകദ്രവ്യാണാം വിരുദ്ധേ സംഘർഷേ പ്രതിബദ്ധതയാ സ്ഥാതും ആഗ്രഹം കൃതവാൻ. सः उपस्थितान् जनान् मादकद्रव्यविहीन समाजस्य निर्माणाय कार्यं कर्तुं संकल्पं कारितवान्। विदेशमन्त्री डॉ एस जयशंकरः उक्तवान् यत् यदा सम्पूर्णं विश्वं अनिश्चिततां प्रति चिन्तितमस्ति तादृशे काले भारत लक्ज़मबर्ग देशयोः मध्ये विश्वसनीयाः सम्बन्धाः सन्ति। डॉक्टर जयशंकरः अद्य मध्याह्ने नवदिल्ल्यां लक्ज़मबर्ग देशस्य उपप्रधानमन्त्रिणा विदेश व्यापार मन्त्रिणा च जेवियर बेटल इत्यनेन सह उपवेशनावधौ वक्तव्यमिदं प्रदत्तवान्। डॉक्टर जयशंकरः वर्षस्य प्रारम्भे कृतां स्वकीयां लक्ज़मबर्ग यात्रामपि स्मृतवान्। विदेशमन्त्री उक्तवान् यत् वाणिज्यं निवेशः वित्तीय सहकारश्च उभयोः देशयोः सम्बन्धानां कृते केन्द्रे स्थिताः सन्ति। जेवियर बेटल स्वीय सम्बोधने उक्तवान् यत् लक्ज़मबर्ग देशस्य भारतस्य च मध्ये विश्वसनीयाः सुदृढाश्च सम्बन्धाः सन्ति। श्री बेटल अद्य उषः काले भारतस्य त्रिदिवसीय यात्रायै नवदिल्ल्यां सम्प्राप्तवान्। संस्कृत वार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाष्यतन्त्रांशे अपि समुपलब्धो भविष्यति। राष्ट्रियराजधान्याः सत्यनिकेतनक्षेत्रे भवनपतनेन मृतानां संख्या संवर्ध्य सप्त यावत् उपगता वर्तते। अखिल भारतीय आयुर्विज्ञान संस्थानेन विज्ञापितं यत् दुर्घटनास्थलात् द्वादश जनाः चिकित्सालयं नीताः, तेषु षण्णां पूर्वमेव मृत्युः अभवत्, एकश्च उपचारावसरे प्राणम् अत्यजत्। एम्स प्रशासनेन प्रत्यपादि यत् एतेषु त्रयः अतीव संकटापन्नायां स्थितौ वर्तन्ते, द्वयोः अवस्था स्थिरा वर्तते। अत्रांतरे अस्याः दुर्घटनायाः अनन्तरं दिल्ली सर्वकारेण दृढं प्रशासनिक पदक्षेपम् उत्थापयता दिल्ली नगर निगमस्य दक्षिणक्षेत्रस्य उपायुक्तः राकेश कुमारः, अधीक्षण अभियन्ता रणवीर सिंहः, कार्यपालक अभियन्ता ललित कुमारः, सहायक अभियन्ता सुनील चौहानः अथ च एकः कनिष्ठ अभियन्ता इति पञ्चाधिकारिणः तात्कालिक प्रभावेण निलम्बिताः। नेपाल तिब्बत इत्येतयोः सहसा आगतेन विनाशकारिणा जलाप्लावेन मृतकानां संख्या 55-13% यावत् वर्धिता। राष्ट्रियापत्सङ्कटन्यूनीकरणप्रबन्धनप्राधिकरणस्यानुसारं सर्वाधिकाः जनाः चितवन्नगरे मृताः, अनन्तरं नवलपरासी पूर्व इत्यस्य स्थानमस्ति। भारतर्तुविज्ञानविभागेन संसूचितं यत् श्वः यावत् बिहार मध्यप्रदेश पूर्वोत्तरप्रदेश उत्तराखण्ड पश्चिमबंगाल पूर्वोत्तरभारत इत्येतेषां केषुचित् भागेषु च अतिवृष्टेः सम्भावना अस्ति। ऋतुविभागेन उक्तं यत् श्वः यावत् आन्ध्रप्रदेश झारखण्ड ओडिशा छत्तीसगढ़ तमिलनाडु राज्येषु मेघगर्जनेन सह वृष्टेः सम्भावना वर्तते। अहमदाबादे अद्य समायोज्यमानायाः विश्व दिव्यांग धनुर्विद्या श्रृंखलायाः तृतीय चरणस्य तृतीये दिवसे वर्तमान विश्व विजेत्री शीतल देवी अन्तिम चक्रे प्रवेशं लब्ध्वा भारतस्य कृते पदकं सुनिश्चितवती। उभयोः भारतीययोः मध्ये संजाते उपान्त्यद्वन्द्वे जम्मूप्रदेशस्य शीतलदेव्या स्वदेशीया सरिता 45.5 त्रिचत्वारिंशदुत्तरशतांकैः पराजित्य सुवर्णपदकस्य निर्णायक स्पर्धायां स्वस्थानं सुनिश्चितम्। टेनिस स्पर्धायां पूर्वतनविजेतारौ अरीना सबालेंका अथ कार्लोस अल्कराज़ः यूएस ओपन प्रतियोगितायाः प्रागुपान्त्यचक्रे स्वस्थानं रक्षितवन्तौ। एकवारं पुनः मुख्याः वार्ताः। केन्द्रीय गृहमन्त्री अमितशाहः अद्य गोवायाः पणजीनगरे पश्चिमक्षेत्रीय परिषदः 28तमस्य उपवेशनस्य अध्यक्षतां कृतवान्। तत्र गोवारक्षिबलाय प्रतिष्ठितं प्रेसिडेंट्स पुलिस कलर इति विशिष्टध्वजसम्माननं प्रदत्तवान्। विदेशमन्त्री डॉ एस जयशंकरः लक्ज़मबर्ग देशस्य उपप्रधानमन्त्रिणा जेवियर बेटल इत्यनेन सह उपवेशनं कृतवान्। उक्तवान् च यत् यदा सम्पूर्णं विश्वम् अनिश्चिततां प्रति चिन्तितमस्ति तादृशे काले भारत लक्ज़मबर्ग देशयोः

0: सम्बन्धाः। राष्ट्रिय राजधान्याः सत्यनिकेतन क्षेत्रे भवन पतनेन मृतानां संख्या संवर्ध्य 7 यावत् उपगता वर्तते इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 59 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: താങ്കളുടെ ചായ
5: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
4: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
5: എങ്ങനെ?
4: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
5: ഇത്ര എളുപ്പമോ?
4: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
5: എന്റെ പൊന്നോ വേണം.
4: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ എത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അപകട കാരണം ഹൈവേ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷണ പരിധിയിൽ ഉള്ളത്. തൃശൂർ കുന്നംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
8: സൂര്യാഘാതം

0: സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റ്യാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് 2 മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത 300-ൽ പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് TO മോഹനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ITI പാസായവരെ എല്ലാവിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു.
1: 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ഹിന്ദി ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14 തീയതി മുതൽ 28 തീയതി വരെ കേരള ഹിന്ദി പ്രചാരസഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമാ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471-2321-378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏത് വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
5: ആകാശവാണി വാർത്താ വീക്ഷണം. സ്വച്ഛവും ഹരിതാഭവുമായ ഭാരതം നമ്മുടെ വിദ്യാലയങ്ങൾ മുന്നോട്ട്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കാർത്തിക വിശംഭരൻ. നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരുന്ന വിദ്യാലയങ്ങൾ കേവലം അറിവ് പകരുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഉത്തമ ശീലങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും പരിസ്ഥിതി ബോധവും വളർത്തുന്ന കളരികൾ കൂടിയാണ്. രാജ്യത്തെ സ്കൂളുകളിൽ സർവതോന്മുഖമായ ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന സുപ്രധാന ദേശീയ സംരംഭമാണ് സ്വച്ഛ ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ്. വ്യക്തി ശുചിത്വം പോലെ തന്നെ പരിസര സംരക്ഷണവും ഒരു ജീവിത സംസ്കാരമാണ്. ശുചിത്വത്തിന്റെ ബാലപാഠം വീട്ടിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. വിദ്യാർത്ഥികളുടെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് പഠനാന്തരീക്ഷത്തോടൊപ്പം തന്നെ സ്കൂളുകളിലെ ശുചിത്വവും ഏറെ പ്രധാനമാണ്. വൃത്തിയുള്ള ഒരു വിദ്യാലയം രോഗപകർച്ച തടയുമെന്നതുപോലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഉറപ്പാക്കുന്നു. ക്ലാസ് മുറികൾ, ശുചിമുറികൾ, കളിക്കളങ്ങൾ, കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത് സുരക്ഷിതവും ഡിജിറ്റൽ സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളതുമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ അന്തരീക്ഷമാണ്. ഇതിൽ സ്കൂളുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 2024-25 യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ട് ഈ രംഗത്തെ പുരോഗതി വ്യക്തമാക്കുന്നു. രാജ്യത്താകമാനം സ്കൂളുകളിൽ കുടിവെള്ള ലഭ്യത 99% പ്രവർത്തനക്ഷമമായ ശുചിമുറികളുടെ ലഭ്യത 97% അധികമാണ്. അതേസമയം ദേശീയ തലത്തിൽ വലിയ പുരോഗതിയുണ്ടെങ്കിലും പ്രാദേശികമായ അസമത്വങ്ങൾ പരിഹരിക്കാൻ ഇനിയും പ്രത്യേക ഇടപെടലുകൾ ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൊണ്ടുവന്ന സ്വച്ഛ് വിദ്യാലയ പുരസ്കാര സ്കീമിന്റെ കൂടുതൽ സവിശേഷതകളോടെ പരിഷ്കരിച്ച പുതിയ രൂപമാണ് സ്വച്ഛ് ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ്. ശുചിത്വ പരിപാലനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളെ കണ്ടെത്തി ആദരിക്കുക എന്നതാണ് മുഖ്യമായും പരിഗണിക്കുന്നത്. സ്കൂളുകളിലെ ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് പുറമെ വൃത്തിയും പച്ചപ്പും കാലാവസ്ഥാ ബോധവുമുള്ള പഠനാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതോടൊപ്പം അതിൽ മികവ് പുലർത്തുന്ന വിദ്യാലയങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2014 സെപ്റ്റംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ യജ്ഞമാണ് സ്വച്ഛ് ഭാരത് സ്വച്ഛ് വിദ്യാലയ, ക്ലീൻ ഇന്ത്യ ക്ലീൻ സ്കൂൾ എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. കുട്ടികളിൽ മികച്ച ശുചിത്വ ശീലങ്ങളും സുരക്ഷിതമായ ശുചിത്വ രീതികളും വളർത്തിയെടുക്കുക എന്നതിലായിരുന്നു ഈ സംരംഭം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തുടർന്ന് ശുചിത്വ പരിപാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2016 സ്വച്ഛ് വിദ്യാലയ പുരസ്കാർ ഏർപ്പെടുത്തി. സ്വച്ഛ് ഭാരത് ദൌത്യത്തിന്റെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും ഭാഗമായി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പങ്കെടുത്ത സ്കൂളുകളുടെ എണ്ണം 8.23 ലക്ഷത്തിൽ നിന്ന് 10.47 ലക്ഷത്തിലധികമായി ഉയർന്ന് ചരിത്ര നേട്ടം കൈവരിച്ചു. പദ്ധതിക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിപുലമായ സ്വച്ഛ ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗായി പരിഷ്കരിച്ചത്. രാജ്യത്തെ നഗര ഗ്രാമ ഭേദമന്യേ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്വകാര്യ വിദ്യാലയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് SHVR അഥവാ സ്വച്ഛ് ഏവം ഹരിത വിദ്യാലയ റേറ്റിംഗ് നടപ്പാക്കുന്നത്. പരിസര ശുചിത്വം ഒരു ഔദ്യോഗിക പരിപാടിയായി കാണാതെ അതൊരു ദിനചര്യയും ശീലവുമാക്കുമെന്ന് ഓരോ പൌരനും പ്രതിജ്ഞ എടുക്കണമെന്ന് പദ്ധതിയുടെ വിശദാംശങ്ങൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. സ്കൂളുകളുടെ ശുചിത്വവും പരിസ്ഥിതി സൌഹൃദ അന്തരീക്ഷവും അളക്കുന്നതിനായി പ്രധാനമായും 6 കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. സുരക്ഷിതമായ കുടിവെള്ള ലഭ്യത, ടോയ്ലറ്റ് സൌകര്യങ്ങൾ, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ, സ്കൂളിലെ പരിപാലന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളിലെ സ്വഭാവ മാറ്റങ്ങളും പരിശീലനങ്ങളും, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്ന പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലി എന്നിവയാണ് ഈ 6 മേഖലകൾ. ആകെ പരമാവധി സ്കോർ 125 ആണ്. NCERT, NIC, യുനിസെഫ് എന്നിവയുടെ സഹകരണത്തോട് തയ്യാറാക്കിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ലളിതമായ ചോദ്യാവലികളും ഉപയോഗിച്ചാണ് SSVR പദ്ധതി

സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ദേശീയ തലങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചാണ് മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയങ്ങൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുകയും അതുവഴി സ്കൂളുകളിൽ ശുചിത്വവും പരിസ്ഥിതി സൌഹൃദപരവുമായ വിദ്യാലയ സംസ്കാരവും വളർത്തിയെടുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് എന്ന സംസ്ഥാനതല പുരസ്കാരത്തിനായി ഒരു ജില്ലയിൽ നിന്ന് 4 വിഭാഗങ്ങളിലായി ആകെ 8 സ്കൂളുകളെ നാമനിർദ്ദേശം ചെയ്യും. സംസ്ഥാനതലത്തിൽ നേടുന്ന ആകെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് മികച്ച സ്കൂളുകൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. തുടർന്ന് ദേശീയതല പുരസ്കാരത്തിനായി ഓരോ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും യോഗ്യത നേടുന്ന പരമാവധി 20 5-സ്റ്റാർ സ്കൂളുകളെ തിരഞ്ഞെടുക്കും. ദേശീയതലത്തിൽ മികവ് പുലർത്തുന്ന 200 സ്കൂളുകൾക്കാണ് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് നൽകി ആദരിക്കുന്നത്. ഗ്രാമീണ നഗരപ്രദേശങ്ങളിലെ സ്കൂളുകൾക്കായി പ്രത്യേക വിഭാഗങ്ങൾ തിരിച്ചാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും പൗരത്വ മൂല്യങ്ങളും ഊട്ടിയുറപ്പിക്കുന്നതിൽ സ്വച്ഛ ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ് നിർണായക പങ്കുവഹിക്കുന്നു. വിദ്യാർത്ഥി സമൂഹത്തിന്റെ സമഗ്രമായ അഭ്യുന്നതിയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ദിവസേനയുള്ള വൃത്തിയാക്കലും കൃത്യമായ മാലിന്യ സംസ്കരണവും വഴി സ്കൂളുകളിൽ മികച്ച ശുചിത്വം ഉറപ്പാക്കാം. കൈകഴുകൽ, ദന്തശുചീകരണം, പരിസര ശുചിത്വം എന്നിവയിലൂടെ വ്യക്തി ശുചിത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കാം. മഴവെള്ള സംഭരണം, മാലിന്യ സംസ്കരണം, ഹരിത ഇടങ്ങൾ എന്നിവയിലൂടെ മികച്ചൊരു നാളെ പടുത്തുയർത്താം. ശുചിത്വ പ്രവർത്തനങ്ങളുടെയും ബോധവൽക്കരണങ്ങളുടെയും സുസ്ഥിരമായ ഫലം ഉറപ്പാക്കുന്നതിന് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പ്രാദേശിക സമൂഹം എന്നിവരുടെ പൂർണ്ണ പങ്കാളിത്തവും സഹകരണവും ഉറപ്പുവരുത്തേണ്ടതാണ്. സ്കൂളുകളിലെ ശുചിത്വ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുകയും വേണം. 2026-27 അക്കാദമിക് വർഷത്തെ സ്കൂൾ റേറ്റിംഗ് പ്രക്രിയ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് UDISE+ കോഡ് ഉപയോഗിച്ച് SSVR മൊബൈൽ ആപ്പിലൂടെയോ SSVR.education.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിലൂടെയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സെപ്റ്റംബർ 30-നകം രജിസ്ട്രേഷനും സെൽഫ് അസസ്മെന്റ് വിവരങ്ങൾ സമർപ്പിക്കലും പൂർത്തിയാക്കേണ്ടതാണ്. മൊബൈൽ ആപ്പിലൂടെയും വെബ് പോർട്ടലിലൂടെയും ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വിദ്യാലയങ്ങൾക്ക് റേറ്റിംഗ് നൽകുന്നത്. സ്കൂളുകളുടെ പ്രവർത്തനം വിവിധ മേഖലകളിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിലയിരുത്തുകയും അതിനനുസരിച്ച് അവയ്ക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുകയും ചെയ്യും. അതത് ജില്ലകളിലെയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും റേറ്റിംഗ് പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനും ഏകോപനത്തിനുമായി ജില്ലാതലത്തിലും സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ തലത്തിലും നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം കുട്ടികളുടെ സമഗ്ര വികസനത്തിന്, ശുചിത്വ പരിപാലനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രാഥമിക ഘട്ടം മുതൽ തന്നെ കുട്ടികളിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശീലമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. എല്ലാ സ്കൂളുകളിലും സുരക്ഷിതമായ കുടിവെള്ളം, വൃത്തിയുള്ള ശുചിമുറികൾ, ഹാൻഡ് വാഷിംഗ് സൌകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ മുൻഗണന ലഭിക്കും. പരിസ്ഥിതി പഠനവും സുസ്ഥിര വികസന സങ്കല്പങ്ങളും പാഠ്യപദ്ധതിയുടെ ഭാഗമാകുകയാണ്. സ്കൂളുകളിലെ എക്കോ ക്ലബ്ബുകൾ, മരം നടീൽ, മാലിന്യ സംസ്കരണം, മിഷൻ ലൈഫ് തുടങ്ങിയ പദ്ധതികൾ കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തും. പ്രകൃതി വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള അവബോധമാണ് അതുവഴി ലഭിക്കുന്നത്. നാളത്തെ പൌരന്മാരെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ ശുചിത്വത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പാഠങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഈ സംരംഭം നമ്മുടെ രാജ്യത്തെ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറ്റി എഴുതുകയാണ്. ഒരു വിദ്യാലയം വൃത്തിയാക്കപ്പെടുന്നത് വെറുമൊരു ക്യാമ്പസ് ശുചീകരണമല്ല, മറിച്ച് ഒരു തലമുറയുടെ ചിന്താഗതിയിലാണ് അത് മാറ്റം കുറിക്കുന്നത്. വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടി സ്വന്തമാക്കുന്ന ശുചിത്വ ബോധവും പരിസ്ഥിതി സ്നേഹവും വീടുകളിലേക്കും തുടർന്ന് സമൂഹത്തിലേക്കും പടരുന്നു. സ്വച്ഛവും ഹരിതാഭവുമായ ഒരു ഭാരതമെന്ന സ്വപ്നത്തിലേക്ക് നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ വിദ്യാലയങ്ങൾ ഇന്ന് നയിക്കുന്ന മുന്നേറ്റം സമാനതകളില്ലാത്തതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ

0: ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം. തേയില, കാപ്പി എന്നീ കൃഷികളോടൊപ്പം തന്നെ ഏലം കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന കാൽവരി മൗണ്ടിലെ മാതൃകാ കർഷകനായ ശ്രീ ജോർജ് കുട്ടി എം ജെ നിധിയെടുത്തുകുന്നതിലുമായി അർജുൻദാസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കാർഷിക ജീവനം പരിപാടി.
2: നമ്മോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട് പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ശ്രീ ജോർജ് കുട്ടി എന്ന മാതൃകാ കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക അനുഭവങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം.
3: നമസ്കാരം.
2: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
3: കാർഷിക മേഖലയിൽ ഒരു 10-35 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു.
2: ഇപ്പം എന്തൊക്കെ കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
3: ഇപ്പം പ്രധാനമായിട്ടും ഏലകൃഷി, അതുപോലെ തന്നെ തേയില, കാപ്പി ഇങ്ങനെയുള്ള കൃഷികളൊക്കെ സമ്മിശ്ര കൃഷി
2: ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഈ 35 വർഷം മുമ്പ് കൃഷി തുടങ്ങുന്ന സമയത്ത് ഏതൊക്കെ കൃഷികളായിരുന്നു ചെയ്തിരുന്നത്?
3: അന്ന് ഏലകൃഷി വ്യാപകമല്ലായിരുന്നു. കാരണം ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട് ഒരു മിനി മൂന്നാറിന് സമാനമാണ്.
2: മണ്ഞ്ഞ് കൂടിയ ഒരു പ്രദേശമാണല്ലേ
3: പ്രദേശമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും തേയില കൃഷിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്.
2: ശരി.
3: അത് ക്ലോണൽ ക്ലോൺ ചെയ്ത തേയില കൃഷി അന്ന്
2: ആരംഭിച്ചു
3: വരുന്നതേ ഒരു 90-ന്റെ ആരംഭം. അത് ഞങ്ങള് ഊട്ടിയെടുത്ത് പൂനൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ആ തേയിലത്തേക്ക് കൊണ്ടുവന്ന ഇവിടെ കൃഷി
2: ചെയ്യുക.
3: അങ്ങനെയാണ് തേയില കൃഷി ആ പ്രദേശം ആദ്യമായിട്ട് തുടങ്ങിയ.
2: ഇപ്പൊ
3: തേയില ഫാക്ടറി ഹൈറേഞ്ച് ടീ ഫാക്ടറി ഇടുക്കി രൂപതയുടെ
2: അതുപോലെ
3: തന്നെ അമ്പലമേടെന്ന് ഞങ്ങളുടെ ഇവിടെ സ്ഥലത്തുനിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെയുണ്ട്. അവിടെയുണ്ട് ടീ ഫാക്ടറി.
2: വ്യാപകമായിട്ട് ഈ പ്രദേശത്ത് ഈ തേയില കൃഷി ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്.
3: തേയില കൃഷി ചെയ്തു വരുന്നുണ്ട്. ആദ്യ കാലങ്ങളിൽ ഈ നാടൻ
2: തേയിലയായിരുന്നു
3: കൃഷി ചെയ്യുന്നത്. അപ്പൊ അത് പല വെറൈറ്റി ആയിട്ട് വരും. അങ്ങനെയാണ് ഈ ക്ലോൺ ചെയ്ത ഇതിലേക്ക് വരുന്നത്. ബഡ് തേയില എന്നൊക്കെ നമ്മളെന്ന് പറയുന്ന അത് കൊണ്ടുവന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരുപോലെ കൊണ്ടുവന്ന് കിട്ടാൻ തുടങ്ങി. ഒത്തിരി മാറ്റം വരാൻ.
2: തേയില കൃഷി ചെയ്യുമ്പോൾ ചെടി നടുന്ന സമയം തൊട്ടുള്ള ഒരു പരിപാലനം എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറയാം.
3: തേയില കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സ്ഥലമൊക്കെ കിളച്ചൊരുക്കി ഒരു റൗണ്ടില് കുഴിയെടുത്താണ് ആദ്യ കാലങ്ങളിൽ വെച്ചത്. അലവാങ്ക് പ്രത്യേക സൈസ് ഈ തേയില വെക്കാനുള്ള ഒരു
2: റൗണ്ട് ഷേപ്പിലുള്ള അലവാങ്ക്.
3: റൗണ്ട് ഷേപ്പിലുള്ള ഒരു അലവാങ്ക്. ആ ഇതിനനുസരിച്ച് ഒരു 1.5 അടി താഴ്ത്തിയായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ കൃഷി ചെയ്തു. അന്ന് അതേ പ്രായമുള്ള JCB ഉപയോഗിച്ച് മണ്ണിളക്കാനുള്ള സംവിധാനങ്ങളൊന്നും അന്ന് ആയിട്ടില്ല. ആ സമയത്ത് ഈ തേയില വെച്ചിട്ട് അതിന്റെ ആ വട്ടി ചെയ്തിരിക്കുന്ന മുകളം മണ്ണിൽ താഴ്ന്നു പോകാതെ വളരെ ശ്രദ്ധാപൂർവം അതിന്റെ ചുവട്ടിൽ വരെ മണ്ണ് ഉറപ്പിച്ച് കൃഷി ചെയ്യുന്നു. അപ്പം അടിസ്ഥാനമുള്ളതായിട്ട് ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ
2: ജൈവ രീതിയിലുള്ള
3: വളങ്ങളാണ്. പിന്നീട് അതൊക്കെ മാറി കൂടുതൽ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കാൻ
2: തുടങ്ങി. നട്ടതിന് ശേഷം
3: അതിന്റെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേയില നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഞാനിപ്പോ പറഞ്ഞതുപോലെ അതിന്റെ മുകളം മണ്ണിനടിയിലായി പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പുറയും ചുവട്ടിൽ മഴ പെയ്ത് വെള്ളമൊക്കെ ഒലിച്ചു പോകാതിരിക്കാനും.
2: നടന്നൊരു സമയം ഈ മഴ പെയ്ത്
3: നല്ല മഴയുള്ള സമയത്താണ് ജൂൺ മാസം മുതൽ
2: പുതുമഴയൊക്കെ
3: പെയ്തതിന് ശേഷം നല്ല മെയ് അവസാനത്തോടുകൂടി നടാൻ പറ്റും. അങ്ങനെ തേയിലയാണ്. അപ്പൊ നട്ടതിന് ശേഷം നമ്മൾ ഈ കാറ്റ് പിടിക്കാതെ ഈ തൈക്കൊരു താങ്ങോടും നല്ല കാറ്റൊക്കെ അടിക്കുമല്ലോ. തേച്ച് തേയില ഉയർന്ന സ്ഥലങ്ങളാണ്
2: കൂടുതൽ കാറ്റും തണുപ്പുള്ള
3: കാറ്റുകളായിരിക്കും. അപ്പൊ അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ് ഗുണനാകൃതിയിൽ നമ്മൾ കണ്ട് കമ്പ് നാട്ടും അതിൽ തടഞ്ഞു നിന്നിട്ട് ഈ തയ്യ ആ കാറ്റിനെയൊക്കെ പ്രതിരോധിച്ച് വളർന്നു. അങ്ങനെ വളർന്നു വന്നു കഴിയുമ്പോഴത്തേനും ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ചെറിയ രീതിയിൽ അല്പം യൂറിയയും പൊട്ടാഷും ഒക്കെ നമ്മളതിന് ചുവട്ടിൽ നിന്നൊരു 1.5 അടി അകലത്തിൽ അല്പം കൊടുത്ത്
2: വെള്ളത്തിൽ ലയിപ്പിച്ചൊഴിക്കുകയാണോ അതോ അല്ലാണ്ട്
3: വെള്ളത്തിൽ ലയിപ്പിക്കേണ്ട? മഴയുള്ള സമയത്ത് നമുക്ക് ചുറ്റുവട്ടത്ത്
2: വേദനപ്പെടുത്താൽ മതി.
3: കുറച്ച് മതി, വളരെ കുറഞ്ഞ അളവിൽ തയ്യായി കീടബാധ ഉണ്ടാകാറുണ്ട്. ഈ ഫംഗിസൈഡൊക്കെ ഒരു പ്രാവശ്യം ഫംഗിസൈഡ് അടിച്ച മഞ്ഞുകാലം ഒക്കെ വരുമ്പോൾ ഈ ഇല പൊള്ളിപ്പോകുന്ന ഒരു അസുഖം ഫംഗസാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇലയെല്ലാം തീർന്നു. പ്രധാനമായിട്ടുള്ളത് ഈ മഞ്ഞും മഴയും ഒക്കെ ഉള്ള സമയത്തുള്ള ഒരു ഫംഗസ് ബാധ. മറ്റൊരു തേയിലൊക്കെ ഉള്ള വേനൽക്കാലത്ത് ഒരു കീടാക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേയില കൊതുകൾ
2: വേനൽ
3: സമയത്താണ് അതിന്റെ കൂടുതൽ ആക്രമണം. ആ സമയത്ത് ഈ പറഞ്ഞ തേയില ഡെയിലിയില് കറുത്ത പുള്ളികൾ രൂപപ്പെടുകയും തേയില കൊതുകിന്റെ ആക്രമണത്തില് ആ ഇല വരുന്ന ഇളം കൊളുന്ത് കൊളുന്തെന്ന് നമ്മൾ പറയുന്നത് ഇലകള് നഷ്ടപ്പെട്ടു പോകും. ഈ രണ്ട് പ്രധാന കീടങ്ങളുടെ
2: ആക്രമണം ഉണ്ടാകുന്നത്.
3: ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് തേയില കൃഷിയില് ഈ തണ്ട് തുറപ്പൻ, അതായത് ഈ നമ്മുടെ തേയിലയുടെ തണ്ട്, മെയിൻ വരുന്ന ശാഖകളില് തണ്ട് തുറപ്പൻ വണ്ടുകൾ കയറി ആക്രമിച്ചിട്ട് ഈ മുട്ടയിട്ട് അത് മുഴുവൊക്കെ വിരിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന രീതികളൊക്കെയാണ്
2: കാലത്തായിട്ട്.
3: ഒരു കുറെ വർഷങ്ങളായി, നേരത്തെ മാത്രം ഉണ്ടെങ്കിലും വ്യാപകമായിട്ട് തേയില കൃഷിയിൽ ഇപ്പൊ അത് കാണുന്നു.
2: ശരിക്കും നമ്മുടെ തേയിലയുടെ ശിഖരങ്ങൾ അത്യാവശ്യം ബലമുള്ള
3: ശരിക്കും ബലമുള്ളതാണ്. ഇപ്പൊ ആ ബലമുള്ളത് തേയിലയൊക്കെ വെട്ടിവിട്ട് നമ്മൾ കവാത്ത് ചെയ്യാന്നു. ആ കവാത്ത് ചെയ്ത് വന്നു കഴിഞ്ഞ് കുറച്ച് നല്ല സ്ട്രെങ്തിൽ വന്നു കഴിഞ്ഞ് ഈ തണ്ടുതുറപ്പിന്റെ ആക്രമണം ഉണ്ടാകും. അത് കൃഷിക്ക് നന്നായിട്ട്
2: ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്.
3: ആ പിന്നെ കടുത്ത വേനൽ വരുമ്പോൾ മറ്റൊരു കീടം കൂടെ ഉണ്ട്, അതും കുറച്ച് 10-20 വർഷങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ മേഖലകളിലെ ചെറുകിട കർഷകരാണല്ലോ ഈ തേയില കൃഷി ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് റെഡ് സ്പൈഡർ എന്ന് പറഞ്ഞൊരു കീടം ആക്രമിക്കുന്നതായിട്ട് കാണപ്പെടും. അതൊരു അല്പം മാരകമായ കീടമാണ്.
2: അത് ഇല
3: ഇല തിന്നുമല്ല, ഇലയെല്ലാം ഇതിന്റെ നീര് അത് പറ്റിപ്പിടിച്ചിരിക്കുന്ന റെഡ് സ്പൈഡർ ഒരു ചിലന്തിയുടെ ആക്രമണം. വളരെ
2: സൂക്ഷ്മമായിട്ടുള്ള
3: ഒരു ശല്യം. അപ്പൊ ആ ഇലകളെല്ലാം ചുമന്ന് വരും, അതിനുശേഷം കറുത്ത് ഈ ഇലകളെല്ലാം പൊഴിയും.
2: നമുക്ക് ആദായം എടുക്കാൻ പറ്റത്തില്ല.
3: ആദായം എടുക്കാനായിട്ട് അതിന് പ്രതിവിധികളുണ്ട്.
2: വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ടാകും.
3: വ്യാപകമായിട്ട് വേനൽക്കാലത്ത് വേനല് വർദ്ധിച്ചു വരുന്ന നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ റെഡ് സ്പൈഡറിന്റെ ആക്രമണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനുള്ള പ്രതിവിധി
2: പെട്ടെന്ന് തന്നെ ചെയ്യാം.
3: നല്ല രീതിയിൽ നിയന്ത്രിച്ചു നിർത്താൻ പറ്റും. ഇനി ഇത്രേ ഉള്ളൂ കീടങ്ങൾ.
2: ഈ മഴ ഇല അഴുകി പോകുന്നു അങ്ങനത്തെ
3: പ്രശ്നങ്ങളൊക്കെ
2: ഫംഗസിന്റെ പ്രശ്നം തന്നെ
3: ശേഷമാണ് ഇല അഴുകി
2: പോകുന്നത്.
3: അതും നമുക്കൊരു ഫംഗിസൈഡ് കൊടുത്ത് നിയന്ത്രിക്കാവുന്ന ഫലപ്രദമായിട്ട് കൃഷി ചെയ്യാൻ
2: പറ്റും. നമ്മൾ ചെടി നട്ടു കഴിഞ്ഞാൽ പിന്നെ മഴക്കാലത്താണ് നടന്നത്, അതുകൊണ്ട് നനച്ചെടുക്കേണ്ട ആവശ്യം ആ സമയത്ത് വരുന്നില്ലായിരിക്കും.
3: തേയില കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് പ്രകൃതിക്ക് അനുരൂപമായിട്ട് അങ്ങ് കൃഷി നടന്നു
2: പോകും.
3: വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുന്ന പതിവ് വളരെ കുറവാണ്.
2: ഈ നടുന്ന ചെറുപ്രായത്തിലും അങ്ങനെ ആവശ്യം വരുന്നില്ല.
3: ഒരിക്കലും സൂക്ഷിച്ച് നമ്മൾ പുറയൊക്കെ ഇട്ട് നല്ലപോലെ മൾച്ചിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ
2: കുഴപ്പമില്ല.
3: ഈ നനയ്ക്കുക എന്നുള്ളൊരു പ്രശ്നം, നനച്ചാലും നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടത്തില്ല. ഒന്ന് രണ്ട് മാസത്തെ ബ്രേക്ക് വരുന്ന കടുത്ത വേനൽക്കാലത്ത് എന്താണെങ്കിലും കുളുന്ത് കുറയും. ആ സമയത്ത് നമ്മൾ നനച്ചു നോക്കിയിട്ടുണ്ട്.
2: അധികം
3: പ്രയോജനമില്ല. ചില അല്ല ഈ കുറച്ച് കുളുന്ത് കൂടുതലുണ്ടാകും നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ.
2: പിന്നെ എന്ത് കടുത്ത വേനലാണെങ്കിലും ഈ ചെടിക്ക് വേനലിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ശേഷി ഉണ്ടല്ലോ.
3: ചെടിക്ക് വേനലിനെ പ്രതിരോധിച്ച്
2: ആരോഗ്യത്തോട് കൂടെ നിൽക്കുകയുള്ളൂ. പതിനഞ്ചിന് കുറയുന്നുള്ള പ്രശ്നം മാത്രമേ
3: ഈ ഈ അടുത്ത കാലം വരെയുള്ള കാലാവസ്ഥയിൽ അങ്ങനെയാണ്
2: കണ്ടിട്ടില്ല.
3: പൊതുവെ കീടനാശിനി അധികം ഉപയോഗിക്കാത്ത ഒരു കൃഷിയാണ് തേയില കൃഷി. രണ്ടു മൂന്ന് പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ
2: നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്.
3: കീടങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും.
2: നമ്മൾ ചെടി നട്ടതിന് ശേഷം അതിന്റെ ഒരു വിളവെടുപ്പിലേക്ക് വരണമെങ്കിൽ സാധാരണ എത്ര കാലഘട്ടം എടുക്കും?
3: ഒരു 1.5 വർഷത്തോളം
2: വിളവെടുപ്പ്.
3: ചെടി നട്ട് അതിന് നന്നായിട്ട് അതിന്റെ സ്റ്റെം നല്ല കരുത്തുറ്റതായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ
2: പറ്റും.
3: അപ്പൊ നമ്മൾ കവാത്ത് ചെയ്യും. ആ 1.5 വർഷം ആകുമ്പോഴത്തേനും അതിനുള്ള കരുത്ത് ഈ ചെടിയുടെ ഇതിന് വരും. 1 വർഷമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ അതിന്റെ കൂമ്പ് നുള്ളി വിട്ട് കഴിഞ്ഞാൽ ചില ബ്രാഞ്ചസ് ഒക്കെ കൂടുതൽ വിരിഞ്ഞു വരും.
2: ഈ ബ്രാഞ്ചസ് നമുക്ക് വിരിഞ്ഞു വരാൻ വേണ്ടി ആദ്യമേ ചെടി വളർന്നു വരുമ്പോ തന്നെ അത് കട്ട് ചെയ്ത് വിടുന്ന
3: ആ ഒരു ശൈലിയെക്കാളും ബെറ്റർ ആയിട്ട് കണ്ടിരിക്കുന്നത് അതിനെ 1.5 വർഷത്തേക്ക് നല്ല സ്ട്രോങ് ആകാനായിട്ട് അനുവദിക്കുക
2: എന്നുള്ളതായിട്ട്.
3: കാരണം അതിന് കരുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബ്രാഞ്ചൊക്കെ നന്നായിട്ട് ഉണ്ടാകുകയും മുന്നോട്ട് നമുക്ക് കൃഷിക്ക് അത് കൂടുതൽ അനുരൂപമായിട്ട് കിട്ടും.
2: ഈ 1.5 വർഷം കൊണ്ട് ഇതിന്റെ ഉയരം എന്തായാലും നേരം വരും.
3: ഉയരം ഒരു 3-4 അടി ഒക്കെ മുകളിലേക്ക് ഉയരത്തിലേക്ക് വരും. നല്ല കരുത്തുറ്റ്
2: കയറും.
3: വളമൊക്കെ ചെയ്ത് ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ
2: പിന്നീട് നമ്മുടെ അതിന്റെ ഉയരം നിയന്ത്രിക്കുവാണല്ലോ.
3: പിന്നെ നമ്മൾ ഉയരം നിയന്ത്രിക്കും.
2: അതെന്താ സാറിന് എന്തായാലും ഉയരത്തിലാണ് നിയന്ത്രിക്കുന്നത്?
3: അത് നമ്മളൊരു കൊളുന്തെടുക്കാവുന്ന രീതിയിൽ നമ്മുടെ
2: ആ ഒരു ഹൈറ്റ് നോക്കി
3: ആ ഒരു ഹൈറ്റിന് അത് ഒരുപോലെയാണ്. ആ ഒരു
2: എല്ലാത്തിന്റെയും ഉയരം ഒരേപോലെ
3: ക്രമീകരിക്കും. ഒരു രണ്ടടിയോടും ഉയരത്തില് കട്ട് ചെയ്തതിനു ശേഷം നല്ല ഭംഗിയായിട്ട് ഇവൻ ബ്രാഞ്ച് എല്ലാം വിരിഞ്ഞു. അങ്ങനെ പിന്നെ പതുക്കെ ആദ്യ നാളുകളിലൊക്കെ നമ്മൾ കൈ ഉപയോഗിച്ചൊക്കെയാണ് ഉളുന്ത് എടുത്തോണ്ടിരുന്നത്, കളവെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ആ ഒരു രീതി എല്ലാം നിന്നു, കാരണം ഇപ്പൊ
2: പ്രായോഗികമാണ്.
3: അതുകൊണ്ട്
2: മെഷീൻ
3: കട്ട് ഇടയ്ക്ക് വ്യാപകമായിട്ട് നോക്കിയെങ്കിലും അത് അത്ര ഫലപ്രദമായിട്ട് കാണുന്നില്ല. അതിലും ഉപരിയായിട്ട് കത്രിക ഉപയോഗിച്ച് സിസ ഉണ്ട്, അതിനുള്ള അതിനകത്തൊരു സഞ്ചിയുണ്ട്,
2: സഞ്ചിയിലേക്ക് കളക്ട് ചെയ്യുന്ന,
3: സഞ്ചിയിലേക്ക് കട്ട് ചെയ്ത് കളക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട്.
2: മെഷീന്റെ പോരായ്മകൾ എന്തായിരുന്നു?
3: മെഷീന്റെ പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ എടുത്തോണ്ട് പോകാനായിട്ട് ഒരു 2-3 പേരുടെ സഹായം. സ്പീഡിൽ പോകുമ്പം ഒരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല, തേലിക്കകത്ത് അത്രയും ക്ലിയർ ആയിട്ട്
2: കാണും.
3: പിന്നെ മെഷീൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു 45, ഇപ്പൊ ഈ കത്രിക കൊണ്ട് എടുക്കുമ്പോഴത്തേനും 45 ദിവസമൊക്കെ ആയപ്പോഴത്തേനും അടുത്ത കുളന്ത ആവും,
2: എടുക്കാൻ പറ്റും,
3: എടുക്കാൻ പറ്റും. മെഷീൻ അതിലും കൂടുതലൊരു 10-60 ദിവസത്തെ
2: ഗ്യാപ്പ് വരും.
3: ഇപ്പൊ പൊതുവെ മെഷീൻ ഒരു 5-6 വർഷം മുമ്പ് വ്യാപകമായിട്ട് ഇവിടെയൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കി, പരാജയമാണ് കണ്ടത്. പിന്നെ മെഷീൻ എപ്പോഴും പലവട്ടം കേടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ട്.
2: വിളവെടുപ്പിന്റെ സമയം നോക്കുമ്പോ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്? മെഷീനാണോ
3: മെഷീൻ എടുക്കുന്നത്? പെട്ടെന്ന് എടുക്കാൻ പറ്റും, അതിന്റെ 3 പേരുടെ സഹായമാണ്.
2: മെഷീൻ
3: ഈ സഞ്ചി ഇതിന് ഇതിന്റെ ഈ പ്രഷറിൽ ഇതിങ്ങനെ തള്ളി വരുന്നത് പിടിച്ചോണ്ട് പോകാനായിട്ടൊരാൾ വേണം, പിന്നെ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ഒരാൾ വേണം, സഹായി ആയിട്ട് ഒരാൾ വേണം. അങ്ങനെ 3 പേരുടെ സഹായം ഉണ്ടെങ്കിൽ ശരിയായിട്ട് മെഷീൻ പ്രവർത്തനം നടക്കുന്നു, 2 പേരാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് പൊതുവെ ഇപ്പം മെഷീൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല.
2: വ്യാപകമായിട്ട് എല്ലാവരും കത്രിക വെച്ചുള്ള
3: അത് വർഷങ്ങളായിട്ട് ഇപ്പൊ അങ്ങനെ തന്നെ. അത് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ആരോഗ്യമുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്ത് പോകാനും.
2: നമുക്ക് ഈ 1 വർഷത്തിൽ എത്ര തവണ വിളവെടുപ്പ്?
3: ഇപ്പോഴത്തെ രീതിയിൽ ഒരു 6 തവണ
2: നല്ല വിളവെടുപ്പ്,
3: നല്ല വിളവെടുപ്പ് കിട്ടും, 6 തവണയെ കിട്ടുള്ളൂ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ 30 ദിവസം കൂടുമ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, കിട്ടത്തില്ല, കാരണം അന്നേരത്തിന് ആകത്തില്ല. അതിന് നമ്മള് ഇപ്പൊ എന്തെങ്കിലും
2: ഒരു കൃത്യമായ
3: നടത്തിയാൽ പോലും ഹോർമോണൊക്കെ ഉള്ള ചെയ്യുന്നവരുണ്ട്, അതൊന്നും വലിയ പ്രയോജനം കാണുന്നില്ല. സാധാരണ വളം ഇട്ട് കൊടുത്ത് പൊട്ടാഷൊക്കെ നമ്മുടെ മണ്ണിൽ കുറവായതുകൊണ്ട് പൊട്ടാഷോ അങ്ങനെയുള്ള എൻപിക്കെ വളങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്ത് ചെയ്യാറുണ്ട്.
2: നമുക്ക് വിളവെടുപ്പ് കൂടുതൽ കിട്ടുന്ന ഏതെങ്കിലും സീസൺ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: കൂടുതൽ കിട്ടുന്ന സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴക്കാലത്ത് പൊതുവെ വിളവെടുപ്പ്
2: കുറവാണ്.
3: വെയിൽ തെളിഞ്ഞെങ്കിൽ മാത്രമേ
2: സൂര്യപ്രകാശം ശരിക്കും കിട്ടേണ്ട ഒരു വിളയാണ്.
3: സൂര്യപ്രകാശം ശരിക്കും വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാല് അപ്പം കൊളുന്ന് ഉണ്ടാവും.
2: ശരി, അടുത്ത വേനലാണെങ്കിൽ വിളവ് കുറയും ചെയ്യും.
3: അടുത്ത വേനലാണെങ്കിൽ വിളവ്
2: കൂടുതൽ, മഴയാണെങ്കിലും പ്രശ്നം തന്നെ.
3: കൂടുതൽ മഴയാണെങ്കിലും പ്രശ്നം. ഇപ്പം ഓഗസ്റ്റിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ
2: ഈ കാലവർഷത്തിന് ശേഷമുള്ള
3: സെപ്റ്റംബർ മുതൽ നല്ല വിളവെടുപ്പിന്റെ സമയമാണ്. ഫെബ്രുവരി വരെ
2: നല്ല
3: മാന്യമായിട്ടുള്ള ഒരു വിളവ് കിട്ടും. അതിനുശേഷം കടുത്ത വേനലാണെങ്കിൽ ഉൽപാദനം കുറയും. അങ്ങനെയാണ്.
2: ഈ ചെടിയുടെ ഒരു ആയുസ്സൊക്കെ എങ്ങനെയാണ്, എത്ര കാലഘട്ടം വരെ നമുക്ക്?
3: ഈ തേയില ചെടിയെ കുറിച്ച് ആയുസ് പറയുമ്പം 200 വർഷമൊക്കെ ആയാലും പോകില്ലെന്ന് തന്നെയാണ്. നേരത്തെ ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ ഇവിടെ മൂന്നാറിലൊക്കെ വ്യാപകമായിട്ട് തേയില കൃഷി നടത്തി,
2: അന്നത്തെ കാലത്ത് അവര് ചെയ്തപ്പോഴും
3: പരിപാലിച്ച് പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. അത് ഒരു നിശ്ചിത കാലഘട്ടം, ഒരു 5 വർഷം അല്ലെ 10 വർഷം കൂടുമ്പം കവാത്ത് ചെയ്യുകയും പുതിയ ശീലങ്ങൾ വരികയൊക്കെ ചെയ്യുമ്പോൾ തേയില കൃഷി നന്നായിട്ട് തന്നെ പോകാറാണ്.
2: എല്ലാ വർഷവും നമുക്ക് ഈ 5 വർഷം കൂടുമ്പോൾ കവാത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
3: 5 വർഷം കൂടുമ്പോൾ കവാത്ത് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഇപ്പം കുറെ കൂടെ ആധുനിക കൃഷി രീതിയിലേക്കൊക്കെ വന്നതിന് ശേഷം 5 വർഷം കൂടുമ്പോൾ ഒരു 10 വർഷം വരെയൊക്കെ ആക്കിയിട്ടുണ്ട്.
2: 10 വർഷം ആയാലും
3: ഇതിങ്ങനെ കറക്റ്റ് നമ്മൾ ഈ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് പോകുമ്പോൾ ലെവൽ ചെയ്ത് നിൽപ്പുണ്ട്.
2: കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ 10 വർഷം വരെ നമുക്ക് ഒരു കാലം.
3: 5 വർഷത്തില് കവാത്ത് ചെയ്തിട്ട് കുറച്ച് നാളൊരു വീണ്ടും 1 വർഷത്തെ ഗ്യാപ്പ് വരും ശരിക്കും ഇതൊന്ന് വിരിഞ്ഞു വരാൻ
2: വേണ്ടി. ആ സമയത്ത് നമ്മള് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിചരണങ്ങളൊക്കെ ആവശ്യമുണ്ടോ?
3: ആ സമയത്ത് നമ്മള് ഫംഗിസൈഡ് അടിച്ച് ഇതിനെ COC പോലുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ അതിന്റെ ഇലകളൊക്കെ ചാകളൊക്കെ വരുന്നത് നഷ്ടപ്പെടാതെ നന്നായിട്ട് പരിപാലിക്കാനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിലേ
2: പിന്നെ 1 വർഷത്തിന് നമുക്ക് ആദായം കിട്ടത്തില്ലേ?
3: ആ 1 വർഷത്തേക്ക് പിന്നെ നമുക്ക് ആദായം പ്രതീക്ഷിക്കാം. അതിനുശേഷം നമുക്കതുകൊണ്ട് പ്രയോജനം.
2: അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ പിന്നെ കൂടുതലായിട്ട് ആദായം ഉണ്ടായി വരുമോ? അതോ
3: കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ കുറെ വർഷങ്ങളിലേക്ക് പിന്നെ ഒരു 3-4-5 വർഷങ്ങളിലേക്ക് നല്ല ആദായം നമുക്ക് ലഭിക്കും. അത് വളരെ നല്ലതാണ് കട്ട് ചെയ്യുന്നത്, കവാത്ത് ചെയ്ത് ഇപ്പൊ എല്ലാം മെഷീനും പിടിക്കും. അതിന് പ്രഗത്ഭരായിട്ടുള്ള ഒരു മൂന്നാർ സൈഡിൽ നിന്നും ഏലപ്പാറ സൈഡിൽ
2: നിന്നും
3: കവാത്ത് ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ആൾക്കാരെല്ലാം മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് വിടാനായിട്ട്. അതിനു മുമ്പ് കവാത്ത് കത്തി എന്ന് പറയുന്ന ഒരു വാക്കത്തി ഉപയോഗിച്ച് ആരംഭം
2: ചെയ്തോണ്ട് മാനുവൽ
3: വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തതിന് ശേഷം കുറെ ദിവസത്തേക്ക് ആ ഇലകൾ മുഴിയുന്നതിനും വരെ നമ്മൾ അതിന്റെ ശിഖരങ്ങൾ അതായത് തന്നെ ഇട്ടേക്കും തേയില
2: കിടന്നോളൂ.
3: ആ ഇലയെല്ലാം മുഴിഞ്ഞ് അത് വളമായിട്ട് അവിടെ ആയി കഴിയുമ്പോഴത്തേനും ജൈവസമ്പുഷ്ടമായി കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ശിഖരങ്ങളെല്ലാം പെറുക്കി മാറ്റാം.
2: അങ്ങനെയാണ് ഒരു സൈക്ലിക് ആയിട്ട് അങ്ങനെ രീതിയാണ്. നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളൊക്കെ കിട്ടുന്നുണ്ടോ ഈ തേയില വിളവെടുപ്പിനൊക്കെ?
3: ഇപ്പോഴത്തെ കാലങ്ങളിൽ മലയാളികളിലെ ഒരു
2: കുറവാണ്,
3: തീരെ കുറഞ്ഞു. ജാർഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള
2: അവര് വന്നു കഴിയുമ്പോൾ അവർക്ക് നമ്മൾ പരിശീലനം കൊടുത്ത് ചെയ്യേണ്ടതായിട്ട്
3: ഒരുവിധം പരിശീലനം ഉള്ളവരാണ് അവിടെ നിന്ന് വരുന്നത്. ഇതിന് പരിചയമുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയത്തില്ലാത്തവർക്ക് പരിശീലനം കൊടുക്കാൻ ഒരു മൂന്നാല് ദിവസത്തെ പരിശീലനം കൊണ്ട് തന്നെ എടുക്കാൻ പഠിക്കും. ആരോഗ്യമാണ് ഒരു പ്രധാന പ്രശ്നം. അതിനുള്ളൊരു വശം ആയി കഴിഞ്ഞാൽ നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും.
2: ഈ വിളവെടുപ്പിന് ശേഷം പിന്നെ തേയിലയുടെ ഇല പ്രോസസ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്?
3: നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് കൊളുന്ത് പച്ച കൊളുന്തായിട്ട് നമ്മൾ കൊടുക്കുകയാണ്, ഫാക്ടറിയിലേക്ക് കൊടുക്കും. ഫാക്ടറിയിൽ കൊണ്ടുപോയി ഇതിന് ശേഷം അവരത് തരം തിരിച്ചിട്ട് ഇനം തിരിച്ചതിന് ശേഷം വാട്ടും, വാട്ടിയത് അരച്ച് അതിൻ്റെ അടുത്ത പ്രോസസ്സിങ് നടത്തി ഉണക്കി പൊടിച്ചാണ് നമുക്ക് പാക്കറ്റിൽ വരുന്നത്. ഇപ്പോൾ ധാരാളമായിട്ട് ചെറുകിട കർഷകരുടെ തേയില കൊണ്ടുപോയി വലിയ ഫാക്ടറികള് നമ്മുടെ കമ്പനിക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകും.
2: നമ്മളിപ്പോ വിളവെടുത്തത് സമീപത്തുള്ള ഈ ഫാക്ടറി കൊടുക്കുന്ന രീതിയാണോ?
3: നമ്മൾ വിളവെടുത്ത് സമീപത്തുള്ള ഫാക്ടറി, പിന്നെ മൂന്നാർ, പശുപ്പാറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു.
2: കയറ്റിവിടുന്ന രീതി,
3: അങ്ങനെ വന്ന എടുക്കുന്ന
2: ഏജന്റുമാർ വഴിയാണ്,
3: ഏജന്റുമാർ വഴിയാണ് ഫാക്ടറിയിലേക്ക് പോകും. വലിയ വ്യാപകമായ ബിസിനസ്സാണ്.
2: ശരി, അങ്ങനെ നമുക്ക് ഇതിനൊരു വില സ്ഥിരത അതൊക്കെ എങ്ങനെയാണ്? എപ്പോഴും ഒരേ വിലയാണോ അതോ വിളവിന്റെ അനുസരിച്ച് വില വ്യത്യാസം?
3: വിളവ് വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല കനത്ത വിളവായിരിക്കും. ആ സമയത്ത് നമുക്ക് വില ഇടിയും, വളരെ മോശമായ വിലയിലേക്ക് വരും. അങ്ങനെ ഒത്തിരി പേര് കൃഷി ഉപേക്ഷിച്ച് പോകും. നമുക്ക്
2: വില സ്ഥിരത ഇല്ലാതെ
3: ആ ഏപ്രിൽ മെയ് മാസം വരുമ്പോഴത്തേനും നമ്മളിപ്പോ ഒരു 20 രൂപ വേനൽക്കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നാണെങ്കിൽ മഴ പെയ്തതിന് ശേഷം, പുതുമഴ പെയ്ത് ആ സമയത്ത് നമ്മളെ വളരെ ദയനീയമായിട്ട് വില ഇടിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി. എപ്പോഴും വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ആ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഹ്യൂജ് ആയിട്ടുള്ള ഉത്പാദനമായിരിക്കും, ഭയങ്കര പ്രൊഡക്ടിവിറ്റി ആണ് രണ്ട് മാസങ്ങളിൽ മഴ പെയ്തെങ്കിലും. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു വിലസ്ഥിരത
2: ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ലാഭകരമായിട്ട് കൃഷി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നല്ലേ.
3: ഇപ്പം തേയിലപ്പൊടിക്കാണെങ്കിലും
2: അത്യാവശ്യം വിലയുണ്ട്,
3: വിലയുണ്ട്.
2: പക്ഷെ കർഷകന് എപ്പോഴും ആ വില കിട്ടുന്നില്ല,
3: വിലക്ക് പറ്റുന്നില്ല. അതൊരു വലിയ ബിസിനസ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നത്.
2: ശരി, അപ്പൊ ഒരു പ്രതിസന്ധി എന്ന് പറയാനായിട്ട് ഈ ഒരു പ്രശ്നമാണ് ഉള്ളത്.
3: ആ വിലയുടെ ഒരു പ്രതിസന്ധി ഉണ്ട്. കാരണം ഏലത്തിന് ഒരുവിധം നല്ല വിലയും ഉത്പാദനം കൂടി കിട്ടാൻ തുടങ്ങി. ആൾക്കാർ കൃഷി വ്യാപകമായിട്ട്
2: ഏലകൃഷിയിലേക്ക് മാറി,
3: ഏലകൃഷിയിലേക്ക് മാറുന്നതായിട്ടാണ് ഇപ്പൊ അനുഭവം കാണുന്നത്. ഏത് പ്രദേശത്തും ഈ തേയില പറിച്ച് മാറ്റിക്കൊണ്ട് ഏലകൃഷിയിലേക്ക് പോകുന്നു.
2: അങ്ങയുടെ കൃഷി ഇപ്പോൾ സമ്മിശ്ര രീതിയിലുള്ള കൃഷിയാണ്. ഈ തേയിലയോടൊപ്പം തന്നെ ഏലം കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ കാപ്പി കൃഷി
3: ചെയ്യുന്നുണ്ട്.
2: നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ ഒരു കാലത്ത് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നതാണ് കാപ്പി കൃഷി. പക്ഷെ ഇപ്പൊ കാപ്പി കൃഷി ഏലം വന്നതിന് ശേഷം എല്ലാവരും കാപ്പി കൃഷി ഉപേക്ഷിച്ച് ഏലത്തിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അങ്ങ് ഈ കാപ്പി കൃഷിയും കൂടെ സംരക്ഷിക്കാനുള്ള ഒരു കാരണം എങ്ങനെയാണ്?
3: സമ്മിശ്ര കൃഷി നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏത് സമയത്തും ഏലത്തിന്റെ കാര്യത്തിൽ
2: വിശ്വസനീയമല്ല,
3: വരും ചിലപ്പോൾ. അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലം ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് ഏല സംരക്ഷിച്ചു
2: പോകാനായിട്ട്.
3: കാര്യം അതുകൊണ്ടായിരിക്കാം കുറച്ചൊക്കെ വില ഇപ്പോൾ മെച്ചപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കീടനാശിനി ഏലത്തിന് ഭയങ്കരമായിട്ട് വിലയുള്ളതുകൊണ്ടും കണ്ട വലിയൊരു ബിസിനസ്സായി
2: മാറിയിരിക്കുന്നത്.
3: പരിപാലിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കാപ്പി കൃഷി. കാപ്പി കൃഷിക്ക് ഈ പറഞ്ഞപോലെ ഏറ്റവും കീടനാശിനി ഏറ്റവും കുറവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൃഷിയാണ് കാപ്പി. അത് ധൈര്യമായിട്ട് നമുക്ക് കാപ്പി കുരു പൊടിച്ചതിന് ശേഷം ആ കാപ്പി പൊടി ഉപയോഗിച്ച് കാപ്പിയൊക്കെ തയ്യാറാക്കുന്നത് വളരെ ഫലപ്രദമാണ്. കീടനാശിനിയുടെ സാമീപ്യം ഏറ്റവും കുറവാണ്
2: കാപ്പി. കാപ്പിക്ക് ഒരു വർഷത്തിൽ നമ്മൾ എന്തൊക്കെ പണികളായി പരിചരണങ്ങളായിട്ട് ചെയ്യണം?
3: കാപ്പിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ജൈവവളങ്ങളാണ് ഏറ്റവും ഉചിതമായിട്ട് കാണുന്നത്. കാപ്പിക്കൊരു 1.5 അടി താഴ്ചയുള്ള കുഴിയെടുത്ത്

0: വളങ്ങളൊക്കെ നിറച്ചിട്ട് ചാണക പൊടിയൊക്കെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അടിസ്ഥാന വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചാണ കാപ്പി ഒരു വർഷം
1: കഴിയുമ്പോഴത്തേക്കും കാപ്പി ചെയ്യുന്നത്
0: സീന്റുവാന്ന് പറഞ്ഞിപ്പോ നമ്മുടെ കോഫി പൗഡറൊക്കെ അംഗീകരിച്ച് പുതിയനും കുറെ വർഷങ്ങളായി അതൊക്കെ മെച്ചപ്പെട്ട രീതി കാണുന്നു. റോബസ്റ്റ ഇനത്തിൽ ഉള്ള റോസാണ് അപ്പൊ ഉത്പാദനം കൂടുതലുണ്ട്, കേട് കുറവുണ്ട്. റോബസ്റ്റ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഹൈറേഞ്ച് മേഖലയിൽ ചെയ്യുന്നതും നിലവിൽ
1: നിലനിൽക്കുന്നതുമായിട്ട് മെച്ചമാണ്.
0: അത് ഇതിന്റെ റോസാണെന്നേ ഉള്ളൂ. ഈ സീന്റുവാറ ഇങ്ങനെയുള്ള കുറച്ചുകൂടെ പുതിയൊരു
1: അതിന്റെ
0: പ്രൂണിംഗ് ഒക്കെ കവാത്ത് പോലെ തന്നെയുള്ളതാണ്.
1: എല്ലാ വർഷവും ചെയ്യുവാണോ?
0: എല്ലാ വർഷവും ചെയ്ത് നിർത്തുവാണെങ്കിലും വളർന്നതിന് ശേഷമാണ്, നല്ല ഉത്പാദനത്തിലേക്കൊക്കെ വന്നതിന് ശേഷം ഈ പ്രൂണിംഗ് ഒക്കെ കൃത്യമായിട്ട് നടത്തി ചെയ്യുവാണെങ്കിൽ കാപ്പിയിലെ പുതിയ ശിഖരങ്ങൾ വരികയും നല്ല ഉത്പാദനം കിട്ടുകയും ചെയ്യും. അതിന് പരിചയസമ്പന്നരായ ആൾക്കാരെ ചെയ്യുന്നതാണ് അത് ഉചിതം വെട്ടി ഒരുക്കുന്നത്. അപ്പൊ നല്ല വിളവ് കിട്ടാനായിട്ട്
1: പറ്റുമല്ലേ
0: നല്ല രീതിയിൽ.
1: എല്ലാ വർഷവും പിന്നെ ഈ ജൈവ രീതിയിലുള്ള വളങ്ങളൊക്കെ
0: ജൈവവളങ്ങളാണ് കാപ്പിക്ക്. കാപ്പി പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കൃഷിയായതുകൊണ്ട് മറ്റു രീതിയിലുള്ള ഒന്നും വേണ്ട കൂടുതൽ.
1: പിന്നെ ഈ ജലസേചനം പോലുള്ള കാര്യങ്ങളും ആവശ്യം വരുന്നു.
0: രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല, ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള
1: അങ്ങനെയുള്ള ചാണകമൊക്കെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് കിട്ടാനുണ്ടോ?
0: നമ്മുടെ പ്രദേശത്ത് പശുകൃഷിയൊക്കെ കണ്ടമാനം കുറഞ്ഞു എങ്കിലും കുറച്ചുപേരൊക്കെ ഇപ്പോഴും കുറെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്.
1: നമ്മുടെ ആവശ്യമുള്ളത്
0: കിട്ടാനുള്ളതൊക്കെ കിട്ടാം, പുറത്തൊന്നും കൊണ്ടുവരാതെ.
1: ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് കാപ്പിയുടെ വില ഒത്തിരി കുറഞ്ഞു പോയിരുന്നു, ഇപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു വിലയുണ്ട്.
0: കാപ്പിക്ക് മാർക്കറ്റിലൊരു സ്ഥിരത
1: സ്ഥിരതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉത്പാദനം ഉണ്ടെങ്കിൽ അത്യാവശ്യം ലാഭകരമാണ്.
0: പണി ഏറ്റവും കുറഞ്ഞതാണ്,
1: പണി ഏറ്റവും കുറവാണ്,
0: പണി കുറവാണ്.
1: ശരിക്കും പറഞ്ഞാൽ വിളവെടുപ്പ് മാത്രമാണ് ഒരു പണി ആയിട്ടുള്ളൂ.
0: ആ വിളവെടുപ്പ് ആണെങ്കിലും ആൾക്കാർക്ക് ആർക്കു വേണമെങ്കിലും ചെയ്യാം. കൊച്ചുകുട്ടികൾക്ക് പോലും വിളവെടുപ്പിന് പരിജ്ഞാനം വേണ്ട, ആർക്കും അത് സഹായമായിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും സഹായിച്ച് കാപ്പിക്കൊരു പറിച്ചെടുക്കാനായിട്ട് പറ്റും.
1: കാപ്പിക്ക് പറ്റിയൊരു അനുയോജ്യമായ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്?
0: കാപ്പിക്ക് പറ്റിയത് തണുപ്പുള്ള നന്നായിട്ട് കാണാം.
1: പിന്നെ സൂര്യപ്രകാശം അടിക്കുകയും ചെയ്യണം,
0: വെളിച്ചം വേണം. ചെറിയൊരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ
1: ഉയർന്ന ഷെയ്ഡ്
0: കാര്യമായിട്ട് ഷെയ്ഡ് വേണമെന്നില്ല.
1: പിന്നെ ഈ കാപ്പിയുടെ പൂ വിരിയുന്ന സമയത്തുണ്ടാവുന്ന മഴ അത് കാപ്പിയുടെ ഉത്പാദനത്തെ ബാധിക്കില്ല? അത് അതെങ്ങനെയാണ്, മഴ ഉള്ളതാണോ, അത് അനുയോജ്യമായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ്?
0: ഈ പൂ വിരിഞ്ഞ് നമ്മളത് പാകമായി ഒരു ആയി മാറുന്നതിന് വരെയുള്ള സമയത്ത് നല്ല തേനീച്ചകളൊക്കെ പരാഗമാകുന്ന സമയങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വലിയ രീതിയിൽ മഴ പെയ്ത് ശല്യം ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ മറ്റും കീടനാശിനി പ്രയോഗം ഒന്നും കൂടാതെ തന്നെ അത് കാപ്പിടിച്ച് അനുയോജ്യമായ
1: കാലാവസ്ഥയാണെങ്കിൽ
0: കൂടിയ അളവിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പുതിയ ഇലകളൊക്കെ വരികയും അത് ഉത്പാദനത്തെ ബാധിക്കും, അങ്ങനെ വരും. പക്ഷെ സാധാരണ രീതിയിൽ ആ വേനൽക്കാലത്ത് പുതുമഴയുടെ സമയത്തായിരിക്കും പുതുമഴയുടെ സമയത്താണ് സ്വാഭാവികമായിട്ട് കാപ്പി പൂക്കുന്നത്. ആ സമയത്ത് ശല്യം ഉപകരമായ രീതിയിൽ മഴയില്ലെങ്കിൽ
1: നല്ല അനുയോജ്യമാണ്. നമുക്ക് പറഞ്ഞ കൃഷികളൊക്കെ കാപ്പിയാണെങ്കിലും തേയിലയാണെങ്കിലും ഏലമാണെങ്കിലും മൂന്ന് തരത്തിലുള്ള കൃഷികളാണ്. അപ്പൊ നമുക്ക് അത് ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റുമോ? അത് ഇപ്പൊ നിലവിൽ ചെയ്യുന്ന രീതി എങ്ങനെയാണ്?
0: നിലവിൽ അത് ഏലത്തിനകത്ത് കാപ്പി പ്രായോഗികം, ഇതിന് ഇതിപ്പം തരംതിരിച്ച് തന്നെയാണ് ചെയ്യുന്നത്.
1: ഓരോന്നിനും ഓരോ
0: സ്ഥലം മാറ്റി ചെയ്തിരിക്കുക, കാരണം ഏലകൃഷിയോടൊത്ത് കാപ്പി കൃഷിയും കൂടെ പറ്റുക. സ്ഥലങ്ങൾ
1: നഷ്ടപ്പെടും,
0: ദൂരം ക്രമീകരിക്കണം, അങ്ങനെയാണ് ചെയ്യുന്നത്.
1: ഇപ്പൊ കാപ്പികളെടുത്ത് ഇപ്പൊ നിലവിൽ കാപ്പി മാത്രമേ ഉള്ളൂ.
0: നിലവിൽ കാപ്പി
1: കുരുമുളക്
0: അതിന്റെ കൂടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സിൽവർ ഓക്ക് മരമുണ്ട്, നമ്മളിവിടെ നാടൻ ഭാഷ കാറ്റാടി എന്ന് പറയും. ആ സിൽവർ ഓക്ക് വെച്ച് പിടിപ്പിച്ച് അതായത് പൊടിയൊക്കെ കയറ്റി പൊടിക്കൃഷി
1: കാപ്പിക്കകത്തും
0: പറ്റും, തേയിലക്കാത്തും.
1: അങ്ങനെ ചെയ്യുന്നു.
0: തേയിലക്കകത്ത് ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് ഈ ആധുനിക കാലത്ത് വന്നിരിക്കുന്ന ഈ കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ മരത്തിന്റെ
1: അടുത്തുള്ള
0: സാമീപ്യങ്ങളിൽ ചില ബുദ്ധിമുട്ട്, അതുകൊണ്ട് പൊതുവെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് തേയിലക്കകത്ത്. പക്ഷെ കാപ്പി കൃഷിക്കകത്ത് സിൽവർ ഓക്ക് ഒക്കെ പിടിപ്പിച്ച് അത് അല്പം നേരത്തെ മരങ്ങൾ വളർന്നു വന്നാലേ പൊടി കയറ്റിവിടാം. പൊടി കയറ്റിവിടുന്ന ഒരു ഇടവിള കൃഷിയാണ് നല്ലതും.
1: അപ്പൊ അങ്ങനെ കുരുമുളകും ചെയ്യുന്നുണ്ടോ? അങ്ങോട്ട്
0: അങ്ങനെ ഇതിനകത്ത് കുരുമുളക് കൃഷിയുടെ
1: സാധ്യമാണ്.
0: കുരുമുളക് കൃഷിയും
1: കുരുമുളകിന് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും.
0: സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും.
1: താങ്ങുകാലായിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ സിൽവർ ഓക്ക് നല്ല സ്ട്രക്ചറാണല്ലോ അതിന്റെ
0: മുരിക്കിനേക്കാളും.
1: അതെ, പിന്നെ എനിക്ക് ഒന്ന് വിളവെടുപ്പിന്റെ സമയത്താണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എണി വെച്ച് കയറാനായിട്ട് അല്ലെ, മുരിക്കൽ കയറുന്നതിനെക്കാളും
0: ധൈര്യമായിട്ട്
1: അങ്ങനെ ഗുണം കൂടിയുണ്ടല്ലേ.
0: കാപ്പി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് പൊടി കൃഷി.
1: ശരി, വളപ്രയോഗം കാപ്പി ചെയ്യുന്ന കൊടുത്ത് തന്നെ ഇതിന് ചെയ്ത് വിട്ടാൽ മതിയാവല്ലേ,
0: നടന്നോളും.
1: ആ ശരി,
0: പിന്നെ ചുവട്ടിലേക്ക് വരുന്ന വേര് കാപ്പിയുടെ വേര് ഇച്ചിരി അടുത്ത വേരാണ്,
1: അടുത്ത വേരാണ്,
0: സാരമില്ല. ഇതുമായിട്ട് രണ്ടും കൂടെ
1: മാറ്റി കുഴപ്പമില്ലാതെ
0: കുഴപ്പമില്ലാതെ.
1: ശരി, ഏലക്കൃഷിയും സജീവമായിട്ട് ചെയ്യുന്നുണ്ടോ?
0: ഏലക്കൃഷി ഇപ്പം എല്ലാരും നാടോടുമ്പോൾ നടുവേ വിടുക പ്രമാണത്തോളം ആൾക്കാരും ഏലക്കൃഷിയിലേക്ക്
1: മാറി.
0: കാപ്പിയും പറിച്ചു കളഞ്ഞ് തേയിലയും പറിച്ചു കളഞ്ഞ് എല്ലാവരും അങ്ങനെയാണ് ഇപ്പത്തിൽ കാണുന്നത്. ഹൈറേഞ്ചിന് ഇനി ഉള്ള ഒരേ ഒരു കൃഷി അവശേഷിക്കുന്ന പേരമാണോന്ന് സംശയിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ കൃഷി ചെയ്യുന്നുണ്ട്,
1: ചെയ്യുന്നുണ്ട്.
0: ഞള്ളാനി ഇതൊക്കെ ഏലമാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും
1: അനുയോജ്യമായിട്ട്
0: ഇപ്പൊ കണ്ടിരിക്കുന്നത്. ഞള്ളാനി മറ്റേ ഏലങ്ങളൊക്കെ പലരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും
1: ഏലം കൃഷിക്ക് നമ്മുടെ ഇവിടെയുള്ള ഒരു തണുത്ത കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമാണെന്ന്
0: തോന്നുന്നല്ലേ.
1: പിന്നെ ഏലത്തിന് മറ്റു കൃഷിയിൽ നിന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ ജലസേചനം ആവശ്യമായിട്ട് വരുന്നുണ്ടല്ലേ.
0: ജലസേചനം
1: അത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടോ?
0: ജലസേചന
1: സൗകര്യങ്ങളുണ്ട്. ശരി,
0: പഴയ കാലത്തെ പോലെ ഏലകൃഷി നനയ്ക്കാതിരുന്നു കഴിഞ്ഞാല് ഉത്പാദനം കിട്ടത്തില്ല. അത് നമ്മള് വേനൽക്കാർ ഇപ്പം ഡിസംബർ മുതൽ നമ്മള് നനയ്ക്കും.
1: സമ്മിശ്രമായിട്ടുള്ള ഇങ്ങനെ ഒരു കൃഷി രീതി അവലംബിക്കുകയാണെങ്കിൽ ഒരു ലാഭകരമായിട്ടും അതോടൊപ്പം തന്നെ ഒരു സന്തോഷകരമായ ഒരു ജീവിതം കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ടോ?
0: സമ്മിശ്ര കൃഷിയാണ് ഏറ്റവും ഗുണകരമാണെന്ന് ഇപ്പം അനുഭവത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു.
1: ശരി,
0: കാരണം ഒരു ഏതെങ്കിലും ഒരു കൃഷിയിൽ ഒരു അപാകത ഒരു വർഷം നേരിട്ടാലും മറ്റുള്ള കൃഷികൾ കൊണ്ട് കുറെയൊക്കെ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്തു
1: പോകാം.
0: അങ്ങനെ ഒരു ഗുണം കാണുന്നുണ്ട്.
1: ശരി,
0: ഒരു കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ
1: നഷ്ടമാണെങ്കിലും മറ്റൊരു നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും.
0: എല്ലാവരും ഏലത്തിന് വിലയും ഏലത്തിന് കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് ഏലത്തിന്റെ പുറകെയാണ്. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സമയത്ത് ഈ കൃഷി അല്പം കുറവാണെങ്കിലും വില കുറവാണെങ്കിലും നമ്മള് കൊടിയും കാപ്പിയൊക്കെ കുരുമുളക് കൃഷി കൊടിയെന്ന് നമ്മളിവിടെ നാടൻ രീതിയിൽ പറയുന്നതാണ്. കുരുമുളക് കൃഷി നമുക്ക് കൂടുതൽ
1: ലാഭകരമായിട്ട്
0: കാണാം.
1: ഇതിനൊപ്പം തന്നെ പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ടല്ലേ?
0: പച്ചക്കറി കൃഷികളും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കൃഷികളും ചെയ്യുന്നു. വീടിന്റെ പരിസരത്ത്
1: അടുക്കളത്തോട്ടം പോലെ
0: ചെയ്യുന്നു.
1: ഇത്രയും നേരം ഏറെ വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
2: തേയില, കാപ്പി എന്നീ കൃഷികളോടൊപ്പം തന്നെ ഏലം കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന കാൽവരി മൗണ്ടിലെ മാതൃകാ കർഷകനായ ശ്രീ ജോർജ് കുട്ടി എൻ ജെ നിധിയെടുത്തുകുന്നതിലുമായി അർജുൻ ദാസ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാർഷിക ജീവനം സമാപിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഭൗതികവും വളർച്ചാപരവുമായ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അൻപ് വീട് പദ്ധതി നടപ്പിലാക്കുന്നു. മാതാപിതാക്കളോ നിയമപരമായ രക്ഷിതാക്കളോ ചികിത്സ, ആശുപത്രിവാസം, യാത്ര, ഗുരുതര രോഗാവസ്ഥ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് സുരക്ഷിതമായ താൽക്കാലിക താമസവും പരിചരണവും ലഭ്യമാക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി അൻപ് വീട് നടത്താൻ താൽപ്പര്യമുള്ള ഭിന്നശേഷി മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള സർക്കാർ അംഗീകൃത സന്നദ്ധ സംഘടനകൾ നടത്തുന്ന റെസിഡൻഷ്യൽ സ്പെഷ്യൽ സ്കൂളുകൾ, കെയർ ഹോമുകൾ, റെസിഡൻഷ്യൽ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററുകൾ, ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന മറ്റ് അനുയോജ്യമായ റെസിഡൻഷ്യൽ സൗകര്യങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ, ഭിന്നശേഷിയുള്ള വ്യക്തികളുള്ള കുടുംബങ്ങൾ എന്നിവരിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് സെപ്റ്റംബർ 9 അപേക്ഷ നൽകണം. പദ്ധതി മാർഗരേഖ, അപേക്ഷാ ഫോം, യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്നിവ sjd.kerala.gov.in എന്ന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04862228160 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്തെ OEC, OBCH വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടതും സംസ്ഥാനത്തിന് പുറത്തെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് രീതി പ്രകാരം IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ മെരിറ്റ് റിസർവേഷൻ പ്രകാരം പ്രവേശനം ലഭിച്ചത് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്നതുമായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനുള്ള OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാം. പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ സർക്കുലർ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. സർക്കുലർ പ്രകാരം ഈ വർഷത്തെ അപേക്ഷകൾ eGrants 3.0 എന്ന സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന 2026 നവംബർ 30 വരെ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. എറണാകുളം മേഖലാ ഓഫീസ് ഫോൺ നമ്പർ 04842983130. രണ്ടായിരത്തി 2018 നിലവിൽ വന്ന പദ്ധതിയാണ് പോഷൺ അഭിയാൻ. കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 6 വയസ്സ് പ്രായമുള്ള കുട്ടികൾ തുടങ്ങിയവർക്ക് ഉള്ള പോഷകാഹാര ലഭ്യതയ്ക്ക് പോഷൺ അഭിയാൻ ഊന്നൽ കൊടുക്കുന്നു. സാങ്കേതികവിദ്യയുടെ ഉപയോഗം, സാമൂഹിക പങ്കാളിത്തം തുടങ്ങിയവയിലൂടെ കുട്ടികളിലെ വളർച്ചക്കുറവ്, പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളിലെ തൂക്കക്കുറവ് എന്നിവ പരിഹരിക്കാൻ പോഷൺ അഭിയാൻ ലക്ഷ്യം വയ്ക്കുന്നു. ഇതിനോടൊപ്പം കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭവതികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന സമീപനത്തിലൂടെ പോഷകാഹാരക്കുറവെന്ന പ്രശ്നത്തെ സമഗ്രമായി നേരിടാൻ പോഷൺ അഭിയാൻ ലക്ഷ്യം വയ്ക്കുന്നു. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

സമയം 7 മണി കഴിഞ്ഞ 24 മിനിറ്റും 30 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ.

0: പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരി മുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗ് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരി മുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹത്തി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മൂല്യം റാങ്കിംഗിൽ മാത്രമല്ലെന്നും സമൂഹത്തെ പരിവർത്തനം ചെയ്യാനുള്ള അതിന്റെ ശേഷിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൂതനമായി മാറണമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ ചേർന്നു. കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ ഏകോപനം ആവശ്യമായ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിച്ചു. ഗോവ പോലീസിന്റെ അർപ്പണ മനോഭാവം, അച്ചടക്കം, പ്രതിജ്ഞാബദ്ധത എന്നിവ മാനിച്ചാണ് പുരസ്കാരമെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി.
1: ഗോവ പോലീസ് കി സേവ രാഷ്ട്രപതി ജി കെ ദിയേ ഹുവെ നിസാൻ കെ സാത്ത് ദേശ് ഭർ കി പോലീസ് കി കത്താർ മേ ഖഡി ഹേ. ഈ ഗൗരവ് ജിൻ ജിൻ രാജ്യോ കി പോലീസ് കോ മിലാ വോ പോലീസ് കെ ഗൗരവശാലി ഇതിഹാസ് സാഹസ് അനുശാസൻ ഓർ സമർപ്പൺ കെ കാരണ ഹി പ്രസിഡന്റ് കളർ സേ സമ്മാനിത് കർനെ കാ കാം കിയാ ഹേ.
0: ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗര മേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സീറ്റുകൾ, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങൾ, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി നിയമസഭാ സീറ്റ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് ഒക്ടോബർ 6 വോട്ടെണ്ണൽ 9 നടക്കും. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലർക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ IMF ബന്ധം ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം ലക്നൌവിലെ സീതാപൂർ ജില്ലയിലെ ലോകപ്രശസ്തമായ ലക്നവി ചിക്കൻകാരി എംബ്രോയിഡറി കേന്ദ്രം സിദ്ധൌലി സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഉത്തർപ്രദേശിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
3: നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഗൾ പാരമ്പര്യത്തിൽ വേരൂന്നിയ അതിലോലമായ കൈത്തയ്യൽ കലയാണ് ചിക്കൻകാരി. സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായാണ് ചിക്കൻകാരി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. കോട്ടൺ, മസ്ലിൻ, ജോർജറ്റ്, ഓർഗൻസ തുടങ്ങിയ നേർത്ത തുണിത്തരങ്ങളിൽ സൂചി ഉപയോഗിച്ച് അതീവ ശ്രദ്ധയോടെ ചെയ്യുന്ന എംബ്രോയിഡറിയാണ് ചിക്കൻകാരി വസ്ത്രങ്ങളുടെ പ്രത്യേകത. ബഖിയ, ജാലി, പഷ്ണി തുടങ്ങിയ വ്യത്യസ്തവും സങ്കീർണവുമായ തുന്നൽ രീതികളാണ് ഇവിടെയുള്ള കരകൌശല വിദഗ്ധർ പ്രയോഗിക്കുന്നത്. സിദ്ധൌലിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന പ്രധാന കുടിൽ വ്യവസായമാണിത്.
0: ദേശീയപാത നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. അതേസമയം കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 8-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേസിൽ പ്രതി ചേർക്കും. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ കെട്ടിടമുടമയെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഹോസ്റ്റലുകളുടെയും പേയിംഗ് ഗസ്റ്റ് കെട്ടിടങ്ങളുടെയും സമഗ്രമായ സുരക്ഷാ പരിശോധന ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ ഡൽഹി ഹൈക്കോടതി മുനിസിപ്പൽ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാറിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. 12 ജില്ലകളിലായി 10 ലക്ഷത്തിലധികം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ഗംഗ ഉൾപ്പെടെയുള്ള പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1355. ചിത്വാൻ, നവാൽ പരസി, റാസുവ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. ഫോട്ടേകോസി, തൃശൂലി നദികളിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന 919 പേർ ഉൾപ്പെടെ നിരവധി പേരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം നേപ്പാളിൽ ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 2026 ഡുറൻ കപ്പ് വിജയികളായ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രസിഡന്റ്സ് കപ്പ് സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഡ്യൂറൻ ഫുട്ബോൾ ടൂർണമെന്റ് സൊസൈറ്റി പ്രസിഡന്റും സംയുക്ത സൈനിക മേധാവിയുമായ ജനറൽ NS രാജ സുബ്രഹ്മണി, സൊസൈറ്റി വൈസ് പ്രസിഡന്റുമാരായ കരനാവിക വ്യോമസേനാ മേധാവിമാരും പങ്കെടുത്തു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശ വ്യാപാര മന്ത്രിയുമായ സേവിയർ ബച്ചലുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റും നിഫ്റ്റി 119 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ 113,040 രൂപയും ഗ്രാമിന് 14,130 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള കാലാവസ്ഥാ വാഗ്ദാനങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 4th UN കാലാവസ്ഥാ വാരാചരണത്തിന് ഇന്ന് അസർബൈജാനിലെ ബാക്കുവിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന 5 ദിവസത്തെ യോഗത്തിൽ ഭരണകൂട പ്രതിനിധികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ പ്രമുഖർ, കാലാവസ്ഥാ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28th സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് യുവവാണിയിൽ സോഫിയ സാബു, ആതിര കെ സജി എന്നിവർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യം സോഫിയ സാബു അവതരിപ്പിച്ച കഥ അവളുടെ ശബ്ദം.
1: ഒരു ചെറിയ പട്ടണത്തിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു നില. അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പഠിക്കണം, ജോലി നേടണം, സ്വന്തം കാലിൽ നിൽക്കണം, അതിലുപരി തനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ജീവിതം ജീവിക്കണം. പക്ഷേ അവൾ വളർന്നുകൊണ്ടിരുന്ന ലോകം അവളോട് പലപ്പോഴും പറഞ്ഞു, ഇത്ര വൈകി പുറത്തു നിൽക്കരുത്, അങ്ങനെ വസ്ത്രം ധരിക്കരുത്, ഒറ്റയ്ക്ക് പോകരുത്, ആളുകൾ എന്തു പറയും. നില പതിയെ മനസ്സിലാക്കി, തന്റെ സ്വപ്നങ്ങൾക്ക് ചുറ്റും ഒരുപാട് വേലികൾ പണിയപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം അവൾ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ വഴിയിൽ ഒരാൾ അവളെ പരിഹസിച്ചു. അവൾ ഒന്നും പറയാതെ വീട്ടിലെത്തി. അമ്മ ചോദിച്ചു, എന്തു പറ്റി? നില പറഞ്ഞു, ഒന്നുമില്ല. അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി, പിന്നെ പറഞ്ഞു, ഒന്നുമില്ലെന്ന് പറയണ്ട, തെറ്റു മിണ്ടിയതല്ലെങ്കിൽ മിണ്ടാതിരിക്കേണ്ടതില്ല. ആ വാക്കുകൾ നിലയുടെ മനസ്സിൽ തങ്ങി. അടുത്ത ദിവസം അവൾ അധ്യാപികയോട് കാര്യം പറഞ്ഞു. അധ്യാപിക അവളെ കുറ്റപ്പെടുത്തിയില്ല, മറിച്ച് പറഞ്ഞു, നിനക്ക് സംഭവിച്ചതിൻ്റെ ഭാരം നീ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതല്ല. അന്ന് നിലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ചൂഷണം എന്നത് എല്ലായ്പ്പോഴും വലിയ ശബ്ദത്തിൽ നടക്കുന്ന ഒന്നല്ല. ചിലപ്പോൾ അത് പരിഹാസത്തിൻ്റെ രൂപത്തിലാകും, ചിലപ്പോൾ ഭീഷണിയുടെ രൂപത്തിൽ, ചിലപ്പോൾ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിൽ. പക്ഷേ അതിനേക്കാൾ അപകടകരമായ മറ്റൊന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടും പെൺകുട്ടിയോട് തന്നെ മിണ്ടാതിരിക്കാൻ പറയുന്ന സമൂഹം. വർഷങ്ങൾ കഴിഞ്ഞു, നില വളർന്നു, അവൾ അധ്യാപികയായി. ഒരു ദിവസം അവളുടെ മുൻപിൽ മറ്റൊരു പെൺകുട്ടി ഇരുന്നു, കണ്ണുകളിൽ ഭയം. അവൾ പതിയെ പറഞ്ഞു, ടീച്ചർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നില അവളുടെ കൈകൾ പിടിച്ചു, പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അന്ന് നിലയ്ക്ക് മനസ്സിലായി, ഒരിക്കൽ തനിക്ക് ആവശ്യമുണ്ടായിരുന്ന ആ ഒരു വാക്ക് ഇന്ന് മറ്റൊരാൾക്ക് നൽകാൻ തനിക്ക് കഴിയുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ശബ്ദം അടച്ചു പൂട്ടുമ്പോൾ അത് ഒരാളുടെ മാത്രം നഷ്ടമല്ല. പക്ഷേ ഒരു പെൺകുട്ടി ഭയമില്ലാതെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു സമൂഹമാണ് മാറി തുടങ്ങുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളോട് മാത്രം പറയേണ്ടത് ശ്രദ്ധിച്ചു നടക്കണം എന്നല്ല, അവരെ ചുറ്റിപ്പറ്റിയുള്ള നമ്മളോടും പറയേണ്ടതുണ്ട്. അവൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കണം. കാരണം ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കപ്പെടുന്നിടത്താണ് യഥാർത്ഥ നീതി തുടങ്ങുന്നത്.
0: യുവവാണിയിൽ ഇനി അടുത്തത് ആതിര കെ സജി അവതരിപ്പിച്ച നാടൻ പാട്ട്.

കണ്ടിട്ടും പറഞ്ഞിട്ടും തീരാത്ത കാര്യങ്ങൾ എന്താണ് അയ്യോ? കരക്കാരു പറഞ്ഞു ചിരിക്കുമ്പോ നാണം കൊണ്ടൊക്കെ നിന്നൂടാ. കണ്ടിട്ട്

0: അടുത്തതായി സോഫിയ സാബു അവതരിപ്പിച്ച കവിതയാണ്.
1: സാമാത്തി രചിച്ച സഖാവ് എന്ന കവിതയാണ് ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത്.

0: അടുത്തതായി യുവവാണിയിൽ ആതിര കെ സജി അവതരിപ്പിച്ച സ്വന്തം നിറം തേടിയൊരു നിഴൽ എന്ന കഥ കേൾക്കാം.
1: അന്നൊരു വൈകുന്നേരം സ്കൂളിൽ പി ടി മീറ്റിംഗ് നടക്കുകയായിരുന്നു. മാതാപിതാക്കളെല്ലാം ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ ദേവൻ മാഷ് എല്ലാവരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. പതിവ് പോലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചോ മാർക്കിനെക്കുറിച്ചോ സംസാരിക്കാനല്ലായിരുന്നു അന്നത്തെ മീറ്റിംഗ്. മാഷ് ഓരോരുത്തർക്കും ഒരു വെള്ളപ്പേപ്പർ വീതം നൽകി. എല്ലാവരും ഈ പേപ്പർ കയ്യിൽ പിടിച്ച് കണ്ണടയ്ക്കണം. മാതാപിതാക്കൾ പരസ്പരം ഒന്ന് നോക്കി. എന്താണ് മാഷ് ചെയ്യാൻ പോകുന്നതെന്ന്

0: ആർക്കും മനസ്സിലായില്ല. എങ്കിലും എല്ലാവരും കണ്ണടച്ചു. ഇനി ഞാൻ പറയുന്നത് മാത്രം ചെയ്യുക, ആരും കണ്ണു തുറക്കരുത്. ദേവമാഷിൻ്റെ ശബ്ദം ക്ലാസ് മുറിയിൽ മുഴങ്ങി. ഈ പേപ്പർ നാലായി മടക്കുക. എല്ലാവരും ദേവൻമാഷിൻ്റെ വാക്കുകളനുസരിച്ചു. ഇനി പേപ്പറിൻ്റെ വലത്തുവശത്തു നിന്ന് ഒരു ചെറിയ കഷ്ണം കീറിക്കളയുക. ചിലർ പതുക്കെ കീറി, ചിലർ കുറച്ചുകൂടി വലുതായി കീറി, എന്നാൽ ആരും കണ്ണു തുറന്നില്ല. ഇനി ആ പേപ്പർ വീണ്ടും നടുവേ മടക്കുക. വീണ്ടും എല്ലാവരും മാഷ് പറഞ്ഞതുപോലെ ചെയ്തു. ഇനി ഇടതുഭാഗത്തു നിന്ന് മറ്റൊരു ചെറിയ കഷ്ണം കീറിക്കളയുക. അതും കഴിഞ്ഞു. ശരി, ഇനി എല്ലാവർക്കും കണ്ണു തുറക്കാം. മാതാപിതാക്കൾ കണ്ണു തുറന്നു. ഇനി നിങ്ങളുടെ പേപ്പർ നിവർത്തി നോക്കൂ. ഓരോരുത്തരും പേപ്പർ നിവർത്തി. അവിടെ ഒരു അത്ഭുതമായിരുന്നു. ഒരു പേപ്പർ മറ്റൊന്നിനെ പോലെ ആയിരുന്നില്ല. ഒരാളുടെ പേപ്പറിൽ വലിയൊരു വിടവ്, മറ്റൊരിടത്ത് ചെറിയൊരു കഷ്ണം മാത്രം നഷ്ടപ്പെട്ടത്. ചിലതിൻ്റെ ആകൃതി വിചിത്രം, ചിലതിൽ മുറിഞ്ഞ ഭാഗങ്ങൾ വേറൊരു രൂപം സൃഷ്ടിച്ചിരിക്കുന്നു. മാതാപിതാക്കൾ പരസ്പരം പേപ്പറുകൾ നോക്കി ചിരിച്ചു. ദേവന്മാഷ ശാന്തമായി ചോദിച്ചു, ഞാൻ എല്ലാവരോടും ഒരേ കാര്യമല്ലേ പറഞ്ഞത്? അതെ. എല്ലാവർക്കും തന്നത് ഒരേ വലുപ്പത്തിലുള്ള പേപ്പറല്ലേ? അതെ. പിന്നെ എന്തുകൊണ്ടാണ് ഒരു പേപ്പർ മറ്റൊന്നിനെ പോലെ അല്ലാത്തത്? ആർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല. മാഷ് പുഞ്ചിരിച്ചു. കാരണം നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്തത് നിങ്ങളുടേതായ രീതിയിലാണ്. അല്പനേരം മാഷ് നിശബ്ദനായി. ശേഷം പറഞ്ഞു, നമ്മളെ കുട്ടികളും ഇതുപോലെയാണ്. അവർക്കെല്ലാം ഒരേ ക്ലാസ്, ഒരേ അധ്യാപകർ, ഒരേ പുസ്തകങ്ങൾ, ഒരേ പരീക്ഷകൾ. പക്ഷേ ഒരേ ജീവിതമല്ല. ഒരാൾക്ക് കണക്കിൽ കഴിവുണ്ടാവാം, മറ്റൊരാൾക്ക് വരയ്ക്കാൻ, ഒരാൾ നല്ലൊരു പ്രസംഗകനാകാം, മറ്റൊരാൾ നല്ലൊരു കേൾവിക്കാരനും. ഒരാൾ വേഗത്തിൽ പഠിക്കും, മറ്റൊരാൾക്ക് കുറച്ച് സമയം വേണ്ടിവരും. എന്നിട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യുന്നു. മാഷ് കയ്യിലെ പേപ്പർ ഉയർത്തിപ്പിടിച്ചു. ഈ പേപ്പറുകൾ പോലെ തന്നെയാണ് മനുഷ്യരും. എല്ലാവരും ഒരേ രീതിയിൽ മടക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അവരെ പോലെയാകുകയല്ല ചെയ്യുന്നത്, അവരുടെ സ്വാഭാവികമായ രൂപം നഷ്ടപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു നിമിഷം നിശബ്ദത നിറഞ്ഞു. ദേവന്മാഷ് പതുക്കെ പറഞ്ഞു, ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞൊരാശയമുണ്ട്. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ബി യുണീക്ക്. ലോകത്തിൽ മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മളായി മാറുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. കാരണം ഈ ലോകത്തിന് മറ്റൊരു നിങ്ങൾ ആവശ്യമില്ല. ലോകത്തിനാവശ്യം നിങ്ങളിലെ നിങ്ങൾ തന്നെയാണ്. മാഷ് ഓരോ പേപ്പറിലേക്ക് നോക്കി. ഈ പേപ്പറുകളിൽ ഏതാണ് ശരി? ആരും ഒന്നും പറഞ്ഞില്ല. മാഷ് പുഞ്ചിരിച്ചു. എല്ലാം ശരിയാണ്, കാരണം ഓരോന്നും വ്യത്യസ്തമാണ്. പിന്നെ അദ്ദേഹം മാതാപിതാക്കളെ നോക്കി പറഞ്ഞു, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയും. അവൻ മറ്റൊരാളെ പോലെ അല്ലാത്തതുകൊണ്ട് അവനിൽ കുറവൊന്നുമില്ല. അവൾ മറ്റൊരാളുടെ വഴിയിലൂടെ നടക്കാത്തതുകൊണ്ട് അവൾ പിന്നിലുമല്ല. ചില പൂക്കൾ രാവിലെ വിരിയും, ചിലത് വൈകുന്നേരങ്ങളിൽ വിരിയും. അതുകൊണ്ട് വൈകി വിരിഞ്ഞ പൂക്കളെ നമ്മൾ മോശം പൂവെന്ന് വിളിക്കാറില്ലല്ലോ. പിന്നെ എന്തിനാണ് വൈകി വളരുന്ന കുട്ടിയെ അങ്ങനെ കാണുന്നത്? മാഷ് പേപ്പർ മേശപ്പുറത്ത് വെച്ചു. ഓർക്കണം, ഒരു കുട്ടിയെ മറ്റൊരാളാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവൻ ആരാണെന്ന് കണ്ടെത്താൻ സഹായിക്കുകയാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും യഥാർത്ഥ ജോലി. ആ ദിവസത്തെ PTA മീറ്റിംഗ് കഴിഞ്ഞു. മാതാപിതാക്കൾ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ കൈകളിൽ ആ ചെറിയ പേപ്പർ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ പേപ്പർ അവർ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാകില്ല. പക്ഷെ ദേവന്മാഷ് പറഞ്ഞ കാര്യം അവരോരോരുത്തരും കൂടെ കൊണ്ടുപോയി. ഒരേ രീതിയിൽ ഉണ്ടാകേണ്ടതല്ല ജീവിതം. വ്യത്യസ്തമായി നിലകൊള്ളാനുള്ള ധൈര്യമാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. അതിനാൽ മറ്റൊരാളുടെ പേപ്പറുമായി നിങ്ങളുടെ പേപ്പറിനെ താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ പേപ്പറിലെ ഓരോ മടക്കും, ഓരോ മുറിപ്പാടും, ഓരോ വളവും നിങ്ങളുടെ കഥയാണ്. ബി യുണീക്ക്, കാരണം നിങ്ങളെപ്പോലെ മറ്റൊരാൾ ഈ ലോകത്ത് ഉണ്ടാകുകയില്ല.
1: യുവവാണിയിൽ അവസാനമായി സോഫിയ സാബു അവതരിപ്പിച്ച ദേശഭക്തി ഗാനം കേൾക്കാം.

ജനകോടികൾക്കു ജീവാമൃതം, ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം.

0: ഒരിക്കലും സമാധാനമാദി മുസൽമാനും ശാന്തി മന്ത്രമായി ഹിന്ദുവും മൺ സ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമാദി മുസൽമാനും ഒരു നറുമലരിതളു പോലെ മനസ്സു ചേർത്തോ നാം ഭാരത മാതാവിൻ മടിയിൽ ചാഞ്ഞുറങ്ങി നാം വിവിധ ഭാഷ വേഷത്തിൽ കീർത്തിയാർന്ന നാടേ ജയ ജയ ജയ ജനനി ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതം വയ്ക്കു വന്ദനം ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതം വയ്ക്കു വന്ദനം ഓ ഗാന്ധി മാർഗം അഹിംസയും മനം ചേർത്ത് വെച്ചൊരു ഇന്ത്യയും മഹാത്മാക്കളേകിയ സംസ്കാരം ഗാന്ധി മാർഗം അഹിംസയിൽ മനം ചേർത്ത് വെച്ചൊരു ഇന്ത്യയിൽ മഹാത്മാക്കളേകിയ സംസ്കാരം പലതരത്തിലാണ് ഇന്ന് വിജനമാകുമ്പോൾ സർവ സദാചാരവും ഇവിടെ മൺമറയുന്നു ഇവിടെ വന്ന വർഗ വന്നതിൽ തീർത്ഥതാര ഇനി ഉണരുക ജനതേ ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതം വയ്ക്കു വന്ദനം ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതം വയ്ക്കു വന്ദനം ഓ
1: നിങ്ങൾ യുവവാണിയിൽ ഇതുവരെ കേട്ടത് ആതിര കെ സജി സോഫിയ സാബു എന്നിവർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ യുവവാണി സമാപിക്കുന്നു.

ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇതളുകൾ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.

0: നമസ്കാരം. ഷാൻ ചേച്ചിയാണേ. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ലോകത്തുള്ള എല്ലാ ടീച്ചേഴ്സിനും ഇതളുകളുടെയും കൂട്ടുകാരുടെയും വക ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? രണ്ട് കാലുള്ള സുന്ദരിയെ നാല് കാലുള്ളവൻ കട്ടുകൊണ്ടുപോയി. ഇതിൻ്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ ഇതളുകളിൽ ദേവയാനിയുടെ പ്രോഗ്രാംസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോണത് കേട്ടോ. അതിനു മുമ്പ് ഷാൻ ചേച്ചി ഒരു കഥ പറഞ്ഞുതരട്ടെ. കുറേ പേരെങ്കിലും കേട്ടിട്ടുള്ള കഥയായിരിക്കും സുവർണക്കോടാലി.
1: സത്യസന്ധനായ ഒരു മരം വെട്ടുകാരന്റെ കഥയാണ് കേട്ടോ. പറയട്ടെ, ഒരു ഗ്രാമത്തില് ഒരു പാവ മരം വെട്ടുകാരനുണ്ടായിരുന്നു. അയാള് ഭയങ്കര സത്യസന്ധനായിരുന്നു. അതുപോലെ ചെയ്യുന്ന തൊഴിലിനോട് നല്ല ആത്മാർത്ഥതയും ഉള്ള ആളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് എപ്പോഴും ജോലി ഉണ്ടാവും. ഒരു ദിവസം പോലും അയാൾക്ക് വെറുതെ ഇരിക്കേണ്ടി വരാറില്ല. അയാളാണെങ്കിൽ കൂലി അല്പം കുറച്ചു കൊടുത്താലും പരിഭവമൊന്നും കാണിക്കില്ല, ചെയ്യുന്ന പണിയോട് കൂറു പുലർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർക്കും അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ആ ഗ്രാമത്തിലുള്ള പുഴയുടെ വക്കിന്ന് കുറെ മരങ്ങൾ വെട്ടി മാറ്റാനായിട്ട് അവിടുത്തെ നാടുവാഴി ഉത്തരവിട്ടു. അങ്ങനെ ഈ മരം വെട്ടുകാരനും അയാളുടെ കൂടെ കുറെ പണിക്കാരും കൂടിയിട്ട് മരം വെട്ടാൻ പോവാണേ. അങ്ങനെ ആ പുഴയുടെ വക്കിൽ നിൽക്കുന്ന ഒരു മരത്തിലേക്ക് ഈ മരം വെട്ടുകാരൻ വന്ന് കയറി. കയറിയിട്ട് ആ മരത്തിന്റെ കൊമ്പുകളൊക്കെ ആദ്യം തന്നെ മുറിച്ചു നീക്കി. ഉച്ചയായപ്പോഴേക്കും ആ ജോലികളൊക്കെ പൂർത്തിയാക്കിയിട്ട് പുള്ളി താഴെ ഇറങ്ങി. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ നേരം വിശ്രമിച്ചിട്ട് പിന്നെയും ജോലി തുടങ്ങി. ഇനി മരത്തിന്റെ ചോട്ടിൽ നിന്നാണ് വെട്ടേണ്ടത്. അപ്പൊ പുള്ളിക്കാരൻ മരം ഏത് സൈഡിലേക്കാണോ മറിച്ചിടേണ്ടത് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പുള്ളി അതിന്റെ കടഭാഗം ഒരു പാകത്തിൽ വെട്ടി. വെട്ടി വെട്ടി അയാൾ ക്ഷീണിച്ചപ്പോ പിന്നെയും കുറെ നേരം വിശ്രമിച്ചു. ഇനി ആ വെട്ടി നിർത്തിയതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വെട്ടിയാലേ മരം മറിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ലക്ഷ്യം വെച്ച് ആ മരം വെട്ടുകാരൻ കോടാലി കൊണ്ട് ഒരു വെട്ട് കൊടുത്തപ്പോഴേക്കും കോടാലി തെന്നി ആ പുഴയിലേക്ക് വീണു. കോടാലി പോയി വീണ സ്ഥലവോ ആ പുഴയിലെ ഏറ്റവും ആഴമുള്ള ഭാഗമായിരുന്നു. അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. ഇങ്ങനെ വിഷമിച്ച് അയാൾ ഇങ്ങനെ പുഴക്കരയിൽ ഇരിക്കുമ്പോ പുഴയിൽ നിന്ന് ഒരു പുരുഷരൂപം ഇങ്ങനെ പൊങ്ങി വന്നു. ആ പുരുഷരൂപം കണ്ടപ്പോ ആ മരം വെട്ടുകാരൻ ആകെ അങ്കലാപ്പായി. ആ രൂപം ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോഴാണ് ഈ മരം വെട്ടുകാരന് മനസ്സിലാവണത് അതൊരു ജലദേവനായിരുന്നു കേട്ടോ. ഈ മരം വെട്ടുകാരന് വിഷമം കണ്ടിട്ട് ജലദേവൻ വന്നിട്ട് ചോദിച്ചു, അല്ലയോ മരം വെട്ടുകാരാ, താങ്കൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അന്നേരം ഈ മരം വെട്ടുകാരൻ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ജലദേവൻ അയാളോട് മറുപടി പറഞ്ഞു, ഈ പുഴയുടെ ആഴം എത്രയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ മരം വെട്ടുകാരൻ ഈ കോടാലി വീണ കറക്റ്റ് സ്ഥലമൊക്കെ കാട്ടിക്കൊടുത്തു കേട്ടോ. അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് ഈ ജലദേവൻ പുഴയുടെ അടിയിലേക്ക് പോയി. പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ജലദേവൻ പൊങ്ങി വന്നു. കയ്യിലൊരു സ്വർണ്ണ കോടാലി ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്വർണ്ണ കോടാലി മരം വെട്ടുകാരന്റെ നേരെ നീട്ടിക്കൊണ്ട്, ഇതല്ലേ നിന്റെ കോടാലി എന്ന് ചോദിച്ചു. അപ്പൊ മരം വെട്ടുകാരൻ പറഞ്ഞു, അല്ലല്ല ഇതല്ല എന്റെ കോടാലി. അപ്പൊ ആ സ്വർണ്ണ കോടാലിയുമായിട്ട് ആ ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് വീണ്ടും പോയി. പോയിട്ട് ഒരു വെള്ളി കോടാലിയായിട്ട് തിരിച്ചു വന്നു. ആ വെള്ളി കോടാലി മരം വെട്ടുകാരന്റെ നേരെ നീട്ടിയിട്ട് ചോദിച്ചു, ഇതല്ലേ നിന്റെ കോടാലി? അപ്പൊ മരം വെട്ടുകാരൻ പറയാ, അല്ലല്ല ഇതല്ല എന്റെ കോടാലി. ആ ജലദേവൻ ആ വെള്ളി കോടാലിയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പിന്നെയും തിരിച്ചുപോയി. എന്നിട്ട് ഒരു ചെമ്പ് കോടാലിയുമായിട്ട് വന്നു. ആ ചെമ്പ് കോടാലി മരം വെട്ടുകാരന്റെ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു, ഇതല്ലേ മരം വെട്ടുകാരാ നിന്റെ കോടാലി? അപ്പോഴും ഈ മരം വെട്ടുകാരൻ പറഞ്ഞു, അല്ലല്ല ഇതല്ല ജലദേവ എന്റെ കോടാലി എന്ന് പറഞ്ഞു. അപ്പോഴും ആ ചെമ്പ് കോടാലിയുമായിട്ട് ഈ ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് ഒരു ഇരുമ്പ് കോടാലിയുമായിട്ട് വന്നു. ആ ഇരുമ്പ് കോടാലിയായിരുന്നു സത്യത്തില് ഈ മരം വെട്ടുകാരന്റെ കോടാലി. എന്നിട്ട് ആ ഇരുമ്പ് കോടാലി മരം വെട്ടുകാരന്റെ നേരെ നീട്ടിയിട്ട് ചോദിച്ചു, ഇതാണോ മരം വെട്ടുകാരാ നിന്റെ കോടാലി? അപ്പൊ മരം വെട്ടുകാരന് സന്തോഷമായി, അതെ അതെ ഇത് തന്നെയാണ് എന്റെ കോടാലി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ കോടാലി തിരിച്ചു മേടിച്ചു. എന്നിട്ട് ജലദേവനോട് നന്ദി പറഞ്ഞു. അയാളുടെ സത്യസന്ധത കണ്ടപ്പോ ജലദേവന് അയാൾക്കൊരു സമ്മാനം കൊടുക്കണമെന്ന് തോന്നി. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് വീണ്ടും തിരിച്ചുപോയി. പോയിട്ട് ആ സ്വർണ്ണ കോടാലിയും വെള്ളി കോടാലിയും ആ ചെമ്പ് കോടാലിയുമായിട്ട് വീണ്ടും പൊങ്ങി വന്നു. എന്നിട്ട് മരം വെട്ടുകാരനോട് പറഞ്ഞു, നിന്റെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനമാണ് ഈ മൂന്ന് കോടാലികളും, നീ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മരം വെട്ടുകാരൻ അയാളുടെ ആ ഇരുമ്പ് കോടാലിയും വെച്ചിട്ട് അന്നത്തെ പണികളെല്ലാം വേഗം തീർത്തിട്ട് ഈ നാല് കോടാലിയുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിൽ ചെന്നിട്ടോ വീട്ടിലെല്ലാരോടും മരം വെട്ടുകാരൻ ഈ കാര്യം പറഞ്ഞു. വീട്ടുകാരോട് മാത്രമല്ല അവിടുത്തെ നാട്ടുകാരോടൊക്കെ പറഞ്ഞു. ഈ സ്വർണ്ണ കോടാലിയുടെ കഥ അത്യാഗ്രഹിയായ ഒരു മരം വെട്ടുകാരന്റെ ചെവിയിലും എത്തി. അയാളും പിറ്റേ ദിവസം അയാളുടെ ഇരുമ്പ് കോടാലിയൊക്കെ എടുത്തിട്ട് പുഴക്കരയിലേക്ക് പുറപ്പെട്ടു. പുഴക്കരയിൽ വന്നിട്ട് തലേ ദിവസം ആ മരം വെട്ടുകാരൻ വെട്ടി നിർത്തിയിരുന്ന മരത്തിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു മരം കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരൻ അത് വെട്ടാൻ തുടങ്ങി. അയാളും ആദ്യം മരത്തിൽ കയറിയിട്ട് കൊമ്പുകളൊക്കെ വെട്ടി മാറ്റി, എന്നിട്ട് കടഭാഗം വെട്ടാൻ തുടങ്ങി. അയാളെ എത്ര ശ്രമിച്ചിട്ടും അയാളുടെ കോടാലി വെള്ളത്തിലേക്ക് തെറിച്ചു പോകുന്നില്ല. കുറേ ശ്രമിച്ചു, വെട്ടി വെട്ടി ക്ഷീണിച്ചു അയാള്. എന്നിട്ടും ഈ കോടാലി തെറിച്ചു പോവാണ്ടായപ്പോ അയാള് നൈസായിട്ട് ആ കോടാലിയെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് കോടാലി താനെ തെറിച്ചു പോയതാണെന്നുള്ള ഭാവത്തില് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അയാള് കുറെ നേരം ഇങ്ങനെ ഇരുന്നിട്ടും ജലദേവൻ വരുന്നില്ല കേട്ടോ. ഇയാളുടെ ക്ഷമ പരീക്ഷിക്കാനായിട്ട് ഈ ജലദേവൻ മനഃപൂർവ്വം കുറച്ച് വൈകുന്നതായിരുന്നു കേട്ടോ. കുറെ നേരം കഴിഞ്ഞപ്പോ ഈ ജലദേവൻ പതുക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ മരമെട്ടുകാരാ നീ വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ അയാള് ഇങ്ങനെ വിഷമമൊക്കെ അഭിനയിച്ചുകൊണ്ട് എന്റെ ഇരുമ്പ് കോടാലി വെള്ളത്തിൽ കളഞ്ഞു പോയി എന്ന് പറഞ്ഞു. അയാളുടെ മനസ്സിലിരിപ്പ് ഈ ജലദേവൻ അറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊന്ന് പോയി ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഈ ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് പോയി. പോയിട്ട് ആ മരമെട്ടുകാരന്റെ സ്വന്തം ഇരുമ്പ് കോടാലിയുമായിട്ട് ഈ ജലദേവൻ പൊങ്ങി വന്നു. ഇതല്ലേ മരമെട്ടുകാരാ നിന്റെ കോടാലി എന്ന് ചോദിച്ചു. അപ്പൊ ഈ മരമെട്ടുകാരൻ പറഞ്ഞു, ഏയ് അല്ലല്ല, ഇതല്ല എന്റെ കോടാലി എന്ന് പറഞ്ഞു. അപ്പൊ ജലദേവൻ ആ ഇരുമ്പ് കോടാലിയുമായിട്ട് വെള്ളത്തിലേക്ക് തിരിച്ചുപോയി. പോയിട്ട് ഒരു ചെമ്പ് കോടാലിയുമായിട്ട് വന്നു. ഇതാണോ മരമെട്ടുകാരാ നിന്റെ കോടാലി എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഏയ് ഇതല്ല എന്റെ കോടാലി. അപ്പോ ആ ചെമ്പ് കോടാലിയുമായിട്ട് ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു വെള്ളിക്കോടാലിയുമായിട്ട് പൊങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ വെള്ളിക്കോടാലി അല്ലേ മരമെട്ടുകാരാ തന്റേത്? അപ്പോഴും അയാള് പറഞ്ഞു, ഏയ് ഇതല്ല എന്റെ കോടാലി. ആ വെള്ളിക്കോടാലിയുമായിട്ട് ജലദേവൻ വെള്ളത്തിനടിയിലേക്ക് വീണ്ടും തിരിച്ചുപോയി. എന്നിട്ട് ഒരു സ്വർണ കോടാലിയുമായിട്ട് പൊങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? ആ അതെ അതെ, ഇതാണ് എന്റെ കോടാലി. ആ മരമെട്ടുകാരൻ അത്യാഗ്രഹം കൊണ്ട് വേഗം കൈനീട്ടി. അപ്പൊ ഈ ജലദേവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു, ഇതല്ല നിന്റെ കോടാലി, അത്യാഗ്രഹികൾക്കുള്ള സമ്മാനമല്ല ഈ സ്വർണ കോടാലി, വേഗം തിരിച്ചുപോയിക്കോ, നിന്റെ കോടാലി കൂടി നിനക്ക് നഷ്ടപ്പെട്ടു. അത് കേട്ടിട്ട് ഈ മരമെട്ടുകാരൻ പേടിച്ച് സ്വന്തം പണിയായുധം പോലും കളഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടി.
0: അപ്പൊ കഥ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടായോ? ദേവയാനി പാടണ ഒരു കീർത്തനം കേക്കാം.

ശക്തിസഹിത ഗണപതിം ശങ്കരാതിസേവിതം വിരക്ത

അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? രണ്ട് കാലുള്ള സുന്ദരിയെ നാല് കാലുള്ളവൻ കട്ടുകൊണ്ടുപോയി. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കോഴിയും കുറുക്കനും. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 13. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 13. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചട്ടമ്പിക്കവല എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് രചിച്ച് ബി എ ചിദംബരനാഥ് ഈണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയത്.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ പാടിയത്. ചിത്രം വെളുത്ത കത്രീന.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 കേൾക്കാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻപാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിനു വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി സർക്കാരിന്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വഭരൻ. ദേശീയപാത നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. ഡി ജി പി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗരമേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി അനൂപ് ജേക്കബ്. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം വിതരണം ആരംഭിച്ച സ്പെഷ്യൽ അരി വിതരണം ഈ മാസവും തുടരും. ക്രിസ്മസ് പുതുവത്സര കാലത്ത് സ്പെഷ്യൽ പച്ചരി നൽകാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ ട്രാഫിക് വിഭാഗം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 81,565 വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. മദ്യപിച്ച് വാഹനം ഓടിച്ച 2,799 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 884 പേരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് ശുപാർശ ചെയ്തതായി പോലീസ് അറിയിച്ചു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള കാലയളവിലാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് നാളെ തുടക്കം. സെപ്റ്റംബർ 8 മുതൽ 10 വരെ 3 ദിവസങ്ങളിലായി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ നടക്കുക. ഉദ്ഘാടനം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി സ്മൃതി വന്ദനം 2026 പരിപാടി മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. 2025 ഓഗസ്റ്റ് മുതൽ 2026 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ മരണാനന്തരം അവയവം ദാനം ചെയ്ത 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ മലപ്പുറം പുത്തനത്താണി ചുങ്കത്തൊരുങ്ങുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 1st നിർമ്മാണോദ്ഘാടനം മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആശങ്കയ്ക്ക് ഈ പദ്ധതിയിലൂടെ ശാശ്വത പരിഹാരം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആറന്മുളയിൽ പ്രളയരക്ഷാ പ്രവർത്തനം നടത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ട സംഭവത്തിൽ കോടതി ചുമത്തിയ കൂടുതൽ പിഴത്തുകയായ 45,000 രൂപ വാഹന ഉടമയ്ക്ക് കൈമാറി ഹൈക്കോടതിയിലെ അഭിഭാഷക കൂട്ടായ്മ. അബിൻ മർക്കി MLA ഓഫീസിൽ വെച്ചാണ് വാഹന ഉടമകളായ ദമ്പതികൾക്ക് പണം കൈമാറിയത്. ദുലീപ് ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഈസ്റ്റ് സോണിന് കൂറ്റൻ സ്കോർ. ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സൗത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിലാണ് ഈസ്റ്റ് സോണിന്റെ മുന്നേറ്റം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബ്രഹ്മചാരി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് വി ദക്ഷിണാമൂർത്തി ഇണം പകർന്ന് യേശുദാസ് പാടിയത്.

ശിക്കുന്നുണ്ട്. അക്ഷരമറിയാത്ത, ഭാഷയറിയാത്ത കുട്ടി താളവും സാഹിത്യവും ആസ്വദിക്കുന്നുവെങ്കിൽ ബാലസാഹിത്യത്തിൻ്റെ ആരംഭം മനുഷ്യജീവിതത്തിൻ്റെ ആരംഭം തന്നെയാണ്. തരളമായ താളത്തിലും ലളിതമായ ഭാഷയിലും കുട്ടികൾ പാടി നടക്കുന്ന പാട്ടുകൾ ബാലസാഹിത്യത്തിൻ്റെ ആദ്യപടികൾ തന്നെ. കാക്കയെ കാക്കയെ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം, ഇല്ല തരില്ലീ നെയ്യപ്പം, അയ്യോ കാക്കയെ പറ്റിച്ചോ. പ്രസിദ്ധമായ ഈ കവിതയിൽ ഉപയോഗിച്ച വാക്കുകൾ ലളിതമാണെങ്കിലും അതിലടങ്ങിയ രസവും അതിലൊളിപ്പിച്ചു വച്ച ധ്വനിയും വളരെ പ്രസക്തമാണ്. ബാലകവിതകൾ ബാലിശ കവിതകളാകരുതെന്ന മഹാപ്രഖ്യാപനമാണത്. കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുന്നതിൽ നമ്മൾ പിശുക്കർ ആകരുത്. ഭാവനയുടെ മഹാകാശത്ത് ചിറക് വിരിച്ച് പറക്കുന്നവരാണ് കുട്ടികൾ. ജിജ്ഞാസ കൊണ്ട് നിരന്തരം വീർപ്പുമുട്ടിപ്പിടയുന്ന ഒരു മനസ്സുമായാണ് അവർ സഞ്ചരിക്കുന്നത്. അവരുടെ സ്നേഹത്തിനും സഹാനുഭൂതിക്കും ചിന്തയ്ക്കും പരിധികളില്ല. ആദ്യമായി എന്ത് കാണുമ്പോഴും സ്വന്തമായി നിരവധി ചോദ്യങ്ങൾ ഉള്ളവരാണ് കുട്ടികൾ. വളരുമ്പോഴാണ്, മുതിർന്നവരുടെ ഇടപെടൽ കൊണ്ടാണ് പലപ്പോഴും അത്തരം ചോദ്യങ്ങളുടെ മുനകൾ ഒടിഞ്ഞുപോകുന്നത്. അതേസമയം കഥയിൽ ചോദ്യങ്ങളില്ലെന്നും അവർ തിരിച്ചറിയുന്നു. ഫാന്റസിയുടെ ലോകം അവർ ആസ്വദിക്കുന്നു. പ്രകൃതിയുടെ ഭാഗങ്ങളായ മാനിനെയും മനുഷ്യനെയും പുഴുവിനെയും പൂമ്പാറ്റയെയും കല്ലിനെയും പുല്ലിനെയും ഒരുപോലെ സ്നേഹിക്കാൻ അവർക്ക് അറിയാം. വളരെ ലളിതമായ വാക്കുകൾ കൊണ്ടാണ് ഉള്ളൂർ ഈ എട്ടുവരി കവിത രചിച്ചിരിക്കുന്നത്. അർത്ഥം തേടിപ്പോകേണ്ട ഒരു വാക്കുപോലും കവിതയിലില്ല. അങ്ങേയറ്റം താളാത്മകമായി ചൊല്ലാൻ പറ്റുന്ന വരികൾ കൂടിയാണിത്. എന്നാൽ വ്യത്യസ്ത തലങ്ങളുള്ള കവിതയാണിത്. എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറയാതെ ധ്വന്യാത്മകത നിലനിർത്താൻ കവി ശ്രദ്ധിച്ചിട്ടുണ്ട്. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വായനക്കാരുടെ ഭാവനയെ അവലംബിക്കേണ്ടതുണ്ട്. കൂട്ടിൽ കിടക്കുന്ന കാക്കക്കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞ് കയ്യിൽ പിടിച്ച നെയ്യപ്പം നൽകില്ലെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് ഊഹിക്കാനുള്ള അവസരം കവി വായനക്കാർക്ക് നൽകുകയാണ്. അതാകട്ടെ ഓർത്തോർത്ത് രസിക്കാൻ പറ്റുന്നത് കൂടിയാണ്. ധ്വനിക്കും രസത്തിനുമൊപ്പം ഈ കവിതയിൽ ഒരു ദർശനമുണ്ട്. ഈ കവിത കുട്ടികൾക്കും മുതിർന്നവർക്കും എങ്ങനെയാണ് ഒരേവിധം ആസ്വാദ്യകരമാകുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു. ഈ കവിത ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ അർത്ഥതലങ്ങൾ ലഭിക്കത്തക്ക വിധം രചനയിൽ പുലർത്തിയിരിക്കുന്ന സാമർത്ഥ്യവും ആഴവും നാം കണ്ടെത്തുന്നു. കുട്ടിക്കു മാത്രമായി ഒരു സാഹിത്യം എന്നതിലുപരി കുട്ടി ആസ്വദിക്കുന്നതോടൊപ്പം മുതിർന്നവരെ കൂടി രസിപ്പിക്കുന്നതാണ് മികച്ച ബാലസാഹിത്യമെന്ന് ഈ കവിത സാക്ഷ്യപ്പെടുത്തുന്നു. ബാലസാഹിത്യത്തെപ്പറ്റി വ്യത്യസ്ത ചിന്തകളുണ്ട്. അതിലൊന്ന്, സാഹിത്യമേയുള്ളൂ ബാലസാഹിത്യമില്ല എന്നതാണ്. ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ബാലസാഹിത്യം ബാലിശ സാഹിത്യം ആയതാണ്. കുട്ടികളെ ശരിക്കും മനസ്സിലാക്കാതെ ഉപരിപ്ലവമായ ചിന്തകളും ശബ്ദഭംഗിയിൽ അധിഷ്ഠിതമായ രചനകളും ഈ രംഗത്ത് ധാരാളമായി കാണുന്നുണ്ട്. സാഹിത്യത്തിനുള്ള സകല സവിശേഷതകളും ബാലസാഹിത്യത്തിനും ബാധകമാണ്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം രസവും ധ്വനിയുമാണ്. ഭാഷയുടെ പ്രയോഗമാണ് ഇത് സാധ്യമാക്കുന്നത്. പൂച്ചയെക്കുറിച്ച് ധാരാളം കവിതകളുണ്ട്. എന്നാൽ കുഞ്ഞുണ്ണിമാഷ് എഴുതിയ ഈ വരികൾ നോക്കുക. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഒരു വട്ടം വായിച്ച് വീണ്ടും വായിക്കാനും ആലോചിച്ച് അയവിറക്കാനും ഇതിൽ അവസരം ഒരുക്കുന്നുണ്ട്. വൃത്തി എന്ന വാക്ക് രണ്ടാമത്തെ വരിയിലുള്ള അർത്ഥത്തിൽ നിന്ന് നാലാമത്തെ വരിയിലുള്ള അർത്ഥത്തിലേക്ക് എങ്ങനെ മാറുന്നു എന്നതാണ് ഇതിലെ രസവും ധ്വനിയും. പൂമ്പാറ്റയെക്കുറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത കവിതകളുണ്ട്. എന്നാൽ കുമാരനാശാൻ്റെ ഈ കവിത നോക്കുക. ഈ വല്ലിയിൽ നിന്ന് ചെമ്മീ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ,

ബാലസാഹിത്യം കുട്ടികളെയും രസിപ്പിക്കണം, മുതിർന്നവരെയും രസിപ്പിക്കണം. ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ പുതിയ അർത്ഥവും ആശയവും അനുഭവവും ലഭിക്കുന്ന വിധം വാക്കുകളെ സമർത്ഥമായി ഉപയോഗിക്കുകയും വേണം. സാഹിത്യരചനയും കുളം കുഴിക്കലും താരതമ്യം ചെയ്ത് പറയാറുണ്ട്. ഒരു കുളം കുട്ടികൾക്ക് വേണ്ടി മാത്രം കുഴിക്കാറില്ല. കുളത്തിൻ്റെ ആഴത്തിലേക്ക് കുട്ടികൾക്ക് പറ്റാവുന്നത്ര ഇറങ്ങുകയാണ് പതിവ്. കുട്ടി വളരുന്നതിനനുസരിച്ച് അതിൽ മാറ്റം വരികയും ചെയ്യുന്നു. കുട്ടിയും തള്ളയുമെന്ന ഈ കവിതയുടെ അവസാനം നോക്കൂ. പിച്ച നടന്നു കളിപ്പു, നീ പിച്ചകമുണ്ടോ നടപ്പൂ, അമ്മട്ടിലായതെന്തെന്നാൽ ഞാനോരുമ്മ തരാം അമ്മ ചൊന്നാൽ, നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവസങ്കൽപ്പം. ഏത് ആശയവും പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ കുട്ടി രസിക്കും. തത്വചിന്തകളും ദർശനങ്ങളും ബാലസാഹിത്യത്തിന് അന്യമല്ല. വൈലോപ്പിള്ളിയുടെ മാമ്പഴവും വയലാറിൻ്റെ ആത്മാവിലൊരു ചിതയും കൈകാര്യം ചെയ്യുന്ന വിഷയം മരണമാണ്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന മനോഹരമായ കാവ്യമാണ്. വൈലോപ്പിള്ളിയുടെ പെണ്ണും പുലിയും എന്ന കവിതയുടെ തുടക്കം ഇങ്ങനെയാണ്. കാട്ടിയുഷസ്സൊരു മൈലാഞ്ചിക്കൈ കാക്കകരഞ്ഞു തെന്മാവിൽ. പ്രഭാത സമയത്ത് പ്രതിപാദിക്കാൻ മൈലാഞ്ചിക്കൈ എന്ന പ്രയോഗം ആ സമയത്തെ ആകാശത്തിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുക്കുന്നുണ്ട്. ഇത് ആസ്വദിക്കാൻ കുട്ടിക്ക് കഴിയുമെന്ന തിരിച്ചറിവാണ് കവിക്കുണ്ടാകേണ്ടത്. അപ്പോൾ മാത്രമാണ് ബാലകവിതകൾ ബലമുള്ള കവിതകളായി മാറുന്നത്. കുട്ടികളുടെ ഭാവന അതുല്യമാണെന്ന് മനസ്സിലാക്കിയാണ് പി മധുസൂദനൻ എന്ന കവി ഇങ്ങനെ എഴുതിയത്. ചോണനുറുമ്പിനു വഴിയിൽ കാണും കല്ലൊരു പർവ്വതമാകുന്നു, വലിയൊരു തുമ്പ പൂച്ചെടിമാനം മുട്ടണമാമരമാകുന്നു. കാവ്യബിംബങ്ങളും വാങ്മയ ചിത്രങ്ങളും ബാലകവിതകളിൽ ഉപയോഗപ്പെടുത്തുന്നത് കുട്ടികളെ വിശാലമായൊരു ലോകത്തിലേക്കും ചിന്തയിലേക്കും നയിക്കുന്നതിൻ്റെ ആദ്യപടിയാകണം. ബാലസാഹിത്യത്തിന് പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ബാലമനസ്സിൽ വായനയുടെ വിത്തുപാകി വായനാശീലത്തിൻ്റെ വേരുറപ്പിക്കലാണ് ആദ്യത്തേത്. കുട്ടികളെ ആകർഷിക്കുന്നതും പിടിച്ചുലയ്ക്കുന്നതുമായ ബാലസാഹിത്യം സങ്കുചിത ചിന്തകളെ കുടഞ്ഞു മാറ്റാനും വിശ്വമാനവികതയിലേക്ക് ചിറകുവിടർത്താനും അവരെ സഹായിക്കണം. ബാലസാഹിത്യം എങ്ങനെയുള്ളതാകണമെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മഹാനായ മാക്സിം ഗോർക്കിയുടെ പ്രശസ്തമായ വചനമായിരിക്കും. മനുഷ്യൻ എത്ര സുന്ദരമായ പദം. മനോഹരമായി സ്വപ്നം കാണാനും പ്രേമിക്കാനും കരുണയോടെയും കരുതലോടെയും പ്രതികരിക്കാനും കഴിവുള്ള പ്രതിഭാസം. സമത്വവും സുന്ദരവും സമാധാനപൂർണവും സാഹോദര്യത്തിൻ്റെ ശോഭയാൽ സ്വർഗസമാനവുമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ. അങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യ മനസ്സിൽ വിരിയിക്കാൻ ബാലസാഹിത്യത്തിന് കഴിയണം. ഏതു ദിശയിലും ചായുന്ന മൃദുലമായ മനസ്സിന് ഉടമകളാണ് കുട്ടികൾ. അപൂർവവും അസാധാരണവുമായ സങ്കല്പങ്ങളെ കൂടി അവർ വാരിപ്പുണരും. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് വേണ്ടി സാഹിത്യരചന നടത്തുന്നവർ കൂടുതൽ ഉത്തരവാദിത്വം പുലർത്തേണ്ടി വരും. വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും. മുതിർന്നവർക്ക് വേണ്ടി രചനകൾ നടത്തുന്നവർ ആർജിക്കേണ്ട എല്ലാ കഴിവുകളും നേടിയവരാകണം ബാലസാഹിത്യ രചന നടത്തുന്നവർ. അതിനു പുറമേ അവർക്ക് ബാലമനസ്സുകളെ രസിപ്പിക്കാനും ചലിപ്പിക്കാനും കഴിയണം. അത്ഭുതപ്പെടാനുള്ള കഴിവ്, ആദർശ പ്രേമം, നന്മയെ ആരാധിക്കാനും തിന്മയെ എതിർക്കാനുമുള്ള അഭിലാഷം, സമത്വഭാവന തുടങ്ങിയ സ്വഭാവങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. എങ്കിലേ ബാലമനസ്സിൽ ആ സാഹിത്യം വൈകാരികാനുഭൂതി ഉണർത്തൂ. ലൂയിസ് കരോൾ എഴുതിയ ആലീസ് ഇൻ വണ്ടർലാൻഡ് എത്രയോ കാലങ്ങളായി കുഞ്ഞുങ്ങളെ രസിപ്പിച്ചു വരുന്നു. ബാലസാഹിത്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി പരിഗണിച്ചു വരുന്ന ഈ കൃതി കുഞ്ഞുങ്ങളെ മാത്രമല്ല മുതിർന്നവരെയും നന്നായി രസിപ്പിക്കുന്നു. തൃക്കാക്കര അപ്പനൊരു വിഡ്ഢിത്തം പറ്റി, നേന്ത്രപ്പഴം തിന്ന് പല്ലെല്ലാം പോയി, തേങ്ങാപ്പോൾ തിന്നപ്പോൾ പല്ലെല്ലാം വന്നു. ഇത് വായിച്ച് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പൊട്ടിച്ചിരിക്കുന്നു ഉണ്ടെങ്കിൽ ബാലസാഹിത്യവും

0: മുതിർന്നവരുടെ സാഹിത്യവും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയാണെന്ന് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആധുനിക കാലത്ത് പുതിയൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് മീഡിയകളുടെയും മറ്റും വളർച്ച മൂലം ഇന്നത്തെ ബാലികാ ബാലകന്മാർക്ക് പണ്ടത്തെ കുട്ടികളേക്കാൾ വിവരം കൂടിയിട്ടുണ്ട്. അവർ മുതിർന്നവർ മാത്രം അറിയേണ്ട പലതും അറിയുന്നവരാണ്. ജനിച്ചു വീഴുന്നത് തന്നെ ടിവിയുടെയും കമ്പ്യൂട്ടറിന്റെയും മുന്നിലാണ്. നല്ലതും ചീത്തതുമായ അനേകം അറിവുകളുടെ പെരുവെള്ളപ്പാച്ചിലിൽ നീന്തിത്തുടിക്കുന്നവരാണ് ഇന്നത്തെ കുട്ടികൾ. ഏത് അറിവും അവർക്ക് അനായാസം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, നിർമ്മിത ബുദ്ധിയുടെ കാലവും കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ പഴയ ബാലസങ്കല്പത്തെ അപ്പാടെ പൊളിച്ചു പണിയേണ്ടിയിരിക്കുന്നു. മനുഷ്യനു നേടാൻ കഴിഞ്ഞ ഒരു പ്രപഞ്ച സങ്കല്പമുണ്ട്. അനന്തമായ പ്രപഞ്ചം, കോടാനുകോടി നക്ഷത്രക്കൂട്ടങ്ങൾ, കോടാനുകോടി ജന്തുക്കളിലൊന്നു മാത്രമായ മനുഷ്യൻ, അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സ്ഥാനത്തെപ്പറ്റി കുട്ടി അറിയണം. അതിരുകളും മതിലുകളുമില്ലാത്ത ഒരു ദർശനം പകർന്നു നൽകാൻ ബാലസാഹിത്യത്തിന് കഴിയണം. മഹത്തായ, ഉദാത്തമായ, പ്രപഞ്ചത്തോളം വലുതായ ദർശനത്തിന് ഉടമകളായി മാറാൻ കുട്ടികൾക്ക് കഴിയണം. ഈ ദർശനം പകർന്നു നൽകാനുള്ള ഉപാധിയാകാൻ ബാലസാഹിത്യത്തിന് കഴിയണം.
1: ബാലസാഹിത്യത്തിന്റെ ഭാഷയും ദൗത്യവും ഇതുവരെ സംസാരിച്ചത് എടപ്പാൾ സി. സുബ്രഹ്മണ്യൻ. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി. ഇപ്പോൾ പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്, സിദ്ധിവിനായകം അനിശം. ഷൺമുഖപ്രിയ രാഗത്തിൽ ദീക്ഷിതർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രൂപകതാളം.

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. കച്ചേരി തുടരുന്നു. ഇനി ഖരഹരപ്രിയ രാഗത്തിൽ രാമാ നീ സമാനമെവരു, ത്യാഗരാജകൃതി രൂപകതാളം.

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. ദേവികുളത്ത് നിന്നും സ്റ്റെല്ല ഫെലിക്സ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇന്ന് ആദ്യം. വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ രചിച്ച് എം ജയചന്ദ്രൻ ഈണം പകർന്ന് സുജാത പാടിയത്.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഷാജു മടത്തുംപടി. നമസ്കാരം ഹൃദയരാഗങ്ങൾ. ഇന്ന് മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂക്കയുടെ പിറന്നാൾ ദിനമാണല്ലോ. അദ്ദേഹം അഭിനയിച്ച അമരം എന്ന ചിത്രത്തിലെ പുലരെ പൂന്തോണിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണമേ. സന്ദേശം അയച്ചിരിക്കുന്നത് ഷാജു മടത്തുംപടി. ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് യേശുദാസ്, ചിത്ര, ലതിക എന്നിവർ. ഗാനരചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ.

മറവിൽ തെരുവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ നെഞ്ചം നിനക്ക് ഒരു മഞ്ചം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടത് രാജു തുറവൂർ.

മാന്യമഹാജനങ്ങളെ എന്ന ചിത്രത്തിലെ അരയന്ന കിളിയൊന്നൻ മാനസത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു തൃപ്പൂണിത്തുറയിൽ നിന്നും വൈഷ്ണവി. യേശുദാസാണ് ഈ ഗാനം പാടിയത്. പൂവച്ചാൽ ഖാദറിൻ്റെ വരികൾ ഇണം പകർന്നത് ശ്യാം.

ധീരസമീരെ യമുനാ തീരെ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് രചിച്ച് ശ്യാം ഈണം പകർന്ന് യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയ ധീരസമീരെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എം മണി, വാണിയമ്പലം, മലപ്പുറം ജില്ല. അദ്ദേഹം ഈ ഗാനം സ്പൈസ് എഫ് എമ്മിൻ്റെ എല്ലാ സ്റ്റാഫിനും സമർപ്പിക്കുന്നു.

സുനൈന മതിലകം ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് രചിച്ച് M. ജയചന്ദ്രൻ ഈണം പകർന്ന് ശ്രേയാ ഘോഷാൽ പാടിയത്.